0: സുസ്ഥിര വികസന മാതൃക ദേശീയ പഞ്ചായത്ത് പുരസ്കാര തിളക്കത്തിൽ കേരളം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന മഹാത്മാഗാന്ധിയുടെ ദർശനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ള പഞ്ചായത്തീരാജ് സംവിധാനം രാജ്യത്തെമ്പാടും തിളക്കമാർന്ന നേട്ടങ്ങളാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഇത്തരം നേട്ടങ്ങളെയും മികച്ച പ്രവർത്തനങ്ങളെയും ആദരിക്കുന്നതിനായി കേന്ദ്ര ഗ്രാമവികസന പഞ്ചായത്തീരാജ് മന്ത്രാലയം വർഷംതോറും പുരസ്കാരങ്ങൾ നൽകി വരുന്നു. ഗ്രാമീണ ഇന്ത്യയുടെ ശാക്തീകരണവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാദേശികവൽക്കരണവും ലക്ഷ്യമിട്ട് നൽകുന്ന ഈ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾക്ക് വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ചരിത്രമുള്ള നമ്മുടെ രാജ്യത്ത് ഏറെ പ്രാധാന്യമാണുള്ളത്. 2010 ഏപ്രിൽ 24 ആദ്യമായി ദേശീയ പഞ്ചായത്തീരാജ് ദിനം ആഘോഷിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പഞ്ചായത്തുകളെ ആദരിക്കുന്ന ഈ പുരസ്കാര പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യം, സ്ത്രീ സൗഹൃദ അന്തരീക്ഷം, ജലസമൃദ്ധി, ഹരിതാഭ, സദ്ഭരണം തുടങ്ങി 9 സുസ്ഥിര വികസന പ്രമേയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പുരസ്കാരങ്ങൾ. വിവിധ വിഭാഗങ്ങളിലായി രാജ്യത്തുടനീളമുള്ള 42 മികച്ച തദ്ദേശ സ്ഥാപനങ്ങളെയാണ് 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സുസ്ഥിര വികസന സൂചികകളിൽ എക്കാലവും മുൻപന്തിയിലുള്ള കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തവണയും ദേശീയ തലത്തിൽ തങ്ങളുടെ തനത് മാതൃകകൾ തെളിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ 4 തദ്ദേശ സ്ഥാപനങ്ങളാണ് 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾക്ക് അർഹമായിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് രാജ്യത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കോട്ടയം മേലുകാവ് 1 സ്ഥാനവും മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിൽ പത്തനംതിട്ട ജില്ലയിലെ നിരണം, മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ 3 സ്ഥാനങ്ങളും കരസ്ഥമാക്കി. അടുത്തമാസം 3 ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കേരളത്തിന്റെ വികസന മാതൃകയ്ക്ക് അടിവരയിടുന്ന വലിയ അംഗീകാരമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചത്. സമഗ്രമായ വികസന കാഴ്ചപ്പാടുകളും ജനകീയ ഇടപെടലുകളുമാണ് ഹരിപ്പാടിനെ രാജ്യത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തതിന് കാരണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ നാഥൻ വാർത്താ തരംഗിണിയോട് പറഞ്ഞു.
1: ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ലഭിച്ച ഈ ദേശീയ പുരസ്കാരത്തിൽ വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് വലിയ ഊർജവും നൽകുന്നതാണ് ഈ നേട്ടം. ഈ നേട്ടം കരസ്ഥമാക്കുമ്പോൾ വിവിധ മേഖലകളിൽ നിന്നുള്ള, അതിൽ പൈ എന്ന് പറയുന്ന പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് നടത്തിയിട്ടുള്ള മൂല്യനിർണയത്തിൽ വളരെ മികച്ച രീതിയിലുള്ള നേട്ടമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് കൈവരിക്കാനായത്. അതിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് ചെറുതന, അതോടൊപ്പം തന്നെ കുമാരപുരം ഗ്രാമപഞ്ചായത്തും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള നേട്ടം കൈവരിച്ചതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഈ അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തം കൈവരിക്കുവാൻ സാധിച്ചത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ആരോഗ്യരംഗത്തും അതോടൊപ്പം തന്നെ ഹരിത രംഗത്തും കുടിവെള്ളം, ശിശു സംരക്ഷണം, വനിതാ സൗഹൃദ പദ്ധതികൾ അടക്കമുള്ള വിവിധ പദ്ധതികളിൽ മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനും ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള മേഖലകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളതും അതോടൊപ്പം തന്നെ മറ്റു പഞ്ചായത്തുകളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടം കരസ്ഥമാക്കാൻ സാധിച്ചത്.
0: ഗ്രാമപഞ്ചായത്തുകളുടെ വിഭാഗത്തിലും കേരളം ഒട്ടും പിന്നിലല്ല. സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യ വികസനം എന്ന സുപ്രധാന മേഖലയിൽ കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ദേശീയ തലത്തിൽ 1 സ്ഥാനം കരസ്ഥമാക്കി. മലയോര മേഖലയുടെ പരിമിതികളെ മറികടന്ന് ആധുനിക സേവനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ

0: മേലുകാവിന് സാധിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി പറഞ്ഞു.
1: ഐ എസ് ഒ നിലവാരത്തിലുള്ള പഞ്ചായത്ത് കെട്ടിടവും പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വിവിധ ഓഫീസുകളും ഉന്നത നിലവാരത്തിലുള്ള ഹൈടെക് പഞ്ചായത്ത് സ്കൂളും സി എച്ച് സി ഇടമറുക അത്യാധുനിക ഉപകരണങ്ങളുമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി സെൻ്ററുകൾ എല്ലാവിധ മരുന്നുകളുമായി പ്രവർത്തിക്കുന്ന ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾ പാലിയേറ്റീവ് കെയർ മൃഗാശുപത്രി 14 വാർഡിലും പ്രവർത്തിക്കുന്ന അംഗൻവാടികൾ തൊഴിലുറപ്പ് പദ്ധതികൾ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി പ്രവർത്തിക്കുന്ന MCF 14 വാർഡുകളിലെ മിനി MCFകൾ പഞ്ചായത്ത് വക സ്ഥലത്തുള്ള പൊതു ശ്മശാനം വായനശാലകൾ പഞ്ചായത്ത് വെയ്റ്റിംഗ് ഷെഡുകൾ വനിതാ വിപണന കേന്ദ്രങ്ങൾ സീനിയർ സിറ്റിസൺ ക്ലബ്ബ് പൊതു കളിസ്ഥലം പഠനമുറികൾ പബ്ലിക് ടോയ്ലറ്റുകൾ കുടിവെള്ള ടാങ്കുകൾ കുളങ്ങൾ കിണറുകൾ നായ്ക്കൾക്കുള്ള ഷെൽട്ടറുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ മെയിൻ റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഗ്രാമീണ റോഡുകൾ പാലങ്ങൾ എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് മേലുകാവ് ഗ്രാമപഞ്ചായത്ത് അവാർഡിനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൂടാതെ ലൈഫ് PMAY ചില്ലപ്പള്ളി ഫൗണ്ടേഷൻ എന്നിവയിലൂടെ നിർമ്മിച്ച വീടുകളും ഇവയിൽ പരിഗണിക്കപ്പെടുന്നു. മേലുകാവ് ഗ്രാമപഞ്ചായത്തിൽ 1 വാർഡിൽ താമസക്കാരിയായിരുന്ന ഒരമ്മയ്ക്ക് 2024-25 വർഷങ്ങളിൽ വീട് പണിതു കൊടുക്കുകയും അതിലൂടെ കോട്ടയം ജില്ലയെ ദാരിദ്ര്യമുക്ത ജില്ലയെ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവിഴ പൂഞ്ചിറ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വയർലെസ് സ്റ്റേഷൻ അമൃത് സരോവർ കുടിവെള്ള പദ്ധതിയിലൂടെ നിർമ്മിച്ച കുളം എന്നിവ മേലുകാവ് ഗ്രാമപഞ്ചായത്തിലാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്കായി 3 നിലകളിലായി പ്രവർത്തിക്കുന്ന MCFൽ സോർട്ടിംഗ് ടേബിൾ ബെയിലിംഗ് മെഷീൻ എന്നിവ സ്ഥാപിച്ച് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തരംതിരിച്ച് കെട്ടുകളാക്കി ഗ്രീൻ കേരള കമ്മിറ്റിക്ക് നൽകുകയും ചെയ്യുന്നു. 14 വാർഡുകളിലും പ്രവർത്തിക്കുന്ന അംഗൻവാടി ടീച്ചേഴ്സ് ഹെൽപ്പർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ തൊഴിലുറപ്പ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ആരുമില്ലാത്ത മാനസിക വിഭ്രാന്തി ഉള്ളവർക്കായി ആശ്രയ റീഹാബിലിറ്റേഷൻ സെന്ററും പ്രായമായവരെ നോക്കുന്നതിനായി വിശ്രാന്തി നിലയവും ഈ പഞ്ചായത്തിൽ പ്രവർത്തനമുണ്ട്.
0: ദേശീയ പുരസ്കാര തിളക്കത്തിൽ കേരളത്തിന് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് സ്വന്തമാക്കിയത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിശു സൗഹൃദ ഗ്രാമം എന്ന വിഭാഗത്തിലാണ് ഒറ്റൂർ ദേശീയ തലത്തിൽ 3 സ്ഥാനം നേടിയത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷമൊരുക്കുന്നതിനും ഒരു തദ്ദേശ സ്ഥാപനത്തിന് എങ്ങനെ മാതൃകാപരമായി ഇടപെടാം എന്ന് ഒറ്റൂർ രാജ്യത്തിന് കാട്ടിത്തരുന്നു. കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വിപ്ലവകരമായ പദ്ധതികളാണ് ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയതെന്ന് പ്രസിഡന്റ് ജി ജയചന്ദ്രൻ വ്യക്തമാക്കുന്നു.
2: നമ്മുടെ കുട്ടികളുടെ നാളെയെ കരുപ്പിടിപ്പിക്കാൻ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ശിശു സൗഹൃദ മേഖലയിൽ പഞ്ചായത്ത് നടപ്പിലാക്കിയത്. പഞ്ചായത്തിലെ 4 പ്രൈമറി സ്കൂളുകളുടെയും പഴയ കെട്ടിടങ്ങൾ മാറ്റി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി. കുട്ടികളുടെ ശാരീരിക മാനസിക ബൗദ്ധിക വികാസത്തിനായി 13 വിഭാഗങ്ങളിലായി 83 കഴിവുകൾ വളർത്തുന്ന വർണ്ണക്കൂടാരം പദ്ധതിയും എല്ലാ സ്കൂളുകളിലും ലൈബ്രറികളും കളിസ്ഥലങ്ങളും ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഗുണമേന്മയുള്ള പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും താലൂക്ക് തലത്തിൽ മാതൃകയാകും വിധം ഉറപ്പുവരുത്തുന്നു. ശുദ്ധമായ കുടിവെള്ളത്തിനായി വാട്ടർ പ്യൂരിഫയറുകളും സ്കൂളുകളിലെ മാലിന്യ സംസ്കരണത്തിനായി തുമ്പൂർ മൊഴി പ്ലാന്റുകളും വിദ്യാർത്ഥിനികൾക്കായി നാക്പിൻ ബ്ലെൻഡിംഗ് മെഷീനുകളും ഇൻസിനേറ്ററുകളും വിജയകരമായി സ്ഥാപിച്ചു കഴിഞ്ഞു. കായിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ സ്വന്തം ഫണ്ടും സർക്കാർ ഫണ്ടും ചേർത്ത് വച്ച് 2.5 കോടി രൂപയുടെ ചെലവിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഒറ്റൂർ VS അച്യുതാനന്ദൻ ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ യാഥാർത്ഥ്യമാക്കി. മുൻ ദേശീയ ക്യാപ്റ്റൻ ശ്രീമതി അശ്വിനി എസ്കുമാറിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ബാഡ്മിന്റൺ ഇനങ്ങൾ 100+ കുട്ടികൾക്ക് ഇവിടെ സൗജന്യ പരിശീലനം നൽകുന്നുണ്ട്. 2032 ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും നമ്മുടെ നാട്ടിലെ പ്രതിഭകളെ പങ്കെടുപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ പ്രതിവർഷം 10 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഇതിനായി നീക്കിവെക്കുന്നത്. കുട്ടികളുടെ സാമൂഹിക സുരക്ഷ മുൻനിർത്തി സ്കൂളുകൾ സൈബർ സുരക്ഷ, സാമ്പത്തിക സാക്ഷരത, ലഹരി വിരുദ്ധ ബോധവൽക്കരണം, പരീക്ഷാ പേടി മാറ്റാനുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്നിവ നിരന്തരമായി നടത്തി വരുന്നു. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ സൗജന്യമായി പരിചരിക്കുന്നതിന് സ്പോൺസർഷിപ്പിലൂടെ സ്ഥലം കണ്ടെത്തി ഡോക്ടറുടെയും കെയർ ടേക്കറുടെയും സേവനത്തോടെ അത്യാധുനിക ക്രഷ് സൗകര്യം നമ്മൾ ഒരുക്കി. സ്വന്തമായി ഭൂമിയില്ലാത്ത 3 അംഗനവാടികൾക്ക് സ്പോൺസർഷിപ്പ് വഴി ഭൂമി

0: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ഹലോ സന്ദേശഗാനം.

0: ചാറ്റൽ മഴ പോലെ മനം കവരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതുകൾക്കിമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിലേക്ക് കറുകച്ചാലിൽ നിന്നും ജയപ്രസാദ്. കറുകച്ചാലിൽ നിന്നും ജയപ്രസാദാണോ? May 15 ഞങ്ങളുടെ മകൾ ലക്ഷ്മിയുടെയും നിതിൻ്റെയും 10th വിവാഹ വാർഷികമാണ്. നിതിൻ ചാലപ്പള്ളി ബാങ്കിൽ മാനേജരാണ്. ലക്ഷ്മി കാവാലത്ത് സ്കൂൾ ടീച്ചറാണ്. നിലവും നിളയും രണ്ട് മക്കൾ, ട്വിൻസ് ആണ്. 2nd class പഠിക്കുന്നു. ലക്ഷ്മിയും കുട്ടികളും പാട്ട് പാടുന്നവരാണ്. ലക്ഷ്മിയെ വിളിച്ച് ഒരു ആശംസ അറിയിക്കാമോ? നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ, ആരാ?
0: ഹലോ, ലക്ഷ്മി ടീച്ചറാണോ? ലക്ഷ്മി ടീച്ചർ തിരക്കിലാണോ? തിരക്കിലല്ല എങ്കിൽ ഉറപ്പായിട്ടും എനിക്കൊരു പാട്ട് പാടി തരണം.
1: ഞാൻ പാട്ട് പാടുന്നത്
0: എനിക്കറിയാന്നുള്ളതുകൊണ്ടല്ലേ ഞാൻ വിളിച്ച്. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ച് ധൈര്യമായിട്ട് എനിക്ക് ഉറപ്പായിട്ടും പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞത്.
1: ആരാ വിളിക്കുന്നത്?
0: പാട്ട് പാടി തന്നാ പറഞ്ഞുതരാം. ഹലോ,
1: ആകാശവാണി എന്നാണോ?
0: പാട്ടെന്ന് ചോദിച്ചാലേ ആകാശവാണിയാണ്.
1: എന്റെ അച്ഛൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ. എന്റെ പിള്ളേരടുത്തുണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞ
0: നിലവും നിളയുമാണോ?
1: അതന്നെ. അപ്പൊ അവിടുന്ന് തന്നെ മനസ്സിലായി. എന്റെ ഇങ്ങനെ പറയുന്നല്ലോ.
0: ആ, നിലവിനെ നിളയെ അറിയാൻ വേണ്ടിട്ട് ലക്ഷ്മി അറിഞ്ഞാ പോരെ?
1: ഞാനൊരു ഗസ് പറഞ്ഞേ ഉള്ളു.
0: ആ, എല്ലാ ഗസ്സും അങ്ങ് ശരിയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ചോദിച്ച കാര്യം കിട്ടിയില്ല.
1: പാട്ടോ?
0: ആ, എല്ലാ പാട്ടുകാരുടെയും നമ്പർ ഇതാ. ഒരു പാട്ട് പറഞ്ഞ അയ്യോ അയ്യാ, അയ്യോ അറിയില്ല, അയ്യാ ഓർമ്മ വരുന്നില്ല, അയ്യോ തൊണ്ടവേദനയാണ്. ചുമ്മാ നമ്പരാണ്. കുറച്ച് മുമ്പേ കൂടി ആർക്കോ ഒരു പാട്ട്. ആ, അടിപൊളി.

0: స్నేహ కోకిలం గాయత్రి మంగళ അതെയോ?
1: കുറച്ചുകൂടി ബേഗട വരുമെന്ന് വിചാരിച്ചു.
0: ഓ അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ അങ്ങ് പാടാറില്ല, ഒന്ന് കാര്യങ്ങൾ ഓർമ്മ വരും.
1: ക്ലാസിക്കൽ പഠിച്ചതിന്റെ ആ പാട്ടിലുണ്ട്, ആ പാട്ട് ക്ലാസിക്കൽ പാട്ടായിട്ട് പാടി.
0: ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങളത് അധികം എന്നെ ഉപയോഗിക്കാറില്ല.
1: എന്തൊരു വലിയ കുറ്റമാണ് ചെയ്യുന്നതെന്നറിയാമോ? ഈ പാട്ട് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമാണോ? അപ്പൊ പാടാതിരിക്കാമോ? അതും ക്ലാസിക്കലായിട്ട് പഠിക്കാൻ സാധ്യത കിട്ടിയ ഒരാള്. ഏ, അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ത് സങ്കടം ഉണ്ടാവും.
0: അതെ,
1: ഈ ജയപ്രസാദ് ആരാ?
0: അമ്മയാ.
1: ആ ജയപ്രസാദ് ആകാശവാണി.

0: എന്താ?
1: അല്ല, അവരെന്റെ അടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഫോൺ എടുത്തപ്പോഴേ അൺനോൺ നമ്പർ ആയതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തു. അത് ഇങ്ങനെ പാട്ട് പാടാന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോഴാ മോൻ
0: കണ്ടോ,
1: എന്നോട് പറഞ്ഞേ
0: ടീച്ചർമാർ പിള്ളേരെ നിന്ന്
1: ഇങ്ങനെ
0: പഠിക്കണം കേട്ടോ, പ്രത്യേകിച്ച് സ്വന്തം പിള്ളേരെ നിന്ന്.
1: ആയിരിക്കും
0: എന്നീ നിലവിന്റെയും നിളയുടെയും പാട്ട് കേട്ടില്ല.
1: പാടുന്നു. എന്തെങ്കിലും പാടും, പാടും.
0: ആ മിടുക്കനും മിടുക്കിയും പോരട്ടെ. ഹലോ, ഏത് പാട്ടാ മക്കള് പാടാൻ പോകുന്നേ?
1: ഭജൻ പാടും,
0: ആ
1: ഭജൻ.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.

0: ഹലോ.
1: ഹലോ.
0: ആ റേഞ്ച് പോകുന്നു എന്ന് തോന്നുന്നു. എന്തായാലും വളരെ മനോഹരമായി പാടുന്നു രണ്ടാളും. ആ കുട്ടികളെ വിചാരിച്ചെങ്കിലും ടീച്ചർ പാടാതിരിക്കരുത്. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് ഞങ്ങൾ വെക്കേണ്ടേ? ആ പാട്ട് തന്നെ വെക്കാം. ആഹാ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ ഇണ നൽകിയ പാട്ടാണ്. അപ്പോ വീണ്ടും വിവാഹ വാർഷിക ആശംസകൾ. നമുക്ക് പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: ഹലോ ആകാശവാണി, ഞാൻ നിഷ. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് താമസിക്കുന്നത്. 21-ന് എൻ്റെ ചേച്ചിയുടെ മകനായ മഹേഷ് ചന്ദ്രൻ്റെയും ഭാര്യ സ്മിതയുടെയും വിവാഹ വാർഷികമാണ്. ഇരുവരും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സാണ്. മഹേഷ് കരുനാഗപ്പള്ളിയിലും സ്മിത തൃശൂരുമാണ് പഠിപ്പിക്കുന്നത്. രണ്ടുപേരിൽ ആരെയെങ്കിലും വിളിച്ച് ആശംസകൾ അറിയിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് രണ്ടുപേരുടെയും നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. വിളിക്കുമെന്ന പ്രതീക്ഷയിൽ സ്നേഹത്തോടെ നിഷ. ഇതിപ്പോൾ ആരെ വിളിക്കണം? നമുക്കും കൺഫ്യൂഷൻ ആയല്ലോ. നമുക്ക് ആദ്യം മഹേഷിനെ വിളിക്കാം, കിട്ടിയില്ലെങ്കിൽ സ്മിതയെ വിളിക്കാം. ഹലോ,
1: ഹലോ.
0: മഹേഷ് സാറല്ലേ?
1: അതെ
0: മഹേഷ് സാർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഹേഷ് സാറിന് ഒരു ആശംസ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. വിവാഹത്തിന്റെ വാർഷികമാണല്ലോ. അതറിഞ്ഞെന്നോ? ആരറിഞ്ഞു? മഹേഷ് സാറ് കല്യാണം കഴിച്ചതിന്റെ വാർഷികമാണ്. അപ്പോ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടോ?
1: ഓ, അങ്ങനൊന്നുമില്ല സാർ. നമ്മളിപ്പോന്തും ആഘോഷം.
0: എന്നാലും ഒരു ചെറിയ ഒരു കപ്പ് കേക്ക് എങ്കിലും വാങ്ങിച്ച് രണ്ടായിട്ട് മുറിക്കണ്ടേ?
1: അങ്ങനൊന്നും പണ്ടോട്ടേ ഇല്ല. അപ്പൊ ഇപ്പൊ പുതുതായിട്ട് നമ്മള്
0: അപ്പൊ ഈ വർഷം അങ്ങ് തുടങ്ങാം നമുക്ക്. ചേ, അങ്ങനെ പറഞ്ഞൂടാ. ആഘോഷിക്കാൻ കരുനാഗപ്പള്ളിയിൽ ആൾക്കാർ റെഡി ആയിരിക്കുകയാണ്. ഒരു ഒരു നിഷ എന്ന് പറഞ്ഞ ഒരാള് റെഡി ആയിരിക്കുകയാണ് നിങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി. ആ അമ്മയുടെ അനിയത്തിമാരാരെങ്കിലും ആ പേരിലുണ്ടോ? ആ ശരിക്കും പറ, ഉണ്ടോ ഇല്ലേ? ആ നിഷ എന്നല്ലേ ഞാൻ പറഞ്ഞത്? അയ്യോ, അപ്പൊ നിഷ എന്ന പേരിൽ ഒരാളുണ്ട്, അതാരാ? ആ ആ കുഞ്ഞമ്മ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവാണ്. അതിനിപ്പോ എന്താ, നിങ്ങളുണ്ടല്ലോ പിള്ളേരായിട്ട്. അതൊക്കെ വളരെ രഹസ്യം. വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഒരു ഒരു പാട്ടിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറഞ്ഞാൽ ഏത് പാട്ടിട്ട് ആഘോഷിക്കും? ആ കല്യാണ വീഡിയോയിൽ എന്താണ് നിങ്ങളെ ഓഡിയൻ ചാടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇട്ടിരുന്ന പാട്ടേതാ? അത് ശരി, കല്യാണം കഴിഞ്ഞ് ആ എന്താണ് DVD പിന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് പോലും ഇല്ലേ? അത് DVD ആയിരുന്നു, കാസറ്റ് ആയിരുന്നു. ആൽബത്തിന്റെ അവസ്ഥ എന്താണ് ഇപ്പോ? അത് ആ ഫോട്ടോസ് ഒട്ടിച്ച് ഒരു ആൽബം ഒക്കെ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, മറ്റേ ബ്രഷ് ഒക്കെ കൊണ്ട് കളറൊക്കെ ചെയ്ത്. അപ്പൊ നമ്മള് വിഷയത്തിൽ നിന്ന് വിട്ടുപോയി. ഏതായിരുന്നു പാട്ട്? ഇതിപ്പം എന്താണ് നിങ്ങളെ കുഞ്ഞമ്മ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത്രയും അടുപ്പമുള്ള ആളാ. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ സാർ ഞെട്ടും. മഹേഷ് സാറ് ഞെട്ടി ചിലപ്പോ തൃശ്ശൂരെത്തും, അല്ലെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ ഇപ്പൊ തിരിച്ച് കൊല്ലത്തെത്തും. ആ അതാണ് സാർ. ഏത് വിഷയ പഠിപ്പിക്കുന്നെ? ആ അപ്പൊ പിന്നെ പാട്ടുമായിട്ട് ബന്ധം വേണമല്ലോ. ഞാനിപ്പോ ബന്ധിപ്പിച്ചല്ലോ. ഈ അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നൊരു പാട്ട്? സാറിന് ഇഷ്ടപ്പെട്ട നായകൻ ഒക്കെ ഉണ്ടോ? അതോ ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ പാട്ടുകാരിയാണോ? ശരി ശരി, അതെ അങ്ങനെ അങ്ങനെയെങ്കിലും ഇതിൽ വെച്ചിട്ട് പോട്ട്. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാര് വിളിച്ചോളും. എന്തായാലും എനിക്ക് പാട്ട് പറഞ്ഞു തന്നിട്ട് പോയാ മതി. ഓക്കെ,
1: മാധവ്
0: മാധവനും ശാലിനിയും. എന്ന് മാത്രല്ല, അതിൽ എല്ലാ നിറങ്ങളെ കുറിച്ചും പറയുന്ന ഒരു പാട്ടല്ലേ? വൈരമുത്തുവിന്റെ വരികളാണ്, എ ആർ റഹ്മാന്റെ സംഗീതമാണ്, ഹരിഹരൻ.

0: പാടിയ പാട്ട്. യെസ്, ഇതേ സാറിന്റെ
1: പറഞ്ഞു
0: അല്ല, സാർ എന്തോ പറയാൻ വന്നു ആ പാട്ടിനെ കുറിച്ച്.
1: അതല്ല 91.2
0: എന്നല്ല, 101.9. സീരിയസ് ആയിട്ട് പറഞ്ഞതാ
1: പാട്ട് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി പാട്ടിനകത്തുള്ള പാണ്ഡിത്യം കേട്ടപ്പോഴേ മനസ്സിലായി ഇതുമായിട്ട് കണക്ഷൻ ഉള്ള
0: അലൈ പായതയിലെ പാട്ട് എ ആർ റഹ്മാന്റെ സംഗീതമാണെന്നും വൈരമുത്തുവാണ് എഴുതിയതെന്നും ഹരിഹരനാണ് പാടിയതെന്നും പാട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും അറിയാം.
1: ഈ ബാക്കിലോട്ട് പോകുമ്പോ പറയണമെങ്കിൽ അതുമായിട്ട് കണക്ഷൻ ഉള്ളതാകല്ലേ പറ്റും.
0: ഏ എങ്ങൊന്നുമില്ല സാർ, ഒരു കാര്യം ചെയ്യൂ, സാറിപ്പോ എവിടെ പോവാൻ പോവാണെന്നല്ലേ പറഞ്ഞ, അപ്പൊ പോകുന്ന വഴിക്ക് പാട്ട് ഇഷ്ടമുള്ള ഒരാളെ കണ്ടിട്ട് ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കുക, അയാൾ കണ്ണു അടച്ച് പറഞ്ഞു
1: തരും.
0: അങ്ങനെ കുറച്ച് കാണണ്ട. അപ്പൊ ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. സാറിന്റെ കുഞ്ഞമ്മ നമുക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, സാറിന്റെയും സ്മിത ടീച്ചറിന്റെയും വിവാഹ വാർഷികത്തിന്റെ ആശംസകൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: ഹലോ സന്ദേശഗാന പരിപാടിയുടെ ഒരു ആരാധകനാണ് ഞാൻ. എൻ്റെ പേര് ശ്യാം കുമാർ മണക്കാട്. എൻ്റെ അളിയൻ്റെ ബർത്ത്ഡേ ആണ് May 12. കക്ഷി ഗായകനും പ്രാസംഗികനുമൊക്കെയാണ്. ആഹാ, അനേകം സംഘടനകളുടെ നേതൃത്വ സ്ഥാനവും പുള്ളിക്കുണ്ട്. സ്ഥലം വെള്ളനാട്, കുമാർ നീലാംബരി. വെള്ളനാട് സൗഹൃദ കൂട്ടായ്മയുടെ പ്രസിഡന്റുമാണ്. ഹൃദയം ഒരു വീണയായി നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, സ്വർഗപുത്രി നവരാത്രി, ചന്ദനലേപ സുഗന്ധം, മെല്ലെ മെല്ലെ മുഖപടം തുടങ്ങിയ ഗാനങ്ങളാണ് സ്റ്റേജുകളിൽ പാടാറുള്ളത്. ആകാശവാണിയിൽ പാടുവാനും കക്ഷിക്ക് വളരെ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തെ വിളിക്കാമോ? നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ,
1: പറഞ്ഞോളൂ.
0: ആ കുമാറാണോ?
1: കുമാർ, ഇത് ആരാ വിളിക്കുന്നത്?
0: ആ, നമ്മുടെ പഴയ നീലാംബരി ട്രാവൽസ് ഒക്കെ ഉണ്ടായിരുന്ന
1: അതെ,
0: വെള്ളനാട് സൗഹൃദ കൂട്ടായ്മ.
1: അതെ അതെ.
0: ആ, എന്തൊക്കെയാണ് വെള്ളനാട് വിശേഷങ്ങൾ?
1: വിശേഷം
0: ഇപ്പൊ തിരക്കാണോ?
1: തിരക്കല്ല
0: തിരക്കല്ല എങ്കിൽ ഒരു പാട്ട് കേൾക്കാവുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി വിളിച്ചതാണ്.
1: ആണല്ലേ.
0: ആ,
1: പാട്ട് എവിടുന്നാ വിളിക്കുന്നത്?
0: മാറ്റൊന്നും ഒരു വിഷയമല്ലല്ലോ. താങ്കളൊരു വളരെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരൻ, താങ്കളുടെ ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ച് വിളിക്കുന്നു. തിരക്കല്ല എങ്കിൽ രണ്ടുപേരി കേൾക്കാം.
1: തീർച്ചയായിട്ടും
0: സന്തോഷമല്ലേ.
1: ഒരു വീണയാതിൽ നിന്നൊഴിയൃദയം ഒരു വീണയാതിൽ നിന്നൊഴിയ എന്നെഞ്ചിൽ താളം നിന്നിൽ കേൾക്കുമ്പോൾ എൻ ജീവമാല്യം നിന്നിൽ കാണുമ്പോൾ സുഹൃദരീതിയിൽ അലയും വീളയിൽ ഹൃദയം ഒരു വീണയാ അതിൽ മതിയോ?
0: തൽക്കാലം മതി. 12-ാം തീയതി പരിപാടി ഒന്നും വെച്ചില്ലേ?
1: ഇത് എനിക്ക് മനസ്സിലായില്ല. ഇത് എന്നെ അറിയാനുള്ള ആരെ വിളിക്കുന്നതാണല്ലോ ഇത്. 12-ാം തീയതി പരിപാടി ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു.
0: എന്തെങ്കിലും പരിപാടി വെക്കണ്ടേ?
1: എനിക്കിത് മനസ്സിലാവുന്നില്ലത്. എന്നെ ഇത് ആരോ കളിപ്പിക്കാൻ വിളിക്കുന്നതാണ്.
0: 12-ാം തീയതി വളരെ വിശേഷമുള്ളൊരു ദിവസം, അതിങ്ങനെ വിട്ടുകളഞ്ഞത് ശരിയായില്ല.
1: 12-ാം തീയതി എന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: എന്തായാലും 12-ാം തീയതിയിലെ വിശേഷത്തിന്റെ ആശംസ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. ഒരല്പം വൈകിയാണെങ്കിലും പിറന്നാൾ ആശംസകൾ. അപ്പോ ഇഷ്ടമുള്ളൊരു പാട്ട് ഹൃദയം ഒരു വീണയായി ഇപ്പൊ പാടി, പിന്നെ വേറൊരു പാട്ട് അല്ലെങ്കിൽ എപ്പോഴും ഇഷ്ടമുള്ളൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ഏത് പാട്ട് പറയും?
1: പെട്ടെന്ന് പറയാൻ ഈ പാട്ട് ഇഷ്ടമാണ്.
0: ഹൃദയം ഒരു വീണയായി.
1: ഹൃദയം ഒരു വീണയായി അത് ഇഷ്ടമാണ്. പിന്നെ ഇത് നീരാടുവാൻ നിളയിൽ നീരാടുവാൻ.
0: നീ എന്തേ വൈകി വന്നു പൂന്തിങ്ങളെ.
1: അതെ.
0: അപ്പൊ ഈ പാട്ട് താങ്കൾക്ക് ആശംസയുമായി ആശംസകളോടെ ആകാശവാണിയിൽ വെച്ച് തന്നാ എങ്ങനെയിരിക്കും?
1: ആകാശവാണിയില്ല, എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല.
0: ആ, എന്നാ വിശ്വസിക്കണം.
1: വളരെ ഉപകാരം. നമ്പർ ആരാ തന്നത്?
0: അത് ഇവിടുത്തെ വിഷയമല്ലല്ലോ. ഒരു ആശംസ വന്നു, താങ്കൾ പാട്ട് പാടി, ഇപ്പൊ താങ്കൾക്ക് വേണ്ടി ഒരു പാട്ട് ഇതാ ആകാശവാണിയിൽ നിന്ന് വരുന്നു. അപ്പൊ അത് അത് ഹൃദയം ഒരു വീണയായി ആണോ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ വേണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു കൺഫ്യൂഷൻ.
1: ഹൃദയം ഒരു വീണയായി.
0: തമ്മിൽ തമ്മിൽ എന്ന സിനിമയിലെ പാട്ടല്ലേ. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഇടം നൽകി യേശുദാസ് പാടിയത്. മണക്കാടുള്ള ആരെങ്കിലും അറിയാമോ?
1: മണക്കാട് എന്റെ അളിയൻ അവിടെ താമസിക്കുന്നുണ്ട്.
0: ആ ആ, ശ്യാംകുമാർ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചിരുന്നു. എന്റെ അളിയന്റെ ബർത്ത്ഡേ ആണ് 12-ാം തീയതി, ഒന്ന് വിളിച്ച് വിഷയണം എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് സന്ദേശം കിട്ടിയപ്പോ കുറച്ച് വൈകിപ്പോയി. അപ്പൊ വൈകിയാണെങ്കിലും ആശംസകൾ അറിയിക്കാൻ കഴിഞ്ഞാലും ഞങ്ങളുടെ പാട്ട് കേൾക്കാൻ പറ്റിയതിലും ഒക്കെ സന്തോഷം. അപ്പൊ പാട്ടൊക്കെ ആയിട്ട് ഗംഭീരമായി മുന്നോട്ട് പോവുക. നമുക്ക് ഇപ്പൊ പാട്ട് കേൾക്കാം.

0: ഏറ്റവും പ്രിയപ്പെട്ട ആകാശവാണിക്ക് മെയ് 2 എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 27-ാം വിവാഹ വാർഷികമാണ്. രണ്ടുപേർക്കും നല്ല ആശംസകൾ നേരണം. ഇപ്പം മോശം ആശംസയുണ്ട്. അമ്മ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് ഹലോ സന്ദേശഗാനം. ഈ പ്രോഗ്രാം അമ്മ നന്നായി ആസ്വദിക്കാറുണ്ട്. വിളിച്ചാൽ അമ്മയ്ക്ക് വലിയ സന്തോഷമാകും. വിളിക്കുമെന്ന പ്രതീക്ഷയോടെ മക്കൾ അർച്ചന, ആര്യലക്ഷ്മി. അമ്മയുടെ പേര് ശ്രീലത, അച്ഛൻ്റെ പേര് ബാബു. രണ്ടുപേരും വീട്ടിൽ പെൻഷൻ പറ്റി സുഖമായിരിക്കുന്നു. ഹലോ, ഹലോ, സിയാമ്മയാണോ? സിയാമ്മ, എന്താണ് വിശേഷങ്ങൾ? പെൻഷൻ പറ്റി രണ്ടുപേരും കൂടി അവിടെ വെറുതെ ഇരിക്കുകയല്ലേ? ഏ, അതാരാ മൂന്നാമത്? അങ്ങനെ ഞാൻ വിചാരിച്ചു, ഇതാരാ അവിടെ വന്നതെന്ന്. അതെ, ഈ 27-ാം വിവാഹ വാർഷികമൊക്കെ ആഘോഷിച്ചിട്ട് ഞങ്ങളാരെയും വിളിച്ചില്ലല്ലോ. വിളിച്ചില്ലെങ്കിലും ആശംസകൾ. അതെ, എന്നാലും ഇരിക്കട്ടെ, ഒരു ആശംസ. ഞാൻ എന്തായാലും വിളിച്ചില്ലേ, വിളിച്ച സ്ഥിതിക്ക് ഒരു ആശംസ അങ്ങ് പറഞ്ഞേക്കാം. ഈ പെൻഷൻ പറ്റി വീട്ടിൽ ഇരിക്കുന്നതിനിടയിൽ ഫുൾ ടൈം റേഡിയോ കേട്ടിരിപ്പാണല്ലോ. വേറെന്തെങ്കിലും കേട്ടൂടെ? എന്നിട്ട് ഈ ആശംസയൊക്കെ വന്നത് എവിടെ നിന്നാണെന്ന് വല്ല പിടിയുണ്ടോ? എവിടെ നിന്ന്? ആര് പറഞ്ഞു? ചുമ്മാ അങ്ങ് ഗസ് അടിച്ചോളും. ഈ അങ്ങനെ ആകാശവാണിയിൽ നിന്ന് വിളിക്കാൻ വേണ്ടിട്ട് സിയാമ്മയുടെ നമ്പർ ആരുടെയിൽ ഉണ്ട്?
1: പിള്ളേരാണെങ്കിലും ഒപ്പിച്ച പിള്ളേരായിരിക്കാം.
0: ഏത് പിള്ളേര്?
1: എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്.
0: ആരൊക്കെ?
1: മൂത്താള് ചെന്നൈയിലാ, അവിടെ ഇല്ല.
0: അർച്ചന, ആര്യലക്ഷ്മിയോ? അപ്പൊ എല്ലാവരുമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുവാണ്. ആ, അപ്പൊ ഈ 30-ാം വിവാഹ വാർഷിക ആഘോഷത്തിന് എന്നെ വിളിക്കണം.
1: 27, 28, 30
0: അതും ഉണ്ടാവുക ചേച്ചി. അതുകൊണ്ടല്ലേ ഉറപ്പുള്ളതുകൊണ്ടല്ലേ വിളിക്കണം എന്ന് ധൈര്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇതൊരു കേട്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ? ഇത് ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ. അതാരാ? ഞാനതല്ലോ ചോദിച്ചത്, ഒരു പാട്ട് പറയാമോന്നല്ലേ ചോദിച്ചത്.
1: ആയിക്കോട്ടെ. എന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടുണ്ടായിരുന്നു, ചിന്നുമ്പൻ താരത്തിൽ ആനന്ദ വേള എന്നൊക്കെ ഒരു പാട്ടുണ്ടല്ലോ.
0: പിന്നെ അടിപൊളി പാട്ടല്ലേ, ജീവിത സമരം എന്ന സിനിമയിലെ പാട്ട്. എങ്ങും മലശ്വരൻ പാടുന്ന വേള, ആശാ സുന്ദര കൽപ്പനാ സ്വപ്നം ജീവിതയാത്ര. അതിന് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിന്ദി പാട്ടുണ്ട് അതിന്. ലക്ഷ്മീകാന്ത് പ്യാരലാലിന്റെ ഈണത്തിന് പി ഭാസ്കരൻ എഴുതിയ വരികളാണ്. ഗംഭീര പാട്ടല്ലേ, ആശാ സുന്ദര കൽപ്പനാ സ്വപ്നം ജീവിതയാത്ര. അങ്ങനെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളൊക്കെ തരുന്ന വരികളുള്ള ഒരു പാട്ട്. ഇന്ന് മാത്രമല്ല, ഈ വിവാഹ വാർഷികത്തിനൊക്കെ ചേരുന്ന ഒരു പാട്ടും കൂടിയാ. പിന്നെ അടിപൊളിയല്ലേ. ആശാ സുന്ദര കൽപ്പനാ സ്വപ്നം ജീവിതയാത്ര എന്ന് പറയുന്നതിനേക്കാൾ ഗംഭീരമായൊരു വരി ഒരു അതാണ് ഒരു വിവാഹ വാർഷിക മംഗളാശംസയായിട്ട് പറയാൻ പറ്റിയതിനേക്കാളും നല്ലൊരു വരിയുണ്ടോ? എന്നാണ് അർച്ചന എഴുതി അയച്ചിരിക്കുന്നത്?
1: എന്റെ പേര് ശ്രീലത.

0: ശാസ്ത്രമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷിയൊക്കെ അയാളുടെ അഗ്നിബലം അഥവാ ചയാപചയ പ്രക്രിയയുടെ തോത്, അതായത് മെറ്റബോളിക് സ്റ്റാറ്റസ്, ഗട്ട് ഹെൽത്ത് ഇവയൊക്കെ അനുസരിച്ച് വ്യത്യസ്തമാണ്. മഴക്കാലത്ത് ഒരു വ്യക്തിയുടെ അഗ്നിബലം സാധാരണയായി കുറയുന്നു, പക്ഷെ വിശപ്പ് കൂടുകയും ചെയ്യുന്നു. അത് ഏത് പ്രായക്കാരിലും ബാധകമാണ്. ദഹനശക്തി കൃത്യമല്ല എങ്കിൽ ആയതിനനുസരിച്ചുള്ള ഭക്ഷണക്രമം ശീലിക്കേണ്ടതാണ്. മഴക്കാലത്തിനു മുന്നേ തന്നെ രോഗപ്രതിരോധ സംവിധാനം ശക്തമാക്കുന്ന രീതിയിലുള്ള ആഹാരശീലങ്ങളും ചര്യകളും ശീലിക്കേണ്ടതാണ്. പ്രതികൂലമായ കാലാവസ്ഥയിൽ രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക് ബലം കൂടുന്നു. ദഹിക്കാൻ എളുപ്പമുള്ളതും പുളിരസം, ആവശ്യത്തിന് ഉപ്പ്, അല്പം എണ്ണമയമുള്ള ആഹാരം ചൂടോടുകൂടി കഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ചെറുപയർ, ഉലുവ, മുതിര, ഗോതമ്പ്, ഇറവ ഇവ കൊണ്ടുള്ള ആഹാരം ഉപയോഗിക്കാവുന്നതാണ്. വഴുതനങ്ങ, കുമ്പളങ്ങ, പാവയ്ക്ക, തക്കാളി എന്നീ പച്ചക്കറികൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. മുന്തിരി, മാതളം എന്നീ പഴങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. തേൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിന് സഹായിക്കുന്നു. പയറ്, മാംസം ഇവ കൊണ്ടുള്ള സൂപ്പും ഉപയോഗിക്കാവുന്നതാണ്. മാംസാഹാരം നന്നായി വേവിച്ചു മാത്രം ഉപയോഗിക്കുക. ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞി പോലുള്ള ആഹാരം ഒരു നേരത്തെ ആഹാരമായി ഉപയോഗിക്കാവുന്നതാണ്. ആശാളി, പഞ്ചകോല ചൂർണവും കഞ്ഞിയിൽ ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയും ദഹനശക്തിയും കൃത്യമാക്കുന്നതിന് സഹായകമാണ്. മഴക്കാലത്ത് വിശപ്പ് കൂടിയിരിക്കുമെങ്കിലും ദഹനശേഷി ശക്തമാകണമെന്നില്ല. ആയതിനാൽ ഓരോരുത്തരുടെയും ദഹനശക്തി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വരുന്ന അലർജി പോലുള്ള കണ്ടീഷൻസ് ഒഴിവാക്കുന്നതിന് ദശമൂല കടുത്രയം കഷായത്തിൽ കരിപ്പെട്ടി ചേർത്ത് വൈകുന്നേരത്തെ ചായയ്ക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കൃത്യമായ വ്യായാമവും കൃത്യമായ ഉറക്കവും. ഇന്നത്തെ കാലത്ത് അമിത വ്യായാമം ചെയ്യുന്നവരും വ്യായാമം ചെയ്യാത്തവരുമാണ് കൂടുതൽ. അവനവന്റെ ബലത്തിന്റെ പകുതി മാത്രം ഉപയോഗിച്ച് വ്യായാമം ചെയ്യുക നടത്തം ശീലമാക്കാവുന്നതാണ്. മഴയിൽ പുറത്ത് നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വീട്ടിലെ ജോലികൾ ആയതിനനുസരിച്ച് ക്രമീകരിക്കുക. ശ്രദ്ധിക്കേണ്ടത്, തളർന്ന് അവശരാകുന്നത് വരെ വ്യായാമം ചെയ്യരുത്. സർക്കാർ ആയുർവേദ ആശുപത്രികൾ വഴി യോഗ ക്ലബുകളും യോഗ പരിശീലനവും ലഭ്യമാണ്. ആയതിന്റെ പ്രയോജനം ലഭ്യമാക്കുന്നതും നല്ലൊരു വ്യായാമ മുറയാണ്. ജീവിതശൈലി രോഗമുള്ളവരും ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. ആയതിനാൽ അവരുടെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, ഔഷധം ഇവയിലും ശ്രദ്ധ വേണം. ഉപ്പ്, പഞ്ചസാര ഇവയുടെ ഉപയോഗം ക്രമപ്പെടുത്തുക. 6 മുതൽ 7 മണിക്കൂർ വരെയും ഉറക്കം ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റ് പകർച്ചവ്യാധികൾ ഉണ്ടായാൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രമേഹത്തിന്റെയും രക്താതിമർദ്ദത്തിന്റെയും അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും സ്ഥിരം ഔഷധം ഉപയോഗിക്കുന്നവർ അതിന്റെ ഉപയോഗം ക്രമപ്പെടുത്തേണ്ടതാണ്. ഒരിക്കലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഔഷധം നിർത്തി സ്വയം ചികിത്സ ചെയ്യരുത്. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കൂട്ടരാണ് കുട്ടികളും വൃദ്ധജനങ്ങളും. മഴക്കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ സജ്ജരാകുന്ന കുട്ടികൾ അവരുടെ ശുചിത്വ കാര്യങ്ങളിലും ആഹാരത്തിലും വ്യായാമത്തിലും ഉറക്കത്തിലും ശ്രദ്ധ വേണം. അതുപോലെ വൃദ്ധജനങ്ങൾ പൊതുവെ മഴക്കാലത്ത് മടി പിടിച്ചിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ വ്യായാമക്കുറവ് മൂലവും മറ്റ് രോഗാവസ്ഥ മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഉറക്ക ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും അവരുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ സാധാരണ പേശിവേദന, സന്ധിവേദന, ത്വക്ക് രോഗങ്ങളൊക്കെയും ഈ കാലത്ത് വരാൻ സാധ്യതയുണ്ട്. വ്യക്തി ശുചിത്വത്തിലും പരിസര ശുചിത്വത്തിലും കൃത്യമായ പ്രാധാന്യം നൽകിയും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിലുള്ള ഭക്ഷണവും ഉറക്കവും വ്യായാമവും ശീലമാക്കിയാൽ ഇനി വരാൻ പോകുന്ന മഴക്കാലത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണം സാധ്യമാക്കാവുന്നതാണ്. വ്യക്തിഗത ആരോഗ്യ ശുചിത്വ ശീലങ്ങളിലും പരിസര ശുചിത്വ ശീലങ്ങളിലും വേണ്ട പ്രാധാന്യം നൽകി മഴക്കാലം വരുന്നതിന് മുന്നേ തന്നെ മഴക്കാലം രോഗങ്ങളുടെ കാലമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സ്വയം ചികിത്സ ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്ന് ലഭ്യമാക്കുക. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം കൃത്യമായി ശീലിക്കുകയും വേണം. അവനവന്റെ ആരോഗ്യം അവനവന്റെ ഉത്തരവാദിത്വമാണ്, ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ് എന്നുകൂടി മുന്നിൽ കണ്ട് ചര്യകൾ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യകരമായ ഒരു മഴക്കാലം നമുക്ക് സാധ്യമാകുന്നതാണ്.
1: മഴക്കാലപൂർവ്വ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന

0: ലക്ഷ്യത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
3: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കൾ വരാനുണ്ട് ഡോക്ടർ.
2: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്ന് അറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
3: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു.
2: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

രാഗാമൃതത്തിൽ ഇന്ന് തോപ്പൂർ ബി സായിറാം പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. ആദ്യം ചിദംബര നടരാജം, രാഗം കേദാരം, ആദിതാളം.

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ. മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇനി പരിപാടിയിൽ ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകുന്നു. പന്ത്രണ്ട് മണിവരെയാണ് പരിപാടിയുടെ സമയം. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 9495655631. മറ്റൊരു നമ്പർ 9496596321. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു.
1: ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ

0: കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഉള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് രജിസ്ട്രേഡ് പേറ്റൻറ്റ് ഏജൻറ്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊട്ടക്ഷൻ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം ആണ്. മാഡം, ഈ പരിപാടിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സോ മച്ച് സർ. നമസ്കാരം.
0: നമുക്കറിയാം, മറ്റ് നിയമ മേഖലകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബൗദ്ധിക സ്വത്തവകാശം എന്ന് പറയുന്നത് വളരെ പുതിയൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ പല ശ്രോതാക്കൾക്കും പല നമ്മുടെ ആൾക്കാർക്കും ഇതേക്കുറിച്ച് ഒരുപക്ഷെ അവർ അജ്ഞരാണ്, അല്ലെങ്കിൽ തന്നെ വളരെ കുറച്ച് അറിവ് മാത്രമുള്ള ആൾക്കാരാണ്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ, ഇന്നത്തെ മാറിയ ഒരു ജീവിത കാലഘട്ടത്തിൽ, നമ്മുടെ നിത്യജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയുടെ തുടക്കം, എന്താണ് ഐ പി ആർ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ ബൗദ്ധിക സ്വത്തവകാശം, അതേക്കുറിച്ച് ഒന്ന് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ്?
1: സർ, ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അത് അറിയുന്ന മുൻപ് നമ്മൾ വാട്ട് ഇസ് പ്രോപ്പർട്ടി, അതിൻ്റെ എങ്ങനെ ഈ പ്രോപ്പർട്ടിയിൽ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വരുന്നുണ്ട്, അത് ആദ്യം നമ്മൾ അറിയാം. സോ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം മൂവബിൾ പ്രോപ്പർട്ടി, ഇമൂവബിൾ പ്രോപ്പർട്ടി എന്നുണ്ട്. മൂവബിൾ പ്രോപ്പർട്ടി, ഇപ്പോൾ സാർക്ക് ഒരു കാർ ഉണ്ടാവും, അത് സാർ രജിസ്റ്റർ ചെയ്തിരിക്കും സാറിൻ്റെ പേരിൽ. അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാനും
0: അവകാശം
1: എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇമൂവബിൾ പ്രോപ്പർട്ടി, സാർക്ക് ഒരു വീടുണ്ട്, അത് വീട് വേണമെങ്കിൽ സാർ വെറുതെ ഇട്ട് വെക്കാം, ഇല്ല ലീസിൽ വിടാം, ഇല്ലെങ്കിൽ അത് വിൽക്കാം.
0: അത് ചെയ്യാനുള്ള അവകാശം
1: സാർക്കുള്ളതാണ്. ഇത് ഒരു ടൈപ്പ് ഓഫ് ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ടൈപ്പ്. അഗെയിൻ ദർ ഇസ് അനദർ പ്രോപ്പർട്ടി ടൈപ്പ്, അത് ടാൻജിബിൾ പ്രോപ്പർട്ടി, ഇൻടാൻജിബിൾ പ്രോപ്പർട്ടിയും പറയും. ടാൻജിബിൾ പ്രോപ്പർട്ടിയും പറയുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, കണ്ണ്, മൂക്ക്, അത് വെച്ചിട്ട് നമ്മൾ അഞ്ച് സെൻസ് ഓർഗൻ വെച്ചിട്ട് നമുക്കത് എന്താണ് അങ്ങനെ അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സാർക്ക് അതുപോലെ തന്നെ ഒരു ഒരു ജ്വല്ലറി ഉണ്ട്, ഒബ്ജക്റ്റ് ആണ്, അത് അറിയാൻ പറ്റും, തൊട്ടോ കണ്ടോ നമ്മൾക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ പറയുന്നത് ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി. ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി മീൻസ് അത് നമ്മൾക്ക് അറിയാനേ പറ്റത്തില്ല, ബിക്കോസ് അത് അത് അവിടെ തന്നെ
0: യെസ്
1: സർ കറക്റ്റ്. അത് എങ്ങനെ നമ്മൾ പറയുമെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ഒരു പൊയട്രി ഉണ്ട്, അത് ഞാൻ എഴുതുന്നവരെ അത് മൈൻഡിൽ തന്നെ ആയിരിക്കും, എഴുതുന്നവരെ അത് മൈൻഡിൽ തന്നെ ആയിരിക്കും. അതല്ല, അത് ഇൻടാൻജിബിൾ ആയിട്ടാണ് ഉള്ളത്. പിന്നെ അത് ഞാൻ പോയം എഴുതി പേപ്പറിൽ എഴുതി കഴിയുമ്പോൾ എന്താവും, അത് ടാൻജിബിൾ ആവുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉരുവം എങ്ങനെ ഇരിക്കുമെങ്കിൽ ആദ്യം ഉള്ളത് ഇൻടാൻജിബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പറയുന്നത് ആദ്യം അതിൻ്റെ ഉരുവമുള്ളത് ഇൻടാൻജിബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ടാൻജിബിൾ ആക്കി എടുക്കുന്നുണ്ട്. എങ്ങനെ എടുക്കും? അത് ഞാൻ പോയം ഒരു പേപ്പറിൽ എഴുതും, പിന്നെ ഒരു അതുപോലത്തെ എല്ലാം ഒരു ടാൻജിബിൾ
0: ഇൻവെൻഷൻ
1: എക്സാക്ട്ലി സാർ അതുപോലെയാണ്. സോ ഇതാണ് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പറയുന്നത് ഇൻടാൻജിബിൾ പ്രോപ്പർട്ടിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ എന്താണെന്ന് നോക്കാം. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന ഈ പുതിയതായിട്ട് ഉള്ള നമ്മളുടെ ഇൻ്റലക്ച്വൽ ക്രിയേഷൻസ്, ക്രിയേറ്റിവിറ്റി എല്ലാം വേരിയസ് ഗ്രൂപ്പ്സിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേറ്റൻസ്, ട്രേഡ് മാർക്സ്, കോപ്പിറൈറ്റ്, അതുപോലത്തെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നോർമലി ഇത് എങ്ങനെ നമ്മൾ കാറ്റഗറീസ് ചെയ്യുന്നെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ആൻഡ് കോപ്പിറൈറ്റ്, ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് ടൈപ്സ്. ഈ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീൻ്റെ അകത്ത് വരുന്നതാണ് പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, പിന്നെ ട്രേഡ് സീക്രറ്റ്സ് വരുന്നുണ്ട്, ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രീൻ്റെ അകത്ത് വരാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേറെ ഒരു
0: കാറ്റഗറിയിലുള്ള
1: റൈറ്റ്സ്, അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുമെങ്കിൽ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട്, ഇപ്പം എങ്ങനെ സാർക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഒരു റൈറ്റ്സ് ഉണ്ടോ, അതുപോലെ തന്നെ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടിക്കഴിയുമ്പോൾ, ഈ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, വേരിയസ് ക്ലാസസിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് അത് എക്സ്ക്ലൂസീവായിട്ട് എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ വേറെ ആരെങ്കിലും ഈ റൈറ്റ് മിസ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവർക്കെതിരിൽ നമ്മൾ കേസ് കൊടുക്കാനോ അതിൻ്റെ എന്താ റെമിഡി കിട്ടാനോ നോക്കാം. സോ ഇതാണ് ബേസിക്സ് ഓഫ് ദി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പിന്നെ ഇത് ഞാൻ ഒന്നൊന്നായിട്ട് വാട്ട് ഇസ് പേറ്റൻറ്റ്, അതിൽ എന്താ പ്രൊസീജിയേഴ്സിന് ഫർദർ ടോക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും.
0: നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഈ ആദ്യമായിട്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായിട്ടുള്ള ഒരു നിയമം പാസ്സായത് 1957 കോപ്പിറൈറ്റ് ആക്ട് ആണ്.

0: ഇപ്പോൾ കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ അതേവഴി കിട്ടുന്ന റൈറ്റ്സ് നമ്മൾ ബണ്ടൽ ഓഫ് റൈറ്റ്സിനാണ് പറയുന്നത്. അതായത് ഒരുപാട് വ്യക്തികൾ അതിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ വേരിയസ് കാറ്റഗറീസ് ഉണ്ട്. ലിറ്റററി വർക്ക്, ലിറ്റററി വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു പോയം എഴുതുന്നുണ്ട്, അതിൻ്റെ റൈറ്റിംഗ്, ആ സ്ക്രിപ്റ്റ്, ആ ലിറിക്സ്, അതിനു വേണ്ടി കിട്ടുന്ന ഒരു റൈറ്റാണ് ഈ ലിറ്റററി വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡ്രാമാറ്റിക് വർക്ക്, ഡ്രാമാറ്റിക് വർക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് അതിലൊരു പെർഫോമൻസ് ഉണ്ടാവും, ഡ്രാമ പോലെ ഉണ്ടാക്കും. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ കാണും, ലൈക്ക് ഒരാൾ പെർഫോം ചെയ്യും, ഒരാൾ പാട്ട് പാടും, ഒരാൾ വിൽ ബി യു സ്പീച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ വേരിയസ് റൈറ്റ്സ്, അതാണ് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ മ്യൂസിക്കൽ വർക്ക്, മ്യൂസിക്കൽ വർക്കും പാട്ട് പാടുന്നത് കമ്പോസേഴ്സ് അതുപോലത്തെ സോങ്സ് അതുപോലത്തെ വരാം. ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മൾ എന്തെങ്കിലും പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, അതൊക്കെ റൈറ്റ്സ് വാങ്ങിക്കാൻ പറ്റും, കോപ്പി റൈറ്റ് വാങ്ങിക്കാൻ പറ്റും. പിന്നെ പറയുന്നത് സിനിമറ്റോഗ്രാഫിക് വർക്ക്, സിനിമറ്റോഗ്രാഫിക് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അതുപോലെ തന്നെ ഒരു സിനിമ പ്രൊഡ്യൂസർക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്. പിന്നെ അതിൽ കൂടുതൽ ഒരുപാട് ആളുകൾ അതിലുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സോങ് പാടാനോ ലിറിക്സ് കൊടുക്കാനോ ഇല്ല ഒരു ആക്ടർ ഉണ്ടാവും, പിന്നെ ഒരു
1: കൊറിയോഗ്രാഫർ,
0: ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് ചേർന്ന്
1: ചെയ്യുന്നതാണ്,
0: അസോസിയേറ്റഡ് ആണ്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഈ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുമെങ്കിൽ അവരവരുടെ അടുത്ത് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് റൈറ്റ്സ് ആ പർട്ടിക്കുലർ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ആ സിനിമ, അതിൻ്റെ ഫുൾ റൈറ്റ്സ് ഈ പ്രൊഡ്യൂസർക്കാണ് കിട്ടുന്നത്. പക്ഷെ അതിൽ വരുന്ന
1: എല്ലാ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുമായിട്ട് അദ്ദേഹം ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടണം.
0: അങ്ങനെ അവർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റ്, അവർക്ക് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ മോറൽ റൈറ്റ് എന്നൊന്ന് പറയും, മോറൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓത്തർക്ക്, ഒരു ഓത്തർഷിപ്പുള്ള ഒരു റൈറ്റാണ്. ഇപ്പൊ ഞാൻ ഒരു പാട്ട് എഴുതണമെങ്കിൽ അതിന്റെ ഓത്തർ ഞാനാണ്. പക്ഷെ അത് ഞാൻ വേറെ ആൾക്ക് അഗ്രിമെന്റ് ചെയ്തിട്ട് ആ ലിറിക്സ് ഉപയോഗിക്കാൻ കൊടുക്കാം. പക്ഷെ ഓത്തർഷിപ്പ് ഇസ് നോട്ട് അറ്റ് ഓൾ ട്രാൻസ്ഫറബിൾ, അത് ഞാൻ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അത് ആദ്യമായിട്ട് ഞാൻ അത് ചെയ്തത് ഞാനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓത്തർഷിപ്പ്, അതായത് മോറൽ റൈറ്റ് ഉണ്ടാവും. ആ ഓരോരോ പ്രാവശ്യം ആ വർക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റോയൽറ്റിയും മറ്റ സാധനങ്ങൾക്ക് പ്രൊഡ്യൂസർ തരേണ്ടി വരും മറ്റ ആളുകൾക്കും. സോ പിന്നെ
1: അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ?
0: ഒരു ജോയിന്റ് ഓത്തർ ആയിരിക്കാം സർ. ഇപ്പൊ ഒരു പാട്ട് തന്നെ രണ്ട് പേർ പാടിയെങ്കിൽ ജോയിന്റ് ഓത്തർ ആയിരിക്കാം. പക്ഷെ അത് ട്രാൻസ്ഫറബിൾ അല്ല, അത് ആ വ്യക്തിക്ക് മാത്രമുള്ള റൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ആ പാട്ട് അതുവഴി വരുന്ന ഔട്ട്കം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമ്മൾ വേറെ ആൾക്ക് അസൈൻ ചെയ്യാം, ലൈക്ക് പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതുപോലത്തെ കുറച്ച് ടൈപ്സ് ഓഫ് വർക്ക്സ് ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ ഫയൽ ചെയ്യുന്നത് കോപ്പിറൈറ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതുവഴിയാണ് നമ്മൾ ഈ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വർക്ക്സ് നമ്മൾ അവിടെ കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു പോയം ഞാൻ എഴുതി എൻ്റെ പേരും ഡേറ്റും ഇട്ട് കഴിയുമ്പോൾ തന്നെ അപ്പം തൊട്ട് തന്നെ കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഞാൻ തന്നെ ഈ സമയത്തിൽ തന്നെ ഞാൻ ചെയ്തു, ഞാൻ തന്നെയാണ് ചെയ്തതെന്ന ഒരു പ്രൂഫ് വേണം അല്ലേ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എങ്ങനെ നമ്മൾ വാഹനം വാങ്ങിച്ചിട്ട് നമ്മൾ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടോ അതുപോലെ നമ്മൾ നമ്മുടെ കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ ഇതാണ് ഞാൻ ചെയ്ത വർക്ക്, ഈ സമയത്തിലാണ് ഈ സമയത്തിൽ ഞാൻ ഈ വർക്ക് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഒരു നമ്മൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്മളുടെ പേരിൽ അത് കാണും, നമ്മൾ ഈ വർക്കാണ്, ഇതാണ് ഈ ആൾ ഇന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഒരു നമ്മൾ ഒരു പ്രൂഫ് പോലെ വെച്ചിരിക്കും. സോ ദാറ്റ് ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് എൻ എവിഡൻസ് ഫോർ സോ ദാറ്റ് പിന്നെ വേറെ ആരും വന്നിട്ട് ഞാനും ഇത് ചെയ്തു എന്ന് പറയാൻ
1: ആയിരിക്കത്തില്ല.
0: അതെ സർ, യാ. സോ ഇതാണ് ബേസിക്സ് ഓഫ് ദി കോപ്പിറൈറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും?
1: ഓക്കെ, ഈ കോപ്പിറൈറ്റിൽ ഇപ്പം മാഡം പറയുകയുണ്ടായി, ഇപ്പോൾ ഒരു ലിറിക്സ് റൈറ്റ് ചെയ്തു, അപ്പോൾ അതിന് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കോപ്പിറൈറ്റ് നമുക്കായി. അതുപോലെ തന്നെ സിനിമയുടെ ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ് അത്, അദ്ദേഹം ആ എല്ലാ അതിനകത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും എല്ലാ ആൾക്കാരുടെയും കയ്യിൽ നിന്ന് ഒരു എഗ്രിമെൻ്റ് വഴി അത് പ്രൊഡ്യൂസർക്ക് അതിൻ്റെ ഒരു അവകാശം ലഭിക്കുന്നു.
0: അതെ സർ.
1: അപ്പം ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ഒരു അവകാശം അദ്ദേഹത്തിന് വേറൊരാൾക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ?
0: അതെ,
1: ഈ പ്രൊഡ്യൂസർക്ക്
0: ചെയ്യാം, ലൈസൻസ് കൊടുക്കാം, അസൈൻമെന്റ് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായി അഗ്രിമെന്റ് വഴി ചെയ്തിട്ട് അതും കൂടെ നമ്മുടെ ഓഫീസിൽ, കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ അറിയിക്കാം.
1: ഈ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? നമ്മുടെ എല്ലാ എവിടെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഞാൻ എന്തെങ്കിലും ഒരു എൻ്റെ പേരിൽ ഒരു കവിത എഴുതി, അപ്പോൾ അത്

0: എൻ്റെ പേരിൽ എനിക്ക് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഓക്കെ സർ, ഇവിടെ റീജിയണൽ അതായത് സ്റ്റേറ്റ് വൈസ് ഓഫീസൊന്നുമില്ല. ത്രൂഔട്ട് ഇന്ത്യ കോപ്പിറൈറ്റ് ഓഫീസ് ന്യൂഡൽഹിയിലുണ്ട്. പക്ഷേ നമ്മൾ അവിടെ പോയിക്കെ ചെയ്യാറില്ല. നമ്മൾ ഓൺലൈൻ വഴിയാണ് കോപ്പിറൈറ്റ് ഓഫീസ് ഇൻ്റർനെറ്റിൽ ഇടുമ്പോൾ അവിടെ കോപ്പിറൈറ്റിൻ്റെ വെബ്സൈറ്റ്, ഓഫീസിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിൽ നമ്മൾ യൂസർ ഐ ഡി ലോഗിൻക്ക് ക്രിയേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് അതിൽ നമ്മൾ ചെയ്യാം. അതിൽ ഓൺലൈനിൽ അപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ യാറ് ആത്തർ, യാറ് അപ്ലിക്കൻ്റ് യാറാണ്, ഏത് ടൈപ്പ് ഓഫ് വർക്കാണ്, ലൈക്ക് ഇത് ലിറ്റററി ആണോ, പിന്നെ ആ വർക്കിൻ്റെ സാമ്പിൾ.
0: ഈ കോപ്പിറൈറ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റ് മാഡത്തിന് ഒന്ന് പറയാൻ കഴിയുമോ?
1: ജസ്റ്റ് ഗൂഗിളിലെ കോപ്പിറൈറ്റ് ഓഫീസ് അങ്ങനെ ഇട്ടാൽ മതി സർ. ഇത് കോപ്പിറൈറ്റ് മാത്രം സെപ്പറേറ്റ് ഓഫീസാണ്. മാം പറഞ്ഞതുപോലെ മറ്റ ഐ പി ആർ ഉണ്ടല്ലോ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, അതൊക്കെ സെപ്പറേറ്റ് ഒരു ഒരു വിങ്കിൽ തന്നെ വരണത്.
0: എക്സാക്ട്ലി
1: സർ, കറക്റ്റ്. സോ ഇങ്ങനെയാണ് നമ്മളുടെ
0: കോപ്പിറൈറ്റ്.
1: ഇതാണ് സർ ആത്തർ ആരാണ്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ആദ്യം, എപ്പൊ ക്രിയേറ്റ് ചെയ്തു വർക്ക്, അത് കുറേ ഡീറ്റെയിൽസ് അതിലുണ്ട്. ഇത് ഇതാണ് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇതാണ് ലൈക്ക് അത് വേറെ വർക്ക് എന്തെങ്കിലും.
0: ഞാൻ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു കവിത എഴുതിയാലേ ആ കവിത കംപ്ലീറ്റ് അതിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോ? കംപ്ലീറ്റ് അതിൻ്റെ ആ ലൈൻസ് എല്ലാം അതിനകത്ത് കൊടുക്കേണ്ടി വരുമോ?
1: അതെ, യെസ് സർ. അത് നമ്മൾ വർക്ക് ഫയലായിട്ട് നമ്മൾ അത് ഒരു പി ഡി എഫ് ആക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യും. പിന്നെ പബ്ലിഷ്ഡ് ആണോ അൺപബ്ലിഷ്ഡ് ആണോ എങ്ങനെ, ഓൾറെഡി എവരെങ്കിലും കൊടുത്തിട്ടുണ്ടോ,
0: അതെങ്ങനെ വെരിഫൈ ചെയ്യും?
1: അങ്ങനെ വെരിഫിക്കേഷൻ ഒന്നും ഇല്ല സർ. നമ്മൾ വർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും, പിന്നെ ആരെങ്കിലും അത് കണ്ടിട്ട് ഇത് എന്റേതാണെന്ന് പറയുമ്പോൾ തന്നെയാണ്
0: മാത്രമേ
1: നമ്മൾക്ക് അത് അറിയാൻ പറ്റും. ബിക്കോസ് ഈ കോപ്പിറൈറ്റ് വർക്ക് നമ്മൾ പബ്ലിക്ക് അക്സസിബിൾ ഇല്ല. നമ്മൾ ഈ വർക്ക് ലിറ്റററി വർക്ക് ഇയാൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണെ അറിയാൻ പറ്റും. ഏത് വർക്കാണ് അതിൽ എന്താണ് വർക്ക് ഉള്ളത് നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല. ബിക്കോസ് ആ ഫെസിലിറ്റി ഈ കോപ്പിറൈറ്റ് ഓഫീസിന്റെ സെർച്ചിലില്ല.
0: അപ്പം വേറൊരാൾ ചലഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അത് ആ രജിസ്റ്റർ ചെയ്ത ആളിന്റെ പേരിൽ തന്നെ കിടക്കും.
1: അതെ, യെസ്,
0: അങ്ങനെയാണല്ലേ.
1: അത് അറിയത്തില്ല ആർക്കും, അൺലെസ് ആൻഡ് അതർവൈസ് ഇപ്പൊ സാറ് ഈ കവിത എവിടെയെങ്കിലും ലീക്ക് കൊടുത്തു, അപ്പൊ അത് എടുത്ത് അവർ ചെയ്താലേ നമ്മൾക്ക് അത് അറിയാൻ പറ്റും. ഇതുപോലത്തെ കോപ്പിറൈറ്റ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. പിന്നെ എല്ലാ ഐ പിയിലും ഇതാണ് ബേസിക് റൂൾ, ഇസ് ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ അപ്ലിക്കന്റ് ടു ടേക്ക് കെയർ ദാറ്റ് വേറെ ആരും എന്റെ ഐഡിയാവോ ഇല്ല എന്റെ കോപ്പി റൈറ്റ് എടുക്കാതിരിക്കുന്ന ഇല്ലയാ നോക്കുന്നത് അപ്ലിക്കന്റിന്റെ ബർഡൻ ആണ്.
0: അതെ,
1: സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളത് കോപ്പി റൈറ്റിൻ്റെ.
0: അപ്പം അതോട് അനുബന്ധമായിട്ട് ഇപ്പൊ ഒരു ഒരു കവിത എഴുതി ഞാൻ എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കവിത വേറൊരാളിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മീഡിയത്തിൽ വരികയാണ്, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുകയോ ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നമുക്കത് ഏത് രീതിയിലാണ് ചലഞ്ച് ചെയ്യാൻ പറ്റുക?
1: ഇത് ഇൻഫ്രിഞ്ച്മെന്റ് ആണ്, ഇതിന്റെ പേര് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയും. പറയുമ്പോൾ അതായത് എനിക്ക് ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ട്, എനിക്ക് മാത്രമേ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ആരെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ എന്റെ കൺസെന്റ് വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിക്കാതെ ആരെങ്കിലും ആ കോപ്പി റൈറ്റ് കണ്ടന്റ് ഉപയോഗിച്ചെങ്കിൽ അത് നമ്മൾ ഹൈക്കോർട്ടിൽ പോയിട്ട് കോടതിയിലോ പോയിട്ട് നമ്മൾ ഇതുപോലെ ഡാമേജസ് ചോദിക്കാം. ഇതുപോലെ ഇത് നിങ്ങളുടെ
0: അത് ചലഞ്ച് ചെയ്യാൻ ഹൈക്കോടതികളിൽ മാത്രമേ കഴിയൂ?
1: ആ, യെസ്.
0: മറ്റുള്ള കീഴ്ക്കോടതികളിൽ
1: ഇല്ല. കമേർഷ്യൽ കോർട്സിൽ ചിലപ്പോൾ നമ്മൾ കമേർഷ്യൽ കോർട്സ് ഒരു ഡിസ്ട്രിക്ട് കോർട്സിൽ ഉണ്ട്, ഇപ്പോൾ ട്രിവാൻഡ്രത്തിലും ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഇതുപോലെ നമ്മളുടെ എത്ര ലോസ് ഉണ്ടോ അത് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ട് ഫയൽ ചെയ്യാം.
0: അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്?
1: നോർമൽ ഒരു കമേർഷ്യൽ സൂട്ടിന്റെ ഇത് വാല്യൂ നോക്കിയിട്ട് അവിടെ പോയി ചെയ്താൽ മതി.
0: അപ്പോൾ അതിന്റെ ഒരു നടപടിക്രമം പറയാൻ കഴിയുമോ എങ്ങനെയായിരിക്കും എന്നുള്ളത്? ഈ കോടതി അത് എങ്ങനെയാണ്? അത്
1: ആക്ച്വലി സർ, ടു ബി ഫ്രാങ്ക്, ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്തിൽ വലിയ കോപ്പി റൈറ്റിൻ്റെ ഫയലിംഗ് കുറവാണ്. പിന്നെ കേസസ് അത്ര ഒന്നും നമ്മൾക്ക് കിട്ടാറില്ല. ദാറ്റ് ഇസ് ദി ഫാക്ട്. വലിയ കമ്പനീസ് ഉണ്ടല്ലോ, അവരുകളാണ് ഇതുപോലത്തെ ഒരുപാട് കോപ്പി റൈറ്റ് റിലേറ്റഡ് ആയിട്ട് സൂട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അത് കുറച്ച് എക്സ്പെൻസ് ആയതുകൊണ്ട് അത്ര നോർമൽ പേഴ്സൺസ് അത്ര പോകാറില്ല.
0: ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് പേറ്റന്റ് ആണല്ലോ. ഈ പേറ്റന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാഡം ഒരു പേറ്റന്റ് ഏജന്റ്
1: കൂടിയാണ്,
0: രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പേറ്റന്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് പറയാമോ?
1: സോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കോപ്പി റൈറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ലൈക്ക് നമ്മൾ ഇൻ്റലക്ച്വൽ ക്രിയേഷൻ ആയിട്ടുള്ള ലിറ്റററി ആർട്ടിസ്റ്റിക് വർക്ക് പോലെ ഒരു കല റിലേറ്റഡ് സംതിങ് അതുപോലത്തെയാണ്. ഇത് പേറ്റന്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വിങ് ആണ്. ലൈക്ക് ഇത് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ദ ഇൻഡസ്ട്രീസ്, ടെക്നോളജി റിലേറ്റഡാണ്, സയൻസ് റിലേറ്റഡാണ്. ഇൻ ദ സെൻസ് ലൈക്ക് ഇപ്പോൾ ഞാൻ ഒരു പുതിയതായിട്ട് ഒരു ഫാന് കണ്ടുപിടിക്കുന്നുണ്ട്, ഫാനിൽ തന്നെ എ സിയും വെച്ചിട്ട് ഒരു പുതിയ ഡിവൈസ് ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെത് ഇറ്റ്സ് മൈ എൻ്റെ ഇൻ്റലക്ച്വലായിട്ട് ഈ ഐഡിയ കിട്ടി, അത് ഞാൻ അത് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഡിവൈസ് ഉണ്ടാക്കി, അത് വർക്കിംഗ് എങ്ങനെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി. സോ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു റെക്കഗ്നീഷൻ വേണം, ഒരു എക്കണോമിക് വാല്യൂ വേണം. അപ്പോൾ അത് ഞാൻ എവിടെയെങ്കിലും മാർക്കറ്റിൽ എനിക്ക് മാത്രം ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് വേണം. അതാണ് ഈ പേറ്റന്റ് റൈറ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവ് റൈറ്റ് എനിക്ക് മാത്രം, അത് സെൽ ചെയ്യാനോ അല്ലാതെ മാർക്കറ്റിൽ വിടാനോ എന്ത് ചെയ്യാനോ ഉള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് എനിക്ക് കൊടുക്കുന്നത് ഈ പേറ്റന്റ് റൈറ്റ്സ് വഴിയാണ്. ഈ പേറ്റന്റ് റൈറ്റ്സ് എന്ന് പറയുന്നത് ചെയ്യുന്നത് മോസ്റ്റ്ലി ഒരു അപ്ലിക്കൻ്റ് തന്നെ ചെയ്യാൻ പറ്റും. നിയമംക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെ എഴുതണം പേറ്റന്റ് അപ്ലിക്കേഷൻ, എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്ലിക്കൻ്റ് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജൻസ് പറയുന്നത് അവർക്ക് കുറച്ച് ഈ നിയമംക്ക് അറിഞ്ഞിട്ട് എങ്ങനെ പേറ്റന്റ് ഡ്രാഫ്റ്റിങ്ങിൽ കുറച്ചുകൂടെ അവർ മനസ്സിലാക്കി വെച്ചിട്ട് എക്സാമിനേഴ്സിൻ്റെ കൂടെ എങ്ങനെ അത് ഒബ്ജക്ഷൻസ് എന്തൊക്കെ വരാം അങ്ങനെ പ്രിഡിക്ട് ചെയ്തിട്ട് ഒരു നല്ല ഡ്രാഫ്റ്റിംഗ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് ഇറ്റ്സ് റെക്കമെൻഡഡ് ടു ഗോ വിത്ത്, ബിക്കോസ് നമ്മൾ ഇത് വൺസ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് മാത്രം ആ അപ്ലിക്കേഷനിൽ വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കണം. അപ്പോൾ പേറ്റന്റ് ഓഫീസെന്ന് പറയുമ്പോൾ അവർ ഒരു മോഡലോ ഇല്ല വർക്കിംഗ് പ്രോട്ടോടൈപ്പോ ചോദിക്കാറില്ല. അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെൻഷൻ ബെസ്റ്റ് മെത്തേഡ് എന്താണ്, നിങ്ങളുടെ ഇൻവെൻഷനിൽ അതിൽ എന്തൊക്കെ ഉണ്ട്, അതെല്ലാം ഒരു ഡയഗ്രാം പോലെ വരച്ചിട്ട് നീറ്റായിട്ട് അത് അവർ കൊടുക്കണം, പ്രസന്റ് ചെയ്യണം. അത് പേറ്റന്റ് അപ്ലിക്കേഷൻ പറയും, അതിലെയാണ് അവർ കൊടുക്കുന്നത്.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: അതെ, എന്റെ പേര് അബ്ദുൽ ഹക്കീം എന്നാണ്.
0: അബ്ദുൽ ഹക്കീം, എന്താണ് അബ്ദുൽ ഹക്കീമിനെ അറിയാനുള്ളത്?
2: എനിക്ക് പിന്നെ കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ കാഴ്ച പരിമിതർക്ക് ഈ പുസ്തകങ്ങൾ ബ്രെയിലിലേക്കോ അല്ലെങ്കിൽ ഓഡിയോയിലേക്കോ വെക്കുമ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നമുണ്ട്.
0: ഈ ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡ് ആൾക്കാരുടെ കാര്യമാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ മാഡത്തിന്?
2: അതായത് പാഠം പുസ്തകങ്ങളുണ്ടല്ലോ, പല പുസ്തകങ്ങളും പിന്നെ ബ്രെയിൽ ലിപിയിലേക്ക് പകർത്തുമ്പോൾ കോപ്പിറൈറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഓഡിയോ പുസ്തകമാക്കി മാറ്റുന്നതിന് ബന്ധപ്പെട്ട പ്രസാധകരിൽ നിന്ന് കോപ്പിറൈറ്റ് നേടേണ്ടതുണ്ടോ?
0: ഇപ്പൊ ഏതെങ്കിലും ഒരു പുസ്തകം, ഒരു ടെക്സ്റ്റ്, അത് ബ്രെയിൽ ലിപിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനോ അതിനെ ഓഡിയോ ബുക്കായിട്ട് മാറ്റുന്നതിനോ കോപ്പിറൈറ്റ് ആവശ്യമുണ്ടോ എന്നാണ്.
1: സാർ, ഈ ബുക്ക് ഉണ്ടല്ലോ, അത് ആരെങ്കിലും കോപ്പിറൈറ്റ്, അത് കണ്ടന്റ് ആരെങ്കിലും കോപ്പിറൈറ്റ് എടുത്തു വെച്ചിരുന്നെങ്കിൽ അവരുടെ ഫസ്റ്റ് കൺസെന്റ് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് നമ്മൾ അഡാപ്റ്റീവ് വർക്ക് എന്ന് പറയും, ഒരു ബേസ് വർക്കിൽ എടുത്തിട്ട് അതിലിരുന്ന് നമ്മൾ വി വിൽ ബി ഡൂയിങ് വോയിസ് റിലേറ്റഡ് ആയിട്ടോ ഇല്ല വേറെ ഫോമുള്ള മാറ്റുന്നുണ്ട്. അപ്പൊ അഡാപ്റ്റീവ് വർക്കായിട്ട് അത് മാറ്റാൻ പറയും. പക്ഷെ അത് അത് കൺസെന്റ് വേണം, മെയിൻ ആളിന്റെ കൺസെന്റ് വാങ്ങിച്ചിട്ട് അത് ഒരു വർക്കായിട്ട് നമ്മൾക്ക് കോപ്പിറൈറ്റ് എടുക്കാൻ പറ്റും.
0: ഓക്കെ,
2: ഞാൻ ചോദിക്കാൻ കാരണം അത് കാഴ്ച വൈദ്യുതർക്ക് ഇത് ബാധകമല്ല എന്നുള്ള ഒരു കേട്ടു, അതുകൊണ്ടാണ് സംശയം ചോദിക്കാൻ കാരണം.
1: അങ്ങനെ എനിക്കൊന്നും എന്റെ അറിവിൽ അങ്ങനെ ഇല്ല സാർ, എല്ലാവർക്കും ഈക്വലി ആണ്.
2: അല്ല, അപ്പൊ അവർക്ക് ഈ പുസ്തകങ്ങളൊന്നും ആക്സസ് ആയിട്ട് വായിക്കാനോ അതോ മാർക്കറ്റിംഗ് കാര്യമായിട്ട് വരുന്നില്ലല്ലോ, കുറച്ച് ഒരു ചെറിയൊരു മൈനോറിറ്റി എല്ലാം ഉണ്ടാവും, അതുകൊണ്ട് അത് ബാധകമല്ല എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ പല പുസ്തകങ്ങളും ഓഡിയോ പുസ്തകങ്ങളായിട്ട് ഇറങ്ങുന്നുണ്ട്, അപ്പൊ കോപ്പറേറ്റ് ഇല്ല എന്നാണ് പറയുന്നത്.
0: അപ്പൊ മാഡം പറഞ്ഞതനുസരിച്ച് ഒറിജിനൽ ഓതറിന്റെ ഒരു കൺസെന്റോട് കൂടി മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്. ഇല്ല, അതിനെ കോപ്പിറൈറ്റ് ആക്ട് നിയമപ്രകാരം അതിനൊക്കെ ഒരു കാലപരിധി ഉണ്ടല്ലോ, 50 വർഷം 60 വർഷം പരിധി. അതിനുശേഷം പിന്നെ കോപ്പിറൈറ്റ് നിയമം ബാധകമാണ്.
1: ഒരു സാർ, ഇപ്പോ ലൈഫ് ഓഫ് ദി ഓതർ പ്ലസ് 60 ഇയേഴ്സ് ആണ് കിട്ടുന്നത് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് ഇപ്പോൾ ആ വ്യക്തി മരണമായി പോയെങ്കിൽ അവർ ലീഗൽ ഹെയേഴ്സ്ക്ക് 60 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും.
0: ഓക്കെ,
2: പാഠപുസ്തകങ്ങളൊക്കെ ആണെങ്കിലോ,
1: പാഠപുസ്തകം
2: അത്
0: ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല. അത് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല എന്ന്
1: തോന്നുന്നു.
0: ഓക്കെ അബ്ദുൾ ഹക്കീം, വിളിച്ചവർ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ പേറ്റന്റ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ.

0: ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ അവർ നോക്കുന്ന കാര്യം എന്താണ്, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇസ് നോവൽറ്റി. നോവൽറ്റി പറയുമ്പോൾ പുതിയതായിട്ടിരിക്കണം ഈ വേൾഡിൽ തന്നെ, ഇന്ത്യ അല്ല. ഇപ്പോൾ ഇന്നൊരു കാര്യം നോക്കണമെങ്കിൽ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് ടെറിട്ടോറിയലാണ്. ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ ഫയൽ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് എനിക്ക് റൈറ്റ്സ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ പേറ്റന്റ് എന്ന് പറയുമ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ, പേറ്റന്റ് ഡിസൈൻ ഏതായാലും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് ത്രൂ ഔട്ട് ദ വേൾഡിൽ അതുപോലത്തെ സാധനം ഇരിക്കാൻ പാടില്ല. നോവൽറ്റി എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ വേൾഡാണ് നോക്കുന്നത്. പക്ഷേ ഈ പേറ്റന്റ് ഡിസൈൻ പറയുന്ന പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ടെറിട്ടോറിയലാണ്. അതായത് ഓരോരോ കൺട്രിക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഇട്ട് ഫയൽ ചെയ്യണം. സോ ഈ നോവൽറ്റി എന്ന് പറയുമ്പോൾ പുതിയതായിട്ടിരിക്കണം. ഇത് എവിടെയും മുൻപ് ഉണ്ടാവാൻ പാടില്ല. ഇന്റർനെറ്റിലെയോ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പാടില്ല ഇതുപോലത്തെ ഐഡിയ. അതാണ് നോവൽറ്റി എന്ന് പറയുന്നത്.
1: ഈ പേറ്റന്റിംഗ് ഓഫീസ് ഇത് എങ്ങനെയാണ് ഇത് കൺഫേം ചെയ്യുന്നത്?
0: അത് സാർ, ഇത് ഈ പ്രോസസ്സിൽ നമ്മൾ ഇപ്പോൾ പേറ്റന്റ് പ്രൊഫഷണൽസ് ആയാലും ശരി, ഈ അപ്ലിക്കൻസ് ആയാലും ശരി, ഇത് അവർ ആദ്യം ഒരു സെർച്ച് നടത്തണം. നടത്തിട്ട് ഈ നമ്മളിപ്പോൾ പ്രേരാട്ട് സെർച്ച് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തിലുള്ള ആരെങ്കിലും ഒരു ഇൻവെൻഷൻ ഉണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് പേറ്റന്റബിൾ ആണോ ഇല്ലയോ നോക്കണമെങ്കിൽ നേരെ ഇവിടെ പട്ടത്തിൽ പേറ്റന്റ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്.
1: അത് ഗവൺമെന്റിന്റെ ഒരു ഓഫീസാണ്
0: സർ. അവിടെ പോയിട്ട് നമ്മളുടെ ഒരു ഷീറ്റ് അവർ തരും. അതിലെല്ലാം റിക്വയർമെന്റിലെ ഇമെയിൽ വഴിയോ അവർ പറയുന്ന രീതിയിൽ അത് റെഡിയാക്കി ആ കണ്ടന്റ് എടുത്ത് അവരെ കൊടുക്കുമ്പോൾ അവർ പേറ്റന്റബിലിറ്റി സെർച്ച് ഉണ്ടാക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കും.
1: ഓക്കെ, ആർക്ക് കൊടുക്കും?
0: നമ്മൾക്ക് അപ്ലിക്കന്റ്ക്ക് തരും. അതായത് ആറ് ഇൻവെൻഷന്റെ ഓണറോ അവർക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടും. അത് വെച്ചിട്ട് ഹി ക്യാൻ ഡിസൈഡ് അത് പേറ്റന്റ്ക്ക് പോകണോ വേണ്ടേന്ന് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും.
1: ഇതുപോലെ
0: അപ്ലിക്കേഷൻ കൊടുക്കുന്ന മുൻപ് ചെയ്യുന്നതാണ് ഈ പ്രയറാർട്ട് സെർച്ച് എന്ന് പറയുന്നത്.
1: ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കാം.
0: രജിസ്റ്റർ ചെയ്യാതിരിക്കാം. ഈ സെർച്ച് എന്ന് പറയുന്നത്
1: അങ്ങനെ വേറെ ഒരു ആർട്ടിക്കിൾ ഇതുമാതിരി സെയിം ഡിസൈനിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ മാറ്റി വേണമെങ്കിൽ റീഡിസൈൻ.
0: അതാണ് നമ്മൾ ആസ് എ പ്രാക്ടീസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ പ്രയറാർട്ട് സെർച്ച് നടത്തുമ്പോൾ നമ്മൾക്ക് എന്താണ് അറിയാമെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണ്, നമ്മളുടെ മുൻപ് ഏത് എന്തൊക്കെ ടെക്നോളജീസ് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്, നമ്മൾ എവിടെയാണ് അത് ഫസ്റ്റ് അറിയാൻ പറ്റും. പിന്നെ അതിൽ നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഓൾറെഡി ഒരുപാട് കോമൺ ആയിട്ടുണ്ട്, ഏത് ഫീച്ചറിൽ ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് പേറ്റന്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്, അതുപോലത്തെ ഒരു അനാലിസിസ് ആണ് ഈ പ്രയറാർട്ട് സെർച്ചിൻ്റെ സാധനം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി പേറ്റന്റ് ഫയലിംഗ്. അപ്പോൾ ഈ സെർച്ച് ഇതുപോലത്തെ ഒരു സെർച്ചാണ് പേറ്റന്റ് ഓഫീസും നടത്തിയിട്ട് നമ്മൾക്ക് പറയാൻ പോകുന്ന നാല് ക്രൈറ്റീരിയാസ് ഉണ്ട്. നാല് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് പേറ്റന്റ് ഓഫീസ് സെർച്ച് നടത്തും. എക്സാമിനേഷൻ എന്ന് പറയും, എക്സാമിനേഷൻ ഓഫ് ദി പേറ്റന്റ് അപ്ലിക്കേഷൻ. പേറ്റന്റ് അപ്ലിക്കേഷനിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിൽ ടൈറ്റിൽ, അബ്സ്ട്രാക്ട്, പിന്നെ ഡയഗ്രാംസ് കൊടുക്കണം. ക്ലെയിംസ് എന്നൊരു സാധനമുണ്ട്, അതിലെയാണ് പേറ്റന്റിക്ക് റൈറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ഡയഗ്രാംസും ആ ഇൻവെൻഷൻ കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻസൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എക്സാമിനേഷൻ ചെയ്യും പേറ്റന്റ് ഓഫീസ്. ചെയ്തിട്ട് ഇപ്പോൾ പറയുന്ന ഈ ക്രൈറ്റീരിയാസ്, ഫസ്റ്റ് ഇസ് എ നോവൽറ്റി. ഈ നോവൽറ്റി ഉണ്ടാ, ഓൾറെഡി ആരെങ്കിലും ഇതുപോലെ സിമിലർ ആയിട്ട് എന്തെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് പേറ്റന്റ് ഓഫീസ് നോക്കും. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഇസ് ഇൻവെൻറ്റീവ് സ്റ്റെപ്പ്. ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ പുതിയതായിട്ട് കംപ്ലീറ്റ്ലി പുതിയതായിട്ട് 100% ആയിട്ട് പുതിയതായിട്ടുള്ള ഇൻവെൻഷൻ ഒന്നും ഇല്ല. ബിക്കോസ് എല്ലാം കുറച്ച് കുറച്ച് അഡ്വാൻസ്മെൻ്റ് ഉള്ളതാണ്. ഇപ്പോൾ ഒരു ബേസ് ഇൻവെൻഷൻ ഉണ്ടാവും, അതിൻ്റെ മുകളിലുള്ള ഒരു ലെയറായിട്ടാണ് അപ്കമിങ് ഇൻവെൻഷൻസ്. അതെ, യെസ്. അപ്പം ഈ ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സാധനം ഓബിയസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ സാർക്ക് ഒരു ഇലക്ട്രിക്കലായിട്ട് എല്ലാം അറിയാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട് സാർക്ക് എല്ലാം അറിയാം. അപ്പം ഞാൻ ഒരു ഇൻവെൻഷൻ കൊണ്ടുവരണം സാറിന് മുൻപ്. അപ്പോൾ സാർ എന്ത് പറയും, അയ്യോ ഇത് ഒരുപാട് സിമ്പിളായിട്ടുണ്ടല്ലോ എന്ന് തോന്നാൻ പാടില്ല. ദാറ്റ് ഇസ് കോൾഡ് ഓബിയസ്നെസ്. സ്കിൽഡ് ഇൻ ദ ആർട്ട് ഉള്ള ആളുകൾക്ക് അത് ഓബിയസ് ആയിട്ട് തോന്നാൻ പാടില്ല. അവിടെ ഒരു അഡ്വാൻസ്മെന്റ് ഉണ്ടാവണം. ഇതാണ് ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്ന് സാധനം പറയുന്നത്. നെക്സ്റ്റ്
1: നിലവിലുള്ളതിനേക്കാൾ ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള,
0: എക്സാക്ട്ലി, അത് ഓബിയസ് ആയിട്ട് ഇല്ലാതെ കുറച്ചുകൂടെ അതിൽ അഡ്വാൻസ്മെന്റും
1: ഉണ്ടായിരിക്കണം.
0: പിന്നെ ഒരു സാധനം കാര്യം, ഒരു ഇൻവെൻഷൻ പറയുമ്പോൾ ഒരു ഓൾറെഡി ഒരു പ്രോബ്ലം ഉണ്ടാവും. പ്രോബ്ലം ഇരുന്നാൽ മാത്രമേ നമ്മൾക്ക് ഇൻവെൻഷൻ വരത്തുള്ളൂ. ഇപ്പം ഞാൻ, എനിക്ക് ഫാൻ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട്, ഐ മീൻ വേണ്ട, ഇനി കുറച്ചുകൂടെ കൂളിംഗ് വേണം, അതുകൊണ്ടാണല്ലോ എ സി വന്നത്. അതുപോലെ കുറച്ച് ഏതോ സം പ്രോബ്ലം ഇസ് ദേർ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ആയിട്ടുള്ള
1: അത് പരിഹരിക്കാൻ, അത് സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡ്.
0: എക്സാക്ട്ലി, അതാണ് ഒരു ഇൻവെൻഷൻ്റെ സാധനം. അപ്പോൾ അതാണ് ഒരു അഡ്വാൻസ്മെന്റ്, അതാണ് ഒരു ടെക്നിക്കൽ ഇൻവെൻറ്റീവ് സ്റ്റെപ്പെന്ന് പറയുന്നത്. സോ അത് ഉണ്ടാവണം, അത് ഉണ്ടാകാൻ നോക്കും പേറ്റന്റ് ഓഫീസ്. പിന്നെ പറയുന്നത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റി.

0: ഇൻഡസ്ട്രിയൽ ആപ്ലിക്കബിലിറ്റി, ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അത് മാനുഫാക്ചർ ചെയ്യാനും അത് പ്രോസസ്സ് ആയിരുന്നെങ്കിൽ അതൊക്കെ എന്തൊക്കെയോ അതൊക്കെ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റായിട്ട് പബ്ലിക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഉണ്ടാവണം. ഈ മൂന്ന് ക്രൈറ്റീരിയ. നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഓൾറെഡി പേറ്റന്റ് ആക്ടിൽ തന്നെ ഏത് ഇൻവെൻഷൻസൊക്കെ നോൺ പേറ്റന്റബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ,
1: പേറ്റന്റ് ചെയ്യാൻ പാടില്ല.
0: അങ്ങനെ കുറേ ഉണ്ട്, ഒരു 13 അങ്ങനെ ഉണ്ട്. അതിൽ പറയുന്നത് ഡിസ്കവറീസ്. ഇപ്പൊ ഡിസ്കവറി എന്ന് പറയുന്നത് ഒരു ഇൻവെൻഷൻ അല്ല, അത് ഓൾറെഡി ഉണ്ട്, അത് യാരും നോക്കിയില്ല ഇതുവരെ. ജസ്റ്റ് ഇപ്പയാണ് അത് നമ്മൾ അവിടെ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട്. അത് അതുപോലത്തെ പിന്നെ അബ്സ്ട്രാക്ട് ഐഡിയാസ്, അതായത് അത് ഒന്നുമില്ല, ജസ്റ്റ് മൈൻഡിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇൻടാഞ്ചിബിൾ ഫോമിലെ തന്നെ അത് ഉണ്ട്, അത് വലുതായിട്ട് അതൊന്നും പ്രോഡക്റ്റ് ആക്കാൻ പറ്റാതെ ഒരു ഐഡിയാസ്. പിന്നെ പറയണത് സോഫ്റ്റ്വെയർ കോഡിംഗ്. സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് ആസ് സച്ച് സോഫ്റ്റ്വെയർ ഇസ് നോട്ട് അറ്റ് ഓൾ പേറ്റന്റബിൾ. പക്ഷേ അതെല്ലാം ഒരു ഹാർഡ്വെയർ ആക്കിയിട്ട്, ഒരു ഒരു അതെല്ലാം ഒരു ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം ആക്കിക്കൊണ്ട് ഒരു ഒരു ടാഞ്ചിബിൾ ഫോമിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ, നമ്മളിപ്പോൾ ഒരുപാട് AI റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ് ഒരുപാട് വരുന്നുണ്ട്, എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗ്രാൻറ്റിംഗ് റേറ്റും കൂടുതൽ, ഇപ്പോൾ പുതിയ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ്
1: 2025.
0: പേറ്റന്റ് ഓഫീസാണ്, പേറ്റന്റ് ഓഫീസ്ക്ക് ഒരുപാട് ചാലഞ്ചാണ്, ബിക്കോസ് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഞാനത് അഡ്രസ് ചെയ്യണം, വേരിയസ് കേസ് ലാസ് വെച്ചിട്ടും പിന്നെ ജുഡീഷ്യറിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടും ഒരു നല്ല ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ പേറ്റന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ എഴുതണം ക്ലെയിംസ് ഒക്കെ, അതുപോലത്തെ ഒരുപാട് ഗൈഡ് ലൈൻസ് യൂസ്ഫുൾ ആയിട്ടുണ്ട്.
1: ഇൻഡിവിജ്വൽസിന്, വ്യക്തികൾക്ക് ഇത് എവിടെ നിന്ന് ലഭ്യമാണ് ഈ ഗൈഡ് ലൈൻസ് ഒക്കെ?
0: ഈ വെബ്സൈറ്റ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ, IP India എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, ഫസ്റ്റ് ലിങ്ക് വരും, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്.
1: നമുക്ക് അത് വിശദമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ,
2: ഹലോ, നമസ്തേ സർ. ഞാൻ നെടുമങ്ങാടുന്നാണ് വിളിക്കുന്നത്, രാജേന്ദ്രൻ.
1: ഓക്കെ, എന്താണ് അറിയേണ്ടത്?
2: എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് സർ, നമ്മളിപ്പോ ഒരു റിസർച്ച് ചെയ്ത് ഒരു PhD റിസർച്ച് എടുത്തിട്ട് അതിന്റെ ഒരു പേറ്റന്റ് നമുക്ക് വേണമെങ്കിൽ അതിന് എന്താണ് സർ അതിന്റെ പ്രൊസീജിയേഴ്സ്?
0: ഓക്കെ സർ, റിസർച്ച് പബ്ലിഷ് ചെയ്തായിരുന്നു സർ? എവിടെയാണ് സർ പബ്ലിഷ് ചെയ്തത്? ലൈക്ക് സർ, നമ്മുടെ പേറ്റന്റ് ആക്ട് പറയുന്നത്
2: കേരള യൂണിവേഴ്സിറ്റി. ഞാൻ എനിക്ക് വേണ്ടിയല്ല, അതെ മകളുടെ കാര്യത്തിലാണ് ഞാൻ ചോദിച്ചത് സർ.
0: അതെ,
2: പേറ്റന്റ് ആയി കഴിഞ്ഞാല് പേറ്റന്റ് നമുക്ക് അതിനൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ സർ, അതെങ്ങനാന്ന് അറിയാൻ. ഇതിന്റെ വേറൊരു പ്രോബ്ലം ഉണ്ട് സർ, ഇതൊരു പക്ഷേ നമ്മളിപ്പോ ഒരു പേറ്റന്റ് ഇതായി, അത് ആരെങ്കിലും ഒരു മിസ്യൂസ് ചെയ്താൽ അതിന് നമ്മൾ എങ്ങനെ അതിന്റെ നിയമ നടപടികള്? ഇത് രണ്ട് കാര്യങ്ങളാ
0: അറിയേണ്ടത്. സർ, ഇപ്പം ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്, ഓക്കെ. അത് ആ റിസർച്ച് പേപ്പർ നമ്മൾ പബ്ലിഷ്, ഫസ്റ്റ് പേറ്റന്റിന്റെ മെയിൻ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞത് നോവൽറ്റി ആണ്. നോവൽറ്റി എന്ന് പറയുമ്പോൾ അത് പുതിയതായിട്ടിരിക്കണം, എവിടെയും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത് പോയെങ്കിൽ നമ്മൾക്ക് പേറ്റന്റ് ആക്ടിലെ തന്നെ ഒരു 1 ഗ്രേസ് പീരിയഡ് കൊടുക്കുന്നുണ്ട് പേറ്റന്റ് ഓഫീസ്. ഒരു ലേൺഡ് സൊസൈറ്റിന്റെ അകത്ത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും പബ്ലിഷ് ആയി പോയാലും നമ്മൾ ഒരു 1 ഇയറിന്റെ ഗ്രേസ് പീരിയഡ് എടുക്കാൻ പറ്റും. പക്ഷെ പേറ്റന്റ് ആപ്ലിക്കേഷൻ 1 ഇയറിന്റെ അകത്ത് ഫയൽ ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രേസ് പീരിയഡ് നമ്മൾ ചോദിക്കാൻ പറ്റും ഓഫീസിനടുത്ത്, ഇതുപോലെ ആയിപ്പോയി. പക്ഷെ ദാറ്റ് ഈസ് എ പബ്ലിക്, ഞാൻ പറയാനുള്ളത് ഇതാണ്, പേറ്റന്റിന്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ, ഇൻവെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പബ്ലിക് അടുത്ത് പറയാൻ പാടില്ല, ബിക്കോസ് അത് തന്നെ നമ്മൾക്ക് ഒരു ഒബ്ജക്ഷൻ ആയിട്ട് വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ തിങ്ക് സാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സാധനം, ഞാൻ ഇപ്പൊ പ്രോസസ് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറയാൻ പോകുന്നു, അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാം. ഈ പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ട് ഞാൻ ഈ പേറ്റന്റ് പ്രോസസ്സ് ഞാൻ എലബറേറ്റ് ആയിട്ട് പറയാൻ പോകുന്നു. അപ്പൊ അത് പേറ്റന്റ് പ്രോസസ്സ് ഞാൻ
1: ഓക്കെ,
0: അതാണ് മിസ് യൂസ് ചെയ്യും. സർ, ഇപ്പോൾ സാർക്ക് പേറ്റന്റ് എടുക്കുന്ന പ്രോസസ്സ് ഇസ് എ വെരി ലെങ്തി പ്രോസസ്സ്. ഇപ്പൊ ഞാൻ ഇന്ന് ഫയൽ ചെയ്തെങ്കിൽ എനിക്ക് 2 അത് മിനിമം ആവും പേറ്റന്റ് ഗ്രാന്റ് ആവാൻ. ചിലപ്പോൾ ഈ എക്സ്പ്ലീറ്റഡ് എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വരുമ്പോൾ നമ്മൾക്ക് ഒരു 1 year 8 months. ചിലർക്ക് നമ്മുടെ പേരന്റ് ഏജൻസി സർക്കിൾ 6 പേരന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒരുപാട് ക്വിക്കായിട്ട് എല്ലാ റെസ്പോൺസൊക്കെ ചെയ്തിട്ട് കൊടുക്കണം, ക്വിക്ക് പ്രോസസ്സ് റെഡിയാക്കുമ്പോൾ കിട്ടും. ഇപ്പോൾ ഈ ബേർഡൻ, ഇപ്പോൾ ഒരു ഏത് പേറ്റന്റ് IPR റൈറ്റ്സ് ആയാലും ബേർഡൻ ഇസ് ഓൺ ദ അപ്ലിക്കന്റ്. ഇപ്പോൾ എനിക്ക് ഒരു പേറ്റന്റ് കിട്ടിയെങ്കിൽ അത് എൻ്റെ ബാധ്യതയാണ്, ഞാനാണ് നോക്കണം ആരെങ്കിലും എൻ്റെ പേറ്റന്റ്

0: പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലേന്ന് ഞാനാണ് നോക്കണം. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മളിത് കോടതി വഴിയാണ് പോകേണ്ടത്, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഇത്
1: മാഡം പറഞ്ഞ പോലെ ഹൈക്കോർട്ട്,
0: അതെ, ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് എൻ്റെ ഐഡിയ, എൻ്റെ അനുവാദമില്ലാതെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ട് അതാണ് കൊടുക്കേണ്ടത്.
1: ഓക്കെ, സാർ വിളിച്ചതിൽ വളരെ സന്തോഷം.
0: സോ ഇപ്പോൾ നെക്സ്റ്റ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞല്ലേ സാർ, ഈ നാലാമത്തെ ക്രൈറ്റീരിയ നമ്മൾ പേറ്റന്റ് അപ്ലിക്കേഷൻ ഇങ്ങനെ എഴുതണം. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ നോൺ പേറ്റന്റബിൾ ഇൻവെൻഷൻസ് എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്. ആ നോൺ പേറ്റന്റബിൾ ഇൻവെൻഷനിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ അസറ്റ്സ്, അതായത് കമ്പ്യൂട്ടർ കോഡ് മാത്രം എടുത്ത് എഴുതിയിട്ട് പേറ്റന്റ് ചോദിച്ചാൽ കിട്ടത്തില്ല. പക്ഷേ അത് ഒരു അൽഗോറിതം പ്രോസസ്സായിട്ട് എഴുതിയിട്ട് ഒരു അതിൽ ഇന്റർ കണക്റ്റഡ് ഹാർഡ്വെയർസ് എല്ലാം നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾക്കത് കൃത്യമായിട്ട് പേറ്റന്റ് ഓഫീസ് ഇപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസൊക്കെ പേറ്റന്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സർജിക്കൽ പ്രൊസീജിയർ പറ്റത്തില്ല, ലൈക്ക് ജസ്റ്റ് ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് ദി എലിമെൻറ്റ്സ്, ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻവെൻഷൻ എ ബി സി ഡി എന്നുണ്ട്, അത് കുറച്ച് എലിമെൻറ്റ്സ് ഉണ്ട്, ചുമ്മാ അത് ഞാൻ മാറ്റിയിട്ട് ഡി സി ബി എന്ന് മാറ്റിയിട്ട് ഞാൻ ഒരു ഇൻവെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ കിട്ടത്തില്ല. അതുപോലെ കുറച്ച് ഒരുപാട് ഉണ്ട് നമ്മളെ ഫാർമ റിലേറ്റഡ് ലൈ എഫ് എസ് സി എന്ന് പറയും. അപ്പം ഒരുപാട് നമ്മളുടെ കുറച്ച് കൂടെ ഒരു
1: പേറ്റന്റൊക്കെ
0: ഉണ്ട്. അപ്പൊ അതിൽ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്മെന്റ് കാണിക്കണം, എഫക്കസി എന്ന് പറയും. ഒരു ഒരു കുറച്ചുകൂടെ അതുണ്ട്. ഈ ഫാർമ റിലേറ്റഡില് കുറേ വരുന്നുണ്ട്. ഇത് ഇൻവെന്റീവ് സ്റ്റെപ്പും ഈ എഫക്കസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ഫാർമ റിലേറ്റഡില്. അതൊക്കെ നോക്കി നമ്മൾ എഴുതുമ്പോൾ ഈ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ എന്താണ് റിസൾട്ട് കാണിക്കണം. ഫാർമ ആളുകൾക്ക് കുറച്ചുകൂടെ ഈ റിസൾട്ട്സ് കാണിച്ചാലേ അവർക്ക് ഈ പേറ്റന്റ് ഒക്കെ കിട്ടത്തുള്ളൂ. സോ ഈ നാല് ക്രൈറ്റീരിയ ഓഫീസ് നോക്കിയിട്ട് എക്സാമിനേഷൻ ചെയ്തിട്ട് റിഫ്യൂസ് ആർ ഗ്രാൻഡ് ചെയ്യും. സോ ഇപ്പം ഞാൻ ജനറലായിട്ട് എന്തൊക്കെ പ്രോസസ്സ് പേറ്റന്റ് പ്രോസസ്സ് പറയാം. പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് ഫീസൊക്കെ കൂടുതലാണ് അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ സിമ്പിളാണ്, 1600 രൂപ ആണ് നമ്മളുടെ ഈ പേറ്റന്റ് ഫയൽ ചെയ്യാനുള്ള ഇൻഡിവിജ്വലിൻ്റെ ഫീസ്. അത് കുറച്ചുകൂടെ വലിയ കമ്പനീസ് ആകുമ്പോൾ 8000 രൂപ ആണ് ഫൈലിംഗ്,
1: 8000.
0: അത് പിന്നെ അവർ എക്സാമിനേഷനുക്ക് നോർമലായുള്ള ആളുകൾക്ക് 4000 പ്ലസ് കുറച്ചുകൂടെ അതർ എൻറ്റിറ്റീസ് ലൈക്ക് വലിയ കമ്പനീസ്ക്ക് 8000 ആണ്. ഇതാണ് ബേസിക് ആയിട്ട് ഗ്രാൻഡ് വരെ ഉള്ള ഓഫീസ് ഫീ. പക്ഷെ പ്രൊഫഷണൽ ഫീ അതിൽ ഒരു വേരിയസ് സ്റ്റേജസിൽ വരും. പിന്നെ ഈ ഫൈലിംഗ് ഫീ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് കുറച്ച് സ്റ്റാർട്ടപ്സ് എം എസ് എം ഇസ് അവർക്ക് കുറച്ച് റിഡക്ഷൻ ഫീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽ പോലെ തന്നെ നിങ്ങളും കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇൻഡിവിജ്വൽ പോലെ തന്നെ നിങ്ങളും ഫീസ് എടുത്തോണാണ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വൽസും സ്റ്റാർട്ടപ്പ് റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്സ് ആയിരിക്കും. സ്റ്റാർട്ടപ്പ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ 1600 രൂപ വെച്ചിട്ട് വി ക്യാൻ ഫയൽ ദി പേറ്റന്റ്. അതുപോലെ എം എസ് എം ഇ ഉദയം ഉദ്യം രജിസ്ട്രേഷൻ അത് വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് ഇത് ഇത് ഇതാണ് മെറിറ്റ്സ് ഓഫ് ഗവൺമെൻറ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഇതിൽ ഡീമെറിറ്റ്സും ഉണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഒരു കമ്പനി ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ പുറത്തുള്ള വേറെ കൺട്രീസിലൊക്കെ ചെയ്യുമ്പോൾ ഫീസ് ചിലപ്പോൾ ഇത് കൂടാൻ സാധ്യത ഉണ്ട്. ബിക്കോസ്
1: ഇൻഡിവിജ്വൽസ്ക്കുള്ള
0: മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഇത് അല്ലാതെ നമ്മൾ പുറത്ത് ചെയ്യണമെങ്കിൽ അതൊക്കെ വേറെ കുറച്ച് റൂട്ട്സ് ഉണ്ട്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇപ്പോൾ ഫയലിംഗ് കഴിഞ്ഞെങ്കിൽ ഫയൽ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് 18 മാസമാകുമ്പോൾ പബ്ലിഷ് ആവും. പേറ്റന്റ് ഓഫീസ് ഞാൻ പറഞ്ഞാൽ ഈ ഐ പി ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്കാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്. അതിൽ ഇപ്പം നല്ല ഇപ്പോൾ വെബ്സൈറ്റൊക്കെ ലാസ്റ്റ് മന്ത് കുറച്ച് നല്ല വെബ്സൈറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിൽ വേരിയസ് ലാംഗ്വേജസിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റും, ആവശ്യപ്പെടുന്ന ലാംഗ്വേജസിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കണ്ടന്റ് ഒക്കെ നോക്കാൻ പറ്റും. അപ്പോൾ അതിൽ പോയിട്ട് അതിലൊരു ജേണലുണ്ട്, പേറ്റന്റ് ജേണൽ. എവറി ഫ്രൈഡേ ആണ് ആ ജേണൽ വരുന്നുണ്ട്. അതിൽ പബ്ലിഷ് ആകും എപ്പോഴെങ്കിൽ 18 മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഫയൽ പബ്ലിഷ് ഓട്ടോമാറ്റിക് ആയിട്ട് പബ്ലിഷ് ആകും. ഇല്ല എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇയർലി പബ്ലിക്കേഷൻ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും റിക്വസ്റ്റ്.
1: അതിന് അഡീഷണൽ ഫീസ് ഉണ്ട്?
0: അതെ സാർ, 2500 കൊടുക്കുമ്പോൾ നമ്മൾക്ക് അഡീഷണൽ കൊടുക്കുമ്പോൾ വിത്തിൻ ഇപ്പോൾ 1 വീക്കിൽ തന്നെ അത് പബ്ലിഷ് ആവുന്നുണ്ട്. 18 മാസം വെയിറ്റ് ചെയ്യേണ്ട. സോ അപ്പം നമ്മൾ 18 മാസം നമ്മൾ ടൈം കുറച്ചു. പിന്നെ പറഞ്ഞത് ഈ എക്സാമിനേഷൻ റിക്വസ്റ്റ് തരണം, മാൻഡറ്ററി ആയിട്ട് എക്സാമിനേഷൻ റിക്വസ്റ്റ് നമ്മൾ തരണം. എക്സാമിനേഷൻ റിക്വസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അബാൻഡായി പോവും, നമ്മളുടെ പേറ്റന്റ് പബ്ലിഷ് ആയിട്ട് അബാൻഡായി പോവും, അത്രയേ ഉള്ളൂ. അത് പബ്ലിക് ഡൊമൈനിക്ക് പോവും, അത് റൈറ്റ്സ് ഒന്നും കിട്ടത്തില്ല.
1: എന്താണ് ഈ എക്സാമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലേ, ആദ്യം പറഞ്ഞപ്പോൾ ഒരു ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, നാല് ക്രൈറ്റീരിയ, നോവൽറ്റി, അത് വെച്ചിട്ട് പേറ്റന്റ് ഓഫീസ് എക്സാമിനേഷൻ ചെയ്യും. നമ്മുടെ പേറ്റന്റ് ആപ്ലിക്കേഷൻ ആണ് ബേസ്, അതിലെല്ലാ കണ്ടന്റും മുതൽ കാണണം, അത് വെച്ചിട്ട് അവർ എക്സാമിൻ ചെയ്യും. പിന്നെ ഹിയറിംഗ് നോട്ടീസ് തരും, ഹിയറിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ എന്താണ് നമ്മളുടെ ഇല്ലാന്ന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ആർഗ്യുമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കണം.
1: പബ്ലിഷ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ആ റൈറ്റ് കിട്ടില്ല,
0: അത്
1: അടുത്ത ഫർദർ പ്രോസസ് ഉണ്ട്.
0: അത് എന്താണെങ്കിൽ കുറച്ച് അക്കാഡമിക്സ്, അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആളുകളൊക്കെ വിചാരിക്കുന്നു പബ്ലിഷ് ആയെങ്കിൽ പേറ്റന്റ് കിട്ടിയെന്ന്. അത് ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. അത് തെറ്റാ. ജസ്റ്റ് അത് ഈ ഇയർ, അതായത് ഗ്രാന്റ് മുൻപ് വരുന്ന പബ്ലിക്കേഷൻ ഇസ് ജസ്റ്റ് ആൻ ഇൻഡിക്കേഷൻ ടു ദ പബ്ലിക് ദാറ്റ് ഇതുപോലത്തെ ഒരു ഇൻവെൻഷൻ ഉണ്ട്. ആൾറെഡി ഗ്രാന്റ് ആയവർ വേണമെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഒബ്ജക്ട് ചെയ്യാൻ പറ്റും, അപ്പോസിഷൻ കൊടുക്കാൻ പറ്റും. ഇതാണ് ബേസ് ഓഫ് ദി പ്രീ ഗ്രാന്റ് പബ്ലിക്കേഷൻ. പിന്നെ ഹിയറിംഗ് നടത്തും, ഹിയറിംഗ് നമ്മൾ റിപ്ലൈ തരും. പിന്നെ പേറ്റന്റ് ഓഫീസ് ഗ്രാന്റ് ആർ റിഫ്യൂസ് ചെയ്യും പേറ്റന്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോൾ ആരെങ്കിലും ഫോറിൻ കൺട്രീസിൽ ഫയൽ ചെയ്യണമെങ്കിൽ ഈ ഫസ്റ്റ് ഫയലിംഗ് ഡേറ്റ് ഉണ്ടല്ലോ, അതിൽ തൊട്ട് 12 മാസത്തിനകത്ത് ഏതർ ഇൻഡിവിജ്വൽ കൺട്രീസിൽ ഫയൽ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ പി സി ടി പറയും, പേറ്റന്റ് കോഓപ്പറേഷൻ ട്രീറ്റി. അങ്ങനെ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് അതിൽ മെമ്പർ ആയിരിക്കും. ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാം നടക്കും. 30 മാസം വരെ സമയമുണ്ട്. അവിടെ തന്നെ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ നടക്കും, ഇന്റർനാഷണൽ എക്സാമിനേഷൻ ഒക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇൻഡിവിജ്വൽ കൺട്രീസ്ക്ക് പോകാൻ പറ്റും.
1: ഓക്കെ, നമുക്ക് ഒരു വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ സർ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാനൊരു വീട്ടമ്മയാണ് സർ.
1: പേരെന്താ?
2: സിന്ധു, പാപ്പനംകോട്.
1: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് സംശയം?
2: എനിക്ക് ഒരു ചെറുകിട വ്യവസായം പോലെ എനിക്ക് ആരംഭിച്ചിട്ടുണ്ട്. അത് ട്രേഡ് മാർക്കിനെ കുറിച്ച് ഒരു സംശയമുണ്ട്. എങ്ങനെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ഐഡിയ ഇല്ല.
1: ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയം അല്ലേ?
2: അതെ അതെ.
1: ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് നടത്തുന്നത്.
0: നെക്സ്റ്റ് നമ്മൾ ട്രേഡ് മാർക്ക് പോവാം. ട്രേഡ് മാർക്ക് പറയുമ്പോൾ ഇപ്പൊ മാഡം പറഞ്ഞ ക്വസ്റ്റ്യൻ, സോ ഫസ്റ്റ് ഈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ ഏത് ക്ലാസ്സിൽ വരണം, അതായത് ഈ ട്രേഡ് മാർക്ക് പറയുന്ന സാധനമെല്ലാം സ്പ്ലിറ്റ് ആക്കിയിട്ട്, ഇത് ട്രേഡ് മാർക്ക് കൊടുക്കുന്നത് ഗൂഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഗൂഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് ആണ്. സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരുപാടുള്ള സർവീസസ്, ലൈക്ക് ഹോട്ടൽ, അതുപോലത്തെ കുറച്ച് സർവീസസ് ഉണ്ട്. അപ്പോൾ ഏത് കാറ്റഗറി ഓഫ് ക്ലാസ്സിന് കണ്ടുപിടിച്ചിട്ട് ഓക്കെ, അത് നമ്മൾ ഏത് ആ ക്ലാസ്സിൽ നമ്മൾ സെർച്ച് നടത്തണം. ഇത് ഇപ്പോൾ മാഡമിൻ്റെ ഉള്ള ഒരു പേര് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട്, ലോഗോവോ ഇല്ല പേര് അതുപോലെ കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ ക്ലാസ്സിൽ നമ്മൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഐ പി ഇന്ത്യ അവിടെ പോയിട്ട് ഗൂഗിളിൽ ഇട്ടിട്ട്, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആരെങ്കിലും എടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. ട്രേഡ് മാർക്കിൻ്റെ സെർച്ച് നടത്തണം. ആ പേര് അവൈലബിൾ ആണോ, പർട്ടിക്കുലർ ക്ലാസ് കണ്ടുപിടിക്കണം. ഏത് ക്ലാസ്സിന് കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ ക്ലാസ് വെച്ചിട്ട് നമ്മൾ സെർച്ച് നടത്തണം. അപ്പോൾ അവൈലബിൾ ആയിരുന്നാലേ നമ്മൾക്ക് ഈ ട്രേഡ് മാർക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മൾ തന്നെ പബ്ലിക് തന്നെ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യണം. ചെയ്തിട്ട് നമ്മൾ വൺസ് ട്രേഡ് മാർക്കിൻ്റെ പേര് ഉണ്ടാ ഇല്ലയാ നോക്കിയിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് മാർക്കിൻ്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. അതിന് മുൻപ് പബ്ലിക്കൊക്കെ അറിയേണ്ട രണ്ട് സാധനം, രണ്ട് ഗ്രൗണ്ട്സ് ഉണ്ട് ട്രേഡ് മാർക്ക് റിജക്റ്റ് ആവാനുള്ള സാധ്യത ഉള്ളത്. ഫസ്റ്റ് ഇസ് എ വെരി കോമൺ ആയിട്ടുള്ള പേരായിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആ പേര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞത് അഗ്രികൾച്ചർ റിലേറ്റഡ് എങ്കിൽ അഗ്രി സർവീസ് അതുപോലെ ഇരിക്കാൻ പാടില്ല, കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ റിലീജിയസ് അതുപോലെ ഉള്ള ആളുകൾക്ക് അഫക്റ്റ് ചെയ്യുന്നത് പോലെ ലോഗോ അതുപോലത്തെ ഇരിക്കാൻ പാടില്ല. പിന്നെ അതുപോലത്തെ സെയിം കാറ്റഗറി, ഇപ്പൊ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അവിടെ സെയിം ആളിന്റെ പേര് തന്നെ എടുത്ത് അതുപോലത്തെ കുറച്ച് ചെറിയ മാറ്റം വരുത്തിയിട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ സാർക്ക് അറിയാമല്ലോ, ഇപ്പൊ ലക്സ്
1: ഇരിക്കണം.
0: ഇപ്പൊ ലക്സ് എന്നുണ്ടെങ്കിൽ ലൊക്സ് എന്ന് വെക്കാൻ, LUX എന്നുണ്ടെങ്കിൽ LOX എന്ന് വെച്ചുമ്പോ സ്വാഭാവികമായിട്ട് പബ്ലിക് കൺഫ്യൂഷൻ വരും. അപ്പൊ ആ കൺഫ്യൂഷൻ
1: ചോദിച്ചോളൂ.
2: ഹലോ,
1: ആ പറഞ്ഞോളൂ, ചോദിച്ചോളൂ.
2: ചിപ്സ് സംബന്ധമായിട്ടുള്ള ഒരു സംശയമാണ്. അത് യൂണിറ്റ് ആണ്. ഞാനിപ്പോ വീട്ടില്
1: ചെറുതായിട്ട് ബനാന ചിപ്സ്,
2: പേര് മാത്രല്ല സാർ, അത് പേര് നമുക്ക് പ്രത്യേകിച്ച് പേരൊന്നും ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ടഡ്, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ സംശയം ചോദിക്കുന്നതാ, എന്തൊക്കെ ചെയ്താലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ സംശയമുണ്ട്.
1: ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ പേറ്റന്റ് ഏജന്റ്സ് അങ്ങനെ
0: അഡ്വക്കേറ്റ്സ്, ട്രേഡ് മാർക്ക് അറ്റാർണീസ് ഉണ്ട്, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആളുകളുണ്ട്. വെബ്സൈറ്റിൽ പോയെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ
1: ആരെങ്കിലും ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അല്ല, നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ കയറി നോക്കി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രേഡ് മാർക്ക് അറ്റോർണീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ.
0: അതെ, പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ പേറ്റന്റ് പോലെ തന്നെ ഇവർക്കും കൺസെഷൻ ഉണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്ക്ക്, പിന്നെ ഇൻഡിവിജ്വൽസ്, പിന്നെ MSMEs, സ്റ്റാർട്ടപ്സ്, ഇവരെല്ലാവർക്കും ഫീസ് കുറവാണ്. 4,500 ഫൈലിംഗ് ഫീസ്. അതല്ലാതെ മറ്റ കാറ്റഗറീസ് ഉള്ളവർക്ക് 9,000 ആണ്. സോ അതുപോലത്തെ എല്ലാത്തിലും ഒരു ബെനിഫിറ്റ് ഉണ്ട് സാർ. ഇവിടെ എല്ലാവരും ഈ MSME, സ്റ്റാർട്ടപ്പ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലെ തന്നെ മിക്കവാറും ഒരുപാട് ബിസിനസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൂഫ് വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും.
1: പക്ഷേ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്?
0: അത് സാർ, അവരെ ഒരു ജൂറിസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മളുടെ കേരളത്തിൻ്റെ ചെന്നൈ ആണ് ജൂറിസ്ട്രിക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പേറ്റന്റുക്കും ഒരു സെറ്റ് ഓഫ് 4 റീജിയൻ ആയിട്ട് സൗത്ത്, നോർത്ത് അതുപോലെ പിരിച്ചു വെച്ചിട്ടുണ്ട് അവർ. അതുപോലത്തെ അവരെടുത്ത് ഫയൽ ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ഓഫീസ് അത് തന്നെ ഓട്ടോമാറ്റിക്, അതിലൊന്നും വലിയതായിട്ട് നമ്മൾ ഒന്നും ചെയ്യാറ് പോലും. ഓൺലൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ജൂറിസ്ട്രിക്ഷൻ അത് തന്നെ പോയിക്കോളും. സോ ഓൺലൈനിലാണ് അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാറുള്ളൂ മിക്കാറും. അവിടെ പോയിട്ട് ഓഫീസിലും കൊടുക്കാൻ പറ്റും. ഫീസ് ഒരു 10% കൂടും. അതാണ് ബേസിക്. ഫിസിക്കലി പോകുമ്പോൾ
2: ഒരു സംശയം ചോദിച്ചോട്ടെ മാം, മോള്, എനിക്കൊരു മകളുണ്ട്, അത് ഭിന്നശേഷി മോളാണ്, അവളുടെ ഇത് മുൻനിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും കൺസെഷൻ എന്തെങ്കിലും കിട്ടുമോ?
0: സോറിയ,
2: മോള് പറയുന്നത് സ്പെഷ്യൽ ചൈൽഡ് ആണ്, അതായത് IQ കുറഞ്ഞ കുട്ടിയാണ്.
0: കൺസെഷൻ ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾ ഷുവർ ആയിട്ട് വരാൻ പറ്റും. സോൾ പ്രിപ്പറേറ്ററിഷിപ്പ്, പിന്നെ വരുന്നത് ഈ MSME ഉദ്യം സർട്ടിഫിക്കറ്റ്, അതൊക്കെ എളുപ്പമായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ എടുക്കാം. ഈ എടുക്കുമ്പോൾ നമ്മൾക്ക് ഇത് കൺസെഷൻ ആണ്, 4,500 മാത്രം കൊടുത്തിട്ട് ട്രേഡ് മാർക്ക് ഫയൽ ചെയ്യാൻ പറ്റും.
1: ഓക്കെ മാഡം, വിളിച്ചതിൽ വളരെ സന്തോഷം.
2: ഓക്കെ,
0: താങ്ക് യു. സോ ട്രേഡ് മാർക്ക് കുറച്ചുകൂടെ നോക്കണോ സർ? നമ്മൾ കുറച്ചുകൂടെ, ബിക്കോസ് അതാണ് കുറച്ചുകൂടെ ഈ ട്രിവാൻഡ്രത്തിൽ
1: ആവശ്യമുള്ളത്.
0: അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ട്രേഡ് മാർക്ക് പറയുന്നത് എന്തെങ്കിൽ, ലൈക്ക് ഇപ്പം ഞാൻ ഒരു മാർക്കറ്റ്, ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് പോകുന്നുണ്ട്. അപ്പോൾ കുറേ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ പ്രോഡക്റ്റ് ഈ ആളിൻ്റെ അടുത്താണ് വരുന്നത്. അത് അറിയാൻ വേണ്ടി ഉള്ളതാണ്. സോ ദാറ്റ് ആ പേര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സോപ്പ് തന്നെ ഇരിക്കുമ്പോൾ ഒരു 10 സോപ്പുണ്ട്, പക്ഷേ ആ 10 സോപ്പ് ബിലോങ്സ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് പ്രൊപ്പറേറ്ററിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കസ്റ്റമർക്ക്. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലാസിഫിക്കേഷനിലെയാണ് ഓരോരോ ഐറ്റംസും വെച്ചിട്ടുണ്ട് ട്രേഡ് മാർക്ക് ഓഫീസ്. അതായത് ടോട്ടലി 45 ക്ലാസസിലെയാണ് ഓവറായിട്ട്, ഓവറാളായിട്ടുള്ള ഈ ഗൂഡ്സ് ആൻഡ് സർവീസസ് കാറ്റഗറീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ 1 to 34 പറയുന്നത് ഗൂഡ്സ് ആണ്. ഗൂഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റാണ്. വേറെസ് 35 to 45 എന്ന് പറയുമ്പോൾ സർവീസസാണ്. ഈ ഹോട്ടൽ, ഇല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഔട്ട്ലെറ്റ് ആയിരിക്കാം, ഇല്ലെ ഒരു റെസ്റ്റോറൻറ്റ്, അതുപോലത്തെ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒരു കാറ്റഗറി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏത് കാറ്റഗറിയിലാണ് നമ്മളുടെ ഗൂഡ്സ് വരുന്നുണ്ട്, അത് സെപ്പറേറ്റ് പ്രൊട്ടക്ഷനാണ്. ഒരു ബൾക്കായിട്ട് നമ്മൾ പോയിട്ട് 45 വേണമെങ്കിൽ 45 അപ്ലിക്കേഷൻ കൊടുക്കണം.
1: അപ്പോൾ
0: നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫയലിംഗ്, സെർച്ച് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ വൺ അപ്ലിക്കേഷൻ ഫോർ വൺ ക്ലാസ്, അതാണ് ബേസിക് റൂൾ. അല്ലെങ്കിൽ മൾട്ടി ക്ലാസ് ഉണ്ട്. മൾട്ടി ക്ലാസ്സിൽ കുറേ ഒരുപാട് ബഞ്ച് ഓഫ് ക്ലാസ്സസ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ
1: ഫീസ്
0: ഒരു ക്ലാസ് വെച്ചിട്ടാണ് നമ്മളുടെ ഫീസ് വരുന്നത്. പിന്നെ ഈ മാർക്ക് ടൈപ്പിലും പേര് മാത്രം കൊടുക്കാം, ഇല്ല ഒരു ലോഗോ ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു ട്രേഡ് ഡ്രസ്സ് എന്ന് പറയും. അതായത് ആ പ്രോഡക്റ്റിലെ തന്നെ ഫുൾ ഡ്രസ്സ് അതായിരിക്കും. സോ ഇതൊക്കെയാണ് ബേസിക്സ് ഓഫ് ദി ട്രേഡ് മാർക്ക്. അപ്പോൾ ട്രേഡ് മാർക്ക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യും, 4,500 കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ അതുപോലെ തന്നെ പേറ്റന്റ് പോലെ തന്നെ ഒരു എക്സാമിനേഷൻ നടത്തും. എക്സാമിനേഷൻ ഞാൻ പറഞ്ഞതുപോലെ പേര്, അബ്സല്യൂട്ട് ഗ്രൗണ്ട്സും പിന്നെ റിലേറ്റീവ് ഗ്രൗണ്ട്സ് ഞാൻ പറഞ്ഞല്ലേ, സിമിലർ ആയിട്ട് ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നോക്കിയിട്ട് എക്സാമിനേഷൻ നടത്തിയിട്ട് അത് രജിസ്ട്രേഷൻ ചെയ്യും ഇല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യും. സോ 10 വർഷത്തേക്കാണ് ഈ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ട്രേഡ് മാർക്ക്.
1: പിന്നെ
0: അഗെയിൻ നമ്മൾ റിന്യൂ ചെയ്യണം,
1: ഫീസ്
0: അടച്ചിട്ട് റിന്യൂ ചെയ്യണം. സോ ഇതാണ് ട്രേഡ് മാർക്ക് ഉണ്ടത്. പിന്നെ സമയം കുറവായതുകൊണ്ട് നെക്സ്റ്റ്
1: എനിക്ക് വേറൊരു സംശയമുള്ളത്, ഇതിലൊക്കെ ഈ ട്രേഡ് മാർക്ക് അറ്റോർണി അല്ലെങ്കിൽ പേറ്റന്റ് ഏജന്റ് അവരുടെയൊക്കെ ഒരു റോൾ എന്താണ്?
0: സോ ഇപ്പം ഈ പേറ്റന്റ് എന്ന് പറയുന്ന സാധനം ഏതർ അപ്ലിക്കന്റ് ഫയൽ ചെയ്യണം ഇല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജൻസ് ആണ് ഫയൽ ചെയ്യേണ്ടത്.

0: വേറെ ആളൊന്നും അവിടെ ഇല്ല. ബിക്കോസ് വേറെ അത് ഈ രജിസ്റ്റർഡ് പേറ്റന്റ് ഏജന്റ് എന്ന് പറയുന്നത് ഒരു എക്സാം വെച്ചിട്ട് ഗവൺമെന്റ് ഒരു എക്സാം വെക്കും, ഈ പേറ്റന്റ് ആക്ട് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ പോകണം, രണ്ട് പേപ്പർ എക്സാം ഉണ്ട്, അത് ക്ലിയർ ആകണം. പിന്നെ വൈവാക്ക വെച്ചിട്ടാണ് അവർ ഈ പേറ്റന്റ് ഏജന്റ് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റിനാണ് ടൈറ്റിൽ തരുന്നത്, ഒരു നമ്പർ തരും നമ്മൾക്ക്. ഓൾ ഇന്ത്യയില് ഓരോരോ ഏജന്റുക്കും ഒരു നമ്പർ ഉണ്ട്. നിയർലി ഇപ്പോൾ ഒരു 6000 പേരെ, എനിക്ക് 6000 to 8000 ആയിരിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് എക്സാം
1: വെച്ചിട്ട്
0: ഇന്ത്യയില്. അതെ. സോ അത് അങ്ങനെയാണ്, അത് ആ രജിസ്റ്റർഡ് പേറ്റന്റ് ഏജന്റിന്റെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ അപ്ലിക്കന്റ് തന്നെ എല്ലാം നോക്കിയിട്ട് ഓൾറെഡി സാമ്പിൾസ് ഒക്കെ ഓൾറെഡി കാണും, അത് നോക്കി എടുത്തിട്ട് അപ്ലിക്കന്റ് തന്നെ. പക്ഷെ അത് ഡ്രാഫ്റ്റിംഗ് ആണ് മെയിൻ. പേറ്റന്റ് അപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഫൈനൽ ഔട്ട്കം, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യവും നോക്കിയിട്ട് അപ്ലിക്കന്റ് തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇരുന്നെങ്കിൽ ചെയ്യാൻ പറ്റും, ഫൈലിംഗ് ചെയ്യാൻ പറ്റും. എല്ലാ അപ്ലിക്കേഷനും ഐ പി ആറിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇരുന്നെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ ആവശ്യമോ ഇല്ല, ഒരു പേറ്റന്റ് ഏജന്റിൻ്റെ ആവശ്യമോ ഇല്ല, അവർ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അവർ
2: ചെയ്യും.
0: ബുദ്ധിമുട്ട് പേറ്റന്റ് എസ്പെഷ്യലി എന്താവെങ്കിൽ അവർ തന്നെ ഫയൽ ചെയ്യും, പക്ഷെ ഡ്രാഫ്റ്റിംഗ് അത്ര
2: ശരിയാവത്തില്ല.
0: അപ്പോൾ നമ്മൾ തിരുമ്പി ഒരുപാട് ആകെ വി ഹാവ് ടു ഗിവ് ദ സോ മെനി കറക്ഷൻസ് ചെയ്യണം. ചിലപ്പോൾ അത് തന്നെ നമ്മൾ ഗ്രാന്റ് കിട്ടാതിരിക്കാനുള്ള ഒരു
2: കാരണമായാകും.
0: അതുകൊണ്ട് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. ഇതാണ് ബേസിക് ആയിട്ട് പേറ്റന്റിന്റെ സാറിന്റെ ക്വസ്റ്റ്യനിൽ.
2: അപ്പോൾ ഈ പേറ്റന്റ് അല്ലെങ്കിൽ പേറ്റന്റ് ഏജന്റ് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് അറ്റോർണി ഇങ്ങനെയൊക്കെയുള്ള ഇതിനെ ഈ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ഒരു സാധ്യതയൊക്കെ എങ്ങനെയാണ് ഈ ജോലി? ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ പഠിച്ച കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടല്ലോ. അപ്പോൾ ആർക്കാണ് ഈ പേറ്റന്റ് ഏജന്റ് ആവാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ഏത് സയൻസ് പഠിച്ചവരാണോ ആർട്സ് പഠിച്ചവരാണോ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ ഉള്ള സാധ്യത എങ്ങനെയാണ്?
0: ഈ പേറ്റന്റ് പറയുന്നത് ഒരു ടെക്നോളജി ആൻഡ് സയൻസ് ബേസാണ്, അത് ഇൻവെൻഷനാണ്. അപ്പോൾ ഇൻവെൻഷൻ ആകുമ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഫസ്റ്റ് നമ്മൾ ഒരു സയൻസിൻ്റെ ഡിഗ്രി, മോസ്റ്റ്ലി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർ ഇല്ലെങ്കിൽ ഒരു ബി എസ് സി കെമിസ്ട്രി ഫിസിക്സ് ഉള്ളവർക്ക് ഈ പേറ്റന്റ് ഏജന്റ് എക്സാം എഴുതാൻ പറ്റും. എഴുതി കഴിയുമ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റ് ആവും. രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റ് ആകുമ്പോൾ നമ്മൾ ലിസ്റ്റ് ആവും നമ്മളുടെ ഐ പി ഇന്ത്യ വെബ്സൈറ്റ് പറഞ്ഞല്ലേ, അതിൽ തന്നെ രജിസ്റ്റേർഡ് ഏജന്റ് ആവാൻ പറ്റും. പിന്നെ നല്ല സ്കോപ്പ് ഉണ്ട്, ഇതിൽ നമ്മൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവിടെ ട്രിവാൻഡ്രത്തിൽ കുറച്ച് ഫേംസ് ഒക്കെ കുറവാണ്, ഈ പേറ്റന്റ് ചെയ്യുന്നത് കുറവാണ്. പക്ഷെ ചെന്നൈ, ബാംഗ്ലൂർ, നോർത്ത് സൈഡിലൊക്കെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ ഐ പി ആർ പേറ്റന്റ് മാത്രം ഒരു സെപ്പറേറ്റ് ആണ്.
2: നിർബന്ധം
0: പേറ്റന്റ്ക്ക് ഇല്ല, പേറ്റന്റ്ക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം, പിന്നെ പേറ്റന്റ് ഏജന്റ് എക്സാം ക്ലിയർ ആവണം. വേറസ് അതർ ഐ പി ആർസ് ഉണ്ടല്ലോ, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, അതെല്ലാം ഒരു അഡ്വക്കേറ്റ് ആയെങ്കിൽ ഓക്കെ ആണ്. പിന്നെ ഈ പേറ്റന്റ് കൂടെയാണ് ഡിസൈനും പറഞ്ഞത്. ഡിസൈൻ നമ്മൾ പറഞ്ഞില്ല, ഡിസൈൻ പറയുന്നത് ഒരു അപ്പിയറൻസ് ആണ്. ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് എങ്ങനെ ഉണ്ട് അത് മാത്രമാണ്, അപ്പിയറൻസ് ആണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഉണ്ടാവാൻ പാടില്ല. സോ അതാണ് ഈ ഡിസൈനിന്റെ സാധനം, അത് സെപ്പറേറ്റ് പ്രൊട്ടക്ഷൻ ആണ്. അതും ഈ പേറ്റന്റ് ഏജൻസ് തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ അതർ ഐ പി ആർ ആയിട്ടുള്ള കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്സ് ഒക്കെ ഒരു അഡ്വക്കേറ്റ് ആകുമ്പോൾ അവർ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ അഡ്വക്കേറ്റ് നമ്മളൊക്കെ അറിയാം, അഡ്വക്കേറ്റ് ആവണമെങ്കിൽ ആൾറെഡി ഒരു പ്രീ ഡിഗ്രി വേണം, ഇല്ലെങ്കിൽ ഒരു 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എല്ലാം നമ്മളുടെ കാര്യവട്ടത്തിൽ എടുക്കുമ്പോൾ ഐ പി ആറിൻ്റെ മാസ്റ്റേഴ്സ് ഓഫ് ലാ ഉണ്ട്. അവിടെ ഈ ഐ പി ആർ മാത്രം മാസ്റ്ററായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്, അത് ആരും അറിയത്തില്ല.
2: കേരളത്തിൽ അത് മാത്രമേ ഉള്ളൂ, അവിടെ മാത്രമേ,
0: അവിടെ മാത്രമാണ് ഐ പി ആർ സ്പെസിഫിക് ആയിട്ട് ഉണ്ട്, അതല്ലാതെ വേറെ സ്ഥലത്തിലുണ്ട്. പക്ഷെ ഇവിടെ ട്രിവാൻഡ്രത്തിൽ ഇതുണ്ട്. പിന്നെ ഇത് അവയർനെസ്സും കുറവാണ്, ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കുറിച്ച് അവയർനെസ് ട്രിവാൻഡ്രത്തിൽ കുറവാണ്. ഇപ്പോഴാണ് കുറച്ചുകൂടെ ആളുകൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ബേസ് ആയിട്ട്. ഒരു ഡിഗ്രി വെച്ചിട്ട് ഒരു അഡ്വക്കേറ്റ് ആകുമ്പോൾ അതർ ഐ പി ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇരുന്നെങ്കിൽ പേറ്റന്റ് ഏജന്റ് എക്സാം ക്ലിയർ ആയിട്ട് നമ്മൾക്ക് പേറ്റന്റ് ഏജന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും.
2: ഇതിൻ്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി.
0: അതെ.
2: ഇപ്പോൾ കേരളത്തിൽ ഇതിനുള്ള ഒരുപാട് സാധ്യത ഉണ്ടോ?
0: സാധ്യത സർ, അതാണ് ഇപ്പോഴാണ് കുറച്ച് എമർജിങ് സർ. ഞാൻ 2011 തൊട്ട് പേറ്റന്റ് ഏജന്റ് ആണ്. പക്ഷെ ഇപ്പോഴാണ് കുറച്ചുകൂടെ അവയർനെസ്സും ആളുകൾ കുറച്ചുകൂടെ ഇത് കുറിച്ച് അറിഞ്ഞിട്ട് പേറ്റന്റ് ഫയൽ ചെയ്യാനൊക്കെ വരുന്നുണ്ട്. പിന്നെ പറയുന്നത് ഐ പി ആർ, അതർ ഐ പി ആർസ് ഉണ്ട്, നമ്മൾ അത് ഡിസ്കസ് ചെയ്തില്ല.
2: അതിൽ മെയിനായിട്ട് ഏതൊക്കെയാണ് വരുന്നത്?
0: ഇതിൽ വരുന്നത് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് നമ്മൾക്ക് ട്രേഡ് സീക്രട്സ് ഉണ്ട്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഉള്ള ഒരു സ്പെസിഫിക് റെപ്പിറ്റേഷൻ ആർ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഡാർജിലിംഗ് ടീ, ഡാർജിലിംഗ് ടീ എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ
2: ആറന്മുള കണ്ണാടി
0: കണ്ണമാടി അവിടെ പർട്ടിക്കുലർ ആയിട്ട് ആ ലൊക്കേഷന്റെ ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവർക്ക് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അത് ഒരു ടാഗ് പോലെ അവർക്ക് കൊടുക്കും. അത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക് കൊടുക്കുന്നത്, അത് ഇൻഡിവിജ്വൽ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക് കൊടുക്കുന്ന ഒരു റൈറ്റ്സ് ആണ്. ആ ടാഗ് അവർ ആ പ്രോഡക്റ്റിൽ അവർ ഇട്ടോളാം. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ഐ പി ആർ. പിന്നെ പറയുന്നത് ട്രേഡ് സീക്രറ്റ്സ് ആണ്. ട്രേഡ് സീക്രറ്റ്സ് ഐ പി ആറിൽ വരാൻ ഉള്ളത് ഇപ്പോൾ ഒരു കൊക്കക്കോള ഒരു മാഗിൻ്റെ മസാല ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് അതിൽ ഉള്ള കോമ്പോസിഷൻ എന്താണെന്ന് നമ്മൾക്ക് അറിയത്തില്ല. അത് അവർ സീക്രട്ടായിട്ട് ഒരു ജസ്റ്റ് ഒരു ലോക്കറിലെ ഒരു പെൻഡ്രൈവിലെയോ ഇല്ല ഒരു ഡോക്യുമെന്റിലോ എഴുതിയിട്ട് അവർ സേഫായിട്ട് ലോക്കറിൽ വെക്കും, സീക്രട്ടായിട്ട് വെക്കും, അത്രേ ഉള്ളൂ. ഏതർ ആ ഓണർക്ക് അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ അത് അവരുടെ കുറച്ച് എംപ്ലോയീസ്ക്ക് അറിഞ്ഞിരിക്കും. അത് അൺടിൽ അതർവൈസ് ഇറ്റ് ഇസ് സീക്രട്ട്, ഇറ്റ് ഇസ് കോൾ ട്രേഡ് സീക്രട്ട്. വൺസ് അതിൻ്റെ സീക്രട്ട് ബ്രേക്ക് ആയി പോയെങ്കിൽ നമ്മൾക്കൊന്നും റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പേറ്റന്റ് അങ്ങനല്ല, ഒരു 20 വർഷം വരെ നമ്മളുടെ റൈറ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, വേറെ ആരും അത് ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കാം.
2: ഓക്കെ,
0: പിന്നെ പറയണത് സെമി കണ്ടക്ടർ ഡിവൈസസ്ക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. ലൈക്ക് ഈ സെമി കണ്ടക്ടർ ഡിവൈസസ്ക്ക് നമ്മൾ ഒരു ചിപ്പാക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെത് ഒരു ലേ ഔട്ട്, അതൊക്കെ നമ്മൾ ഒരു ഡിസൈനായിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. അതൊക്കെ ഒരുപാട് കുറവാണ്. നിയർലി ഐ തിങ്ക് സം 30 only രജിസ്റ്റേർഡ് സോ ഫാർ ഐ തിങ്ക് ഫോർ ദി സെമി കണ്ടക്ടർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയണത്. സോ ദീസ് ആർ ദി ബേസിക്സ് ഐ പി ആർസ് ദറ്റ് ഇസ് അവൈലബിൾസ്. പിന്നെ ഇതിൽ മെയിനായിട്ട് പബ്ലിക് അറിയേണ്ടത് ഫസ്റ്റ് ഒരു എന്തെങ്കിലും നമ്മളുടെ ഇൻ്റലക്ച്വൽ ക്രിയേഷൻ നമ്മൾ കയ്യിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മൾ അത് ഏത് ടൈപ്പിൽ വരണമെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം.
2: അവർക്ക് തന്നെ ഈ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളല്ലേ?
0: അതെ, നമ്മൾ പറഞ്ഞ ഐ പി ഇന്ത്യയിലെ തന്നെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ സ്റ്റാർട്ടപ്പ്സ്ക്ക് സ്റ്റാർട്ടപ്പ് ഫെസിലിറ്റേറ്റേഴ്സ്, നമ്മൾ പേറ്റന്റിൻ്റെ കാര്യം നോക്കുമ്പോൾ സ്റ്റാർട്ടപ്പ് ഫെസിലിറ്റേറ്റേഴ്സിന് ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ കുറച്ച് ലിസ്റ്റഡ് പേറ്റന്റ് ഏജൻറ്സ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ഫീസ് ഗവൺമെൻറ് അവർക്ക് ഡയറക്റ്റ്ലി പേ ചെയ്തോളും. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ഫീസും കൂടെ ഇല്ലാതെ കൂടെ പേറ്റന്റ് ഫയൽ ചെയ്യാൻ പറ്റും ഇഫ് യു ആർ എ റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പ്. അതുപോലത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ പറയുന്നത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഒരെണ്ണമുണ്ട്. അവിടെ ഒരുപാട് കോഴ്സസ് അതിൽ വരുന്നുണ്ട്. ലൈക്ക് ബേസിക് ആയിട്ട് ഫ്രീ കോഴ്സസ് ഒരുപാട് ഉണ്ട്. അതൊക്കെ പബ്ലിക് ഉപയോഗിച്ചിട്ട് ദി കെൻ ഗെറ്റ് ദി സർട്ടിഫിക്കറ്റ് ഓൾസോ. പിന്നെ പേറ്റന്റ് ഓഫീസും ഒരുപാട് കോഴ്സസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇന്റേൺഷിപ്പൊക്കെ പേറ്റന്റ് ഓഫീസ് ലാ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് കുറച്ച് ഇപ്പോൾ കുറച്ചുകൂടെ ഇന്റേൺഷിപ്പ് നോട്ടീസൊക്കെ ഞാൻ കണ്ടായിരുന്നു. അത് നമ്മളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് കാണുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ വരും.
2: അപ്പോൾ ഇങ്ങനെ ഈ പേറ്റന്റ് എടുക്കുകയോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയോ ചെയ്യുന്നവർക്കൊക്കെ ഇത് വേണമെങ്കിൽ പോയി അറ്റൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ
0: കഴിയും പറ്റും.
2: ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മുടെ സമയം ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ ഭൗതിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് അതിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് എല്ലാം പല കാര്യങ്ങളും നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ പരിപാടി സഹായിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. നിരവധി 3-4 ശ്രോതാക്കൾ നമ്മളെ വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ പറയുകയും അതിനുള്ള മറുപടി മാഡം നൽകുകയും ചെയ്തു. ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ആകാശവാണിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്കാരം സർ, താങ്ക് യു സോ മച്ച്.
1: ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. ഇനി പരിപാടിയിൽ ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ്മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ഡി മനോജ്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പം സൊഹ്റ മമ്മു, ധന്യരാജ്.

0: ആകാശവാണി സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം. ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. 1992 റിയോഡി ജനീറോയിൽ നടന്ന കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സമ്മേളനം ഒരുപാട് തീരുമാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് മെയ് 22 ഓരോ വർഷവും ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. CBD കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇത് ഒരുപാട് ജൈവ വൈവിധ്യ മേഖലയിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പലവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന കർമ്മ പദ്ധതികളാണ്. അതിൽ പ്രധാനമായിട്ടും 1 ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ കൺസർവേഷൻ, 2 ജൈവ വൈവിധ്യത്തിൻ്റെ സുസ്ഥിര ഉപയോഗം സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ, 3 അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൻ്റെ തുല്യവും നീതിയുക്തവുമായിട്ടുള്ള വിനിയോഗം, ഇക്വിറ്റബിൾ ബെനിഫിറ്റ് ഷെയറിംഗ് എന്ന് പറയും. ഈ 3 കാര്യത്തെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ജൈവ വൈവിധ്യ മേഖലയിലുള്ള പ്രവർത്തനം നടക്കുന്നത്. ജൈവ വൈവിധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലെ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും സൂക്ഷ്മജീവികളും ആവാസ വ്യവസ്ഥയും എല്ലാം ഉൾപ്പെടുന്ന ഒരു സമഗ്രമായ ടെർമിനോളജിയാണ് ജൈവ വൈവിധ്യം. അതിൽ നമുക്ക് 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ കാണാം. 1 ജനിതക വൈവിധ്യം. ജനിതക വൈവിധ്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ വിത്തിനങ്ങളിലെ വൈവിധ്യം ഉദാഹരണമായിട്ട് പറയാം. ധാരാളം നെൽവിത്തിനങ്ങൾ, ധാരാളം പയറിനങ്ങൾ, ധാരാളം മാംഗോ ഇനങ്ങൾ, ഒരു സ്പീഷീസിൽ തന്നെ ഉള്ള വൈവിധ്യമാർന്ന വെറൈറ്റീസ് ആണ് ചുരുക്കി പറഞ്ഞാൽ. ജനിതക വൈവിധ്യം 1. 2 ജനുസ്സുക്കളിലെ വൈവിധ്യം അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമ്മുടെ നാട്ടിൽ കാണുന്ന അനേകായിരം സ്പീഷീസുകൾ. ഇന്ത്യയിൽ ഏകദേശം 100,000+ ജന്തുജാലങ്ങളും 50,000+ സസ്യജാലങ്ങളും ഉണ്ട് എന്നാണ് നാളിതുവരെ ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കിയിട്ടുള്ളത്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടാതെ 3 തലം കൂടി ജൈവ വൈവിധ്യത്തിനുണ്ട്. അത് ആവാസ വ്യവസ്ഥാ വൈവിധ്യമാണ്, ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ആവാസ വ്യവസ്ഥാ വൈവിധ്യം വൈവിധ്യമാർന്ന കണ്ടൽക്കാടുകളും കാവുകളും കുളങ്ങളും നദികളും തടാകങ്ങളും ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളാണ് അതിലുൾപ്പെടുന്നത്, അതിൻ്റെ വൈവിധ്യം. ഇത് 3 കൂടാതെ ഇതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു വൈവിധ്യം എന്ന് പറയുന്നത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കൾച്ചറൽ ഡൈവേഴ്സിറ്റി സാംസ്കാരിക വൈവിധ്യം, വൈവിധ്യമാർന്ന ആദിവാസി വിഭാഗങ്ങളും ഫിഷർമെൻ കമ്മ്യൂണിറ്റി, കർഷകർ, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നാട്ടറിവുകളുടെ ഉടമകളായിട്ടുള്ള ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ CBD കൺവെൻഷന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഓരോ രാജ്യവും ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം 2002 അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത്, ദി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്, ജൈവ വൈവിധ്യ നിയമം 2002. കേന്ദ്ര നിയമമാണ് ജൈവ വൈവിധ്യ നിയമം. കേന്ദ്ര സർക്കാരാണ് ഇതിനെ പ്രധാനമായും കൈയാളുന്നത്. കേന്ദ്രത്തിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് MoUFCC ആണ് ഈ നിയമം കൈയാളുന്നത്. അതിൻ്റെ സൗകര്യാർത്ഥം നിയമത്തിൽ തന്നെ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി വേണം, NBA എന്നാണ് ചുരുക്കപ്പേര്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ചെന്നൈയിലാണ് അതിൻ്റെ ആസ്ഥാനം. അതിൻ്റെ കീഴിൽ ഓരോ സംസ്ഥാനത്തും ജൈവ വൈവിധ്യ ബോർഡുകളും അതുപോലെ കേന്ദ്രഭരണ പ്രദേശ സ്ഥാപനങ്ങളിൽ ജൈവ വൈവിധ്യ കൗൺസിലുകളും വേണം. നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ജൈവ വൈവിധ്യ ബോർഡുകളുണ്ട്. കേരള ജൈവ വൈവിധ്യ ബോർഡ് പരിസ്ഥിതി വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ജൈവ വൈവിധ്യ ബോർഡ് കൂടാതെ കേരള സംസ്ഥാനത്ത് ഈ നിയമത്തിൻ്റെ വകുപ്പ് 41 പറയുന്ന പ്രകാരം നമുക്ക് ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ വേണം, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്നാണ് അതിന് പറയാം. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ രൂപീകരിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. നമുക്ക് 1034 ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ പ്രാദേശിക തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക്

BMC അഥവാ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി അഥവാ ജൈവ വൈവിധ്യ പരിപാലന സമിതികളുണ്ട്. ജൈവ വൈവിധ്യ പരിപാലന സമിതികൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അതിൽ ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ, സസ്റ്റൈനബിൾ യൂസ്, ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ദി ബെനിഫിറ്റ്, ഈ മൂന്ന് കാര്യങ്ങളിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് നിയമത്തിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കെടുപ്പ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതാത് പ്രദേശത്തെ ജൈവ സമ്പത്ത് രേഖപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ, ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ എന്നാണ് പറയുക. പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, PBR. ഈ PBR എന്ന രേഖ ഉണ്ടാക്കേണ്ടുന്നത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റികളാണ്. നമ്മുടെ പ്രദേശത്തെ സസ്യജന്തുജാലങ്ങളുടെ എണ്ണം, അവയുടെ ഇനങ്ങൾ, അവയുടെ പേര്, നാടൻ പേര്, അതിൻ്റെ ശാസ്ത്രീയ നാമം, അതുൾപ്പെടെയുള്ള നാട്ടറിവുകൾ ഈ പറയുന്ന രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം നാട്ടറിവുകളുടെ രേഖപ്പെടുത്തലാണ്. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കർഷകരുടെയും ഫിഷർമെൻ കമ്മ്യൂണിറ്റിയുടെയും അതേപോലെ ആദിവാസി ജനതയുടെയും പരമ്പരാഗതമായിട്ടുള്ള ധാരാളം അറിവുകൾ, നാട്ടുവൈദ്യന്മാരുടേത് ഉൾപ്പെടെയുള്ള രേഖപ്പെടുത്താത്ത, കോഡിഫൈ ചെയ്യാത്ത പല അറിവുകളും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അത് രേഖപ്പെടുത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 1034 ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അത് ഓവർലാപ്പ് ചെയ്യാനുള്ള സാഹചര്യമുള്ളതുകൊണ്ട്. പക്ഷേ ചില ജില്ലാ പഞ്ചായത്ത്, പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, ജൈവ വൈവിധ്യ രജിസ്റ്റർ, ജില്ലയുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ജൈവ വൈവിധ്യ രജിസ്റ്റർ EPBR എന്ന് പറയും, ഇലക്ട്രോണിക് PBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു മാർഗം ബയോമിസ് എന്ന പോർട്ടലിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ പോർട്ടലാണ്. അതിന് പ്രത്യേക പാസ്വേഡും യൂസർ ഐഡിയും വെച്ചുകൊണ്ട് അത് സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അതിനുള്ള പ്രത്യേക പാസ്വേഡ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അവിടുത്തെ ഈ പറയുന്ന വിവരങ്ങൾ, ജൈവ വൈവിധ്യ സംബന്ധിയായിട്ടുള്ള വിവരങ്ങൾ, ഫ്ലോറ, ഫോണ, മൈക്രോബ്സ്, ഇക്കോസിസ്റ്റം, ട്രഡീഷണൽ നോളജ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വിവരങ്ങൾ ഇതിലേക്ക് രേഖപ്പെടുത്താനുള്ള സാഹചര്യം നിലവിലുണ്ട്. അത്തരത്തിൽ 1034 PBR നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ അപ്ഡേഷൻ നടത്തുന്ന സാഹചര്യമാണ്. PBRകൾ കാലോചിതമായിട്ട് പുതുക്കണം. പുതുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അറിവുകളും പുതിയ ഇനങ്ങളും അതിൽ ചേർക്കണം. ഇതൊരു ചെറിയൊരു ജോലിയല്ല, വലിയ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ജൈവ സമ്പത്തിനെ രേഖപ്പെടുത്തുക എന്നുള്ളത് എളുപ്പം വിഷയമല്ല. ജനങ്ങളും ശാസ്ത്രജ്ഞരും ഗവേഷകരും കർഷകരും ആദിവാസി വിഭാഗങ്ങളും നമ്മുടെ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയും എല്ലാവരും ഇതിലേക്ക് സഹായിക്കേണ്ടതുണ്ട്. കാരണം ഒരു പ്രദേശത്തിൻ്റെ ജൈവ സമ്പത്തിൻ്റെ ആകെ തുക കണ്ടെത്തിയാൽ മാത്രമേ അവിടെ പ്രാദേശികമായി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സാഹചര്യത്തിൽ ജൈവ വൈവിധ്യത്തിന് നാശം സംഭവിക്കുമ്പോൾ അതിനെ എങ്ങനെ സംരക്ഷിക്കണം, ഏതിനെ ആദ്യം സംരക്ഷിക്കണം, എങ്ങനെ സംരക്ഷിക്കണം, ആരിലൂടെ സംരക്ഷിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ പ്രാദേശിക സർക്കാരുകൾക്ക്. അതിനാണ് നമ്മൾ PBRന് ശേഷം ഇതിൻ്റെ സെക്കൻഡ് വോളിയം അല്ലെങ്കിൽ അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ വീണ്ടും ട്രെയിനിങ് നൽകിക്കൊണ്ട് BMCകളോട് PBR പുതുക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ 2023 ഈ ആക്ട് അമെൻഡ് ചെയ്തത്. 2023 മുന്നേ വരെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ നമുക്ക് 8 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ചെയർമാൻ, അധ്യക്ഷനും സെക്രട്ടറിയായി ഉള്ള കമ്മിറ്റിയാണ്. അതിൽ ഒരാളെ കൺവീനറായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. നിലവിൽ ആക്ട് അമെൻമെൻറ്റിന് ശേഷം ഈ കമ്മിറ്റി 11 അംഗങ്ങളായിട്ട് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും അത്തരത്തിലുള്ള നിർദ്ദേശമാണ് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. 11 BMC അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിലവിൽ BMC പുനഃസംഘടിപ്പിക്കുന്ന പാതയിലാണ്. ധാരാളം സാഹചര്യങ്ങൾ നിലവിൽ ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിലവിലുണ്ട്. അതുകൊണ്ട് BMC ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി വളരെ ശാക്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി അഡ്വക്കസി പവറുള്ള ഒരു ബോഡിയാണ്. ഇതിനെ നമ്മുടെ സർക്കാരിനെ ഉപദേശിക്കാനുള്ള പവറുണ്ട്. അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ ഈ കമ്മിറ്റിക്കുണ്ട്. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെ രേഖപ്പെടുത്തണം. അതാണ് PBRലൂടെ ചെയ്യുന്നത്. മാത്രമല്ല, കുൻമിൻ മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക്, നമ്മുടെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ടാർഗറ്റുകൾ

0: സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് ലോക്കൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ, എൽ ബി സാപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ എൽ ബി സാപ്പിൻ്റെ പ്രിപ്പറേഷനോടുകൂടി 2030 ആകുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബി എം സികൾ നടത്തി വരുന്നത്. പി ബി ആറും എൽ ബി സാപ്പും കൂടാതെ ഒരു പ്രദേശത്തെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റുകൾ അഥവാ പ്രാദേശിക ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കാനുള്ള അധികാരവും നമ്മുടെ ബി എം സികൾക്കുണ്ട്. നമ്മുടെ ആക്ടിന്റെ സെക്ഷൻ 37 പ്രകാരം അത്തരത്തിൽ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളെ പ്രഖ്യാപിക്കാം. കേരളത്തിൽ കൊല്ലം ജില്ലയിലെ ആശ്രാമം കണ്ടൽ പ്രദേശം ആണ് ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം. അതിനുശേഷം നമ്മുടെ സർക്കാർ പ്രത്യേക അധികാരം ബി എം സികൾക്ക് നൽകിക്കൊണ്ട് ഒരു പ്രദേശത്തെ കണ്ടൽക്കാടുകളും കാവുകളും തടാകങ്ങളും കുളങ്ങളും പ്രാദേശികമായി പ്രാധാന്യമുള്ളവ അതിനെ പ്രാദേശിക ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കാനുള്ള അധികാരം കൂടി എല്ലാ ബി എം സികൾക്കും നൽകിയിട്ടുണ്ട്. കൂടാതെ ഓരോ ജില്ലയ്ക്കും ജില്ലയുടേതായ തനത് സസ്യജന്തുജാലങ്ങളെ പ്രഖ്യാപിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് അത്തരത്തിൽ ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾക്ക് ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്താനുള്ള അധികാരവും നൽകിയിട്ടുണ്ട്. അതായത് ആ പ്രദേശത്തുള്ള വൈവിധ്യമാർന്ന ഇനങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യം, വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങൾ, സാംസ്കാരിക സാഹചര്യം ഉള്ള ഇനങ്ങൾ, സംരക്ഷിത പ്രാധാന്യം ഉള്ള ഇനങ്ങൾ, അങ്ങനെയുള്ള ഇനങ്ങളെയാണ് ജില്ലാ സ്പീഷീസായിട്ട് പ്രഖ്യാപിക്കുക. കാസർഗോഡ് ജില്ലയിൽ ക്രൈനം മലബാറിക്കും എന്ന് പറയുന്ന ഒരു ചെടിയാണ് അവിടുത്തെ ജില്ലാ ഫ്ലവറായിട്ട് പ്രഖ്യാപിച്ചത്. കാഞ്ഞിരം എന്ന് പറയുന്ന സ്ട്രിക്നോസ്നുക്സ് വോമിക്ക എന്ന് പറയുന്ന ഒരു മരമാണ് അവിടുത്തെ ജില്ലാ സ്പീഷീസായിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനെ വൈവിധ്യമാർന്ന ഇനങ്ങളെ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഉണ്ട്. കൂടാതെ അഗ്രോ ബയോഡൈവേഴ്സിറ്റി പ്രഖ്യാപിക്കാനുള്ള അധികാരവും നൽകിയിട്ടുണ്ട്. അതായത് കാർഷിക ജനിതക വൈവിധ്യം, ജില്ലാ നെൽവിത്തിനം, ജില്ലാ തെങ്ങിനം, അത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വൈൽഡ് സ്പീഷീസിൽ വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയും നടത്തിക്കഴിഞ്ഞു. 3 ജില്ല, മറ്റ് ജില്ലകൾ അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിൻ്റെ പാതയാണ്. സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി അഡ്വക്കസി ബോഡിയാണ്. അതിനനുസരിച്ച് അധിനിവേശ സസ്യജന്തുജാലങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസി നമ്മുടെ സർക്കാരിലേക്ക് ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത് പോളിസിയും നമ്മുടെ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ അവരുടെ ഇൻപുട്ട് നേടിയെടുക്കാനായിട്ട് നിലവിൽ ലഭ്യമാണ്. ഇതാണ് പ്രധാനമായും നമ്മുടെ ആക്ടിൻ്റെ റെഗുലേറ്ററി കാര്യങ്ങൾ ഒഴികെയുള്ള മറ്റ് കൺസർവേഷൻ കാര്യങ്ങൾ. റെഗുലേറ്ററി കാര്യങ്ങൾ കുറച്ച് ഈ ആക്റ്റിലുണ്ട്. അതിന് പ്രത്യേകിച്ചും ABS, ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് എന്നാണ് പറയുക. അതായത് നമ്മുടെ കമേർഷ്യൽ കമ്പനികൾ, നമ്മുടെ ജൈവ വൈവിധ്യം ഉപയോഗിക്കുന്ന കമേർഷ്യൽ കമ്പനികൾ, അത് ഇവിടെയുള്ള ആയുർവേദ കമ്പനികളാവാം, റെസിൻസ് അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളാവാം, മറൈൻ ഇനങ്ങൾ, മത്സ്യസമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് കമേർഷ്യൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളാവാം, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ മുൻകൂട്ടി പെർമിഷൻ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെത് എടുക്കേണ്ടതായും, ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ഇന്റർനാഷണൽ കൊളാബറേഷൻ ഉണ്ടെങ്കിൽ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ അനുവാദം തേടേണ്ടതായിട്ടുമുണ്ട്. കാരണം അവരൊരു നിശ്ചിത തുക, 5 മുതൽ 50 വരെ കോടി ടേൺ ഓവറുള്ള കമ്പനി 0.2%, 50 മുതൽ 250 വരെ കോടി ടേൺ ഓവറുള്ള കമ്പനി 0.4%, 250 മുകളിൽ ടേൺ ഓവറുള്ള കമ്പനി 0.6%, അതാത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡുകൾക്ക് കൈമാറണം. തീർച്ചയായിട്ടും ആ തുക വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബി എം സികൾക്കും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുമാണ് ഈ പൈസ തിരിച്ചു പോവുക. കാരണം ഈ എന്ത് ബയോ റിസോഴ്സസ് ആണോ എടുത്തിട്ടുള്ളത് കമേർഷ്യൽ ഉപയോഗത്തിന് വേണ്ടി, ആ ബയോ റിസോഴ്സ് തിരിച്ചവിടെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് മെക്കാനിസത്തിലൂടെ നമ്മൾ ഈ ആക്ട് പ്രത്യേകിച്ചും വിഭാവനം ചെയ്യുന്നത്. ജൈവ വൈവിധ്യ ദിനത്തിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതേപോലെ കുട്ടികൾ ഉൾപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബുകളെയും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ബയോഡൈവേഴ്സിറ്റി ഡേ ആശംസകൾ, ജൈവ വൈവിധ്യ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.
1: May 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.

ആകാശവാണി. ഇപ്പോൾ ജെയിൻ സാബു പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് രാജീവ് ശിഖ. ആദ്യം പഞ്ചമം പാടാൻ വാക്കുയിലേ എന്ന് തുടങ്ങുന്നു. രചന അസുരമംഗലം വിജയകുമാർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ, സഗൗരവം പ്രതിജ്ഞയെടുത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും, ദേവികുളം എംഎൽഎ എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. യു ഡി എഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻ ഡി എയ്ക്കായി ബി ബി ഗോപകുമാർ എന്ന സൂചന. എൽ ഡി എഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16-ാം നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 9 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രോട്ടേം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരനാണ് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യു ഡി എഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻ ഡി എയ്ക്കായി ബി ബി ഗോപകുമാർ മത്സരിക്കുമെന്നാണ് സൂചന. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എൽ ഡി എഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി.
1: ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം വി അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ എ കെ എം അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം എഫ് രാജ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം.
0: എറണാകുളം പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു.
2: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: കണ്ണൂർ ധർമ്മടത്തു നിന്നും വിജയിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോടൈം സ്പീക്കർക്ക് മുന്നിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തു.
3: പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൌരവം പ്രതിജ്ഞ ചെയ്യുന്നു.
0: തിരുവനന്തപുരം നിയമം സീറ്റ് തിരിച്ചുപിടിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേവനാമത്തിൽ എംഎൽഎയായി സത്യപ്രതിജ്ഞ ചെയ്തു.
4: രാജീവ് ചന്ദ്രശേഖർ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: യു ഡി എഫ് എംഎൽഎമാർ മിക്കവരും ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എൽ ഡി എഫ് എംഎൽഎമാർ കൂടുതൽ പേരും സഗൌരവമാണ് പ്രതിജ്ഞയെടുത്തത്. എൻ ഡി എ എംഎൽഎമാർ ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞാണ് ശ്രീ ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തളിപ്പറമ്പിൽ നിന്ന് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ടി കെ ഗോവിന്ദൻ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈകൊടുത്തത് കൌതുകമായി. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലി എത്തിയ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി. സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് മുംബൈയിലെത്തിയത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിൽ

0: അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടന്നു. 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE ബോംബ് സ്ഫോടനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചതിന്റെ സ്മരണയിലാണ് തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ സംസ്കാരം വൈകിട്ട് 3:30 തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭാ ചരിത്രവും ഉൾക്കാഴ്ചയും എന്ന ഗ്രന്ഥം രചിച്ചു. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. അതിനിടെ എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവെയ്ക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിന് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിൽ പുതിയ അധ്യയന വർഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം June 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും June 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. June 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിനാവശ്യമായ എല്ലാ മുൻ ക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തും.
1: കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് ഏർപ്പെടുത്തുന്ന ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റിന് വിജയിച്ചു. 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 400 കുട്ടികൾ പങ്കെടുക്കും. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തി ദൌത്യം തുടരുന്നു. ഇന്നലെ ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 103 പോയിന്റ് ഉയർന്ന് 75,421 നിഫ്റ്റി 61 പോയിന്റ് നേട്ടത്തിൽ 23,720 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 ഗ്രാമിന് 14,660 ഇന്നത്തെ വില. തിരുവനന്തപുരം PTP നഗറിലുള്ള ഭൂതല ജലസംഭരണിയിൽ വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുമൂല, പൂജപ്പുര, കരമന, മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വല്യശാല, പാപ്പനംകോട് തുടങ്ങിയ വാർഡുകളിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. നാളെ രാത്രിയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കും. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറി കൈയേറ്റം ചെയ്തതായാണ് പരാതി. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയിലെ നിയുക്ത MLA സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും, ദേവികുളം MLA FRAJ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. UDFനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. NDAക്കായി BB ഗോപകുമാർ എന്ന സൂചന. LDF തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: ഉടലിന്റെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടലാരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഒരിക്കലും ഗൗരവമായി ആലോചിക്കാത്ത ഒരിടം അതാണ് നമ്മുടെ കുടൽ. ദഹനവ്യൂഹം, അടിവയർ ശരിയല്ലെങ്കിൽ ഒന്നും ശരിയാകില്ല. ഇത് നമ്മുടെ അമ്മമാർ പറഞ്ഞിരുന്നു. ആധുനിക ശാസ്ത്രം ഇന്ന് അത് തെളിയിക്കുന്നു. എന്താണ് കുടലാരോഗ്യം? നമ്മുടെ ദഹനനാളം ഏകദേശം 8 മീറ്റർ നീളമുള്ളതാണ്. ഇതിൽ ശതകോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ വസിക്കുന്നു. ഇതിനെ ഗട്ട് മൈക്രോബ് എന്ന് വിളിക്കുന്നു. ഈ സൂക്ഷ്മജീവ സമൂഹം നമ്മുടെ ദഹനം, രോഗപ്രതിരോധം, ഹോർമോൺ ബാലൻസ്, മാനസികാരോഗ്യം ഇവ എല്ലാം നിയന്ത്രിക്കുന്നു. നമ്മുടെ സന്തോഷ ഹോർമോണായ സെറട്ടോണിൻ 90% ഉൽപ്പാദിപ്പിക്കുന്നത് കുടലിലാണ്, തലച്ചോറിലല്ല. അതായത് നിങ്ങൾ സന്തോഷവാനാകണമെങ്കിൽ ആദ്യം കുടൽ ആരോഗ്യകരമാകണം. ആയുർവേദം ഇത് അഗ്നി ദഹനശക്തി എന്ന ആശയത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. അഗ്നി ക്ഷീണിച്ചാൽ ശരീരം ക്ഷീണിക്കും, അഗ്നി ശക്തമായാൽ ജീവൻ ശക്തമാകും. എന്തുകൊണ്ട് ഇന്ന് കുടലാരോഗ്യം വളരെ പ്രധാനമാണ്? ഒരു തലമുറ മുൻപ് നമ്മുടെ അച്ഛനമ്മമാർ ഭൂരിഭാഗം വീട്ടിലുണ്ടാക്കിയ, തൊഴുത്തിൽ നിന്ന് കൊണ്ടുവന്ന, പറമ്പിൽ വിളഞ്ഞ ഭക്ഷണം കഴിച്ചിരുന്നു. ഇത് കാരണത്താൽ ഗട്ട് ബാക്ടീരിയ സമൃദ്ധമായിരുന്നു. ഇന്ന് പാക്കറ്റ് ഭക്ഷണം, പ്രിസർവേറ്റീവ്, ആന്റിബയോട്ടിക്സ്, പൊല്യൂഷൻ എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കാരണത്താൽ മൈക്രോബയോമിനെ ദ്രോഹിക്കുന്നു. ഫലം ദഹനപ്രശ്നം, അലർജി, ഭാരക്കൂടുതൽ, ചർമ്മപ്രശ്നങ്ങൾ, ഇവ ഇന്ന് എപ്പിഡമിക് ആയി കണ്ടുവരുന്നു. എങ്ങനെ കുടലാരോഗ്യം തകരുന്നു? കൂടുതലായി ജങ്ക് ഭക്ഷണങ്ങളും അധികമായി പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും അധികമായി പഞ്ചസാരയുടെ ഉപയോഗവും ദോഷകരമായ ബാക്ടീരിയകൾ കൂടുന്നു. ആന്റിബയോട്ടിക്സ് അമിതമായി ഉപയോഗിക്കൽ നല്ല ബാക്ടീരിയകൾ കൂടി നശിപ്പിക്കും. സ്ട്രെസ്, ഉറക്കക്കുറവ് എന്നിവ മൈക്രോബിന്റെ ഘടനയെ മാറ്റുന്നു. വെള്ളം കുറവ് കുടിക്കുകയാണെങ്കിൽ അതും കുടലാരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. ഭക്ഷണത്തിൽ ഫൈബറിന്റെ അളവ് അഥവാ നാര് അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തതും കുടലാരോഗ്യത്തിനെ നശിപ്പിക്കുന്നതാണ്. ധൃതിയിൽ ഭക്ഷണം കഴിക്കുന്നതും ദഹനം ശരിയാകാതെ വരുന്നതും കുടലാരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. എപ്പോഴാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്? ഈ പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക: വയർ ഉപ്പ് അഥവാ വയറ് വീർത്ത് വരിക, ഗ്യാസ്, ആസിഡ്, നെഞ്ചെരിച്ചിൽ, കുടൽ സമ്മർദ്ദം എന്നിവ ഉണ്ടാകുന്നത് കുടൽ സമ്മർദ്ദത്തിന്റെ ആദ്യ സൂചനകളാണ്. ഇടയ്ക്കിടെ വയറിളക്കം, മലബന്ധം എന്നിവ ഉണ്ടാകുന്നത് മൈക്രോബ് ബാലൻസ് തകർന്നതിന്റെ ലക്ഷണമാണ്. ചർമ്മപ്രശ്നങ്ങൾ, പിമ്പിൾ, എക്സിമ പോലുള്ള സ്കിൻ അഥവാ ത്വക്ക് രോഗങ്ങൾ കുടലാരോഗ്യവുമായി ബന്ധപ്പെട്ടുണ്ടാകാം. ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ഗട്ട് ബ്രെയിൻ ആക്സിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടലാരോഗ്യത്തിൻ്റെതായ സങ്കീർണതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം ദൈനംദിന ജീവിതം ദുഷ്കരമാക്കുന്ന ഒന്നാണ് ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം. ലീക്കി ഗട്ട് സിൻഡ്രോം, കുടൽ ഭിത്തി ദ്രവിച്ച് വിഷവസ്തുക്കൾ രക്തത്തിൽ കലരുന്നതിനെയാണ് ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ശരീരം സ്വന്തം കോശങ്ങളെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ. വിഷാദം, സെറട്ടോൺ ഉൽപ്പാദനം കുറഞ്ഞ് മനസ്സ് ക്ഷീണിക്കും, അത് കാരണത്താൽ വിഷാദരോഗം ഉണ്ടാകും. ദഹനം ശരിയാകാതെ ശരീരത്തിൽ കൊഴുപ്പ് ശേഖരിക്കപ്പെടുമ്പോഴാണ് ഭാരക്കൂടുതൽ ഉണ്ടാകുന്നത്. കുടലാരോഗ്യത്തിൽ നാച്ചുറോപ്പതിയുടെ സമീപനം എങ്ങനെയാണെന്ന് നോക്കാം. നാച്ചുറോപ്പതിയിൽ ദഹനവ്യൂഹം ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ് കുടൽ. കുടൽ ശുദ്ധമാണെങ്കിൽ ശരീരം ശുദ്ധമാണ്. ആഴ്ചയിൽ 1-2 ദിവസം ഉപവസിക്കുന്നത് കുടലിന് വിശ്രമം ലഭിക്കുന്നതിനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനും കാരണമാണ്. മട്ട് തെറാപ്പി, അബ്ഡമിനിൽ മട്ട് പാക്ക് ചെയ്യുന്നതിലൂടെ കുടലിന്റെ ഇൻഫ്ലമേഷൻ കുറയുന്നു. 100+ ഉപയോഗിച്ചു വരുന്ന ചികിത്സയാണിത്. ഫെർമെന്റഡ് ഫുഡായ തൈര്, മോര്, കഞ്ഞി, ഇഡലി, ദോശ നമ്മുടെ പരമ്പരാഗത പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ്. ഇവ ഉൾപ്പെടുത്തുന്നതും ഗുണകരം ഉപയോഗിക്കുന്നതിലൂടെ ദഹനം ഉത്തേജിപ്പിക്കുന്നു. ഇഞ്ചി, ജീരകം എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ ഗ്യാസ് ബ്ലോട്ടിംഗ് ഒഴിവാക്കുന്നു. യോഗ സമീപനം,

0: പവനമുക്താസനം. ഇരുകാലുകളും വയറ്റിലേക്ക് ചേർത്ത് വെച്ച് കിടക്കുന്നതിനെയാണ് പവനമുക്താസനം എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ ഗ്യാസ് ഒഴിവാക്കുന്നതിനും കുടൽ ചലനം ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അർദ്ധ മത്സ്യന്ദ്രാസന, കുടലിൽ ട്വിസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നതിലൂടെ ദഹന വ്യൂഹത്തെ മസാജ് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മസാജ് ചെയ്യുന്ന പ്രതിവിധി ഉണ്ടാവുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ഭുജംഗാസന, അടിവയറ്റിലെ അവയവങ്ങൾക്ക് പ്രഷർ കൊടുക്കുന്നതിലൂടെ ദഹനം ഉത്തേജിപ്പിക്കുന്നതിന് കാരണമാകുന്നു. കപാൽപതി പ്രാണായാമ, ഉദരം ഉപയോഗിച്ചുള്ള ശ്വസന പ്രക്രിയയാണ് കപാൽപതി പ്രാണായാമ. അതായത് നിവർന്നിരുന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശക്തിയായി ശ്വാസം പുറത്തേക്ക് തള്ളുന്നതോടൊപ്പം വയറിനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ചെയ്യുന്ന പ്രാണായാമയാണ് കപാൽപതി പ്രാണായാമ. ഇപ്രകാരം ചെയ്യുന്നത് ശരീരത്തിൽ അമിതമായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിനും ടോക്സിൻസിനെ പുറത്തേക്ക് തള്ളുന്നതിനും സഹായിക്കുന്നു. വജ്രാസന, ഭക്ഷണം കഴിച്ച് 10 മിനിറ്റ് വജ്രാസനയിലിരിക്കുന്നത് ദഹനം ത്വരിതപ്പെടുത്തുന്ന ഒരു ആസനമാണ്. ആരോഗ്യകരമായ കുടലിൻ്റെ ഗുണങ്ങൾ: ദഹനം സുഗമമാക്കുന്നതിനും ഗ്യാസ് ആസിഡ് ബ്ലോട്ടിംഗ് ഒഴിവാക്കുന്നതിനും കാരണമാണ്. ഭാരം ക്രമീകരിക്കുന്നതിനും ശരിയാക്കുന്നതിനും കുടലാരോഗ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. ചർമ്മം തിളങ്ങുന്നതും കുടലാരോഗ്യത്തിൻ്റെ ഗുണങ്ങളാണ്. ഉറക്കം ഗുണകരമാക്കുന്നതിനും സന്തോഷം ലഭിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും മനസ്സ് ശാന്തമാക്കുന്നതിനും വളരെ ഉത്തമമാണ് കുടലാരോഗ്യം. ഡോക്ടറെ കാണാതെ ആൻറ്റിബയോട്ടിക് കഴിക്കരുത്. ആൻറ്റാസിഡ് ദിനം പ്രതി കഴിക്കുന്നവർ ഒന്നാലോചിക്കണം. കാരണം ചികിത്സിക്കൂ, ലക്ഷണം മറക്കരുത്. ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ: രാവിലെ എഴുന്നേറ്റ ഉടൻ 1 ഗ്ലാസ് ചൂടുവെള്ളം. കുടലുണർത്തുന്നതിന് ഇത് ഗുണകരമാണ്. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ഓരോ ഉരുളയും 30 മുതൽ 40 തവണ ചവച്ചരയ്ക്കുന്നതിന് ശ്രദ്ധിക്കുക. ദഹനം വായിൽ നിന്ന് തുടങ്ങട്ടെ. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനായി ശ്രദ്ധിക്കുക. കുടലിൻ്റെ ആദ്യ ഔഷധമാണിത്. മൈദ, പഞ്ചസാര, ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ ഇവ കുറയ്ക്കുക. ഭക്ഷണത്തിൽ ദിവസവും 1 ഗ്ലാസ് മോര്. ഇത് നാച്ചുറൽ പ്രോബയോട്ടിക്കാണ്. ഇത് വളരെ ഗുണകരവുമാണ്. ഉള്ളി, വെളുത്തുള്ളി, വഴുതന, വാഴയ്ക്ക എന്നിവ പ്രീബയോട്ടിക് ഭക്ഷണങ്ങളാണ്. നല്ല ബാക്ടീരിയകൾക്ക് നല്ല ഭക്ഷണം കഴിക്കേണ്ടതാണ്. ദിവസവും 30 മിനിറ്റ് നടത്തം കുടൽ ചലനം ഉത്തേജിപ്പിക്കുന്നതിന് ഇത് കാരണമാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം 10 മിനിറ്റ് വജ്രാസന ചെയ്യുന്നത് ദഹനത്തിന് വളരെ ഉത്തമമാണ്. കഴിച്ച ഉടനെ കിടക്കുന്നത് ഒഴിവാക്കുക. ഇത് ദഹനത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ കുടലിനെ ബഹുമാനിക്കൂ, അത് നിങ്ങളെ ബഹുമാനിക്കും.
1: കുടലിന്റെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. July 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാമന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ 1 വനിതാമന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൽ ഗഫൂർ ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. June 3 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29 വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. June 1 മുതൽ 3 ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24 വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ

0: പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. June 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് UG പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി PHARISH പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: It is ironic that Pakistan, with its long-tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 ഇടിഞ്ഞ് 75,131 നിഫ്റ്റി 21 നഷ്ടത്തിൽ 23,626 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117,280 ഗ്രാമിന് 14,660 ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ്

0: പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി ഇപ്പോൾ ഒരു വട്ടം കൂടി. ഒരു വട്ടം കൂടിയിൽ ഇന്നാദ്യം വരവേൽപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

യേശുദാസ് പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. പിൻനിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി വരികളെഴുതി ഇളയരാജ ഈണം പകർന്നത്.

ഒരു വട്ടം കൂടിയിൽ ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ, ചിത്രം താളവട്ടം.

ചിലമ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനമാണ് ഒരുവട്ടം കൂടിയിലെടുത്തത്. ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് ഭരതൻ, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കൂ. കൈതപ്രത്തിന്റെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

ഒരു വട്ടം കൂടിയിൽ ഇനി അപരിചിതൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം കൃഷ്ണഗുഡിയിലെ ഒരു പ്രണയകാലത്ത്.

ബിച്ചു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം.

പൂവച്ചൽ ഖാദർ വരികളെഴുതി ജോൺസൺ ഈണം പകർന്ന് വാണി ജയറാമും ഉണ്ണി മേനോനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പാളങ്ങൾ.

0: റസ്കോൾനിക്കോവിന്റെ മൂക്കിൽ താൻ ചിന്തിയ ചോരമണം ചെകിടിച്ചിരിക്കുകയാണെന്ന് ആരറിയുന്നു. പട്ടിണി കിടന്ന് മകനെ പഠിക്കാൻ വിട്ട് അവൻ ഉടൻ പ്രൊഫസറാകുമെന്ന് സ്വപ്നം കാണുന്ന ഒരമ്മയുണ്ട് നിക്കോവിന്. കുടുംബത്തിൻ്റെ കടക്കണി പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്തൊരഴകിയ രാവണൻ ലൂഷിൻ എന്നൊരാളെ കെട്ടാൻ വാക്കു പറഞ്ഞൊരു പെങ്ങളുണ്ട് അയാൾക്ക്. അഭിമാനിയും അവിവേകിയുമായ നിക്കോവ് പെങ്ങൾ ഡോണിയയുടെ ഭാവി വരൻ ലൂഷിനെ തലേന്ന് തന്നെ ആട്ടിപ്പുറത്താക്കിയത് വീട്ടുകാരറിഞ്ഞിട്ടില്ല. പീറ്റേഴ്സ്ബർഗിൽ പോലീസ് തേടുന്ന കൊലപാതകിയാണ് നിക്കോഫ്. പുറമേ കുടുംബത്തിൽ പൊട്ടാനൊരുങ്ങുന്ന ബോംബുകൾ, അകമേ അലകടലിരമ്പം പോലെ മനസ്സിൻ്റെ പിടിവലികൾ, കുറ്റവും ശിക്ഷയും തമ്മിൽ ബലാബലം.
1: നിന്റെ പരിപാടി എന്തായിരുന്നു? എന്തോ ഗൂഢമായ പദ്ധതികളുണ്ട്, ഞാൻ അറിയാത്തതായിട്ടല്ലേ. ഡേയ്, ഞാൻ സ്വല്പം മദ്യപിച്ചിട്ടുണ്ടേ.
2: ആ, അതെനിക്ക് മനസ്സിലായി. നീ സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്. സ്വന്തമായ ഒരു വീട്, ഞാനും സന്തോഷിക്കുന്നു. അതിന് കാരണം ഞാൻ നിന്നോട് തുറന്നു പറയാം. ഞാനൊരു മരണശയ്യക്കടുത്തു നിന്നാണ് വരുന്നത്.
1: ആരുടെ? എവിടെ? എനിക്കറിയാമോ ആളിനെ?
2: ഇല്ല, നിനക്കറിയില്ല. മർമലഡോവ്, ഒരു സർക്കാർ ഗുമസ്തൻ. കുടിച്ച് പിമ്പിരിയായി കുതിരവണ്ടിക്ക് കുറുകെ ചാടിച്ചാവാൻ ശ്രമിച്ചു.
1: എന്നിട്ട്
2: അയാള് മരിച്ചു. അയാളുടെ വീട്ടുകാർക്ക് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പണം മുഴുവൻ കൊടുത്തു. ഞാൻ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
1: എന്തു പറ്റി? എന്താണ് നിനക്ക് പറ്റിയത്?
2: എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. എന്നാൽ അതല്ല കാര്യം. ഞാൻ വളരെ ദുഃഖിതനാണ്. ദുഃഖിതൻ.
1: നോക്ക്, നിന്റെ കെട്ടിടം എത്തി.
2: നീ അങ്ങോട്ട് നോക്ക്.
1: എങ്ങോട്ട്? എന്താണ്?
2: നീ കാണുന്നില്ലേ, എന്റെ മുറിയിൽ വിളക്ക് കത്തിക്കിടക്കുന്നു.
1: അത് നസ്താസ്യ വന്നിരിക്കും.
2: അവള് വിളക്ക് കൊളുത്താറില്ലല്ലോ. പാവം, അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു.
1: എന്നിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ.
2: അട്ടെ, നിന്റെ പരിപാടി എന്താ?
1: ഞാനും വരുന്നു നിന്റെ മുറിയിലേക്ക്.
2: മുറി അടച്ചിരിക്കുന്നു, അകത്ത് ലൈറ്റും കിടക്കുന്നു. ആരാ? ഹലോ, ആരാകത്ത്?
1: കേട്ടില്ലേ, ആരാകത്തെന്ന്?
2: അകത്ത് ആരാണെന്ന്?
3: നിന്റെ തള്ള.
2: അയ്യോ, ഇന്നാണല്ലോ അമ്മയും സഹോദരിയും വരുമെന്ന് പറഞ്ഞിരുന്നത്.
1: അതുപോലും നീ മറന്നോടാ.
3: എന്റെ മോനെ, നിനക്ക് എന്തു പറ്റിയടാ? ഇതെന്തു കോല മോനെ, എന്റെ പൊന്നു മോനെ.

0: ഇപ്പോൾ നിങ്ങൾ സ്വന്തം താമസ സ്ഥലത്തേക്ക് പോകൂ. എന്റെ സുഹൃത്ത് റസുമഹിൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും.
1: അപ്പൊ ശരി, നാളെ കാണാം. നാളെ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കാം.
2: മോനെ, നിക്കോ, ഞങ്ങൾ ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. വിചാരിച്ച സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. നീ എന്തു പറഞ്ഞാലും ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ താമസിക്കും നിന്നോടൊപ്പം.
0: എന്നെ സ്വൈര്യം കിടത്താനാണോ ഭാവം?

0: അമ്മേ, എന്നെ ഒറ്റയ്ക്ക് വിട്.
1: അമ്മേ, നിങ്ങൾ വെക്കോളൂ, ഞാൻ ഇവിടെ നിന്നോളാം.
2: എന്റെ മനസ്സിലുള്ള നന്ദിയും കടപ്പാടും റസുമഹിൻ നിന്നോട് എങ്ങനെ ഞാൻ അറിയിക്കും?
0: അതിന്റെ ആവശ്യമില്ല. എന്നെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട. എനിക്ക് കാവലിന് ആരും വേണ്ട. എല്ലാവരും എല്ലാവരും പൊയ്ക്കോ, എല്ലാവരും പൊയ്ക്കോ.
3: അമ്മേ, നമ്മൾ ഇവിടെ നിന്ന് ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. സമാധാനത്തോടെ കിടക്കട്ടെ, നമുക്ക് പോവാം.
2: 3 വർഷമായി ഞാൻ എന്റെ മകനെ പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഞാൻ അവനെ ശരിക്കൊന്ന് കണ്ടോട്ടെ മോനെ.
0: ഞാൻ ഇവിടെ ഒറ്റ കിടന്നോളാം. അമ്മേ, ഡോണി ലൂഷിനെ കണ്ടിരുന്നോ?
2: ഇല്ല മോനെ, ഞങ്ങൾ എത്തിയ കാര്യം അയാൾക്കറിയാം. ലൂഷൻ ഇന്ന് നിന്നെ കാണാനുള്ള കാരുണ്യം കാണിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു.
0: ആ അതെ, അയാൾ കാരുണ്യവാനാണ്. ഡോണിയ, ഞാൻ അയാളെ താഴേക്ക് വലിച്ചെറിയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഏതെങ്കിലും നരകത്തിലേക്ക് പോകാൻ അട്ടഹസിച്ചാ ഞാൻ പറഞ്ഞയച്ചത്.
2: മോനെ, എന്താ നീ പറയുന്നത്? നിന്റെ ഉദ്ദേശം എന്താണ്?
0: ഡോണിയ, ആ വിവാഹം എനിക്കിഷ്ടമല്ല. നിനക്ക് ആദ്യം ലഭിക്കുന്ന അവസരത്തിൽ തന്നെ, അതായത് നാളെ തന്നെ, നീ ലൂഷിനെ നിരസിക്കണം. ആ പേര് ഇനിയും എന്റെ കാതിൽ കേൾക്കാൻ ഇടവരരുത്.
2: ദൈവമേ, എന്താ ഈ കേൾക്കുന്നത്?
3: ചേട്ടാ, ഒന്നുകൂടി ചിന്തിച്ചു നോക്കണ്ടേ? ആ, ഇപ്പൊ തന്നെ ചേട്ടന് നല്ല ക്ഷീണമുണ്ട്. അധികം സംസാരിക്കണ്ട, വിശ്രമിക്കേ.
0: ഞാൻ ബോധമില്ലാതെ സംസാരിക്കുന്നെന്നാണോ നീ കരുതിയത്? ഒരിക്കലുമില്ല. നീ ലൂഷിനെ വിവാഹം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് ആ ത്യാഗം വേണ്ട. നീ അയാൾക്കെഴുത്, അയാൾക്കെഴുത ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്.
3: എനിക്ക് കഴിയില്ല.
2: നാളെ കാര്യങ്ങൾ തീരുമാനിക്കാം. സാവകാശമായി ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. അതെ, പോകുന്നതാണ് നല്ലത്.
1: അതെ അതെ അമ്മേ, പക്ഷെ സാരമില്ല, ഇവനാകെ അസ്വസ്ഥനാണ്. അതുകൊണ്ടാണ് നിക്കോവ് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലേടാ? അല്ലെങ്കിൽ ഇവനതിന് ധൈര്യപ്പെടോ? ഇന്നിവൻ ലൂഷിനെ ഓടിച്ചു വിട്ടതാണ്. പക്ഷെ അത് ഇവന്റെ കുറ്റമല്ല. ലൂഷിൻ ഇവിടെ വലിയ പാണ്ഡിത്യ പ്രകടനം തന്നെ നടത്തി. ഒരു വിധത്തിൽ ഓടിച്ചു വിട്ടത് നന്നായെന്ന് എനിക്കും തോന്നി.
2: അപ്പോ ഞാൻ കേട്ടതെല്ലാം വാസ്തവമാണല്ലേ?
3: നമുക്ക് പോവാം അമ്മേ, ചേട്ടൻ വിശ്രമിക്ക്.
2: ഇല്ല, ഞാൻ ഒരിടത്തേക്കും ഇല്ല, മോന്റെ കൂടെ തന്നെ. ഞാന് ഇവിടെ എവിടെയെങ്കിലും കിടന്നുകൊള്ളാം.
1: അയ്യോ, ഇവിടെ വേണ്ട. ഇന്ന് വൈകുന്നേരം ഇവൻ ഡോക്ടറെയും എന്നെയും അടിച്ചില്ലെന്നേ ഉള്ളൂ. ഇവന് പ്രകോപനം ഉണ്ടായാലേ ഇവൻ ചെയ്യുന്നത് എന്തെന്ന് ഇവന് പോലും അറിയില്ല.
2: നീ എന്താ ഈ പറയുന്നത്?
1: പിന്നെ ആ സ്ഥലത്ത് നിങ്ങളില്ലാതെ ഡോണിയെ ഒറ്റയ്ക്ക് താമസിക്കുമോ? അത്തരം ഒരു സ്ഥലമല്ലേ നിങ്ങളുടെ ഭാവി മരുമകൻ ലൂഷൻ നിങ്ങൾക്ക് താമസിക്കാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത്?
2: എന്നാ ഞാൻ ഈ വീട്ടുടമസ്ഥയെ ഒന്ന് കാണട്ടെ. ഈ രാത്രി കഴിച്ചുകൂട്ടാൻ ഒരു മുറി തരുമോന്ന് ഞാൻ കേണ അപേക്ഷിക്കും.
1: വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങോട്ട് പോണ്ട. വേണ്ട.
2: എന്താ?
1: വരൂ, നമുക്ക് പോവാം. വരൂ അമ്മ, വരൂ, നമുക്ക് പോവാം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 25-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.

ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.air@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം ഹൃദയം എന്ന ചിത്രത്തിനു വേണ്ടി വിമൽ റോയ്, ഭദ്ര രജിൻ എന്നിവർ പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ ഹിഷാം അബ്ദുൾ വഹാബിൻ്റെ സംഗീതം.

റഫീഖ് അഹമ്മദ് വരികളെഴുതി ബിജിപാൽ ഈണം പകർന്ന ഗാനം കേൾക്കാം. പാടിയത് ശ്വേതയും ലോലയും. ചിത്രം റാണി പത്മിനി.

എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇനി. ഈ ഗാനത്തിന്റെ വരികൾ എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീലയും ശ്യാമും പാടിയ ഗാനം കേൾക്കൂ. വരികൾ ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

യേശുദാസും ലതികയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചമ്പക്കുളം തച്ചൻ. വരികൾ ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

എം ജി ശ്രീകുമാറും ഉണ്ണി മേനോനും പാടിയ ഗാനം. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് എസ് ബാലകൃഷ്ണൻ. ചിത്രം ഇൻ ഹരിഹർ നഗർ.

വിജയ് യേശുദാസും തുളസി യതീന്ദ്രനും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് അനിൽ പനച്ചൂരാൻ, സംഗീതം നൽകിയത് രതീഷ് വേഗ. ചിത്രം കോക്ടെയിൽ.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മോഹൻ സിത്താര ഈണം പകർന്ന് എം ജി ശ്രീകുമാറും രാധികാതിലകും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മിസ്റ്റർ ബ്രഹ്മചാരി.

മനു മഞ്ജിത് വരികൾ എഴുതി, ദിബു നൈനാൻ തോമസ് ഈണം പകർന്ന് ഗാനം കേൾക്കാം. ഹരിശങ്കറും അനില രാജീവും പാടിയത്. ചിത്രം AR.

0: ആകാശവാണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ജൂൾസ് വെർനെ എഴുതിയ നോവൽ എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്. രചന ജേക്കബ് എബ്രഹാം. മനുഷ്യൻ സാഹസികനാണ്. അറിവിനും അനുഭവങ്ങൾക്കുമായി അവൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. ആ യാത്രയുടെ വിചിത്രമായ സാഹസികതകൾ അവൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. അങ്ങനെയുള്ള ഒരു ഉജ്ജ്വലമായ സാഹസികതയുടെ ത്രില്ലടിപ്പിക്കുന്ന ഒരു കഥയുണ്ട് ലോകസാഹിത്യത്തിൽ. ജൂൾസ് വെർനെ എന്ന ഫ്രഞ്ച് നോവലിസ്റ്റിന്റെ എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്.
3: ലോകസാഹിത്യത്തിൽ സാഹസികതയുമായി ചേർത്തുവെച്ച് പറയുന്ന ഒരു സാഹിത്യകാരന്റെ പേരാണ് ജൂൾസ് വെർനെ. 1873 പുറത്തിറങ്ങിയ ഈ സാഹസിക നോവൽ ഇന്നും ലോകമെമ്പാടുമുള്ള വായനക്കാരെ വിസ്മയിപ്പിക്കുന്നു.
2: 100+ വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിലെ ഫിലിയാസ് ഫോഗ് എന്ന വിചിത്ര മനുഷ്യൻ നടത്തുന്ന അസാധാരണമായ ലോക പര്യടനത്തിന്റെ കഥയാണിത്. മനുഷ്യനും പ്രകൃതിയും സൃഷ്ടിച്ച നിരവധി പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് തീവണ്ടിയിലും ആവിക്കപ്പലിലും ആനപ്പുറത്തും ഹിമശകടത്തിലും മറ്റുമായി വിവിധ രാജ്യങ്ങളിലൂടെ വിഭിന്ന ജനവർഗങ്ങൾക്കിടയിലൂടെ നടത്തിയ ആപൽക്കരമായ ഒരു ധീര സാഹസം.

0: സ്വാസ്തികയാത്രയുടെ കഥയാണ് ഈ നോവൽ പറയുന്നത്. ഒരു സഞ്ചാര നോവൽ.
1: ആയിരത്തി എണ്ണൂറ്റി 1828 February 8 നാൻഡസ് എന്ന പട്ടണത്തിലെ അഭിഭാഷകനായ പേറി വെർണയ്ക്കും സോഫിയയ്ക്കും ഒരു മകൻ ജനിച്ചു. 19-ാമത്തെ വയസ്സിൽ ആ യുവാവിൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുദിച്ചു, എഴുത്തുകാരനാവുക. അങ്ങനെ ജൂൾസ് വെർണെ എന്ന എഴുത്തുകാരൻ പിറന്നു. സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലയിലും ആ പ്രതിഭ കൈവച്ചു. ശാസ്ത്ര നോവലുകൾ, ചെറുകഥകൾ, നാടകങ്ങൾ, ആത്മകഥ, കവിതകൾ, ഗാനങ്ങൾ, ഹാസ്യസാഹിത്യം തുടങ്ങി സാഹിത്യത്തിൻ്റെ എല്ലാ ശാഖകളിലും ജൂൾസ് വെർണെ പടർന്നുകയറി.
0: എന്നാൽ നോവലുകളുടെ പേരിലാണ് എഴുത്തുകാരൻ അറിയപ്പെട്ടു തുടങ്ങിയത്. ജേർണി ടു ദ സെന്റർ ഓഫ് ദി എർത്ത്, 20,000 leagues അണ്ടർ ദ സി, എറൌണ്ട് ദ വേൾഡ് ഇൻ 80 days എന്നീ മൂന്ന് നോവലുകൾ ജൂൾസ് വെർണെ എന്ന എഴുത്തുകാരനെ ലോക പ്രശസ്തനാക്കി. ഇതിനു പുറമെ നിഗൂഢദ്വീപ്, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് തുടങ്ങിയ പല കൃതികളും ശ്രദ്ധേയമായി.
1: കുട്ടിക്കാലത്ത് ബോർഡിംഗ് സ്കൂളിലെ അധ്യാപികയായ മാഡം സാമ്പിനിൽ നിന്നും സാഹസിക കഥകളോട് ജൂൾസിന് താൽപ്പര്യമുദിച്ചു. തന്റെ ഭർത്താവ് ഒരു കപ്പൽ ഛേദത്തിലകപ്പെട്ട് കഴിഞ്ഞ 30 വർഷമായി ഏതോ ദ്വീപിൽ കഴിയുകയാണെന്നും എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം മടങ്ങി വരുമെന്നും മാഡം സാമ്പിൻ കുട്ടികളോട് പറയുമായിരുന്നു. കഥ കേട്ട ഭാവി എഴുത്തുകാരന് ഈ കഥ ഭാവനയുടെ വലിയ ലോകം തുറന്നു നൽകി.
0: കുട്ടിക്കാലത്ത് ചരിത്രവും ഭൂമിശാസ്ത്രവുമായിരുന്നു എഴുത്തുകാരന്റെ ഇഷ്ടവിഷയങ്ങൾ. വിവിധ രാജ്യങ്ങളിലെ മനുഷ്യരുടെ ജീവിതവും അവരുടെ സംസ്കാരവും ജൂൾസ് വെർണയെ അത്ഭുതപ്പെടുത്തി. കഴിയുന്നതും ധാരാളം യാത്ര ചെയ്യുക, കണ്ടതിനെക്കുറിച്ചെല്ലാം എഴുതുക, അതായിരുന്നു എഴുത്തുകാരന്റെ ലക്ഷ്യം. 5 weeks ഇൻ എ ബലൂൺ എന്ന കൃതി 1863 പുറത്തിറങ്ങി. ആ പുസ്തകം പ്രചുരപ്രചാരം നേടിയതോടെ ജൂൾസ് വെർണെ എന്ന പേര് ലോകം ശ്രദ്ധിച്ചു തുടങ്ങി. ഫ്രം ദ എർത്ത് ടു ദ മൂൺ 1865 ലക്ഷക്കണക്കിന് വായനക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വായനയിൽ തരംഗമായി. എറൌണ്ട് ദ വേൾഡ് ഇൻ 80 days എന്ന നോവൽ 1873 പുറത്തിറങ്ങിയത്.
1: ലണ്ടനിലെ പ്രശസ്തമായ റിഫോം ക്ലബ് അന്നും സജീവമായിരുന്നു. ക്ലബിലെ ലൈബ്രറിയിൽ ചില അംഗങ്ങൾ പുസ്തക റാക്കുകൾക്കിടയിൽ നിൽക്കുന്നത് കാണാം. ഒരു സംഘം ഇംഗ്ലീഷുകാർ ചീട്ടുകൾ കശക്കി ചീട്ടുകളി തുടങ്ങാൻ പോവുകയാണ്. മദ്യം നിറച്ച ചഷകങ്ങളും അനുസാരികളുമായി വെയ്റ്റർമാർ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ ചീട്ടുകളി സംഘം ആരെയോ കാത്തിരിക്കുകയാണ്. ആൾ വന്നിട്ട് വേണം കളി തുടങ്ങാൻ. ജൂൾസ് വെർണയുടെ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 days എന്ന നോവൽ ആരംഭിക്കുകയാണ്.
0: അക്ഷമരായി കാത്തിരിക്കുന്ന ആ ചീട്ടുകളി സംഘത്തിന്റെ മുൻപിൽ റിഫോം ക്ലബിന്റെ വാതിൽ കൃത്യം 11:30 തുറന്നുകൊണ്ട് ഒരു മാന്യൻ അകത്തേക്ക് പ്രവേശിച്ചു. 40-കളുടെ തുടക്കത്തിൽ പ്രായമുള്ള അതിസുന്ദരനായ നീളമുള്ള ഒരു മനുഷ്യൻ. ആ നടത്തത്തിന് ഒരു ഗാംഭീര്യമുണ്ട്. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ തന്റെ മുൻപിലുള്ള ഒഴിഞ്ഞ ഒരു കസേരയിൽ അയാളിരുന്നു. ആ കസേര അയാൾക്ക് വേണ്ടി ആദരപൂർവം ഒഴിച്ചിട്ടതായിരുന്നു. ക്ലബിലെ വെയ്റ്റർമാർക്ക് ആ മാന്യനെ വർഷങ്ങളായി പരിചയമുണ്ട്. പക്ഷേ അയാളെപ്പറ്റി അധികമൊന്നും അവർക്കറിയില്ല. ആ മാന്യന്റെ പേര് ഫിലിയാസ് ഫോഗ് എന്നാണെന്ന് അവർക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് കോട്ടിൽ നിന്നും പോക്കറ്റ് വാച്ചെടുത്ത് സമയം നോക്കുന്ന ഒരു സ്വഭാവവും അയാൾക്കുണ്ടെന്ന് അവർക്കറിയാം. പണം അയാൾക്കൊരു പ്രശ്നമല്ല. പുത്തൻ നോട്ടുകൾ എപ്പോഴും പോക്കറ്റിൽ കാണും. ആ കാശ് എവിടെ നിന്ന് വരുന്നുവെന്ന് ആർക്കും അറിയില്ല.
2: ലണ്ടനിലെ സാവില്ലർ റോയിലെ 7-ാം നമ്പർ തെരുവിലാണ് ഫിലിയാസ് ഫോഗ് താമസിക്കുന്നത്. അയാൾക്ക് അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല. അയാളുടെ ദിവസങ്ങൾ കൃത്യമായ ഒരു ചിട്ടയിലാണ് നീങ്ങുന്നത്. റിഫോം ക്ലബിൽ എല്ലാ ദിവസവും രാവിലെ 11:30 അയാൾ ഹാജരാകും. ചീട്ടുകളി മേശയിൽ തന്നെയാണ് ഭക്ഷണം. പാതിരാത്രിയോടെ അയാൾ വീട്ടിലേക്ക് മടങ്ങും. റിഫോം ക്ലബിലെ ലൈബ്രറിയിലാണ് ഏറിയ സമയവും അയാൾ ചെലവഴിക്കുന്നത്. ഏകാന്തത ഏറെ ഇഷ്ടപ്പെടുന്ന ഫിലിയാസ് ഫോഗ് ആരോടും അത്ര സംസാരിക്കുന്ന കൂട്ടത്തിലല്ല.
0: ഫിലിയാസ് ഫോഗിനെ പോലെ

0: നോവലിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് പാസിപ്പാർട്ട് ഔട്ട്. പല തൊഴിലുകൾ ചെയ്ത് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ഒരു യുവാവ്. ഒരു സുപ്രഭാതത്തിൽ അവൻ തൊഴിൽ തേടി ഫിലിയാസ് ഫോഗിന്റെ വാതിലിൽ മുട്ടുന്നു.
1: സർ, എനിക്കൊരു തൊഴിൽ വേണം. ഞാനൊരു ഗായകനായിരുന്നു, സർക്കസിലുണ്ടായിരുന്നു, ജിമ്മിൽ പരിശീലകനായിരുന്നു. അങ്ങനെ പല തൊഴിലുകളും ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ വീട്ടുജോലിക്കാരനായി എനിക്ക് അങ്ങയെ സേവിക്കാൻ ഒരവസരം തരൂ.
0: യുവാവിന്റെ തൊഴിലഭ്യർത്ഥന ഫിലിയാസ് ഫോഗിന് ഇഷ്ടമായി.
1: നീ ഇന്നല്പം ലേറ്റായിട്ടാണ് വന്നത്. ഒരു കാര്യം ചെയ്യൂ, നാളെ കൃത്യം 11:29 തന്നെ ജോലിക്ക് കയറിക്കൊള്ളൂ.
0: തന്റെ യജമാനൻ ഒരു വിചിത്രനായ മനുഷ്യനാണെന്ന് പാസിപ്പാർട്ട് ഔട്ടിന് ആദ്യത്തെ പരിചയപ്പെടലിൽ നിന്ന് തന്നെ മനസ്സിലായി. യജമാനൻ പറഞ്ഞതുപോലെ യുവാവ് പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ എത്തി. അധികം സംസാരമില്ലാത്ത തന്റെ യജമാനനിൽ നിന്നും ശ്രദ്ധ മാറ്റി ആ ഭവനത്തിൽ നിന്നും അയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുമോ എന്ന് അവൻ നോക്കി. ഒരു രക്ഷയുമില്ല, ഇയാൾ ഒരു ദുരൂഹ കഥാപാത്രം തന്നെ, അയാൾ മനസ്സിൽ പറഞ്ഞു.
2: ഫിലിയാസ് ഫോഗ് പതിവ് പോലെ ആ ദിവസം റിഫോം ക്ലബിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും അന്ന് നടന്ന ഒരു ബാങ്ക് കൊള്ളയെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചയിലായിരുന്നു. ലണ്ടൻ ബാങ്കിൽ നിന്നും 55,000 pounds കള്ളൻ മോഷ്ടിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസുകാർ ശക്തമായ അന്വേഷണത്തിലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലെ രാജ്യങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ ഒരു ഇംഗ്ലീഷ് മാന്യനെ പോലെ തോന്നുന്ന ഒരാളാണ് മോഷ്ടാവ്. ഡിറ്റക്റ്റീവുകൾ രഹസ്യാന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കള്ളനെ പിടികൂടുന്നവർക്ക് 2,000 pounds സർക്കാർ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ക്ലബിലെ ഉന്നതർ പലരും ചൂടുപിടിച്ച ചർച്ചയിൽ പങ്കുചേർന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഫിലിയാസ് ഫോഗ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ തന്റെ അഭിപ്രായം എന്ന നിലയിൽ ഫോഗ് പറഞ്ഞു.
1: ലോകം ഇന്നിപ്പോൾ വല്ലാതെ ചുരുങ്ങിപ്പോയി. ഒരാൾക്ക് 80 days കൊണ്ട് ലോകം ചുറ്റിവരാൻ കഴിയും. 13 days കൊണ്ട് സുയസ് കനാലിലൂടെ ബോംബെയിലെത്താം. ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് 3 days, അവിടെ നിന്ന് ഹോങ്കോങ്ങിലേക്ക് 13 days മതി. നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ? എന്റെ കാൽക്കുലേഷൻസ് കറക്റ്റാണ് മിസ്റ്റർ. എന്റെ ബാങ്കിൽ, എന്റെ അക്കൗണ്ടിൽ 20,000 pounds ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമല്ലെങ്കിൽ ആ 20,000 pounds ഞാൻ ബെറ്റ് വയ്ക്കാം. 2 October തിരിച്ച് 21 December നിങ്ങളുടെ മുന്നിൽ ഈ ക്ലബിൽ 80 days കൊണ്ട് ലോകം ചുറ്റി എനിക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങൾ 20,000 pounds എനിക്ക് തരണം.
0: വാദപ്രതിവാദങ്ങൾ തുടർന്നു. ഒടുവിൽ ഫിലിയാസ് ഫോഗിന്റെ ബെറ്റ് ക്ലബിലെ മറ്റ് ധനികർ അംഗീകരിച്ചു. യാത്രയ്ക്ക് വേണ്ട പണം ഫോഗ് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചു. വീട്ടിലെത്തിയിട്ട് 80 days ഒരു യാത്രയ്ക്ക് വേണ്ടി ബാഗുകളെല്ലാം തയ്യാറാക്കാൻ പാസിപ്പാർട്ട് ഔട്ടിന് നിർദ്ദേശം നൽകി. അവൻ തന്റെ യജമാനന്റെ പുതിയ ഭ്രാന്ത് കേട്ട് അമ്പരന്ന് നിന്നു.
1: ഇംഗ്ലണ്ടിലെ പത്രങ്ങളിലെല്ലാം ആ വിചിത്ര പന്തയത്തിന്റെ വാർത്ത പരന്നു. ഫിലിയാസ് ഫോഗിനെ കുറിച്ചും ഈ ലോകയാത്രയെക്കുറിച്ചുമായി എവിടെയും സംസാരം. 80 days കൊണ്ട് ലോകം ചുറ്റി വരാമെന്ന ആശയത്തെ ചിലർ പിന്തുണച്ചു. മറ്റു ചിലർ അതൊരു മണ്ടനാഗ്രഹമെന്ന് പറഞ്ഞു. ചിലർ ഒരു പടികൂടി കടന്ന് ബാങ്ക് മോഷ്ടാവ് ഫോഗ് എന്ന വിദ്വാനാണെന്നും മോഷ്ടിച്ച മുതലുമായി നാടുകടക്കാനുള്ള ബുദ്ധിപൂർവമായ ഒരടവാണിതെന്നും പറഞ്ഞു. ഫിലിയാസ് ഫോഗാണ് ബാങ്ക് മോഷ്ടാവ് എന്ന ഊഹത്തിന് പ്രസക്തി വർദ്ധിച്ചു. ഡിറ്റക്റ്റീവ് ഫിക്സ് അത് പൂർണ്ണമായും വിശ്വസിച്ചു. അയാൾ തന്റെ നിരീക്ഷണങ്ങളുമായി ഫിലിയാസ് ഫോഗിനെ പിടികൂടാനുള്ള അനുമതി തേടി ലണ്ടൻ പോലീസിനെ സമീപിച്ചു.
0: ഡിറ്റക്റ്റീവ് ഫിക്സ് അതിവേഗം സുയസ് തുറമുഖത്തെത്തി. അയാൾ രഹസ്യമായി ഫിലിയാസ് ഫോഗിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. ഫോഗിന്റെ വേലക്കാരനായ പാസിപ്പാർട്ട് ഔട്ടുമായി ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ സൗഹൃദം സ്ഥാപിക്കാൻ തീരുമാനിച്ചു.

0: ഫോഗിന്റെ ജോലിക്കാരനുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം അവരെ പിന്തുടരാൻ ഡിക്റ്റേറ്റീവ് ഫിക്സ് തീരുമാനിച്ചു. ചെങ്കടലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പുറപ്പെടുന്ന മംഗോളിയ എന്ന കപ്പലിൽ ബോംബെയിൽ എത്തിച്ചേരാനായി മൂവരും കയറി. യാത്രാമധ്യേ കപ്പൽ ഇന്ധനം നിറയ്ക്കാൻ അറേബ്യൻ തീരങ്ങളിൽ നിർത്തി. അവസാനം കപ്പൽ ബോംബെ തീരത്തെത്തി.
1: ബോംബെ ചുറ്റിക്കാണാൻ പാസിപ്പാട്ടൗട്ട് തീരുമാനിച്ചു. യജമാനൻ എവിടെയോ പോയി. അവൻ നടന്ന് നടന്ന് ഒരമ്പലത്തിൽ കയറി. കാലക്കേടിന് ഷൂസിട്ടാണ് അമ്പലത്തിൽ കയറിയത്. ബ്രാഹ്മണരും പൂജാരിമാരും ചേർന്ന് നന്നായി ഒന്ന് പെരുമാറി പാസിപ്പോട്ടൗട്ടിനെ പുറത്താക്കി. ഒടുവിൽ രക്ഷപ്പെട്ട് യജമാനൻ്റെ സവിധത്തിലെത്തി. ഇത്തരം അബദ്ധങ്ങളിൽ ഇനി ചാടരുതെന്ന് ഫോഗ് അയാൾ ഉപദേശിച്ചു.
0: ഇന്ത്യയിൽ വച്ച് വിചിത്രമായ മറ്റൊരു സംഭവത്തിനു കൂടി സഞ്ചാരികൾ സാക്ഷിയായി. ഒരു കാളിക്ഷേത്രത്തിനു സമീപമാണ് ആ കാഴ്ച കണ്ടത്. ഒരു സുന്ദരിയായ യുവതിയെ ചില പൂജാരിമാർ വലിച്ചിഴച്ചുകൊണ്ട് ഒരഗ്നികുണ്ഠത്തിലേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കുന്നു. സമീപത്ത് മധ്യവയസ്സ് പിന്നിട്ട ഒരു വ്യാപാരിയുടെ ശവശരീരവുമുണ്ട്. ഫിലിയോസ് ഫോഗിന് പെട്ടെന്ന് താൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള സതി എന്ന അനുഷ്ഠാനമാണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. ഫോഗും പാസിപ്പാട്ടൗട്ടും കൂടി യുവതിയെ രഹസ്യമായി രക്ഷിച്ചു. തന്റെ പേര് ഔധ എന്നാണെന്നും തന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും യുവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
1: സംഘം കൽക്കട്ടയിലേക്ക് യാത്രയായി. കൽക്കട്ടയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്കുള്ള സ്റ്റീമറിൽ കൃത്യസമയത്ത് തന്നെ അവർക്ക് കയറാൻ കഴിഞ്ഞു. യാത്രാസംഘത്തിലിപ്പോൾ ഔധ എന്ന യുവതിയുമുണ്ട്. ദറങ്കൂൺ എന്ന കപ്പൽ 13 ദിവസം കൊണ്ട് ഹോങ്കോങ്ങിലെത്തും. കപ്പലിൽ വെച്ച് ഡിറ്റക്റ്റീവ് ഫിക്സ് വീണ്ടും പാസിപ്പാട്ടൗട്ടുമായി കണ്ടുമുട്ടി. നിങ്ങളുടെ 80 ദിവസത്തെ യാത്രാ പരിപാടി ഇഷ്ടപ്പെട്ട് താനും ഒപ്പം ചേരുകയാണെന്ന് അറിയിച്ചു. ഫോഗിനെ രഹസ്യമായി അയാൾ നിരീക്ഷിച്ചു. ലണ്ടനിൽ നിന്നും അറസ്റ്റ് വാറന്റ് എത്തിച്ചേരാനുള്ള കാത്തിരിപ്പിലാണ് ഡിറ്റക്റ്റീവ് ഫിക്സ്.
0: തന്റെ ഒരു ബന്ധു ഹോങ്കോങ്ങിലുണ്ടെന്നും അവരുടെ അടുത്ത് തന്നെ വിട്ടാൽ മതിയെന്നും യുവതി ഫോഗിനോട് പറഞ്ഞിരുന്നു. ഹോങ്കോങ്ങിലെത്തിയ ശേഷം യുവതി പറഞ്ഞ ബന്ധുവിനെ അന്വേഷിച്ച് അവർ നടന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹോങ്കോങ് തീരത്തുനിന്നും ജപ്പാനിലെ യോക്കോഹാമ എന്ന തീരത്തേക്ക് പോകുന്ന കപ്പലിൽ യാത്രാസംഘം കയറി.
1: ഇതിനിടയിൽ ഡിറ്റക്റ്റീവ് ഫിക്സ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി പാസിപ്പാട്ടൗട്ടിനെ കപ്പലിലെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനിൽ നിന്നും ഡിറ്റക്റ്റീവിന് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടിയില്ല. ആ ദേശത്തിൽ ഫിക്സ് അവനെ നല്ലവണ്ണം മദ്യപിപ്പിച്ച് ബോധം കെടുത്താനായി മദ്യത്തിൽ മയക്കുമരുന്ന് കലക്കിക്കൊടുത്തു. പാസിപ്പാട്ടൗട്ട് മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് ആരാലും അറിയാതെ ബാറിലെ ഒരു മൂലയിൽ ദിവസങ്ങളോളം മയങ്ങിക്കിടന്നു. നവംബർ 14 യാത്രാസംഘം ജപ്പാൻ തീരത്തെത്തി. ഇതിനിടയിൽ ബോധം തെളിഞ്ഞ പാസിപ്പാട്ടൗട്ടിന് ഡിറ്റക്റ്റീവ് ഫിക്സ് ഒരു ചാരനാണെന്ന് മനസ്സിലായി.
0: ഭൂമിയുടെ പകുതിയോളം ദൂരം യാത്രികർ പിന്നിട്ടു. ജനറൽ ഗ്രാൻഡ് എന്ന കപ്പലിൽ കയറി സഞ്ചാരികൾ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. ഡിസംബർ 2 അവർ കാലിഫോർണിയയിൽ എത്തി.
1: തന്റെ രക്ഷകനായ ഫോഗിനോട് യുവതിക്ക് ആരാധനയാണ്. അവൾ അയാളെ പ്രണയിക്കുന്നു. പക്ഷേ ഒട്ടൊരു ദുരൂഹമായ അയാളുടെ വ്യക്തിത്വം അവളെ ആശങ്കയിലാക്കുന്നുണ്ട്.
0: ഇതിനിടയിൽ ലണ്ടനിലെത്താൻ തനിക്കിനി 28 ദിവസങ്ങൾ കൂടി മാത്രം മതിയെന്ന് ഫോഗ് മനസ്സിലാക്കുന്നു.
1: പല വിചിത്രമായ അനുഭവങ്ങളിലൂടെയും ഫോഗും പാസിപ്പാട്ടൗട്ടും കടന്നു പോകുന്നുണ്ട്. അമേരിക്കയിൽ വെച്ച് ഒരു കേണൽ ഫോഗിനെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിക്കുന്നു. ഔധ എന്ന യുവതിയെ രക്ഷിക്കുന്നതും പാസിപ്പാട്ടൗട്ടിനെ ഒരു സർക്കസ് സംഘം കത്തിയേറുകാരനായി നിർത്തുന്നതും എല്ലാം രസകരമായ സാഹസിക അനുഭവങ്ങളായി നോവലിൽ വിവരിക്കുന്നുണ്ട്.
0: ഡിസംബർ 11 ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുന്ന കപ്പലിൽ കയറിപ്പറ്റാനായി യാത്രാസംഘം ധൃതിപ്പെടുന്നു. ന്യൂയോർക്കിൽ നിന്നും സഞ്ചാരികൾ കയറുന്ന തീവണ്ടി ഒരു സംഘം ആക്രമിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒരു വിധത്തിൽ സഞ്ചാരികൾ രക്ഷപ്പെടുന്നു. യാത്രക്കിടയിൽ കൃത്യസമയം പാലിക്കുന്നതുമൂലം കപ്പൽ യാത്രയും തീവണ്ടി യാത്രയും എല്ലാം യഥാസമയം തന്നെ സഞ്ചാരികൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ലിവർപൂളിലേക്ക് പുറപ്പെടുന്ന

0: ഹെൻറിയറ്റ എന്ന കപ്പലിൽ അവർ യാത്ര തുടരുന്നു. ആ യാത്രക്കിടയിൽ കടലിൽ വച്ച് കടൽക്കൊള്ളക്കാർ കപ്പലിനെ ആക്രമിക്കുന്നു. അതിഭീകരമായ വെടിവയ്പ്പും സംഘട്ടനവും നടക്കുന്നു. ക്യൂൻസ് ടൗൺ എന്ന തീരത്ത് യാത്ര പൂർത്തിയാക്കുവാൻ കഴിയാതെ കപ്പൽ നങ്കൂരമിടുന്നു. അവിടെ നിന്നും ഡബ്ലിനിലേക്ക് പുറപ്പെടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിൽ സഞ്ചാരികൾ യാത്ര തുടരുന്നു.
1: പ്രതീക്ഷിച്ചതുപോലെ ഡിസംബർ 21 സഞ്ചാരികൾ ലിവർപൂളിൽ എത്തിച്ചേരുന്നു. ലണ്ടനിലേക്ക് 6 മണിക്കൂറിന്റെ തീവണ്ടി യാത്ര മാത്രമാണ് ഇനി ബാക്കി.
2: ഭൂമിക്ക് ചുറ്റുമുള്ള പര്യടനം 80 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഡിക്റ്റേറ്റീവ് ഫിക്സ് അറസ്റ്റ് വാറണ്ടുമായി ഓടിയെത്തി. ഇംഗ്ലണ്ടിലെ മഹാറാണിയുടെ പേരിൽ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു, മിസ്റ്റർ ഫോഗ്, ഡിക്റ്റേറ്റീവ് പറഞ്ഞു. എല്ലാവരും ഞെട്ടി. ഇത് കണ്ടുനിന്ന പാസി പാർട്ട് ഔട്ടിന് ദേഷ്യവും സങ്കടവും തോന്നി. ഫിക്സിന്റെ കഴുത്ത് ഞെരിക്കാൻ അവന്റെ കൈകൾ തരിച്ചു. ബ്രിട്ടീഷ് പോലീസുകാർ അവനെ പിന്നാക്കം പിടിച്ചു തള്ളി.
0: തന്റെ യജമാനന് കൃത്യസമയത്ത് ഡിറ്റക്റ്റീവ് ഫിക്സിനെ കുറിച്ച് വിവരങ്ങൾ നൽകാതിരുന്നതിൽ അവൻ പശ്ചാത്തപിച്ചു. യജമാനന് ലക്ഷ്യം കാണാൻ കഴിയില്ല, പന്തയം ജയിക്കാൻ കഴിയില്ല, 20,000 പൗണ്ട് നഷ്ടമാവും. ഫിലിയാസ് ഫോഗിന് കൈകൾ വിലങ്ങണിയിക്കാൻ നീട്ടിക്കൊടുക്കേണ്ടി വന്നു. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. വെറും 9 മണിക്കൂർ മാത്രം മതി പന്തയം ജയിക്കാൻ. തന്റെ സഹസഞ്ചാരികൾക്കൊപ്പം അയാൾ ജയിലിലേക്ക് നടന്നു. പക്ഷേ അധികം സമയം കഴിയും മുൻപേ ആശ്വാസ വാർത്ത തേടിയെത്തി. ഡിറ്റക്റ്റീവ് ഫിക്സ് പറഞ്ഞു,
2: സർ, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ബാങ്ക് മോഷ്ടാവിന് പോലീസ് പിടികൂടി. നിങ്ങളെ കണ്ടാൽ അയാളെ പോലിരിക്കും. സത്യത്തിൽ അതാണ് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം. ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കൂ. താങ്കൾക്ക് പോകാം. ഒരിക്കൽ കൂടെ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു.
0: സഞ്ചാരികൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചു. ഇനി അധികം സമയമില്ല. അവർ ലണ്ടനിലെത്തിയപ്പോൾ പന്തയം വെച്ച സമയത്തേക്കാൾ 5 മിനിറ്റ് പുറകിലായി പോയിരുന്നു.
2: ഫിലിയാസ് ഫോഗും സംഘവും ലണ്ടനിലെ തന്റെ വസതിയിലെത്തി. മണ്ടനായ ഒരു ഡിക്റ്റേറ്റീവ് മൂലം തന്റെ പദ്ധതികൾ പൊളിഞ്ഞ കാര്യം ആലോചിച്ചപ്പോൾ വിഷമം തോന്നി. ബാങ്കിലുണ്ടായിരുന്ന 20,000 പൗണ്ടിൽ 19,000 പൗണ്ട് ഈ യാത്രയ്ക്കായി ചെലവഴിച്ചു കഴിഞ്ഞു. തന്റെ ജീവിതത്തിൽ കണക്കുകൂട്ടലുകൾ പിഴച്ചു പോയിരിക്കുന്നു.
0: ക്ലബിലേക്ക് പോകാൻ ഫോഗിന് തോന്നിയില്ല. അയാൾ പലവിധ ആലോചനകളിൽ മുഴുകി.
3: അങ്ങയെ ഞാനാണ് ഈ ദുരിതത്തിലേക്ക് വലിച്ചിഴച്ചത്. എന്നോട് ക്ഷമിക്കൂ.
2: ഔദാ, നീ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ ഒന്നുമില്ല. സന്ദർഭവശാൽ ഞാൻ താങ്കളെ രക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് അത്ര വലിയ കാര്യമല്ല. ഒരുപക്ഷേ ഈ യാത്ര ഇതിനു വേണ്ടി കൂടി ആയിരുന്നിരിക്കണം.
3: എന്നെ രക്ഷിക്കാൻ സമയം കളഞ്ഞില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഇതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് യാത്ര തിരിച്ച് കൃത്യസമയത്ത് ലണ്ടനിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു.
2: അത് സാരമില്ല. ഭവതി സമാധാനമായിരിക്കൂ. നിങ്ങളിനി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റോ ഉണ്ടോ? ഞാൻ എവിടെയെങ്കിലും എത്തിക്കണോ?
3: എനിക്കാരുമില്ല. എനിക്കിപ്പോ ഈ ഭൂലോകത്ത് നിങ്ങളല്ലാതെ മറ്റാരുമില്ല.
2: എങ്കിൽ ഞാൻ താങ്കളെ വിവാഹം കഴിക്കട്ടെ. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അനുവാദം തരൂ.
0: ഫിലിയാസ് ഫോഗിന്റെ നെഞ്ചിലേക്ക് കരഞ്ഞുകൊണ്ട് ഒരു മാടപ്രാവിനെ പോലെ ഔധ ചേർന്ന് നിന്നു. പള്ളിവികാരിയായ ഫാദർ സാമുവൽ വിൽസനെ കൊണ്ട് വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനായി യജമാനന്റെ നിർദ്ദേശപ്രകാരം പാസിപ്പാട്ട് ഔട്ട് പള്ളിമേടയിലേക്ക് പുറപ്പെട്ടു.
1: ഫിലിയാസ് ഫോഗ് തന്റെ യാത്രക്കിടയിൽ റിഫോം ക്ലബിൽ അംഗങ്ങൾക്ക് കമ്പി സന്ദേശം അയക്കാനോ ഏതെങ്കിലും വിധത്തിൽ അവരെ ബന്ധപ്പെടാനോ ശ്രമിച്ചിരുന്നില്ല.
0: പക്ഷേ പന്തയം അവസാനിക്കാൻ യഥാർത്ഥ സമയം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 20,000 പൗണ്ട് തങ്ങൾക്ക് ലഭിക്കും എന്ന് കരുതി അവരെല്ലാം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഫിലിയാസ് ഫോഗ് ക്ലബിന്റെ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടത്. അയാളെ കണ്ട് ചീട്ടുകളിച്ചുകൊണ്ടിരുന്നവർ എഴുന്നേറ്റു. ഫോഗ് പറഞ്ഞു,

0: സുഹൃത്തുക്കളെ, ഈ പന്തയം ഞാൻ ജയിച്ചിരിക്കുന്നു. ഇത് സമയത്തിന്റെ കളിയാണ്. സത്യത്തിൽ ഞങ്ങൾ 24 മണിക്കൂർ മുമ്പ് തന്നെ ലണ്ടനിലെത്തി. നമ്മൾ കിഴക്കോട്ട്, അതായത് സൂര്യനെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുമ്പോൾ കൂടുതൽ സമയം നമുക്ക് ലഭിക്കും. ഇത് ആലോചിച്ചെടുക്കാൻ ഞാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ പന്തയം വെച്ച സമയത്തിന് മുമ്പേ എത്തി.
1: അത് സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മാന്യന്മാരായ റിഫോം ക്ലബ് അംഗങ്ങൾ ആ പന്തയത്തുക ഫിലിയാസ് ഫോഗിന് നൽകുവാൻ തീരുമാനിച്ചു.
2: നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. പന്തയം വിജയിച്ച ശേഷം തനിക്ക് ലഭിച്ച 20,000 പൗണ്ടിന്റെ സന്തോഷവാർത്തയുമായി ഫോഗ് തന്റെ പ്രിയതമയുടെ സവിധത്തിലെത്തി. അടുത്ത തിങ്കളാഴ്ച ഫാദർ സാമുവലിന്റെ കാർമ്മികത്വത്തിൽ ഫിലിയാസ് ഫോഗും ഔധയും വിവാഹിതരായി. എല്ലാത്തിനും സാക്ഷിയായി ഫോഗിന്റെ വിശ്വസ്ത സഹായി പാസി പാർട്ടൌട്ടും വധൂവരന്മാർക്ക് ആശംസകൾ നേർന്ന് അവരുടെ പുതിയ ജീവിതത്തിൽ പങ്കാളികളാവുന്നതോടെ പുതിയ പ്രതീക്ഷകൾ പകർന്ന് നോവൽ അവസാനിക്കുന്നു.
1: സാഹസികത ഇഷ്ടപ്പെടുന്ന ലോകമെങ്ങുമുള്ള വായനക്കാരുടെ, പ്രത്യേകിച്ചും കുട്ടികളുടെ പ്രിയപ്പെട്ട നോവലാണ് എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്. വായനക്കാരെ വിഭ്രമിപ്പിക്കുന്ന ഈ നോവൽ മാനവരാശിയുള്ള കാലം വരെയും വായിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
3: മായാമുദ്രകൾ

ആകാശവാണി ദേവികുളം സ്പേസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 7, ശകവർഷം 1948 വൈശാഖം 31, 2026 മെയ് മാസം 21 തീയതി വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ സസർവിൻ പർവ്വതനിരകളുടെ താഴ്വരയിൽ ദാൽ തടാകത്തിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ ഏകദേശം 74 ഏക്കർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്നു. ഇനി ഇന്നത്തെ ചോദ്യം. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ആര്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 രാത്രി 7:58 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ആര്?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പി ജയചന്ദ്രൻ, എസ് ജാനകി എന്നിവർ പാടിയത്. ചിത്രം ഇടിമുഴക്കം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

യേശുദാസും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലവ് ഇൻ സിംഗപ്പൂർ. ഗാനരചന ഏറ്റുമാനൂർ ശ്രീകുമാർ. സംഗീതം ശങ്കർ ഗണേഷ്.

അടുത്തഗാനം പാടിയത് പി ജയചന്ദ്രൻ. ചിത്രം തീരം തേടുന്നവർ. ഗാനരചന സത്യൻ ഹന്തിക്കാട്. സംഗീതം എം എസ് വിശ്വനാഥൻ.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഒരൽപ നിമിഷം എന്തും സംഭവിക്കാം എന്നും മനസ്സിലായി. ബഹുചുപ്രഹ അമാനോ കഹീം ഖോഗയാഹോ, അവൻ പെട്ടെന്ന് തന്നെ അങ്ങ് നിശബ്ദനായി. എന്നിട്ട് എവിടെയോ പോയി എന്ന് വിചാരിച്ചു. മനോ കുച്ച് യാത് കർ രഹാഹോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, അവന്റെ മനസ്സ് എവിടെയൊക്കെയോ പോയി. മനോ ഉസ്കെ ഫീതർ കുച്ച് ആലോട്ടിത് ഹോ രഹാഹോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിമർശനം വന്നുപെട്ടോ എന്നൊക്കെ അദ്ദേഹം ആലോചിച്ചു. കുച്ച് ഷെൺത കുറച്ച് സമയത്തേക്ക് ഉച്ചയെ എക്ടക് ദേഖ്തേ രഖേ, അവൻ ഇങ്ങനെ ഒരു തുറച്ചിങ്ങനെ നോക്കിയതിന് ശേഷം പറഞ്ഞു, അച്ഛാ സോജാവോ, ശരി ഉറങ്ങിക്കോളൂ. മെയിം സിർസയിലേക്ക് പാവത്തെ കോട്ടുകർ സോകയാ, ഞാൻ തല മുതൽ കാല് വരെ പൊതിച്ച് കിടന്നു. സോച്ച ഷായദ് അബുവഹ് ചലാജുകയാ, അപ്പൊ ഒന്ന് നോക്കാനോ നീ ഇവിടെ നിൽക്കുവാണോ എന്നൊന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ല.
1: സംശമയാകിയാജി
0: തഫി ഈ വിചിത്ര ഘടന ഘടി അചാനക് ഉസ്നെ മേരെ ഭയർ ദബാനെ ശുരു കർദിയെ ഉസ്കെ മസ്ബൂത്ത് ഹാത്തോം കാ സ്പർശ അനുഭവ കർത്തേ ഹി മേ കാം സാഗയ ഏകേക കർക്കെ ദോനോം പയർ ഖൂബ് അച്ഛി തരക് സേ ദബായെ ഉസ്മെ ബെഡി താകത് തി ഫിർ ഹാത് ദബായെ ഹാത്തോം കി ഏകേക ഉംഗലി ദബായി ഹർ ഘടി ചിന്ത ബനി രഹി ഗൈ കഹീ കോയി ഉംഗലി ചട്കാ നാ ദേ ഇസ്കെ ബാദ് ഉസ്നെ മേരി മുട്ടി ഖോലി ഉസ്മെ കുച്ച് രേഖാ മുട്ടി ബന്ദ് കി ഓർ ചലാ ഗയാ ഉസ്കെ ജാതേ ഹി ഛോട്ടോ നെ ദർവാസ അന്തർ സേ ബന്ദ് കർക്കെ ഉസ് പർ താലാ ലഗാ ദിയ ഹംനെ രാഹത് കി സാസ് ലി ദേഖോ ബച്ചോ ആഗെ ക്യാ ഹുവാ തബി ഏക വിചിത്ര ഘടന ഘടി വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നു അചാനക് ഉസ്നെ മേരെ പർ ദബാനെ ശുരു കർദിയ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ കാല് തടവാൻ തുടങ്ങി ഉസ്നെ മസ്ബൂത്ത് ഹാത്തൂം ക സ്പർശ് ആ സ്ട്രോങ് ആയിട്ടുള്ള കൈയിന്റെ ആ സ്പർശനം അനുഭവ കർത്തേ ഹി മേ കാംസാ ഗയ വിറച്ചുപോയി ഏകേക്ക് കർക്കെ ദോനോ പയർ ഖൂബ് അച്ചി തിരക്സിതായ പക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ രണ്ട് കാലും തടവി കൊടുത്തു ഉസ്മയും ബെഡി താക്കതെത്തി അത് വളരെ താക്കത്തായിരുന്നു ശക്തി ഉണ്ടായിരുന്നു ഫിർ ഹാത്ത് ദബായി അതിനുശേഷം കൈ തടവാൻ തുടങ്ങി ഹാത്തോം കി ഏകേക്ക് ഉങ്കിലി ദബായി അത് മാത്രമല്ല കൈയുടെ ഓരോരോ വിരളായിട്ട് തടവി കൊടുക്കാൻ തുടങ്ങി ഹർ ഘടി ചിന്ത ബനി രഹീകി കഹീം കോയി ഉങ്കിലി ചട്കാൻ നാദേ അദ്ദേഹത്തിന് ഓരോ സമയവും ഇങ്ങനെ ചിന്തയായിരുന്നു ഇനി എന്റെ വിരളെങ്ങാനും പിടിച്ചു ഒടിക്കുവോ ഇദ്ദേഹം എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് പേടിച്ച് ചെയ്യണ്ടെന്ന് പറയാനും പറ്റത്തില്ല അദ്ദേഹം ചെയ്യുകയാണ് പേടിച്ച് അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ് ഇസ്കെ ബാദ് ഉസ്നെ മേരി മുട്ടി കോലി അതിനുശേഷം എന്റെ കൈത്തണ്ട ഇങ്ങനെ പതുക്കെ തുറന്നു ഉസ്മെ കുച്ച് രേഖ അതിലെന്തോ വച്ചു പക്ഷെ എന്താണ് വച്ചതെന്നോ എന്താ നീ വച്ചതെന്ന് ചോദിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എന്തോ വെച്ചു എന്ന് മാത്രം മനസ്സിലായി മുട്ടി ബന്ധുക്കി എന്നിട്ട് അതുപോലെ കൈത്തണ്ട മടക്കി വെച്ചു ഓർച്ചലാകയ എന്നിട്ട് പോയി ഉസ്കെ ജാത്തേ ഹി ചോട്ടു അദ്ദേഹം പോയതും ചോട്ടു എഴുന്നേറ്റ് ഓടി ചെന്നിട്ട് എന്ത് ചെയ്തു ദർവാസ അന്തർസെ ബന്ധുക്കിയ അകത്തുനിന്ന് ആ വാതിലങ്ങ് അടച്ചു ഓർ താലാ ലഗാതിയ പൂട്ടിട്ട് പൂട്ടി ഹംനെ രാത് ഹി സാസ്ലി അങ്ങനെ സമാധാനമായിട്ട് അവിടെ കിടന്നു അദ്ദേഹം എന്തായാലും പുറത്തു പോയി വാതിൽ പൂട്ടിയല്ലോ ഇനി എന്തായാലും നമ്മൾ വാതിൽ തുറന്നാൽ മാത്രമേ അത് വരത്തുള്ളൂ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അത് ഇരുമ്പിന്റെ ജനലാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അത്ര പെട്ടെന്നൊന്നും അദ്ദേഹത്തിന് മുറിക്കാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും അവര് സേഫായി പക്ഷെ കൈയും കാലവും ഒക്കെ തടയി കൈക്കുള്ളിൽ എന്തോ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് ഓക്കെ സംശയമാകിയാ ബെച്ചു
1: ഹാജി
0: ജി ചൈതന്യ പടി
1: തബി ഏക് വിജിത് കടനാഗടി അചാനക് ഉസ്നെ മേരെ പയർ ദബാനെ ശുരു കർ ദിയെ ഉസ്കെ മസ്ബൂത് ഹാത്തോം കാ സ്പർശ് അനുഭവ് കർത്തെ ഹി മേം കാപ്സാ ഗയ ഏകേ കർക്കെ ദോനോം പയർ ഖൂബ് അച്ഛി തര സേ ദബായെ ഉസ്മേം ബഡി താക്കത് ദി ഫിർ ഹാത്ത് ദബായെ ഹാത്തോം കി ഏകേക് ഉംഗലി ദബായി ഹർ ഖടി ചിന്ത ബനി രഹി കി കഹാ കോയി ഉംഗലി ചട്കാ നാ ദേ इसके बाद उसने मेरी मुट्ठी खोली उसमें कुछ रखा मुट्ठी बंद की और चला गया उसके जाते ही छोटू ने दरवाजा अंदर से बंद करके उस पर ताला लगा दिया हमने राहत की सांस ली
0: शाबाश इतने आगे देख लीजिए बच्चों लेकिन नींद नहीं आई मैं जागता पड़ा रहा और सोचता रहा कि उसमें एकाएक बदलाव क्यों कर आया वह उतंड से विनम्र कैसे बन गया മുട്ടി ഖോൽ കർ ദേഖാ തോ ഉസ്മേം 20 പൈസ കാ സിക്കാ താ ലേക്ക് നീന്ത് നീ ആയി ഇത്രയും സംഭവങ്ങൾ നടന്നു നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലായി അവരുടെ അവസ്ഥ എന്താണെന്ന് മെയിൻ ജാഗ്താ പടാ രഹ ഔർ സോചിത രഹ ഞാൻ ഉണർന്നിട്ട് ആലോചിച്ചു ഇതെന്താണ് ഉസ്മേം ഏകായേക് ബദലാവ് ക്യോം കർ ഓരോ മിനിറ്റ് കഴിയും തോറും അദ്ദേഹത്തിന് ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഓരോരോ ചിന്തകൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നു വഹ ഉദണ്ട് സേ വിനമ്ര അദ്ദേഹം വളരെ ക്രൂവൽ ആയിരുന്നു പിന്നെ അദ്ദേഹം പെട്ടെന്ന് എങ്ങനെയാണ് ഒരു വിനമ്ര ഭാവത്തിലേക്ക് അദ്ദേഹം വന്നത് മുട്ടി ഖോൽ കർ ദേഖാത്ത ഉസ്മേം 20 പൈസയ്ക്ക് സിക്കാത്ത അപ്പൊ ഞാൻ എന്റെ കൈത്തണ്ട തുറന്ന് നോക്കിയപ്പോൾ അതില് കേവലം 20 പൈസയുടെ ഒരു നാണയം സിക്കാന്ന് വെച്ച നാണയത്തൊട്ടാണ് വെച്ചിരിക്കുന്നത് ധീരെ ധീരെ കുത്തി സുലച്ചനയിലേകി രഹസ്യം പതിയെ ചുരുൾ അഴിയാൻ തുടങ്ങി കിതാബോം കോ ഉസ്കെ ഭേങ്കാ നഹീന്ത ഇപ്പൊ ഉടനെ നമ്മുടെ ഔദർ ആലോചിച്ചത് അദ്ദേഹം പുസ്തകം വലിച്ചെറിഞ്ഞിട്ടില്ല ബാക്കി എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു കിതാബേ ദേഖകർ അഞ്ചാനേ

0: उसके मन में यह बात आई होगी कि ये शायद लिखने पढ़ने वाले आदमी है। किताबें देखकर अनजाने ही उसके मन में അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഇഹ് ബാത്ത് ആയി ഹോഗി ഈ ചിന്ത തുടങ്ങി കാണാൻ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു സംശയം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തോന്നി. ഷായത് ഗുരു ഹൈ, ചിലപ്പോൾ ടീച്ചറാണോ സാറാണോ എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ അവന് തോന്നിക്കാണാം. ഉസ് വിക്ഷിപ്ത അവസ്ഥാമേം ഭീ ഉസ്കെ അവചേതനാമേം ഇഹ് സംസ്കാർ ദബാ പെടാ താക്കി ഗുരു കാ തോ ആദർ കർണ ചാഹിയേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇത് ഗുരുവാണെന്നോ ഗുരുവിനെ ഒന്ന് ആദരിക്കണമെന്നോ എന്നൊരു ചിന്ത അവൻ എവിടെയോ പെട്ടെന്നൊന്ന് സ്ട്രൈക്ക് ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഓദർ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവർ ഇഹ് മാലും ഹോനാ പെർഹീം ഏം ശിക്ഷകുഹും, ഞാൻ ഒരു അധ്യാപകനാണ് എന്ന ചിന്ത അവനിലേക്ക് വന്നു കാണും. ഉസ്കാ വ്യവഹാരേക്കായേക്ക് ബദൽഗയ, അപ്പൊ തന്നെ സഡൻലി അദ്ദേഹത്തിന്റെ ബിഹേവിയറിന് ഒരു ചേഞ്ചസ് അവിടെ വന്നു. ഉസ്കി വിക്ഷിപ്താവസ്ഥ പർ ഉസ്കി സംസ്കാരവും ബെടത്പ, അദ്ദേഹത്തിന് ആ ഭ്രാന്തമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് തന്നെ അവന്റെ ആ ഒരു കൾച്ചറിലേക്ക് ഉസ്കി സംസ്കാരവുമേയും ബെടുത്ത ഒരു മാറ്റം, ഒരു ചേഞ്ചസ് അവന് പെട്ടെന്ന് വന്നു. സംശയമാകു
1: ഹാജി
0: ആകെ തീക്ലീച്ചു. ശിക്ഷക ദിവസക്കെ അവസർ പർ പൂരേ ദേശമേയും അൻഗിനത് ശിക്ഷകവും കോ സമ്മാൻ കിയാ ജാതാ ഹെ, മേരെ ശഹർമേ മേരാ ഭി കൈ ബാർ സമ്മാൻ ഹോ ചുക്കാ ഹെ. ലേക്കിൻ ഉസ് രാത് കോ ഭയ ഔവർ ആതങ്ക കെ സായേ മേം ഹി സഹി മുഝേ ജോ സമ്മാൻ മില വഹ അപൂർവ ഥാ. മേനെ കഭേ നഹി സോചാ ഥാ കി ഏക് ശിക്ഷക കെ രൂപമേ മേരാ സർവശ്രേഷ്ഠ സമ്മാൻ ഇസ് പ്രകാർ ഹോഗാ. ഇസ്കേ ബാദ് മുഝേ കച്ചി സേ നീന്ദ് പട് ഗയി. അപ്പൊ അദ്ദേഹം ആലോചിക്കുകയാണ്, ശിക്ഷക ദിവസം നമ്മളൊരു ടീച്ചേഴ്സ് ഡേ വരുമ്പോൾ അറിയാം ടീച്ചേഴ്സ് ഡേക്ക് കുട്ടികൾക്ക് സമ്മാനം തരാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അതുപോലെ ആ ശിക്ഷക ദിവസത്തില് പൂരേ ദേശമേ രാജ്യം മുഴുവനും അൻഗിനത് ശിക്ഷകവും പോകും. അപ്പൊ എത്രമാത്രം നമുക്ക് അധ്യാപകരുണ്ടോ അവർക്കെല്ലാം സമ്മാൻ കിയാ ജാ, മേരെ ഷഹർ മേം ഭീ മേരി കൈ ബാർ സമ്മാൻ ഹോ ചുക്കാ ഥാ, എന്റെ ഗ്രാമത്തിലും എനിക്ക് ഒരുപാട് തരത്തിലുള്ള സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ലേക്കിൻ ഉസ് രാത്തുക്കോ, എന്നാൽ ആ രാത്രി സമ്മാനിച്ച ആ ഒരു സമ്മാനം ഭയ ഓർ ആതങ്കേ സായേ മേം ഹി സഹി, ആ ഒരു രാത്രി ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു പേടിയും മുച്ചേ ജോ സമ്മാൻ മില എനിക്കൊരു സമ്മാനം തന്നു, അതെല്ലാം അപൂർവത്ത അപൂർവങ്ങളിൽ അപൂർവം അല്ലെ. എല്ലാവർക്കും ഹാ ടീച്ചേഴ്സ് ഡേ അല്ലെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണോ തന്നത്? അല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. ഭീഷണിയിലൂടെയും ഭയപ്പെടുത്തലിലൂടെയും അവസാനം അവൻ എനിക്ക് തന്ന സമ്മാനം അതെനിക്ക് ഒരിക്കലും മറക്കാനും പറ്റില്ല, അത് അപൂർവമായിരുന്നു. മെയിനെ കഫി നെഹി സോച്ചാ താക്കി ഏക് ശിക്ഷകയ്ക്ക് രൂപമേ മേരാ സർവശ്രേഷ്ഠ സമ്മാൻ ഇസ് പ്രകാർ ഹോക. ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒരു ഗുരു എന്നുള്ള നിലയിൽ എനിക്ക് ഇത്രയും സർവശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമ്മാനം, കാല് തടവി തന്നു കൈ തടവി തന്നു അതിനകത്ത് ഒരു നാണയവും വെച്ചിട്ട് പോയി ഇങ്ങനെ എനിക്ക് കിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇസ്കേ ബാദ് മുജേ കച്ചി സി നീന്ത് പഴുകെ, എനിക്കൊരു ആഴത്തിലല്ലാത്ത വളരെ ഡീപ്പ് അല്ലാത്ത ഒരു ഉറക്കം ചെറിയൊരു മയക്കത്തിലേക്ക് ഞാൻ പോവുകയായിരുന്നു. സംശയ ആകെ ബെച്ചു
1: ഹാജി
0: ആകെ ദേഖലേജിയെ ബെച്ചു. സബേര ഹുവ ബിഖരെ സമ്മാൻ കോ ഫിർസേ പിറ്റോ മെയിൻ ജമാത്തെ ഹുയെ ചോട്ടോനെ കഹ ഉസ്നെ ഹമാരി കാനി കൗട്ടി തക് നഹീൻ ലി ദർവാസ ഖോൽകർ ഹം ബാഹറായെ പടോസ് കേ യുവക് സെ കഹ രാത് കോ ഏക് പാഗലിനെ ഹമേ ബഹുത് പരേശാൻ കിയ ഖണ്ഡേ ഠേഠ് ഖണ്ഡേ തക് ഹമേ ഡറാത്ത ധംകാത്ത രഹ വഹ് ഹമേ പീട്ട് ഭീ സക്താ ഥാ. അപ്പോ രാവിലെയായി കഥ തുറന്നു. സബേരെ ഹുവ ബിഖേരെ സമ്മാൻ കോ ഫിർസേ പിട്ടുനെ സമ്മാനെ ഹുയ, അതായത് കിട്ടിയ ആ സമ്മാനം ബാഗിലേക്ക് അദ്ദേഹം വെച്ചു. ചോട്ട് പറഞ്ഞു ഉസ്നെ ഹമാരി കാനി കൗഡി, അതായത് ഒരു ചില്ലി കാശ് പോലും എടുത്തില്ല, കാനി കൗഡി മുതലപ്പോ ഒരു ചില്ലി കാശ് പോലും അതിന് എടുത്തിട്ടില്ല ബാഗിൽ നിന്ന്. അപ്പൊ ദർവാസ ഖോൽകർ ഹാം ബാഹർ ഗയെ, രാവിലെ ആയപ്പോ വാതിൽ തുറന്നവർ പുറത്തേക്ക് ഇറങ്ങി. പടോസ്കെ യുവക്സെ കഹ, അയൽപക്കത്തുള്ള ആ ഒരു പയ്യനോട് പറഞ്ഞു രാത്രി ഇതുപോലെ ഒരാൾ വന്നു എന്നും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചുവെന്നും ഖണ്ഡേ ഡേറ്റ് ഖണ്ഡേ ഒന്ന് ഒന്നര മണിക്കൂറോളം നമ്മളെ ഭീഷണിപ്പെടുത്തി. അപ്പൊ വേ മേരെ പിതാഹേ, അപ്പൊ ഉടനെ ആ കുട്ടി ആ പയ്യൻ ഉത്തരം കൊടുക്കുകയാണ് അതെന്റെ അച്ഛനാണ്. പാഗൽ പൻക ദൗരാ പഠിത്താഹേ തപി ഐസെ ഹർക്കത്തെയും കർത്തേഹേ പർ കിസി കോ മാർത്തേ നെഹീം വൈസേ വേ യഹാ നെഹീം രഹത്തെ മണ്ടിദീപ് മേ മേരെ ഭായും കെ പാസ് രഹത്തെ തേ കൽ രാത് ഗോഹി ആയേ ഹെ. അപ്പൊ പറഞ്ഞു അതെന്റെ അച്ഛനാണ് വന്നിട്ട് പോയത്, അദ്ദേഹം കുറച്ച് പ്രശ്നമുള്ള ഒരാളാണ്, പർ കിസിക്കോ മാർത്തനെയും പക്ഷെ ആരെ അടിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്. വൈസേഹി വേ യഹാ നെഹീൻ രഹത്തെ, ഇവിടെയല്ല താമസിക്കുന്നത്, മണ്ടി ദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സഹോദരന്റെ കൂടെയാണ് താമസിക്കുന്നത്, ഇന്നലെ ഇവിടെ വന്നതാണ് എന്ന് തിരിച്ച് പയ്യൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നതാണ്. സംശയമാകിയ ബെച്ചു
1: ഹാജി
0: ടീക്ക് ബെച്ചു ആകെ ദേഖലിച്ച് ഹമാരി മദദ് കേലിയെ തും ആയിക്കും നെഹി. അപ്പൊ അമ്മ ചോദിക്കുകയാണ് എന്റെ സഹായത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് വരാത്തത്? മെയിൻ ഖേത്ത് പർ സോയാഥ സോയാബീൻ കട്ടരഹാഥ. അപ്പൊ ഈ പയ്യനോട് അദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഞങ്ങൾ രക്ഷയ്ക്ക് വന്നില്ല. അപ്പൊ പറഞ്ഞു ഞാൻ വയലിലായിരുന്നു. അഭി ആയാ ഹോം ആപ്കെ ഹാംസെ ആനയ്ക്ക് ബാധുവേ ചബൂത്തരെ ചലേഥെ, അദ്ദേഹം നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഈ വഹീം ഹെ അവിടെയുണ്ട്. ഹമാര രാസ്ത ചബൂത്തരേ സെ ഹോക്കർ ജാത്ത, അപ്പൊ ഇനി ഇവർ

ഉറപ്പും പോവേണ്ടത് അങ്ങോട്ടേക്കാണ്. ഹം വഹാംസെ നികൽത്തേത്തു വഹ വഹാം ഖടാമില, അപ്പൊ അവിടെ അവൻ കാണുമായിരിക്കും. ഹംനെ ഉസ്കി ഓർ ധ്യാൻ നഹീൻ ദിയ തപ്പി നീച്ചെ ഉദർക്കർ കുടനോം കെ ബെൽ ചുക്കുക്കർ ഉസ്കി മേരെ പാവുചോയി. അപ്പൊ അദ്ദേഹം കണ്ടുടനെ തന്നെ കാലൊക്കെ പിന്നെ ബെൻഡ് ചെയ്തിട്ട് എന്റെ കാൽപാദത്തിൽ വന്ന് തൊട്ടു, ഗുരുദേവ്

0: ലോകത്തുള്ള എല്ലാ ഗുരുക്കന്മാരെയും ആദരിക്കുക എന്നുള്ള ഒരു രീതി നീ അത് കാണിച്ചു തന്നു. ഇസ്കെ സാത്തഹി ഹം ആഗെ ബെഡലേയെ ഔർ ഹാ എഹ് സിക്ക ആജിഫി മേരെ പാസ് ഹെ. അപ്പം അദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അവൻ പിന്നെ വേറൊരു തരത്തിൽ ഉപദ്രവിച്ചില്ല. അദ്ദേഹം തന്ന നാണയം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സംശമി ആജ്ഞാപിച്ചു.
1: ഹാജി
0: ടീക്ക് ഇസ്മയും ദോ സവാൽ ഹെ പെഹല ഏ ഹെ കുത്തി സുലച്ചനെ ലഗീസെ ആപ്നെ ക്യാ സമച്ച. ഈ സവാൽ ക ജവ അർപ്പിതാ ബതായി.
1: പാഗൽ ആദ്മി ലേഖക് ഏക് ശിക്ഷക് സമച്ചകർ ഉൻക ആദർ കർണെ ക കാരൺ സമച്ചനെ ലഗ.
0: ठीक है सबाश अर्पिता. अभी और एक सवाल है. सवाल ये है लेखक भाई और आदर की उस रात को मिला सम्मान अपूर्ण मानते हैं क्यों? चैतन्य आप बताइए उत्तर.
2: शिक्षक दिवस में सब लोग शिक्षकों का आदर करते हैं. लेखक की भी कई सम्मान मिल चुके थे लेकिन एक पागल आदमी शिक्षक समझकर आदर करते वक्त लेखक को वह अपूर्ण मानता है.
0: ठीक है शाबाश चैतन्य. समझ में आ गया इस यात्रा वृत्तांत.
1: हाँ जी
0: जी. आज का कक्षा दर समाप्त हो गया.
1: धन्यवाद अध्यापिका जी.
0: धन्यवाद बच्चों.
3: ഹിന്ദി പാഠമാണ് ഇതുവരെ കേട്ടത്. പഠിപ്പിച്ചത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി. പഠിച്ചത് അർപ്പിത ഡി ചൈതന്യ മോഹൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ്. മഴക്കാലം രോഗാതുരതയുടെ കാലം കൂടിയാണ്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു കരുതൽ ഏറെ അത്യാവശ്യമാണ്. അതായത്, രോഗം വരാതെ ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ആയുർവേദത്തിൻ്റെയും അടിസ്ഥാന പ്രമാണം. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപും തുടക്കത്തിലും നമ്മൾ ചെയ്യേണ്ട മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ പ്രതിപാദിക്കുന്നത്. മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. കടുത്ത വേനൽ കഴിഞ്ഞ് ഇടയ്ക്കുള്ള വേനൽ മഴയും വരാൻ പോകുന്ന മഴക്കാലവും തീർച്ചയായും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട സമയമാണിപ്പോൾ. കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ സംരക്ഷണവും വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ആയുർവേദത്തിൽ. ഋതുചര്യയും ഋതുക്കളുടെ ഇടയിൽ വരുന്ന ഋതുസന്ധികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേനൽ മാറി മഴക്കാലം എത്തുന്നതിന് തൊട്ടു മുൻപുള്ള കാലം കുറച്ച് ജാഗ്രത വേണ്ട സമയമാണ്. ചിക്കൻഗുനിയ, ഡെങ്കു ഫീവർ, എലിപ്പനി തുടങ്ങിയ പകർച്ചപ്പനികൾ പൊതുജനാരോഗ്യത്തെ സാരമായി ബാധിച്ച കാലം മുതൽക്കാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തെയും ആരോഗ്യ സംരക്ഷണത്തെയും ഒക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണാൻ തുടങ്ങിയത് എന്ന് പറയാം. മഴക്കാലം പൊതുവെ മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി കുറയുകയും രോഗാതുരത കൂടുകയും ചെയ്യുന്ന കാലമാണ്. രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക്, അതായത്

രോഗാണുക്കളുടെ വളർച്ചയും വ്യാപനവുമൊക്കെ കൂടുന്ന കാലമാണ്. ആയതിനാൽ മഴക്കാലത്തിന് മുന്നേ തന്നെ കൊതുകുജന്യ രോഗങ്ങൾ, എലി, വവ്വാൽ തുടങ്ങിയ ജന്തുജന്യ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ ഇവയൊക്കെ വരാനുള്ള സാധ്യത മുന്നേ കണ്ടു വേണം പ്രവർത്തിക്കുവാൻ. ഏറ്റവും പ്രധാനം മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ്. മഴ ശക്തമാകുന്നതിന് മുന്നേ തന്നെ മഴവെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്നതിനും ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുന്നതിനും വേണ്ട ശ്രദ്ധ വേണം. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്തരീക്ഷത്തിൽ വായു, ജലം, ഭൂമി ഇവയെല്ലാം ഒരുപോലെ രോഗകാരകമാകാൻ സാധ്യതയുള്ള കാലമാണ് വരുന്നത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത്. ചെറിയ അശ്രദ്ധ കൂടി വലിയ രോഗാവസ്ഥയ്ക്ക് വഴിതെളിക്കാം. പ്രധാനമായും വീടിനും സ്ഥാപനങ്ങൾക്കും ചുറ്റും കാണുന്ന ചിരട്ട, പാത്രങ്ങൾ, ടയറുകൾ മുതലായവയിൽ മഴവെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. ടെറസ്, സൺഷെയ്ഡ് എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ പതിവായി നീക്കം ചെയ്യുകയും ശരിയായി സംസ്കരിക്കുകയും വേണം. സ്ഥിരമായി ഉപയോഗിക്കാത്ത ക്ലോസറ്റുകൾ അടച്ചു വയ്ക്കുക. കക്കൂസ്, വിൻപൈപ്പ് കൊതുക് കടക്കാത്ത വിധം സംരക്ഷിക്കുക. ഫ്രിഡ്ജ്, കൂളർ, ചെടിച്ചട്ടികൾ മുതലായവയിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുകയും വേണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാവുന്നതാണ്. വീടിനും കെട്ടിടങ്ങൾക്കും ചുറ്റുമുള്ള പാഴ്ചെടികൾ, കാടുകൾ ഇവ വെട്ടിത്തെളിക്കേണ്ടതാണ്. കിണറിലെ വെള്ളം ശുദ്ധീകരിക്കുക. കിണറിന് ചുറ്റും മലിനജലം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കണം. കുടിവെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ അടച്ചു സൂക്ഷിക്കണം. മണിപ്ലാന്റ് പോലുള്ള ചെടികൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നതിന് പകരം മണ്ണിൽ കുഴിച്ചു വയ്ക്കുക. വെള്ളത്തിലാണ് എങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ വെള്ളം മാറ്റുവാൻ ശ്രദ്ധിക്കുക. കുടിവെള്ളം ശേഖരിക്കുന്ന പാത്രത്തിൻ്റെ ഉൾഭാഗം ആഴ്ചയിൽ ഒരിക്കൽ കഴുകുക. മരക്കുറ്റികളിലും മരപ്പൊത്തുകളിലും മണ്ണ് നിറയ്ക്കുക. അതുപോലെ മലിനജലത്തിൽ ജോലി ചെയ്യുന്നവരും കൃത്യമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കണം. മണ്ണിൽ ജോലി ചെയ്യുന്നവർ, കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർ, പ്രത്യേകിച്ചും തൊഴുത്ത്, കൂട് ഇവ വൃത്തിയാക്കുമ്പോൾ, ഭക്ഷണം നൽകുമ്പോൾ, അവയെ കുളിക്കുമ്പോഴൊക്കെ ശുചിത്വ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിലുള്ള മുറിവുകൾ, കണ്ണ്, മൂക്ക്, വായ എന്നിവയിലെ ശ്ലേഷ്മസ്തരങ്ങൾ ഇവ വഴിയാണ് രോഗാണു ഉള്ളിൽ കടക്കുന്നത്. ആയതിനാൽ മുറിവുകൾ, കാലിൽ വിള്ളൽ ഒക്കെ ഉള്ളവർ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുക. കയ്യുറകളും കാലുറകളും ഉപയോഗിക്കേണ്ടതാണ്. ഉണങ്ങാത്ത മുറിവുകൾ ഉള്ളവർ കൃത്യമായ ചികിത്സയും കൈകളുടെ ശുചിത്വവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശൗചകാര്യങ്ങൾക്ക് ശേഷവും ഭക്ഷണത്തിന് മുന്നേ മറ്റു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്ന രീതിയിൽ വൃത്തിയായി കഴുകുക. ഇതുപോലെ കൊതുക് നിയന്ത്രണത്തിനും അതുപോലെ മറ്റ് ജന്തുജാലങ്ങളുടെ മാലിന്യങ്ങളിൽ സംസർഗം വരാതിരിക്കുവാനും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് അത്തരം രോഗങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നതാണ്. കൊതുക് നിയന്ത്രണത്തിനായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പുകയില കഷായം, സോപ്പ് ലായനി, വേപ്പെണ്ണ ഇവ 5:3:1 എന്ന അനുപാതത്തിൽ നന്നായി യോജിപ്പിച്ചൊഴിക്കുക. കടുക്, മഞ്ഞൾ, കുന്തിരിക്കം, വെളുത്തുള്ളി എന്നിവ വേപ്പെണ്ണയുമായി ചേർത്ത് പുകയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. തുളസിയോ തുമ്പയോ അല്പം ചതച്ച് വീടിനു സമീപം തൂക്കിയിടാം. പുൽത്തൈലം, യൂക്കാലിപ്റ്റസ് ഓയിൽ, കർപ്പൂര തൈലം തുടങ്ങിയവ കൊതുക് ഇരിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങളിൽ തുടയ്ക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. കൊതുക് തിരി, മറ്റു രാസവസ്തുക്കൾ അടങ്ങിയ ലേപനങ്ങൾ പരമാവധി കുറച്ച് പ്രകൃതിദത്ത മാർഗങ്ങൾ അവലംബിക്കുക. സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അപരാജിത ധൂമം അന്തരീക്ഷത്തിൻ്റെ ഈർപ്പം കുറയ്ക്കുന്നതിനും അന്തരീക്ഷത്തിലെ വൈറൽ ലോഡ് കുറയ്ക്കുന്നതിനും സഹായകമാണ്. കൊതുകിൻ്റെ സാന്ദ്രത കുറയ്ക്കാനും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ജനസാന്ദ്രതയുള്ള ഇടങ്ങളിലും കൊതുക് സാധ്യത ഉള്ള പ്രദേശങ്ങളിലും എല്ലാ വീടുകളിലും ഒരേ സമയം ഇതുപയോഗിച്ച് പുകയ്ക്കുന്നതാണ് ഉത്തമം. പരിസര ശുചിത്വത്തിനോടൊപ്പം തന്നെ വ്യക്തിശുചിത്വവും വ്യക്തികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ശക്തമായ മഴ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിൽ ജീവിതചര്യകൾ മാറ്റുക. രോഗപ്രതിരോധ ശേഷി എന്നത് ഒരൊറ്റമൂലി കൊണ്ടോ മഞ്ഞളോ വെളുത്തുള്ളിയോ കൂടുതൽ കഴിച്ചതുകൊണ്ടോ കിട്ടുന്നതല്ല. അന്തരീക്ഷത്തിൽ ഈർപ്പാംശമുള്ളപ്പോൾ രോഗാണുക്കളുടെ, അതായത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗാണുക്കളുടെ വളർച്ച കൂടുന്നു. അവ പരത്തുന്ന രോഗവാഹകർക്കും അനുകൂലമായൊരു കാലാവസ്ഥയാണിത്. ഇവയൊക്കെ എത്ര ശക്തമായി

0: എന്നാലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമാണ് എങ്കിൽ ഒരു പരിധിവരെ പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ നേടാം. എന്നാൽ ഇന്നത്തെ മാറിയ ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഒക്കെ കാരണം മനുഷ്യരുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. സമയക്കുറവ്, ജനസാന്ദ്രത കൂടിയത്, അന്യരാജ്യങ്ങളിൽ നിന്നും ആളുകളുടെ വരവ്, യാത്രകൾ കൂടിയതൊക്കെ രോഗസംക്രമണത്തിൻ്റെ നിരക്കും കൂട്ടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ജീവിതചര്യകളിലും ഭക്ഷണ രീതിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. നാം കഴിക്കുന്ന ഭക്ഷണം, ഉറക്കം, വ്യായാമം, മാനസികാരോഗ്യം, നമ്മുടെ ശീലങ്ങൾ, ഇവയൊക്കെയാണ് രോഗപ്രതിരോധ ശേഷിയുടെ സൂചകങ്ങൾ. ആയതിനാൽ വരാൻ പോകുന്ന മഴക്കാലത്തെ മുന്നിൽ കണ്ട് നമുക്ക് ഇവയിലൊക്കെ ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയാൽ രോഗപ്രതിരോധ ശേഷിയെ കൃത്യമാക്കുവാൻ സാധിക്കും. ആയുർവേദം ഒരു വ്യക്തിഗത ആരോഗ്യശാസ്ത്രമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷിയൊക്കെ അയാളുടെ അഗ്നിബലം അഥവാ ചയാപചയ പ്രക്രിയയുടെ തോത്, അതായത് മെറ്റബോളിക് സ്റ്റാറ്റസ്, ഗട്ട് ഹെൽത്ത് ഇവയൊക്കെ അനുസരിച്ച് വ്യത്യസ്തമാണ്. മഴക്കാലത്ത് ഒരു വ്യക്തിയുടെ അഗ്നിബലം സാധാരണയായി കുറയുന്നു, പക്ഷേ വിശപ്പ് കൂടുകയും ചെയ്യുന്നു. അത് ഏത് പ്രായക്കാരിലും ബാധകമാണ്. ദഹനശക്തി കൃത്യമല്ല എങ്കിൽ ആയതിനനുസരിച്ചുള്ള ഭക്ഷണക്രമം ശീലിക്കേണ്ടതാണ്. മഴക്കാലത്തിന് മുന്നേ തന്നെ രോഗപ്രതിരോധ സംവിധാനം ശക്തമാക്കുന്ന രീതിയിലുള്ള ആഹാരശീലങ്ങളും ചര്യകളും ശീലിക്കേണ്ടതാണ്. പ്രതികൂലമായ കാലാവസ്ഥയിൽ രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക് ബലം കൂടുന്നു. ദഹിക്കാൻ എളുപ്പമുള്ളതും പുളിരസം, ആവശ്യത്തിന് ഉപ്പ്, അല്പം എണ്ണമയമുള്ള ആഹാരം ചൂടോടുകൂടി കഴിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക, ചെറുപയർ, ഉലുവ, മുതിര, ഗോതമ്പ്, ഇറവ ഇവ കൊണ്ടുള്ള ആഹാരം ഉപയോഗിക്കാവുന്നതാണ്. വഴുതണങ്ങ, കുമ്പളങ്ങ, പാവയ്ക്ക, തക്കാളി എന്നീ പച്ചക്കറികൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. മുന്തിരി, മാതളം എന്നീ പഴങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. തേൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിന് സഹായിക്കുന്നു. പയർ, മാംസം ഇവ കൊണ്ടുള്ള സൂപ്പും ഉപയോഗിക്കാവുന്നതാണ്. മാംസാഹാരം നന്നായി വേവിച്ചു മാത്രം ഉപയോഗിക്കുക. ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞി പോലുള്ള ആഹാരം ഒരു നേരത്തെ ആഹാരമായി ഉപയോഗിക്കാവുന്നതാണ്. ആശാളി, പഞ്ചകോല ചൂർണവും കഞ്ഞിയിൽ ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയും ദഹനശക്തിയും കൃത്യമാക്കുന്നതിന് സഹായകമാണ്. മഴക്കാലത്ത് വിശപ്പ് കൂടിയിരിക്കുമെങ്കിലും ദഹനശേഷി ശക്തമാകണമെന്നില്ല. ആയതിനാൽ ഓരോരുത്തരുടെയും ദഹനശക്തി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വരുന്ന അലർജി പോലുള്ള കണ്ടീഷൻസ് ഒഴിവാക്കുന്നതിന് ദശമൂല കടുത്രയം കഷായത്തിൽ കരിപ്പെട്ടി ചേർത്ത് വൈകുന്നേരത്തെ ചായയ്ക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കൃത്യമായ വ്യായാമവും കൃത്യമായ ഉറക്കവും. ഇന്നത്തെ കാലത്ത് അമിത വ്യായാമം ചെയ്യുന്നവരും വ്യായാമം ചെയ്യാത്തവരുമാണ് കൂടുതൽ. അവനവന്റെ ബലത്തിന്റെ പകുതി മാത്രം ഉപയോഗിച്ച് വ്യായാമം ചെയ്യുക നടത്തം ശീലമാക്കാവുന്നതാണ്. മഴയിൽ പുറത്ത് നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വീട്ടിലെ ജോലികൾ ആയതിനനുസരിച്ച് ക്രമീകരിക്കുക. ശ്രദ്ധിക്കേണ്ടത്, തളർന്ന് അവശരാകുന്നത് വരെ വ്യായാമം ചെയ്യരുത്. സർക്കാർ ആയുർവേദ ആശുപത്രികൾ വഴി യോഗ ക്ലബുകളും യോഗ പരിശീലനവും ലഭ്യമാണ്. ആയതിൻ്റെ പ്രയോജനം ലഭ്യമാക്കുന്നതും നല്ലൊരു വ്യായാമ മുറയാണ്. ജീവിതശൈലി രോഗമുള്ളവരും ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. ആയതിനാൽ അവരുടെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, ഔഷധം ഇവയിലും ശ്രദ്ധ വേണം. ഉപ്പ്, പഞ്ചസാര ഇവയുടെ ഉപയോഗം ക്രമപ്പെടുത്തുക. 6 മുതൽ 7 മണിക്കൂർ വരെയും ഉറക്കം ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റ് പകർച്ചവ്യാധികൾ ഉണ്ടായാൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രമേഹത്തിൻ്റെയും രക്താതിമർദ്ദത്തിൻ്റെയും അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും സ്ഥിരം ഔഷധം ഉപയോഗിക്കുന്നവർ അതിൻ്റെ ഉപയോഗം ക്രമപ്പെടുത്തേണ്ടതാണ്. ഒരിക്കലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഔഷധം നിർത്തി സ്വയം ചികിത്സ ചെയ്യരുത്. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കൂട്ടരാണ് കുട്ടികളും വൃദ്ധജനങ്ങളും. മഴക്കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ സജ്ജരാകുന്ന കുട്ടികൾ അവരുടെ ശുചിത്വ കാര്യങ്ങളിലും ആഹാരത്തിലും വ്യായാമത്തിലും ഉറക്കത്തിലും ശ്രദ്ധ വേണം. അതുപോലെ വൃദ്ധജനങ്ങൾ പൊതുവെ മഴക്കാലത്ത് മടി പിടിച്ചിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ വ്യായാമക്കുറവ് മൂലവും മറ്റ് രോഗാവസ്ഥ മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഉറക്ക ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും അവരുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ സാധാരണ പേശിവേദന, സന്ധിവേദന, ത്വക്ക് രോഗങ്ങളൊക്കെയും ഈ കാലത്ത് വരാൻ സാധ്യതയുണ്ട്. വ്യക്തി ശുചിത്വത്തിലും പരിസര ശുചിത്വത്തിലും കൃത്യമായ പ്രാധാന്യം നൽകിയും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിലുള്ള ഭക്ഷണവും ഉറക്കവും വ്യായാമവും ശീലമാക്കിയാൽ ഇനി വരാൻ പോകുന്ന മഴക്കാലത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണം സാധ്യമാക്കാവുന്നതാണ്. വ്യക്തിഗത ആരോഗ്യ ശുചിത്വ ശീലങ്ങളിലും പരിസര ശുചിത്വ ശീലങ്ങളിലും വേണ്ട പ്രാധാന്യം നൽകി മഴക്കാലം വരുന്നതിന് മുന്നേ തന്നെ മഴക്കാലം രോഗങ്ങളുടെ കാലമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സ്വയം ചികിത്സ ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്ന് ലഭ്യമാക്കുക. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം കൃത്യമായി ശീലിക്കുകയും വേണം. അവനവൻ്റെ ആരോഗ്യം അവനവൻ്റെ ഉത്തരവാദിത്വമാണ്, ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ് എന്നുകൂടി മുന്നിൽ കണ്ട് ചര്യകൾ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യകരമായ ഒരു മഴക്കാലം നമുക്ക് സാധ്യമാകുന്നതാണ്.
1: മഴക്കാലപൂർവ്വ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കൾ വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ക്ലിയോപാട്ര എന്ന നാടകത്തിന് വേണ്ടി ജിമ്മി പാടിയത്. ഗാനരചന എം എസ് രവി, സംഗീതം സേവ്യർ നായത്തോട്.

ദേവയാനി എന്ന നാടകത്തിനു വേണ്ടി രാജീവാലുങ്കൽ രചിച്ച് ആലപ്പി വിവേകാനന്ദൻ ഈണം പകർന്ന് സംഗീതം പാടിയത്.

ദേവയാനി എന്ന നാടകത്തിന് വേണ്ടി രാജീവാലുങ്കൽ രചിച്ച് ആലപ്പി വിവേകാനന്ദൻ ഈണം പകർന്ന് ശോഭ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. നാടകഗാനങ്ങൾ സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് ഓഫ് എമിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേള. 8:00 അങ്കണം പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ യങ് അച്ചീവേഴ്സ് സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇതിൽ മൈൻഡ്ഫുൾനെസ്, കുട്ടികളുടെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ സംസാരിക്കുന്നു. 9:30 നാടകം ഇത്തിൽ കണ്ണി, രചന എൻ കൃഷ്ണപിള്ള. 10:30 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:50 ടൂറിസം ഡയറി. 5:55 അറിയിപ്പുകൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 പുത്തൻപാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഹൃദയരാഗങ്ങൾ. 10:00 സ്മൃതിനിലാവ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുടപ്പനക്കുന്നിലെ കോളോത്ത് മണ്ണിലെ വിശാലമായ വിസ്മയ കാഴ്ചകളിലേക്ക് പോകാം. മലയോര പ്രദേശത്തെ ഹരിതാഭയ്ക്ക് സമാനമായ ഹരിതശോഭയോടെ ഈ നവജീവൻ തളിരണിഞ്ഞു നിൽക്കുന്നു. ഇത് ശ്രീ ചാക്കോയുടെ സദനം. നാലര ഏക്കറിൽ നടന്നു കണ്ടാൽ തീരാത്ത എത്ര കൃഷിയുടെ നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്. വിദേശത്ത് ഉന്നത ജോലിയും വിരമിച്ചപ്പോൾ ഉയർന്ന പെൻഷനും കിട്ടുന്ന ആളാണ് എങ്കിലും കൃഷിയില്ലാതെ ജീവിതമില്ല. വിദേശത്തിരുന്നും തന്റെ വീട്ടിലെ കൃഷി നന്നായി നിയന്ത്രിച്ചിരുന്നതുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ഇടവേള അനുഭവപ്പെട്ടതേയില്ല. കണ്ണെത്താ ദൂരത്തോളമുള്ള കൃഷി പോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും പറഞ്ഞാൽ തീരില്ല. തിരുവനന്തപുരം നഗരപ്രദേശത്തെ ഈ കൃഷിക്കാഴ്ചകൾ കാണാൻ നമുക്കും കൂടാം. ഈ സമ്പന്നമായ കൃഷിഭൂമിയിൽ ഫലങ്ങളും കിഴങ്ങുവർഗ വിളകളും പച്ചക്കറികളും അലങ്കാര സസ്യങ്ങളും തുടങ്ങി മനുഷ്യന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന ജൈവസമ്പുഷ്ടമായ സകല വിളകളും ഇവിടുത്തെ മണ്ണിൽ വേരോടിയിട്ടുണ്ട്. പോഷകാഹാര കലവറയ്ക്കായി പശുവിനെയും മുട്ടക്കോഴിയെയും ആടിനെയും തുടങ്ങി എല്ലാവിധ വളർത്തുമൃഗങ്ങളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ശ്രീ ചാക്കോയുടെയും ശ്രീമതി സാറാമ്മ ചാക്കോയുടെയും കൃഷിവിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ?

0: ഞങ്ങളിവിടെ കൊടപ്പനക്കുന്ന് 1989 ഇവിടെ വന്നതാണ്. കൃഷി കുറേച്ച് ചെയ്ത് തുടങ്ങി. ഒരു 12 വർഷത്തിന് മുമ്പെയാണ് ഞങ്ങൾ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ വന്ന് കുറച്ചുകൂടെ അതിനെ വിപുലീകരിച്ചു. 6 ജോലിക്കാരുണ്ട്. എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. അതായത് ചേന, ചേമ്പ്, കാച്ചിൽ, മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക്, പയറുവർഗ്ഗങ്ങൾ, പിന്നെ വെജിറ്റബിൾ ആണെന്ന് പാവയ്ക്ക, വെണ്ട, വഴുതന, പച്ചമുളക്, ചീര, ഒരു കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കൃഷികളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, ഗിനിപ്പിഗുണ്ട്, മോയലുണ്ട്, പ്രാവുണ്ട്, അങ്ങനെ മൃഗങ്ങളും ധാരാളമുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ തന്നെയാണ് വിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഗേറ്റിൽ അവിടെ ഒരു ചെറിയ ടേബിൾ വെക്കും. ഓരോ ദിവസത്തെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അത് വെക്കും. അതിന് വേണ്ടിയിട്ട് ഒരാളുണ്ട്, അവർ അത് ഡെയിലി ചെയ്യുന്നുണ്ട്. പിന്നെ കരിയാപ്പല ധാരാളം ഉള്ളതുകൊണ്ട് അത് ഞങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വാഴപ്പിണ്ടി വേണ്ടുന്നവർക്ക് നേരത്തെ വന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂമ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷരഹിതമായിട്ടുള്ള ഒരു മൂല്യങ്ങളാണ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് സക്സസ് തന്നെയാണ്. പാൽ ഞങ്ങൾ കൂടുതലും കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ നല്ല പാൽ കൊടുത്തിട്ട് അവർക്ക് അതിന് വേണ്ടുന്ന പോഷകം കൊടുക്കുക. പിന്നെ പ്രായമുള്ളവർക്കും, പിന്നെ ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. ഇപ്പം എനിക്ക് 20 പശുക്കളോളം ഉണ്ട്. ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോഫിറ്റായിട്ടെന്നുള്ളതല്ല. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷനിൽ കൂടെ പിന്നെ 6 ജോലിക്കാരുണ്ട്. 6 ജോലിക്കാർക്കും അവർക്ക് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ അവരും സന്തോഷകരമായിട്ട് ഇവിടെ കഴിയുന്നു. ചിലർ 33 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ചിലർ 25 വർഷമായിട്ടുള്ളവരുണ്ട്. അങ്ങനെ അവരും കൂടെ നിൽക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ധാരാളം ചെടികളുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗാർഡൻസ് ഞങ്ങൾക്കുണ്ട്. ഇവിടെ വരുന്നവർ അതിൽ നിന്നും മിനിമമായിട്ടുള്ള പ്രൈസിൽ ചെടികളും കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഹോബിയായിട്ട് തുടങ്ങി. ആൾക്കാർ ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആൾക്കാർ കുറച്ചുകൂടെ ഒരു അവയർനെസ് കൊടുക്കുന്നു. അതായത് ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മറ്റുള്ളവരുടെ ഇതിലേക്ക്. കാരണം ഇന്ന് അന്യം നിന്ന് പോകുന്ന കുറേ കൃഷികളാണ് പയറുവർഗ്ഗങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ സാധാരണ നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ ഈ മണ്ണിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അത് വിഷരഹിതമായിട്ടുള്ളത് കിട്ടുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് കൂടുതൽ ഊർജവും നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെട്ടതുമാകുന്നത്. അതുകൊണ്ട് കുറച്ച് നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എങ്കിലും നമുക്ക് കൊച്ചു സ്ഥലങ്ങളിൽ നിന്നുണ്ടാക്കാൻ നമുക്ക് ഗ്രോ ബാഗിൽ കൂടെ വളർത്താൻ. ഞങ്ങൾക്കിവിടെ 150 ഗ്രോ ബാഗ് തന്നെയുണ്ട്. കാരണം എത്ര കീടങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്നും ഒരു കായെങ്കിലും കിട്ടാതിരിക്കുകയില്ല. അത് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ടെ നമുക്ക് തന്നെ അറിയാം നമ്മൾ കഴിക്കുന്നത് ഇന്നതാണെന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നുണ്ടെ നമ്മുടെ മുന്നിൽ വരുന്ന സാധനം അത് എങ്ങനെ ഉണ്ടാക്കി എപ്പോഴുണ്ടാക്കി എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഇത് നമുക്കറിയാം ഇന്നതാണ്, അത് കേടില്ലാത്തതാണ്. കോവലുണ്ട്. കോവയ്ക്ക ഞങ്ങൾ പച്ചയ്ക്ക് തന്നെയാണ് വിൽക്കാറ്. എല്ലാവരും ജോലിക്കാരെല്ലാം അത് പറിച്ച് തിന്നുന്നുണ്ട്. ധാരാളം പപ്പായയുണ്ട്, നെല്ലിയുണ്ട്, ആത്ത തന്നെ 2-3 ടൈപ്പിലുള്ളതുണ്ട്. മക്കട്ടോ ദേവ എന്നുള്ള ഒരു ഫ്രൂട്ടുണ്ട്, ന്യൂനി ഫ്രൂട്ടുണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്. പിന്നെ അല്ലാതെ ഓറഞ്ചിൻ്റെ ഒരു മര, വല്ലപ്പോഴും ഒരു ഓറഞ്ച് കിട്ടും. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കാണിക്കുക, ഇതും നമുക്ക് ചെയ്യാം. പിന്നെ ജാതിയുണ്ട്, കമുകുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്, ചെറിയ ഫ്രൂട്ട്സ്. അതായത് പുളിനെല്ലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇവിടെ. പിന്നെ അമ്പഴങ്ങയുണ്ട്. പിന്നെ അങ്ങനെ കുറേ നമുക്ക് മറ്റധികം ഇല്ലാത്തത് ഇവിടെ ഉണ്ട്. ഞങ്ങളൊന്നും നഷ്ടപ്പെടുത്തത്തില്ല. മാക്സിമം ഞങ്ങളിതിനെയെല്ലാം പ്രിസേർവ് ചെയ്യുകയാണ്. കാരണം ഇതൊക്കെ നമുക്ക് അന്യം നിന്ന് പോകാതെ നമുക്ക് ഒരു കാലത്തിന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് കാളവണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. അതേസമയത്ത് നമ്മൾ അങ്ങനെയുള്ള ചില കൃഷി സാധനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലോങ് ലൈഫ് ഉണ്ടാകും. നമുക്ക് ആരോഗ്യപരമായിട്ട് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. കൃഷിഭവൻ എനിക്ക് വളരെ സപ്പോർട്ടാണ്. ചില അവിടെ തൈകൾ വരുമ്പോൾ ആണെങ്കിലും വിത്തുകളാണെങ്കിലും ഞങ്ങൾക്ക് തരുന്നുണ്ട്. എൻ്റെ വൈഫിനെ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഈ ഏരിയയിലെ ബെസ്റ്റ് കർഷകശ്രീ ആയിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൃഷി ഓഫീസർ പുതുതായിട്ട് വന്ന് അവർ ഇവിടെ വന്നെല്ലാം കണ്ടു. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അവിടെ ചില സമയത്ത് അവർക്കും സ്റ്റാളിലേക്കും വേണ്ടുന്ന ഇഞ്ചിയും മഞ്ഞളും 100-150 കിലോ അവർക്കൊന്നിച്ച് വേണം അവരുടെ ഈ കിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അന്നേരം അവർക്കും കൊടുക്കുന്നുണ്ട്. എനിക്ക് 2 പോണ്ടുണ്ട്. അവിടെ മത്സ്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ചൂണ്ടയിട്ട് പിടിക്കാനും ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവർക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വിൽക്കാനായിട്ട് ഞങ്ങൾ അല്ല. കാരണം പലതും ഞങ്ങളൊരു വിപണന സ്കെയിലല്ല. ധാരാളം ഉണ്ടെങ്കിൽ തന്നെ വിപണന ഇതിലല്ല. എന്നാൽ ഒരു സൈഡിൽ കൂടെ അതും ചെയ്യുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളതല്ല, ഇത്രയും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമല്ലോ ഈ സിറ്റിയിൽ പ്രാന്തപ്രദേശം ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് സൗകര്യത്തിന് ഉള്ളത്. അത് എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഭൂമിയിൽ ഒരിഞ്ച് പോലും ഞങ്ങൾ വൃതായിടുന്നില്ല. പോച്ചയാണെങ്കിലും ഒരു സൈഡിൽ കൂടെ വരുമ്പോഴത്തേന് മറ്റേ സൈഡ് ക്ലിയർ ചെയ്യും. കാരണം ഇവിടെ ധാരാളം പശുവിൻ്റെ ചാണകവും മൂത്രവും എല്ലാം ഈ ഭൂമിയിലേക്ക് തന്നെയാണ് ഞങ്ങൾ പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിൽ കൂടെ അതിങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടാണ് വിടുന്നത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പശുവിനെയും ആട്ടുംകുട്ടിയെ വാങ്ങിച്ച്, ആക്ച്വലി എൻ്റെ കുഞ്ഞുങ്ങൾ വെക്കേഷൻ വരുന്നുണ്ടെ അവർ കാണാൻ വേണ്ടിയിട്ടാണ്. രണ്ടാട്ടുംകുട്ടിയെ വാങ്ങിച്ചു, അതിൽ നിന്ന് ധാരാളം ഉണ്ടായി. 20, 25, 30 ആട് വരെ ഉണ്ടായിരുന്നു. അതിനുടനെ മുയലാണേലും കുഞ്ഞുങ്ങൾ കാണാൻ വേണ്ടിയിട്ട് 2 മുയലിനെ വാങ്ങി. അതിപ്പോഴാണേലും 10, 35, 40 മുയലുണ്ട്. ഇവിടെ കടകളിൽ കുഞ്ഞായിരിക്കും തന്നെ കൊടുക്കും. ഒരു സമയത്ത് 10, 800 കോഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 10, 200 കിലോയാണ് കോഴിയുണ്ട്. എനിക്ക് ഏകദേശം 80 മുട്ടയോളം ചില ദിവസങ്ങളിൽ കിട്ടും. ധാരാളം ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നേരത്തെ പറയും, എനിക്ക് നാളെ 50 മുട്ട വേണം, 20 മുട്ട വേണം. ഞങ്ങൾ അന്നേരം അതിനനുസരിച്ചിട്ട് അവർക്ക് ഇവിടെ വെച്ചേക്കും. അല്ല, കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ മറ്റുള്ള കൃഷി സാധനങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂടെ അവിടെ വെക്കും. കുരുമുളക് സാധാരണ നെടുമങ്ങാട് മാർക്കറ്റിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ആവശ്യക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ തന്നെ 1 കിലോ 2 കിലോ എന്നുള്ള ബാഗിനകത്ത് വെച്ചേക്കും. അവർ വന്ന് വാങ്ങിക്കും. അന്നേരം അവർക്ക് നല്ല പ്യുവർ കുരുമുളകാണ് കിട്ടുന്നത്. അതിനകത്ത് മറ്റൊന്നുമില്ല. നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് 6 ജോലിക്കാരുണ്ട്. അവരെല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. കുടപ്പനക്കുന്നിൻ്റെ ഒരു കുന്നു ഭാഗമാണ് ഇവിടെ. ഞങ്ങൾക്ക് താഴെ നിന്ന് മേളിൽ കയറി ഇറങ്ങുമ്പോഴത്തേന് ആരോഗ്യപരമായിട്ട് ഇതുണ്ടാകും. രാവിലെ പ്രത്യേകിച്ച് എനിക്കിപ്പം മുപ്പമ്മോട് പാവലുണ്ട്. രാവിലെ പാവലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതന്നെ അതിനൊരു മണമുണ്ട്. അത് ഇത്രമാത്രം ആസ്വാദകരമാണ്. ഒരു 10 മണി കഴിയുമ്പോഴത്തേനും അതിന് അത്രയും ഇല്ല. രാവിലെ ഒരു 7-8 മണി ആകുമ്പോഴത്തേനും പോയി വന്നു കഴിഞ്ഞാൽ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ പിന്നെ ഇതെല്ലാം വളർന്നു നിൽക്കുന്ന കാണുന്നുണ്ടെ നമുക്കൊരു മനസ്സിന് വലിയ സന്തോഷം തോന്നും. ഈ വാഴയൊക്കെ കുലച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടെ തന്നെ നമുക്ക് തോന്നും, എടാ ഈ ഒരു ചെറിയ വിത്ത് വെച്ച് അത് ആ വിത്തിൽ കൂടെ നമ്മൾ ഇത്രയും വലിയൊരു കുല. അന്നേരം ഓരോന്നിനും ഓരോ വിത്തും ഓരോ ജീവനാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം. കോഴി തന്നെ ഞാൻ ആൾക്കാരുണ്ട്, ഈ ജീവനുള്ള മുട്ടയാണിത്. ഇവിടെയാണ് ഞങ്ങൾക്ക് 5 പടക്കോഴിക്ക് ഒരു പൂവൻ എന്നുള്ള ഒരു റേഷ്യയിലാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്. കൂടെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിനെ രാവിലെ തുറന്നു വിടും. അതിന് ഏറിയ ഒരു 10-15 സെൻറ്റോളം ഞങ്ങൾ മറച്ച് അതിനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിന് തീറ്റ കൊടുക്കും. ഈ മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവരവരുടെ ആവശ്യത്തിനുള്ള 10 വെണ്ട വെച്ചു, 10 മുളക് വെച്ചു, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീടിനുള്ളിൽ കുറച്ച് ചെടി വെച്ചു. നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കുന്നതിന് വളരെ സൗകര്യമാണ്. വെണ്ട, വഴുതന, പച്ചമുളക്, കാന്താരിമുളക്, മുളക് തന്നെ പല ഇനങ്ങളുണ്ട്. നമ്മുടെ എല്ലാ കറികളും ഉപയോഗിക്കുന്ന ടൊമാറ്റോ 10 ബാഗ് എവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്കത് ഇന്നത്തെ കാലത്ത് നമുക്ക് കൃഷി ഇറക്കാം. പണ്ട് കാലത്തൊക്കെ എനിക്കറിയാം, നമ്മുടെയൊക്കെ സാറന്മാരൊക്കെ രാവിലെ 6-7 മണിക്ക് പുരാടത്തിലിറങ്ങി കൃഷി ചെയ്ത് 8 മണി കഴിയുമ്പോഴത്തേനാണ് കുളിച്ച് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അവർക്ക് അന്നും ആരോഗ്യമുണ്ടായിരുന്നു. നമ്മളും ഇതിൻ്റെ തൊട്ട് ആരോഗ്യപരമായിട്ട് നമ്മുടെ കൂടെ നിലനിർത്താൻ കൃഷി അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് ഇതിനെ മാറ്റണം. സാമ്പത്തികമായിട്ട് നമുക്കതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിലും ആരോഗ്യപരമായിട്ട് ധാരാളം സമ്പത്തുണ്ടാകും. ആരോഗ്യമാണ് നമുക്കിന്ന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. പഴയകാലത്ത് നമ്മൾ പറഞ്ഞ റൊട്ടി കപ്പട മക്കാൻ എന്നായിരുന്നു. ഇന്ന് അതിന് പകരം നമുക്ക് ഏറ്റവും ആരോഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടെന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കുഞ്ഞുങ്ങളെയും ആ കുഞ്ഞുങ്ങളിൽ ഇത് പകർന്നു കൊടുക്കത്തക്ക വണ്ണം നമ്മളെ തന്നെയും ക്രമപ്പെടുത്തണം. അന്നേരം ആ കുഞ്ഞുങ്ങളോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദേഹത്ത് ചെളി പരലിട്ട് ചെളിയാണ് നമുക്ക് ചില അവസരങ്ങളിൽ ആരോഗ്യം തരുന്നത്. കാരണം മണ്ണും പൊടിയും പിടിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി പിന്നെ അവർ പുറത്തോട്ടിറങ്ങുമ്പം അവർക്ക് പിന്നെ എല്ലാ അലർജികളും ഉണ്ടാകും. അതിന് പകരം ചെറുപ്പത്തിൽ അവർ മണ്ണിനോട് മല്ലടിച്ചിട്ട് വരുന്നുണ്ടെ അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ആരോഗ്യം അവർക്ക് തന്നെ കിട്ടും. പ്രകൃതിയുടെ ഒരു സമ്പത്തിനെ നമ്മൾ അതിനനുസരിച്ചിട്ട് കാത്തു സൂക്ഷിക്കുന്നു. കാരണം നമ്മളൊരു പ്രകൃതി സ്നേഹിയായിരിക്കണം. നമ്മൾ പ്രകൃതിയാണ് നമുക്ക് എല്ലാ രീതിയിലും മറ്റുള്ള ആവശ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ആ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന വികൃതിയാണ് ഇന്നത്തെ പലതിനും നമുക്ക് കാരണമാകുന്നത്. നമ്മൾ ഒരു മരം വെട്ടുമ്പോൾ ഒരു മരം കൂടെ വെക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. മരം നട്ടിട്ട് തണലേകാനെ കൊണ്ട് അവനൊരു പക്ഷേ തണലാകത്തില്ല. അടുത്ത തലമുറയ്ക്കായിരിക്കും ഈ തണൽ കിട്ടുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയൂടെ നമ്മൾ നമ്മുടെ കൃഷി ഇടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മളെ തന്നെ ക്രമപ്പെടുത്തുകയും അതിൽ കൂടെ നമുക്കൊരു പുതിയ സമ്പത്ത്, സൗകര്യങ്ങൾ, പുതിയ മനോഭാവം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ.
1: തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്നിലെ കോളോത്തുമണ്ണിൽ നവജീവനിലെ ശ്രീ ചാക്കോയുടെയും ശ്രീമതി സാറാമ്മ ചാക്കോയുടെയും കൃഷിവിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കഥകൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട്അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം,

0: പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൗഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani. The news read by Abhishek Mukhopadhyay. The government today reassured that India has sufficient supplies of crude, petrol, diesel, natural gas and LPG with refineries operating at optimum capacity to meet the demand. LPG production has been ramped up and every day around 46 to 47,000 tons of LPG are produced in refineries. Addressing an interministerial briefing in New Delhi on the West Asia situation, Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, said that supply remains stable and steps have been taken to ensure availability across all petrol pumps. Supply of LPG for cooking purposes is stable, and in the last 3 days, delivery of 1 crore 34 lakh domestic LPG cylinders has been made, while the supply of commercial LPG remained 1 lakh 32,000 tons since 1st of this month. Additional Secretary in the Ministry of Port, Shipping and Waterways, Mukesh Mangal, said they are continuously coordinating with the Ministry of External Affairs, Indian Missions and maritime stakeholders to ensure the safety of seafarers and smooth maritime operations. India and Italy have agreed to further develop the India-Middle East-Europe Economic Corridor, IMEC, to strengthen trade, investment and supply chain resilience. In a joint statement, Prime Minister Narendra Modi and his Italian counterpart Giorgia Meloni reaffirmed the commitment to cooperate on the India-Middle East-Europe Economic Corridor, IMEC, recognizing its transformational potential in reshaping and promoting global trade, connectivity and prosperity. Appreciating the preliminary discussions around the project, they encouraged the first IMEC ministerial meeting to take concrete steps for advancing this initiative in 2026. Union Minister and BJP leader Piyush Goyal today said that the world is looking towards India as a trusted partner. Addressing a press conference in New Delhi on Prime Minister Narendra Modi's five-nation visit, Mr. Goyal said that the visit guarantees advantages for every segment of the society. He said that the Prime Minister's visit reflects that India stands strongly on the global stage. He said 57 significant agreements were signed, including the commitment of UAE to invest $75 to $100 billion in India during the tour. He also hit out at Congress leader Rahul Gandhi for his alleged derogatory remarks against Prime Minister Narendra Modi. He said due to the negative politics of Mr. Gandhi, people are rejecting the Congress in elections. Agriculture and Farmers Welfare Minister Shivraj Singh Chauhan today said that India has presented a new model to the world by increasing agricultural production, strengthening food security and bringing positive changes in the lives of millions of farmers. Expressing happiness over the conferment of Food and Agriculture Organization, FAO, Agricola Medal to Prime Minister Narendra Modi in Rome, Mr. Chauhan said that this honour is a symbol of the growing prestige of New India. Commerce and Industry Minister Piyush Goyal today said that India's GDP upgraded from 6.4 to 6.5% in the middle of global crisis, demonstrating the capability of 1.4 billion Indians. Addressing the AmCham's annual leadership summit in New Delhi, the minister said that this achievement reflects the country's growing ability to engage with the world from a position of strength with confidence. Railway Minister Ashwani Vaishnav today held a high-level security review meeting in New Delhi with field officers. During the meeting, it was noted that preliminary investigations into several recent fire incidents in trains have revealed the involvement of anti-social elements. The ministry said that such incidents have been taken up seriously and the Railway Protection Force is actively probing them. The discussions during the security review meeting focused on strengthening intelligence gathering mechanisms from the field through an improved reporting system. Emphasis was also laid on enhancing technology-driven security systems, expanding CCTV coverage across the railway network, and improving operational security. The meeting also highlighted strengthening cyber security, upgrading camera specifications, and deploying AI-based surveillance and monitoring systems. India's call for united global efforts to combat terrorism in all its forms, including cross-border terror. Addressing the 11th annual BRICS Counter-Terrorism Working Group meeting in New Delhi today, Minister of External Affairs Secretary West C.B. George stressed the need to hold accountable those sheltering and supporting terrorism. In IPL cricket, Gujarat Titans will take on Chennai Super Kings in Ahmedabad this evening. The match is scheduled to begin at 7:30 p.m. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
3: കടലാസുരഹിതമാക്കുന്നതിന്റെ ഭാഗമായി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പൂർണ്ണമായും ഡിജിറ്റൽ സേവനത്തിലേക്ക് മാറി. രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ അടങ്ങിയ റെക്കോർഡ് സൂക്ഷിക്കുന്നതും ഒ പി ഷീറ്റ്, ടോക്കൺ എന്നിവ നൽകുന്നതും ഇനി മുതൽ ഡിജിറ്റൽ സൗകര്യങ്ങളിലായിരിക്കും. രോഗികൾക്ക് ഫോൺ നമ്പർ നൽകി ഒ പി ടിക്കറ്റും ഷീറ്റും എടുക്കാം. തുടർ പരിശോധനയ്ക്ക് വരുമ്പോൾ ഫോൺ നമ്പർ മാത്രം നൽകിയാൽ മതി. ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൂസക്കുട്ടി നിർവഹിച്ചു. കൃഷിയിറക്കുന്ന ഭൂമിയിലും അല്ലാത്തിടങ്ങളിലും നേരിടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വർധനവിനെതിരെ തിരുവങ്ങാടി നഗരസഭ ആരോഗ്യ വിഭാഗം ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയുമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഹരിതകർമ്മസേന പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ശേഖരിച്ച 1000 പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് വേസ്റ്റ് ടു ആർട്ട് എന്ന പേരിൽ ബോധവൽക്കരണ ചിത്രം നിർമ്മിച്ചത്. നഗരസഭ ആസ്ഥാനത്ത് സ്ഥാപിച്ച ബോധവൽക്കരണ ചിത്രത്തിന്റെ പ്രകാശനം നഗരസഭാ അധ്യക്ഷ സി പി ഹബീബ ബഷീർ നിർവഹിച്ചു. ജില്ലയിലെ വനിതാ സംരംഭകർക്ക് കരുത്തേകാൻ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് രൂപകൽപ്പന ചെയ്ത ഉയരേ പദ്ധതിക്ക് തുടക്കമായി. നിലവിലുള്ള കുടുംബശ്രീ വനിതാ സംരംഭകരിൽ അടിസ്ഥാന ബിസിനസ് നൈപുണ്യങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ജൂൺ വരെയുള്ള കാലയളവിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ 40 ഗ്രാമപഞ്ചായത്തുകളിൽ 700 വനിതകൾക്ക് പഞ്ചായത്ത് തലത്തിൽ ബിസിനസ് പരിശീലനം നൽകും. ജില്ലയിലെ 12 പഞ്ചായത്തുകളിലായി 250 വനിതാ സംരംഭകർക്കാണ് പരിശീലനം ലഭിക്കുക. 2 നീണ്ടു നിൽക്കുന്ന പരിശീലന പ്രവർത്തനങ്ങൾ കോഴിക്കോട് IIM പ്രൊഫസർമാരായ ചിത്തൻ ലാൽജി, രുദ്ര സെൻ ശർമ്മ, അശോക് തോമസ്, ഡോക്ടർ സ്കോളർ, MS ഗായത്രി എന്നിവരടങ്ങിയ ഗവേഷക സംഘമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. IIM ലൈവ് വിഭാഗവും പ്രൊജക്ടിന് പിന്തുണ നൽകുന്നുണ്ട്. പദ്ധതിയിൽ പങ്കാളികളായ സംരംഭകത്വ വികസന സൊസൈറ്റിയിലെ ട്രെയിനർമാർക്ക് പ്രത്യേക നൈപുണി വികസന പരിശീലനം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കാണ് പദ്ധതിയുടെ ഇൻചാർജ്. ജില്ലാ കുടുംബശ്രീ മിഷനും പദ്ധതിയുടെ സുഗമമായ ഏകോപനത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം ADM CS രാജേഷ് നിർവഹിച്ചു. തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിച്ച തുഞ്ചൻ ബാലസമാജത്തിന്റെ ദ്വിദിന ശില്പശാല സമാപിച്ചു. ക്യാമ്പിൽ കവിതാ രചന, കളിമൺ ശില്പ നിർമ്മാണം, അഭിനയം എന്നിവയിൽ പരിശീലനം നൽകി. വിനോദ് ആലത്തിയൂർ, PP ലക്ഷ്മണൻ, അനിൽ കോവിലകം എന്നിവർ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ 39 കുട്ടികൾ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ ആലംകോട് ലക്ഷൻ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡോക്ടർ കെ ശ്രീകുമാർ, TP സുബ്രഹ്മണ്യൻ, ബീന മേലരി, കമൽനാഥ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സാഹിത്യകാരൻ KS വെങ്കിടാചലം, തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗങ്ങളായ കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് എം

0: ജനമൈത്രി പോലീസ് തീരദേശ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ SI നസീർ തിരൂർക്കാട് അറിയിച്ചു. ജീവിത വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിച്ച കഥാകാരനായിരുന്നു നന്ദനാരെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി അഭിപ്രായപ്പെട്ടു. അങ്ങാടിപ്പുറം വള്ളുവനാടൻ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ നന്ദനാർ സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് നൽകിയ 20,000 രൂപയുടെ കേഷ് അവാർഡ് രാമചന്ദ്ര സേതുമാധവൻ കൈമാറി. സാംസ്കാരിക വേദി ചെയർമാൻ അഡ്വക്കേറ്റ് PN നിഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NP വിജയകൃഷ്ണൻ പുരസ്കാര പ്രഖ്യാപനവും ഡോക്ടർ P ഗീത ശതാബ്ദി ആഘോഷ പ്രഖ്യാപനവും PS വിജയകുമാർ പുസ്തക പരിചയവും നടത്തി. VK വേണുഗോപാലൻ, K കൃഷ്ണൻകുട്ടി എന്നിവരെ സജിത്ത് ബിരുദമണ്ണ അനുസ്മരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ KR രവി, കലാകാരൻ ബാപ്പു, തട്ടാരക്കാട്, ചാർട്ടേഡ് അക്കൗണ്ടിംഗിൽ 2nd rank നേടിയ ഫാത്തിമ ഷഹ്സ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M സുരേഷ് ബാബു.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കാവ്യാഞ്ജലി. ഇന്ന് കാവ്യാഞ്ജലിയിൽ NV കൃഷ്ണവാര്യരുടെ കവിത ഭാരതപ്പുഴ, ആലാപനം മുഖത്തല തുളസീധരൻ.

0: उपमदरसा इत्येतेषु सर्वकारीय अनुदान प्राप्त मदरसा इत्येतेषु मान्यता प्राप्त मदरसा इत्येतेषु तथा च अल्पसंख्यक कार्य मंत्रालयस्य एवं मदरसा शिक्षा विभागस्य अंतर्गतं कार्यरतासु अनुमोदितासु शिशु शिक्षा केन्द्रेषु माध्यमिक शिक्षा केन्द्रेषु च प्रवर्तिष्यते। रक्षामंत्री राजनाथ सिंह तथा दक्षिण कोरिया देशस्य देशभक्ति भूतपूर्व सैनिक कार्यमंत्री क्वोन ओहयोल च अद्य सियोल नगरस्य इमजिंगक उद्याने भारतीय युद्ध स्मारकस्य संयुक्त रूपेण उद्घाटनम् अकुरुताम्। आईपीएल क्रिकेट क्रीडायाम् अद्य सायंकाले अहमदाबाद नगरस्य नरेन्द्र मोदी क्रीडांगणे गुजरात टाइटन्स दलं चेन्नई सुपर किंग्स दलं सम्मुखी करिष्यति। क्रीडा सायं सार्धसप्तवादनतः आरभ्यते। गुजरात टाइटन्स दलेन पूर्वमेव अंतिम चतुष्क क्रीडायां स्वस्थानं निश्चितं। चेन्नई सुपर किंग्स इत्येतत् दलं च अंकतालिकायां चतुर्थस्थानं प्राप्तुं स्वस्य संभावनां सुदृढीकर्तुं प्रयतते। अत्रांतरे गतरात्रौ कोलकाता नगरस्य ईडन गार्डन मध्ये कोलकाता नाइट राइडर्स दलेन मुंबई इंडियंस दलं चतुर्भिः स्तोभैः पराजितम् इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടോം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം F രാജ തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. June 3 വരെയാണ് 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീൻ ആയിരിക്കും. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി May 29 വീണ്ടും സമ്മേളിക്കുന്നത്.
1: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതി

0: വാതകം എൽ പി ജി എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമ്മിത്തിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നതിനുള്ള ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th Battalionലെ 33-അംഗ സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിൽ എത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി K.മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവ വൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4-ാം തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപ്പാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു.

തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75154, നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117280 രൂപയും ഗ്രാമിന് 14660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമ്മിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ജോൺസൺ.

പ്രിയം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര, ബൈജു ചാക്കോ എന്നിവർ പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ ഇണം പകർന്നത് ബേണി ഇഗ്നീഷ്യസ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പേരുമേട് കല്ലാറിലെ മുതിർന്ന കർഷകനായ ശ്രീ കൃഷ്ണൻകുട്ടി പാപ്പാലിയിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ.
2: കിസാൻ വാണി ടീം എന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പേരുമേട് ഗ്രാമപഞ്ചായത്തിലെ കല്ലാർ പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻകുട്ടി എന്ന മുതിർന്ന കർഷകന്റെ സമീപത്താണ്. അദ്ദേഹത്തിന്റെ കൃഷി രീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ചേട്ടൻ.
3: നമസ്കാരം
2: ചേട്ടൻ. എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു?
3: ഞാൻ എന്റെ ചെറുപ്പം മുതലേ കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.
2: എത്ര കാലമായി കാണാം?
3: 10-60-65 വർഷത്തോളം.
2: 60 വർഷമായിട്ട് കൃഷി ചെയ്ത് അനുഭവ സമ്പത്തുള്ള ആളാണ്.
3: അതെ അതെ.
2: ഇപ്പൊ എന്തൊക്കെ കൃഷി ചെയ്തോണ്ടിരിക്കുന്നു?
3: ഇപ്പൊ ഏലം ഉണ്ട്, കുരുമുളക് പൊടിയുണ്ട്, കാപ്പിയുണ്ട്, തേയിലയുണ്ട്, വാഴയുണ്ട്, ചെറു പച്ചക്കറി കൃഷിയുണ്ട്.
2: അത്യാവശ്യം എല്ലാത്തരം കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ? ആദ്യകാലത്ത് 60 വർഷം മുമ്പ് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏതൊക്കെ കൃഷി ചെയ്തോണ്ടിരുന്നത്?
3: അന്ന് കാർഷിക മേഖലയിലെ സ്ഥലം കൈവശം ഇല്ലാഞ്ഞതുകൊണ്ട് തോട്ടത്തിലായിരുന്നു, എസ്റ്റേറ്റിലായിരുന്നു. എസ്റ്റേറ്റിൽ പണി ചെയ്തതിന് ശേഷം പൈസ ഉണ്ടാക്കി സ്ഥലം ഉണ്ടാക്കി അങ്ങനെ കൃഷി ചെയ്തു.
2: അന്ന് ഇവിടെ എന്ത് എസ്റ്റേറ്റ് ആയിരുന്നു? തേയിലയായിരുന്നു.
3: ചിദംബരം ടീ എസ്റ്റേറ്റ്.
2: ആദ്യം തേയിലയുടെ പണികളാണ് ചെയ്തത്. അതിനുശേഷമാണ് കൃഷിയിലേക്ക്
3: കൃഷി ചെയ്തത്.
2: അപ്പോൾ കൃഷി തുടങ്ങിയ സമയത്ത് അന്ന് എന്ത് കൃഷിയായിരുന്നു?
3: അന്ന് ചെറുകൃഷി, കപ്പ, വാഴ, ചേന, കാച്ചില്,
2: ഭക്ഷ്യവിളകളും
3: ചെയ്യുന്നുണ്ടായിരുന്നു.
2: ഇപ്പൊ ഭക്ഷ്യവിളകളും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
3: ഇപ്പൊ അത് ഈ കാട്ട് മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട്, ആന, പുലി, കടുവ, ചെല്ലിയൊക്കെ ഉള്ളതുകൊണ്ട് ആ കൃഷിയൊക്കെ മാറ്റിയാണ് ഈ നാടൻ കൃഷികളൊക്കെ
2: കൃഷികളിലേക്ക് മാറിയല്ലേ?
3: അതെ.
2: ചേട്ടൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന
3: ആളാണ്.
2: വിദ്യാഭ്യാസമൊക്കെ
3: SSLC വരെ അവരെ പഠിക്കും. അന്നത്തെ കാലത്ത്
2: പഠിച്ചിട്ട് അതിനുശേഷം കൃഷിയിലേക്ക് തന്നെ മാറാതന്നെ
3: അതിന് മാറാനുള്ളത് തന്നെ സ്ഥലത്ത് കൃഷിയൊക്കെ ആയി, പിന്നെ അത് നശിപ്പിച്ച് കളയണല്ലോ. അതിനുവേണ്ടി അതങ്ങനെ തുടരും. കണ്ടിന്നൂടായി.
2: ഇപ്പൊ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഏലമാണോ?
3: അതെ, ഏലം.
2: ഈ നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഏലത്തിന് അനുയോജ്യമാണോ?
3: അനുയോജ്യമായിരുന്നു നേരത്തെ. ഇപ്പൊ ഇച്ചിരി കാലാവസ്ഥയൊക്കെ ചേഞ്ച് വന്നതിന്റെ പേരിൽ ചൂടായിട്ട് വളർന്നു വന്നു. വെള്ളം നനയ്ക്കാനുള്ള സംവിധാനം
2: കുറവാണ്.
3: ഇപ്പൊ അതുകൊണ്ട് ഒരു ബോർവെല്ലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വെള്ളം അവർ ഉപയോഗിച്ചൊക്കെയാണ് കുടിക്കുകയും കൃഷിക്ക് ഉപയോഗിക്കുകയും
2: ചെയ്യുന്നത്. ഏതൊക്കെയാണോ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്?
3: നേരത്തെ ഞാൻ കൃഷി കൊണ്ടിരുന്നത് മൈസൂർ വളക്ക എന്ന് പറഞ്ഞൊരു ചെടിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ചെടിക്ക് 125 രൂപയാ
2: ഒരു ചെമ്പ.
3: ആ ഞള്ളാണി, ഞള്ളാണി, ഞള്ളാണി
2: മൊത്തം ഞള്ളാനി തന്നെയാണ്.
3: അല്ല, ഇത് രണ്ടും ഉണ്ട്.
2: മൈസൂർ വള്ളുകയും ഞള്ളാനിയും ചെയ്യുന്നുണ്ടല്ലേ? അതിനകത്ത് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്
3: ഞള്ളാനി തന്നെയാണ്. ആയതുകൊണ്ട് ഇപ്പൊ അങ്ങനെ വന്നാൽ അത് ഉണക്ക് വെള്ളം ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രകടനം ചെയ്യും.
2: മറ്റേ
3: മൈസൂർ വള്ളുക അങ്ങനെയല്ല, ശകലം വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ പിടിച്ചിരിക്കും.
2: ഇപ്പം വെള്ളം നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടോ?
3: ഇല്ല,
2: തുടങ്ങിയിട്ടില്ല.
3: ഇപ്പൊ ഫെബ്രുവരി, ജനുവരി, ഫെബ്രുവരി, മാർച്ചിന്റെ ഇടയ്ക്ക്
2: തുടങ്ങണം. ഈ പുതിയടയിലൊക്കെ പോലുള്ള കാര്യങ്ങൾ,
3: പുതിയെന്ന് പറഞ്ഞാൽ മണ്ണും ചവറ് ചപ്പക്കെല്ലാം വെട്ടിക്കൂട്ടി കൃഷി, അതേ ഉള്ളു. അല്ലാതെ പ്രത്യേക പുതിയൊന്നും പരിപാടി ഇല്ല. ചകിരിയോ മറ്റോ മറിച്ചോ ഒന്നും ചെയ്യുന്നില്ല.
2: നമ്മൾ ഏലം കൃഷി ചെയ്യുന്ന സമയത്ത് ഏലം നടുന്ന രീതി എങ്ങനെയാണ്, അത് പരിപാലിക്കുന്നത് എങ്ങനെയാണ്?
3: ഒരടിക്ക് 3 അടി സ്ക്വയർ ഫീറ്റില്, 3 അടി സ്ക്വയറിൽ ഒരു 1.5 കുഴി എടുത്തിട്ട് അതിൽ കുറച്ച് കുമ്മായമൊക്കെ വിതറി, വേപ്പ് പിണ്ണാക്കാണെങ്കിൽ അതൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി, ചാണപ്പൊടി ഉണ്ടെങ്കിൽ അതോടെ ഇട്ട് ബെസ്റ്റ് ചെയ്ത് മണ്ണിട്ട് മൂടി, അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് വേറെ ഉണ്ടോന്ന് നമുക്ക് അറിയില്ല. ഇവിടെ നാടൻ കൃഷിയിലുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ്.
2: അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് നട്ട് കഴിഞ്ഞിട്ട്? പിന്നെ
3: നട്ട് കഴിഞ്ഞ് പിന്നെ അതൊന്ന് നോക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ മരുന്നടിക്കും. അത് എക്കാലക്സ് അടിക്കും. പിന്നെ ഇനി അതിന് കണ്ടുതീർപ്പനൊക്കെ അതൊക്കെ കഴിക്കുള്ളൂ. അല്ലെ, പ്രത്യേകിച്ച് പ്രത്യേകിച്ചുള്ള മരുന്നടി ഒന്നും നമുക്ക് ചെയ്തിട്ടില്ല. ഈ പുഴു ശല്യം ഇല്ലാതിരിക്കുകയാണെങ്കിൽ അത് നിന്നോളും. അപ്പൊ ആ പുഴു ശല്യം നിന്നാൽ വലിയ കുഴപ്പമില്ലാതൊക്കെ നിന്നോളും. വേറെ പിന്നത്തെ നോക്കുമ്പോൾ ശാസ്ത്രീയമായുള്ള പരിപാടിയൊക്കെ ഒന്നും നമ്മൾ നടപ്പിക്കുന്നു. കിട്ടില്ല.
2: ഇത് നട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ആദായം എടുക്കണമെങ്കിൽ എത്ര കാലം എടുക്കും?
3: നട്ട് കഴിഞ്ഞൊരു 3 വർഷം എങ്കിലും ഈ ചെടികളും ഒരു 3 വർഷം
2: നല്ല ആദായമായിട്ട് വരണമെങ്കിൽ. നമുക്ക് തൊഴിലാളികളെ കിട്ടാനുണ്ടോ?
3: തൊഴിലാളികളൊക്കെ കിട്ടാൻ അപൂർവമാണ്. ഇപ്പം
2: ബുദ്ധിമുട്ടാണ്,
3: ബുദ്ധിമുട്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർ എടുക്കും, വേറെ 2 ആൾക്കാർ വിളിക്കും, അവരെ കൊണ്ട് അത് ചെയ്യും.
2: ഏലക്കയുടെ ഇവിടുത്തെ വിപണിയൊക്കെ എങ്ങനെയാണ്?
3: വിപണിയൊക്കെ പല വിപണികളാണ്. ഇവിടുന്ന് പാമ്പനാർ മാർക്കറ്റിലെ മേടിക്കുന്നവരുണ്ട്, പെരിയാറ്റ് എടുക്കുന്നവരുണ്ട്, കുമ്പളി എടുക്കുന്നുണ്ട്. ഓപ്ഷൻ ഒന്നും അങ്ങനെ വെക്കാനാണ് പോകുന്നില്ല.
2: ഇവിടെ ഈ ഉണങ്ങാനായിട്ടുള്ള സ്റ്റോറൊക്കെ ഇവിടെ ഉണ്ടോ?
3: ഉണ്ട്.
2: ഇവിടെ തന്നെയാണ്
3: നമ്മൾ ആ കല്ലാർ കവല എന്ന് പറയുന്ന ആ പ്രദേശത്ത് അവിടെ സ്റ്റോർ ഉണ്ട്. മാർക്കറ്റിലൊരു സ്റ്റോർ ഉണ്ട്. 55 എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റോർ ഉണ്ട്. അവരൊക്കെ ആ കൃഷിയിലൊക്കെ ചെയ്യുന്നവരാ. അപ്പോൾ അവിടെ ചോറ് ഉള്ളത് കൊണ്ട് അവിടെ കൊണ്ട് കൊടുത്ത് അവിടെ കൂലി കൊടുത്താൽ
2: ഈ അഴുകലൊക്കെ പോലുള്ള
3: അഴുകൽ രോഗമൊക്കെ ഉണ്ട്. നേറ്റ പ്രദേശം ആയതുകൊണ്ട് വളരെ കുറവാണ്. എങ്കിൽ പോലും താഴ്വര പ്രദേശത്താണെങ്കിൽ വെള്ളം കുടിക്കാൻ ഇത് അഴുകൽ രോഗം ഉണ്ടാവും.
2: അതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യുന്നുണ്ടോ?
3: അതിന് പ്രതിവിധി ചെയ്യാന്ന് പറഞ്ഞാൽ അഴുകൽ രോഗം വന്ന് അതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ അത് ചുവട് പോകുന്നു. പിന്നെ അതിനുള്ള മരുന്ന് ചുവട്ട് ഒഴിക്കാന്നുള്ളൂ.
2: കുറച്ച് മുമ്പ് അറിയാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ ശാശ്വത
3: അറിയാൻ പറ്റുന്നില്ല. അത് പച്ച ഇല തന്നെയായിട്ടാണ് നിൽക്കുന്നെങ്കിലും ചുവട്
2: എപ്പോഴും നമ്മുടെ ശ്രദ്ധ
3: ഉണ്ടെങ്കിൽ
2: എല്ലാ കീടബാധനെ കുറിച്ച് അറിയണമെങ്കിൽ
3: ഹരിജോ.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: പിന്നെ കുരുമുളക് കൃഷി ഉണ്ടല്ലേ?
7: കുരുമുളക്
6: ആദ്യകാലം തൊട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഏതൊക്കെയാണ്?
7: അത് സാധാരണ ഈ നമ്മുടെ കരിമുണ്ടി, പിന്നെ വെള്ളമുണ്ടി, ഇത് രണ്ടും ഉള്ളു.
6: ഇതിന്റെ
7: ഇടയ്ക്കൊക്കെ ഈ ജീരകമുണ്ടി എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരുപാട് ഒത്തുപിടിക്കും, വെയിറ്റ് കിട്ടത്തില്ല, മുഴുപ്പ് കിട്ടിയില്ല. ഇതേ ഉള്ളു ഇപ്പൊ നമ്മൾ, ഇത്രയും മൂന്നര ഉള്ളു നമ്മുടെ കയ്യിൽ.
6: അപ്പൊ ഈ കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് ഇത്രയും
7: തീർച്ചയായിട്ടും
6: ഒരു കാലഘട്ടത്തിൽ വളരെ
7: പിന്നെ നല്ല വളവും നല്ല
6: ആദായവും
7: ഈ ക്ലൈമറ്റ് ചേഞ്ച് ആണ് നമുക്ക് ബാധിച്ചത്.
6: കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ അതിന്റെ പരിപാലനം
7: അത് ഇതുപോലെ തന്നെ ഒരടി കുഴി എടുക്കുക, സ്ക്വയറേറ്റ് എടുക്കുക, കാലുണ്ടെങ്കിൽ കാലെടുക്കല്, കാല് വേറെ നിപ്പുണ്ടെങ്കിൽ അതിങ്ങനെ മാന്തിക്കൊണ്ട് ഇതുപോലെ തന്നെ ചാണകപ്പൊടിയും ചവറും ഒക്കെ ഇട്ട് ഉമ്മയൊക്കെ ഇട്ട് ഈ തണ്ട് കട്ട് ചെയ്ത് വെക്കുക.
6: അതിനും എന്തെങ്കിലും നനച്ചു കൊടുക്കുക? അങ്ങനെ എന്തെങ്കിലും
7: അങ്ങനെയൊന്നും ഇല്ല. ആ സീസണിൽ വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ കയറിക്കോളൂ.
6: കയറിക്കോളൂ
7: പിന്നെ പൊതുവെ

0: ഒരു ചവറൊക്കെ കൂട്ടിയാൽ മതി. ഇനി പ്രത്യേകം ഒരു പരിപാലനം ഇല്ല അതിനകത്ത്.
1: പിന്നെ കേറിപ്പോകുന്നതിനനുസരിച്ച് കെട്ടി
0: കൊടുത്താൽ മതി, അവൻ കയറിക്കോളും.
1: താങ്ങാനായിട്ട് എന്ത്?
0: താങ്ങാനായിട്ട് സാധാരണ നേരത്തെയൊക്കെ മുരിക്കായിരുന്നു, ഇപ്പൊ അത് മുള്ളും ഒക്കെ ആയതുകൊണ്ട് വെട്ടി അതൊക്കെ ആകെ ചടങ്ങാം.
1: ഒരിക്കലും കേടൊക്കെ
0: കേടൊക്കെ വരുന്നു, അത് പൊടിഞ്ഞു പോകുന്നു, പൊടിഞ്ഞ് ചുവടെ പോകുന്നു, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. സാധാരണ മരങ്ങളുണ്ട്, വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, വേമ്പ് അതെ കാട്ടുമരങ്ങള്, അതിനകത്താ പോയിട്ടുന്നത്. അതുകൊണ്ട് വലിയ ശല്യമില്ല. പിന്നെ അതങ്ങ് കയറിപ്പോയി കഴിഞ്ഞു പിന്നെ ആകെ പാടാ, പറിക്കാനും പാടാ,
1: അത്ര ഉയരത്തിലേക്ക്
0: ഏണിയൊക്കെ വെച്ച്.
1: ഇപ്പൊ കുരുമുളക് ഏലത്തിനിടയ്ക്കൂടെ ആണ്.
0: അതെ അതെ, സെപ്പറേറ്റ് ആയിട്ടല്ല അതിക്കുന്നത്, ഈ ഏലത്തിന്റെ അകത്തുള്ള ഷെയ്ഡ് വരത്തല്ല.
1: ഈ ദ്രുതപാട്ടൊക്കെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ?
0: ദ്രുതപാട്ടം ഉണ്ട്,
1: ഉണ്ടല്ലേ.
0: ഈയിടെ തന്നെ ഒരു മൂന്നാലഞ്ച് ചെടി കായ്ച്ചതായിരുന്നു, ഒരു മൂന്നാലഞ്ച് ചെടി, വലിയ ചെടിയാണ്, നല്ല കായൊക്കെ ഉണ്ടായിരുന്നു. അത് മണ്ടേ ചെന്ന് കഴിഞ്ഞാൽ വീടറിയുന്നത്. ഈ ദ്രുതപാട്ടം എന്ന് പറയുന്നത് അതിന് മണ്ടേ ചെന്നിട്ട് അവിടെ നിന്ന് പാടി അഞ്ചോട്ട് വരുന്നത്, അതുവരെ നമുക്ക് അറിയത്തില്ല എന്താ ചെയ്യുന്നത്.
1: ഇപ്പൊ ഏലത്തിനും തണല് കൂടുതലായിട്ട് വേണമല്ലേ?
0: ആ വേണം. പിന്നെ
1: ഒത്തിരി കൂടി പോകാനും
0: പാടില്ല,
1: കുറയാനും പാടില്ല.
0: മീഡിയത്തില്
1: അതിനുവേണ്ടി തണലായിട്ട് എന്തൊക്കെ മരങ്ങളാണ്?
0: അതിന്റെ തണലായിട്ട് ഈ വേമ്പുണ്ട്, പിന്നെ കാട്ടുമരങ്ങള്, നമ്മുടെ പറമ്പിലൊക്കെ കാട്ടുമരങ്ങളൊക്കെ ഉണ്ട്. 90% നിൽക്കുന്ന പറമ്പിലാ നിൽക്കുന്ന വേമ്പ, അത് നല്ല ഗുണം ചെയ്യുന്നതും കൂടിയാ ഈ ഇലയും ഒക്കെ.
1: ഒരു ഷെയ്ഡിന്റെ ക്രമീകരണം നടത്തുന്ന ഏത് സമയത്താ സാധാരണ?
0: അതിപ്പം ഈ ഇപ്പം നമ്മള് മഴ സീസൺ വരുമ്പോ അവനെ കോതി വെട്ടിവിടും, അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ തളകും. തളത്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ അത് ആ തളപ്പിലാണ് നിൽക്കുന്നത്. ഇനി സീസൺ വരുമ്പോ വലിയ ഇതായിട്ട് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് മഴയൊക്കെ മാറി കഴിയുമ്പോ അവരെ കോതി.
1: അതിന് മരത്തെ കയറാനുള്ള തൊഴിലാളികളൊക്കെ,
0: മരത്തെ കയറാനുള്ള ആൾക്കാരില്ലെങ്കിൽ ഏണി വെച്ച് കിട്ടുന്ന അതിൽ വെച്ച് അങ്ങ് മുറിച്ച് കളയും. കിട്ടുന്ന ആളെ കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതൊക്കെ കിട്ടാൻ പാടാണ്, മരം കയറി കിട്ടും. പിന്നെ നമ്മളിങ്ങനെ ഒരു ജനിച്ചു പോയാലോ പറഞ്ഞ ഈ മഴയൊക്കെ ചെയ്യാൻ പോവുക.
1: അതുപോലെ ഈ പിന്നെ കാപ്പി കൃഷിയുണ്ട്.
0: കാപ്പി
1: കാപ്പി എനിക്ക് തോന്നുന്നു
0: സാംക്രമൻ എന്ന് പറഞ്ഞ ഈ മുഖം കുറഞ്ഞു.
1: ആ ശരി,
0: അത് അറബിക്കാപ്പി എന്നും പറയും. അതിന് നല്ല ക്രോപ്പാ. പിന്നെ നാടൻ റോബസ്റ്റ ഇത് രണ്ടുപേ ഉള്ളു.
1: അതും ഈ ആദ്യം ചെയ്യാൻ തുടങ്ങിയ സമയം പോലെ ചെയ്യുന്നുണ്ടായിരുന്നു.
0: അത് ആദ്യം ചെയ്തൊക്കെ നമ്മുടെ താമസിച്ചിരുന്ന തറവാട്ടിലായിരുന്നു. പിന്നെ നമ്മളെ സ്വന്തമായിട്ട് തരം മേടിച്ചപ്പോ അത് അതൊക്കെ മാറ്റി. പിന്നെ അതാ പക്ഷെ അത് ഇങ്ങനെ നമ്മളെ ഈ കിഴക്കനരെ കടത്തില്ലേ, ഇങ്ങനെ നിരപ്പിന് പോകുന്നേ, അങ്ങനെയുള്ള കാപ്പിയല്ല, പഴയ നാടൻ കാപ്പി. അത് മേലോട്ട് വളർന്നു വിട്ടു, അതിങ്ങനെ കമ്പൊക്കെ വളച്ചൊക്കെ പറഞ്ഞത്.
1: ആദ്യ കാലഘട്ടങ്ങളില് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് പ്രദേശത്തൊക്കെ കാപ്പി കൃഷി കൂടുതലായിട്ടുണ്ടായിരുന്നല്ലേ? വേലം വന്നതിന് ശേഷം കൂടുതലായിട്ട് കൃഷി കുറഞ്ഞു പോകുന്നുണ്ടല്ലേ ചേട്ടൻ? പക്ഷെ അപ്പോഴും
0: കൃഷി, ആ കൃഷി നമുക്ക് വേണമല്ലോ. എല്ലാ കൃഷികളും നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല. നമുക്ക് 10 രൂപ ഈ സീസൺ ആകുമ്പോ ഒരു 10-20-30 kg കിട്ടിയ ഇപ്പോഴത്തെ നല്ല വിലയാ.
1: വിലയുണ്ട്,
0: 245 രൂപ ഉണ്ട് റോബസ്റ്റയ്ക്ക്, റെക്കാർഡ് വില പോലെയാ. ഫിയർത്തി ഇല്ലാത്തതുകൊണ്ടാ
1: 90-60-45 രൂപ ഒത്തിരി പേര് നിർത്തി പോയതിന്റെ ഒരു കാരണം അല്ലേ?
0: വില കുറഞ്ഞുകൊണ്ട് തന്നെയല്ല അവരും അത് ചെയ്തിട്ട് ഏലം. അപ്പൊ അന്നേരം ഏലത്തിന് അന്നാലും 60-70-80-90-700 ഒരു വിലയുണ്ട്. അപ്പൊ അത്രയും ഈ വളങ്ങളുടെ അപാധ കുറവായിരുന്നു. ഇപ്പൊ വളം ഇട്ടെങ്കിലും ഉണ്ടാകും, ഈ പ്രകൃതിക്കുള്ള വളമുണ്ട്. അപ്പൊ കൂടുതൽ വളം നമുക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇപ്പൊ വളമിട്ടെങ്കിൽ
1: കിട്ടത്തുള്ളൂ. മണ്ണിന്റെ
0: ഫലപുഷ്ടി നഷ്ടപ്പെട്ടു, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വളം ഇട്ടെങ്കിലേ കിട്ടുള്ളൂ.
1: പച്ചക്കറിക്കും
0: അല്ല ഇതൊക്കെ തന്നെ, കൃഷിയൊക്കെ വളരെ കുറവാ. ഈ സീസൺ അനുസരിച്ച് വെള്ളം ഒഴിച്ചാലും അതൊരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നില്ല.
1: എന്തൊക്കെ പച്ചക്കറി ചെയ്യുന്നുണ്ട്?
0: ബീൻസ്, തക്കാളി, പിന്നെ ഉരുളക്കിഴങ്ങ്, ഗാവി.
1: അത് പുറത്തു കൊടുക്കുന്നുണ്ടോ? നമ്മുടെ
0: ആവശ്യം നമുക്ക് പുറത്തു കൊടുക്കാനുള്ള ഇല്ല.
1: നമ്മുടെ
0: ആവശ്യത്തിന് പച്ചക്കറി കേസൊന്നും പുറത്തു കൊടുക്കുന്നില്ല.
1: പിന്നെ വാഴ കൃഷി ചെയ്യുന്നുണ്ട്.
0: വാഴയുണ്ട്, അത് വല്ലപ്പോഴൊക്കെ കൊല കൂടുതലുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുക്കും. ഈ പിള്ളേർക്ക്
1: പഠിപ്പിച്ചു.
0: അതേ ഏത്തവാഴ കൃഷി ചെയ്താ, ഏത്തവാഴ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ പന്നി ശല്യം ഭയങ്കര കാട്ടുപന്നി. അപ്പോൾ അത് വെച്ച് നമ്മൾ പറഞ്ഞാൽ കുറയ്ക്കാറാകുമ്പോഴൊക്കെ ആയിരിക്കും പോകുന്നത്, ചുവട് മാറ്റി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സാധാരണ പാളം തോടം പഴയ ഞാലിപ്പോലെ നിലവിലുള്ളത് അതേ ഉള്ളൂ. പിന്നെ ഒരു ചാരപ്പോന്നും പറഞ്ഞൊരു സൈസ് വാഴ, ഇനി 3 വർഷം വാഴ വാഴകളൊക്കെ.
1: അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചെയ്യുമ്പം പന്നിയുടെ ആക്രമണം കുറവുണ്ടോ?
0: കുറവുണ്ട്. ഏത്തവാഴയോട് പ്രത്യേക സിംഹിയാണ്. അതിനാണ് ഈ കറ, അതിൻ്റെ ചുവട് കറയില്ലേ, അതിന് കറ കുറവാണ് ഏത്തവാഴയ്ക്ക്. അപ്പോൾ ഇതിന് നല്ല കറയാണ്, അതുകൊണ്ടാണ് തിങ്ങിയത്.
1: ആ വ്യത്യാസം,
0: ആ വ്യത്യാസമുണ്ട്. ഏത്തവാഴ നട്ടാൽ ഇവൻ പൊക്കിയിരിക്കും, കിളിത്ത് വരുന്നതിന് മുമ്പേ പൊക്കിയിരിക്കും. അതാണ് മൃഗങ്ങളെ.
1: ഏത്തവാഴ ഇപ്പൊ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് തന്നെ
0: ഇല്ല. 2-3 വർഷം വരെ ഞാൻ ഏത്തവാഴ ഈ കാലഘട്ടത്തിൽ നിന്ന് വേണ്ടെന്ന് വെച്ചതാണ്. കൃഷി ഭവനിൽ തന്നാലും ഞാൻ മേടിക്കല്ല, കാരണം ഇതാ സംഭവം. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് കഷ്ടപ്പെടാന്നുള്ള പ്രയോജനം, നമുക്ക് പ്രയോജനം കഷ്ടപ്പെട്ട പ്രയോജനം വേണം.
1: മണ്ണ് പരിശോധന അങ്ങനെയുള്ള കാര്യങ്ങൾ,
0: മണ്ണ് പരിശോധന കൃഷി ഭവനിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു.
1: ചെയ്യുന്നുണ്ടല്ലേ? നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം?
0: നൈട്രജന് അതിന്റെ ഇല്ലെന്നും പറഞ്ഞ് നൈട്രജനെ വേപ്പൻ മണ്ണാക്കുന്നത്. വരിക. പരസ്യം ചോദിച്ചിട്ട് ഇനി വേപ്പുണ്ട്, വേപ്പുണ്ടാക്കും. പിന്നെ ഈ ട്രൈക്കോ ഡ്രൈവുമോ ഈ അതിനിട്ട് മെസ്സി ചെയ്യുന്ന ചില ചെറിയ പൊടികളൊക്കെ തരുമായിരുന്നു.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, രണ്ടാമ്പിള്ളേരും എൻ്റെ ഭാര്യയും.
1: ഈ കാലാവസ്ഥയൊക്കെ കുറച്ചുകൂടെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയിലെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതം, സന്തോഷകരമായ ജീവിതം.
0: പക്ഷേ മറ്റുള്ള മൃഗശല്യങ്ങൾ ഒരുപാട് കുറയണം. ഈ ആനയും വെളിയിലിട്ടിറങ്ങാനൊക്കെ.
1: ഇത്രയും നേരം കൃഷി രീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ കിസാൻ മണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് കിസാൻ മണിയുടെ ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കും.
2: പീരുമേട് കല്ലാറിലെ മുതിർന്ന കർഷകനായ ശ്രീ കൃഷ്ണൻകുട്ടി പാപ്പാലിയിലുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
2: കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. അഴകിനും ആരോഗ്യത്തിനും സുഗന്ധ വ്യഞ്ജനങ്ങൾ. നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളുടെ സ്വാദ് വർദ്ധിപ്പിക്കാനും അവ പോഷകപ്രദമാക്കാനും മാത്രമല്ല സുഗന്ധ വ്യഞ്ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. നിത്യജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ അകറ്റാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. അഴകിനും ആരോഗ്യത്തിനും സുഗന്ധ വ്യഞ്ജനങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് നോക്കാം. മുഖക്കുരു അകറ്റാൻ പുതിനയില അരച്ച് മുഖത്ത് പുരട്ടുക. അരമണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. കറുത്തിരുണ്ട് ഇടതൂർന്ന് വളരുന്ന കാർക്കൂന്തൽ സ്വന്തമാക്കാൻ ഏത് സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത്? കറിവേപ്പില ധാരാളമിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചി തലയിൽ തേയ്ക്കുന്നത് പതിവാക്കിയാൽ മതി. 1 ടേബിൾ സ്പൂൺ തുളസി നീരും 1 ടീസ്പൂൺ തേനും ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ കവിളുകൾ ചുവന്നു തുടുത്ത് രക്തപ്രസാദം കൈവരും. 60 ദിവസം ഇത് ആവർത്തിക്കണം. ത്വക്ക് മിനുസമുള്ളതായും തിളക്കമുള്ളതുമായി സൂക്ഷിക്കാൻ മഞ്ഞളിന് കഴിയും. മഞ്ഞളിൻ്റെ ഔഷധഗുണം തൊലിപ്പുറമേയുള്ള വടുക്കളും കുഴികളും മറ്റും നീക്കും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ചന്ദനപ്പൊടി, 1 ടീസ്പൂൺ കടലപ്പൊടി എന്നിവ പാൽ കുഴമ്പിൽ ചാലിച്ചെടുത്ത് ദിവസവും 1 തവണ 1 മണിക്കൂർ നേരത്തേക്ക് പുരട്ടിയാൽ മുഖം സുന്ദരമാക്കാൻ മറ്റൊരു ലേപനത്തിൻ്റെ ആവശ്യമില്ല. പുതിനയിലയും ചെറുനാരകത്തിൻ്റെ തളിരിലയും ചേർത്തരച്ച് നാരങ്ങാനീരിൽ ചാലിച്ച് ദിവസവും കൈമുട്ടുകളിൽ പുരട്ടിയാൽ കറുപ്പ് നിറം പൂർണ്ണമായി മാറിക്കിട്ടും. തുളസിയിലയും മഞ്ഞളും കൂടി യോജിപ്പിച്ച് മുഖത്ത് പുരട്ടിയാൽ കറുത്ത പാടുകൾ മാറുന്നതാണ്. മുഖത്തെ രോമം കളയാൻ മഞ്ഞളും പച്ച പപ്പായയും ചേർത്തരച്ച് മുഖത്ത് പുരട്ടി 1/2 മണിക്കൂറിന് ശേഷം കഴുകി കളയുക. ഇത് ഇടയ്ക്കിടെ ആവർത്തിച്ചാൽ പൂർണ്ണ ഫലപ്രാപ്തി ഉറപ്പ്. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തരച്ച് തലയിൽ തേയ്ക്കുന്നത് പതിവാക്കിയാൽ താരൻ മാറിക്കിട്ടും. 1 ടീസ്പൂൺ കടുകെണ്ണയിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് ചൂടാക്കുക. തണുക്കുമ്പോൾ അതിൽ 1 പിടി ചുവന്നുള്ളി ചതച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കാൽപാദത്തിൽ പുരട്ടുന്നത് പാദം മിണ്ടുകീറുന്നത് തടയും. കഴുത്തിലെ കറുപ്പ് നിറവും ചുളിവുകളും അകറ്റാൻ 1 കപ്പ് തൈരിൽ 1 സ്പൂൺ കുതിർത്ത ഉലുവ ചേർത്ത് അരച്ചു പുരട്ടുന്നത് ആവർത്തിച്ചാൽ മതി. തുളസിയുടെ നീരിൽ അല്പം തേൻ ചേർത്ത് ദിവസവും രാവിലെയും വൈകുന്നേരവും കുടിച്ചാൽ മുഖം തിളക്കമുള്ളതായി മാറും. അല്പം ഉലുവ അരച്ചെടുത്ത് തിളപ്പിച്ചാറിയ പശുവിൻ പാലിൽ ചേർത്ത് മുഖത്ത് പുരട്ടുന്നതും ഇതേ ഫലം നൽകും. പച്ചമഞ്ഞൾ അരച്ചതും കടലമാവും പാലിൽ കുഴച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖകാന്തി വർദ്ധിക്കും. ആരോഗ്യത്തിന് അനേകം രോഗങ്ങൾക്കുള്ള ഔഷധമാണ് തുളസി. ചുമ, പനി, ദഹനക്കേട് എന്നിവ തുടങ്ങി ചിക്കൻ പോക്സ്, മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്കു വരെ തുളസി ഔഷധമാണ്. തുളസി ഇലനീര് 10 മില്ലിലിറ്റർ വീതം അത്രയും തന്നെ തേനും ചേർത്ത് ദിവസവും 3 നേരം കഴിച്ചാൽ ചിക്കൻ പോക്സ് പെട്ടെന്ന് കുറയുമെന്ന് ആയുർവേദം പറയുന്നു. തുളസി ഇല തണലിൽ ഉണക്കി പൊടിച്ച് നാസിക ചൂർണമായി ഉപയോഗിച്ചാൽ മൂക്കടപ്പ്, ശ്വാസതടസ്സം തുടങ്ങിയവ നിശേഷം മാറിക്കിട്ടും. ചിലന്തിവിഷം കുറയ്ക്കാൻ മഞ്ഞൾ അരച്ച് സേവിക്കുകയും പുറമേ പുരട്ടുകയും ചെയ്താൽ മതി. ദഹനക്കേട്, കുടലിനും മറ്റുമുണ്ടാകുന്ന രോഗങ്ങൾ, വിരശല്യം തുടങ്ങിയവയ്ക്ക് ഫലവത്തായ ഔഷധമാണ് മഞ്ഞൾ. മഞ്ഞളിൻ്റെ നീരോ ഉണക്കി പൊടിച്ചതോ പാലിലോ വെള്ളത്തിലോ കലർത്തി കുടിച്ചാൽ വയറുകടി, ഗർഭകാലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഛർദി, കരൾ സംബന്ധമായ രോഗങ്ങൾ എന്നിവ ശമിക്കും. പച്ചമഞ്ഞളിൻ്റെ നീര് 20 തുള്ളി 1 നുള്ളി

ഉപ്പും കലർത്തി ദിവസവും രാവിലെ കുടിച്ചാൽ വീരശല്യത്തിന് ശമനമുണ്ടാകും. അതിസാരം ശമിക്കാൻ കറിവേപ്പിൻ്റെ തളിരില ചവച്ച് തിന്നുന്നത് നല്ലതാണെന്ന് ആയുർവേദം പറയുന്നു. കറിവേപ്പില നല്ലതുപോലെ അരച്ച് അതിൽ കോഴിമുട്ട അടിച്ചു ചേർത്ത് പച്ചയായോ പൊരിച്ചോ ഉപയോഗിച്ചാലും അതിസാരം ശമിക്കുമെന്നാണ് അനുഭവസാക്ഷ്യം. ഛർദിക്കും കറിവേപ്പില മരുന്നാണ്. ഇല വാട്ടിപ്പിഴിഞ്ഞ് നീര് കുടിച്ചാൽ രോഗശമനം ഉറപ്പ്. തേൽ വിഷത്തിനെതിരെ കറിവേപ്പില പാലിൽ വേവിച്ച് അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. പുതിനയില ഉണക്കിപ്പൊടിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതും പുതിനയില തൈലം വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതും ഉദരരോഗങ്ങൾ ശമിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ പുതിന സമൂലം ഉണക്കിപ്പൊടിച്ച് പല്ല് തേച്ചാൽ ദന്തരോഗങ്ങൾ ഒന്നും തന്നെ അടുക്കുകയില്ല. പഴയ പുളി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ശോധനയ്ക്ക് നല്ലതാണ്. ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചതച്ചിട്ട് കാച്ചിയ പാൽ ദിവസവും രാവിലെ കഴിച്ചാൽ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ദഹനക്കുറവും കാലുകഴപ്പും മാറും. കാൽവിരലുകൾക്കിടയിൽ ചൊറിച്ചിലും വേദനയും അസ്വസ്ഥതയും ഉണ്ടായാൽ വെളുത്തുള്ളിയും മഞ്ഞളും സമം ചേർത്തരച്ച് ഒരാഴ്ച പുരട്ടിയാൽ ശമനം കിട്ടും. അതിസാരത്തിന് തിപ്പലിയും കുരുമുളകും സമം അളവിലെടുത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് രോഗശമനത്തിന് ഉതകും. തിപ്പലി പൊടിച്ച് പഞ്ചസാരയും തേനും മാതള നാരങ്ങ നീരും കൂട്ടി സേവിക്കുന്നത് ഛർദി ശമിപ്പിക്കും. തിപ്പലി പൊടിച്ച് തേൻ ചേർത്ത് കഴിക്കുന്നത് ചുമയകറ്റാൻ നല്ലതാണ്. ഒരു ഗ്ലാസ് മോരിൽ 2 സ്പൂൺ മല്ലിയില നീര് ചേർത്ത് ഇടയ്ക്കിടെ കഴിച്ചാൽ ദഹനക്കേട്, വയറുകടി, ഛർദി, അരുചി, തലചുറ്റൽ എന്നിവ ശമിക്കും. ഇഞ്ചിയും മല്ലിയിലയും ചേർത്തരച്ച് ചമ്മന്തിയാക്കി കഴിച്ചാൽ ദഹനക്കേട്, വായുകോപം, വിരദോഷം, വയറുവേദന എന്നിവ കുറയും. കൊത്തമല്ലി കഷായത്തിൽ നെയ്യ് ചേർത്ത് സേവിച്ചാൽ അതിസാരം ശമിക്കും. കടുകും മഞ്ഞളും ചേർത്തരച്ച് പുരട്ടുന്നത് ചർമ്മരോഗങ്ങളെ അകറ്റാൻ സഹായിക്കും. കുരുമുളക് പൊടി മോരിലോ തൈരിലോ കലക്കി അല്പം ശർക്കര ചേർത്ത് കഴിക്കുന്നത് പീനസത്തിന് ശമനമുണ്ടാക്കും. അതുപോലെ ദഹനക്കേടിനും വായുകോപത്തിനും ചുക്ക്, കുരുമുളക്, തിപ്പലി, പെരിഞ്ചീരകം, ഇന്ദുപ്പ് എന്നിവ സമം പൊടിച്ച് 1/2 ടീസ്പൂൺ വീതം ദിവസേന കഴിച്ചാൽ മതി. കൊളസ്ട്രോൾ വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകളിലെല്ലാം ഏലക്കായപ്പൊടി ജീരക കഷായത്തിൽ ചേർത്ത് തുടർച്ചയായി കഴിച്ചാൽ നല്ല ഫലമുണ്ടാകും.

0: കൃഷി കിസാൻ കല്യാൺ മന്ത്രാലയ ദ്വാരാ കിസാൻ ഹിത് മേ ജാരി.
1: ശീതകാല പച്ചക്കറി കൃഷി. ഒക്ടോബർ പകുതി മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ശീതകാല പച്ചക്കറി കൃഷിക്ക് അനുയോജ്യം. മുൻപ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ മാർക്കറ്റിലേക്ക് എത്താറുള്ള ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, റാഡിഷ്, ബീട്രൂട്ട് തുടങ്ങിയ പച്ചക്കറികളുടെ കൃഷി ഇന്ന് നമ്മുടെ നാട്ടിലുടനീളം കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തയ്യാറെടുപ്പുകൾ. ഒക്ടോബർ പകുതിക്കുള്ളിൽ തന്നെ കൃഷിക്കായി നിലമൊരുക്കണം. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് നന്നായി കിളച്ച് കുമ്മായമിട്ട് മണ്ണ് പാകപ്പെടുത്തണം. സെന്റൊന്നിന് 2 മുതൽ 3 കിലോഗ്രാം വരെ കുമ്മായം ചേർക്കണം. തൈകൾ പറിച്ച് നട്ട് കൃഷി ചെയ്യേണ്ടുന്ന ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ വിത്തുകൾ ഒക്ടോബർ ആദ്യവാരം തന്നെ പ്രോ ട്രേകളിലോ തവാരണകളിലോ നടാവുന്നതാണ്. കുമിൾ രോഗത്തിനെതിരെ പ്രതിരോധത്തിനായി വിത്ത് പാകുന്നതിനു മുമ്പായി തവാരണകളിലും പ്രോ ട്രേകളിലും സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തളിച്ചു കൊടുക്കണം. ചാക്കുകളിലോ ഗ്രോ ബാഗുകളിലോ കൃഷി ചെയ്യുവാൻ ഒക്ടോബർ മാസം അവസാനത്തോടെ ബാഗുകളിൽ നടിൽ മിശ്രിതം തയ്യാറാക്കി അല്പം കുമ്മായം ചേർത്ത് പരുവപ്പെടുത്തി വെക്കണം. ചകിരിച്ചോറ്, മണ്ണ്, ചാണകം എന്നിവ നടിൽ മിശ്രിതം തയ്യാറാക്കാൻ ഉപയോഗിക്കാം. തൈകൾ പറിച്ചു നട്ട് വളർത്തുന്ന പച്ചക്കറികളാണ് ക്യാബേജും കോളിഫ്ലവറും. കടുകുമണിയോട് സാമ്യമുള്ള വിത്തുകൾ പ്രോ ട്രേകളിൽ മുളപ്പിച്ച് 25 മുതൽ 30 ദിവസം വരെ പ്രായമാകുമ്പോൾ പറിച്ചു നടാം. ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും 1:1 എന്ന അനുപാതത്തിൽ തയ്യാറാക്കിയ നടിൽ മിശ്രിതം പ്രോ ട്രേകളിൽ നിറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഓരോ വിത്ത് വീതം പാകിയാൽ 4-5 ദിവസമാകുമ്പോൾ മുളച്ചു തുടങ്ങും. തൈകൾ 2 ഇല പ്രായമാകുമ്പോൾ മുതൽ വെള്ളത്തിൽ അലിയുന്ന NPK 19:19 രാസവളക്കൂട്ട് 5 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും തുടർന്ന് 5 ദിവസം കൂടുമ്പോൾ വളർച്ചയനുസരിച്ച് 10 ഗ്രാം മുതൽ 15 ഗ്രാം വരെ വളം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും നൽകണം. സൂര്യപ്രകാശവും നല്ല നീർവാർച്ചയുമുള്ള സ്ഥലത്ത് 1 അടി വീതിയിലും 1.5 അടി താഴ്ചയിലും ആവശ്യമായ നീളത്തിലും

മിശ്രണം ജലസേചനം നൽകുകയും വേണം. ക്യാബേജിൻ്റെ തളിരിലകൾ കൂടിച്ചേർന്ന അഗ്രഭാഗത്തിനെ ഹെഡ് എന്നും കോളിഫ്ലവറിൽ പൂക്കൾ ഉണ്ടാകുന്നതിന് മുമ്പായി ഉണ്ടാകുന്ന മുകളത്തെ കർഡ് എന്നും പറയുന്നു. തൈകൾ പറിച്ചു നട്ട് ഏകദേശം 2 മാസമാകുമ്പോൾ ക്യാബേജ് വിളവെടുക്കാം. കോളിഫ്ലവർ കർഡുകൾ 50 ദിവസമാകുമ്പോൾ രൂപപ്പെടും. കർഡുകൾക്ക് വെയിലേറ്റ് നിറം വ്യത്യാസം വരാതിരിക്കാനും വെളുത്ത നിറവും മണവും ആകൃതിയും ലഭിക്കാൻ ചുറ്റുമുള്ള ഇലകൾ കൊണ്ട് പൊതിഞ്ഞു കെട്ടുന്നത് നല്ലതാണ്. കോളിഫ്ലവർ കർഡുകൾ 50 ദിവസമാകുമ്പോൾ രൂപപ്പെടും. ഇത് 10 മുതൽ 15 ദിവസത്തിനകം വിളവെടുക്കാം. രോഗങ്ങളും കീടങ്ങളും. തൈകളിൽ കണ്ടുവരുന്ന കടച്ചിയൽ രോഗത്തിനെതിരെ സ്യൂഡോമോണാസ് എന്ന ജൈവ കുമിൾനാശിനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തിയ മിശ്രിതം ഉപയോഗിക്കാം. ഇലതീനിപ്പുഴുക്കൾക്കെതിരെ ഗോമൂത്രം, കാന്താരിമുളക് ലായനിയോ വേപ്പ് അധിഷ്ഠിത കീടനാശിനികളോ തളിക്കാം. ക്യാരറ്റ്, ബീട്രൂട്ട് ഇവയുടെ വളപ്രയോഗവും കൃഷിമുറകളും ഒരുപോലെയാണ്. പ്രധാന കൃഷിയിടത്തിലേക്ക് നേരിട്ട് വിത്തുപാകുന്ന രീതിയാണ് നല്ലത്. ഏകദേശം 1 അടി ഉയരവും 1.5 അടി വീതിയുമുള്ള തടങ്ങളെടുത്ത് 2 വരികളിലായി വിത്തുകൾ പാകാം. തടങ്ങൾ തമ്മിൽ 1.5 അടി അകലം വേണം. വിത്തുകൾ മണലുമായി കൂട്ടിക്കലർത്തി പാകിയ ശേഷം മണ്ണിട്ട് മൂടണം. വിത്തിട്ട ശേഷം പുത കൊടുക്കുന്നത് നല്ലതാണ്. വരികളിൽ തൈകൾ തമ്മിൽ 10 സെന്റിമീറ്റർ അകലം വരുന്ന രീതിയിൽ മറ്റു തൈകൾ നീക്കം ചെയ്ത് ക്രമീകരിക്കണം. കിളച്ചുരുക്കിയ സ്ഥലത്ത് സെന്റൊന്നിന് 100 കിലോ ജൈവവളം ചേർക്കാം. അടിവളമായി കടലപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി, ചാരം എന്നിവയാകാം. രാസവളവും ആവശ്യാനുസരണം ചേർത്തു കൊടുക്കണം. വേരിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനായി മണ്ണ് നന്നായി ഇളക്കി കൊടുക്കണം. നട്ട് ഏകദേശം 3 മാസത്തിനുള്ളിൽ വിളവെടുക്കാം. മൂപ്പെത്തുമ്പോൾ ചെടികൾക്ക് ചുറ്റുമുള്ള മണ്ണ് വിണ്ടുകീറി തുടങ്ങും.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൗജവാനോകെ ലിയെ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ഇന്ന് രാത്രി 9:30 നാടകം ഇത്തിൽ കണ്ണി. രചന എൻ കൃഷ്ണപിള്ള. ഇന്ന് രാത്രി 9:30.

ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യം, ആരോഗ്യ കേരളം ഇടുക്കി, ശാന്തൻപാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സജു ടി ഷൈൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സർവലൻസ് ഓഫീസർ ഡോക്ടർ ജോബിൻ ജി ജോസഫ് പ്രതിരോധത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ എംആർ ഡെങ്കിപ്പനി രോഗലക്ഷണങ്ങൾ, പ്രതിരോധം, ഉറവിട നശീകരണത്തിന്റെ പ്രാധാന്യം എന്നിവയെ സംബന്ധിച്ച് ക്ലാസുകൾ നയിച്ചു. ദേവികുളം താലൂക്കിൽ അടിമാലി പട്ടികവർഗ വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അടിമാലി, മൂന്നാർ, മറയൂർ എന്നിവിടങ്ങളിലെ 6 പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ അന്തേവാസികളുടെ രാത്രികാല പഠന പ്രവർത്തനങ്ങൾക്ക് കരാർ വ്യവസ്ഥയിൽ റെസിഡൻഷ്യൽ ട്യൂട്ടർ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു. ബിരുദവും ബി എഡുമാണ് അടിസ്ഥാന യോഗ്യത. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന. ബി എഡ് ഇല്ലാത്തവരുടെ അഭാവത്തിൽ ഡി എൽഡ് യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. പ്രായപരിധി 25-ന് 40-ന് മധ്യേ. താൽപ്പര്യമുള്ളവർ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, ജാതി, പ്രവർത്തന പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പകർപ്പ് സഹിതം മെയ് 30-ന് മുൻപായി അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കേരള സ്റ്റേറ്റ് റൂട്രോണിക് സർട്ടിഫിക്കറ്റോടെ 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി പാസ്സായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 799-492-6081 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചക്കുപള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശാ വർക്കർ, ഫാർമസിസ്റ്റ് തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. June 2 ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് ആശാ വർക്കറുടെ ഇന്റർവ്യൂ. യോഗ്യത 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. ചക്കുപള്ളം പഞ്ചായത്തിലെ വാർഡ് 16 സ്ഥിരതാമസമുള്ളവരായിരിക്കണം എന്നിവയാണ്. June 3 ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് ഫാർമസിസ്റ്റിന്റെ ഇന്റർവ്യൂ. യോഗ്യത പ്രീ ഡിഗ്രി, പ്ലസ് ടു, VHSC, DPharm, തത്തുല്യ യോഗ്യത എന്നിവയാണ്.

സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷന്റെ ഭാഗമായി മെയ് 24 നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ബ്ലോക്ക് കോ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്കുള്ള എഴുത്ത് പരീക്ഷ മാറ്റിവച്ചതായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അറിയിച്ചു. മാറ്റിവച്ച പരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് കരാർ വ്യവസ്ഥയിൽ സൈക്യാട്രിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഒരു ഒഴിവിലേക്കാണ് നിയമനം. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ജൂൺ 4 രാവിലെ 11 മുതൽ 1 വരെ ഇന്റർവ്യൂ നടക്കും. മെയ് 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇന്റർവ്യൂ ചില സാങ്കേതിക കാരണങ്ങളാൽ ജൂൺ 4 മാറ്റിയതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളും പകർപ്പും സഹിതം ഹാജരാകണം. യോഗ്യത സൈക്യാട്രിയിൽ MBBS, MD, DPM, DNB. കൂടുതൽ വിവരങ്ങൾക്ക്

4862233300 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഡിലെ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ MLA മാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം FRaja തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, K മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാല ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29th വീണ്ടും ചേരും. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. TVKയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്നുള്ള 2 പേരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 32. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിജയും 9 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീയതികൾ പിന്നീട് തീരുമാനിക്കും. ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാനുള്ള ആഫ്രിക്കൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോള രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് ഇക്കാര്യം എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോംഗോയിലും യുഗാണ്ടയിലുമായി 130ലേറെ എബോള മരണങ്ങളും 600ലേറെ പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉൽപാദനം വർദ്ധിപ്പിച്ചതായും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
3: हमारे पास सफिशियंट सप्लाईज हैं, क्रूड हो, नेचुरल गैस हो, पेट्रोल हो या डीजल हो. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं ताकि जो देश की डिमांड है उसको मीट किया जा सके. इसके अलावा रिफाइनरीज में LPG प्रोडक्शन को रैंप अप किया गया है और लगभग 46,000 से 47,000 टन LPG देश की रिफाइनरीज में बनाई जा रही है.
1: എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആശങ്കമൂലം ഇന്ധനം വാങ്ങുന്ന രീതി ഒഴിവാക്കണമെന്നും ശ്രീമതി സുജാത ശർമ്മ അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 87% പേർ വോട്ട് രേഖപ്പെടുത്തി. രണ്ട് സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പാരമ്പര്യമായി ജനിതക വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഉമ്മീദ് നെറ്റ്വർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംരംഭമാണിത്. രോഗനിർണയം, പ്രതിരോധം, പരിശീലനം, ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത സമീപനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശോധനയും രോഗനിർണയ പ്രവർത്തനങ്ങളുമാണ് ഇന്ത്യ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
5: India has recently launched the strategy for artificial intelligence in healthcare for India. The future of AI depends on our collective ability to build ethical and human-centric approach. India is known for pharmacy of the world for its leadership in generic medicines. India's commitment to global health partnership and cooperation was demonstrated during the COVID-19 pandemic through vaccine Maitri initiatives under the India supplied 300 million vaccine doses to around 100 countries.
1: അടുത്തിടെ ട്രെയിനുകളിലുണ്ടായ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. വിഷയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ റെയിൽവേ മന്ത്രാലയം അട്ടിമറി ശ്രമങ്ങളിൽ റെയിൽവേ സുരക്ഷാ സേന അന്വേഷണം നടത്തി വരികയാണെന്നും അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, റെയിൽവേ ശൃംഖലയിലുടനീളം CCTV ക്യാമറകൾ സ്ഥാപിക്കുക, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ എല്ലാ മദ്രസകളിലും പ്രഭാത അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026. സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കായിക രംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. നിരോധിത ഉത്തേജക മരുന്നുകളുടെ കടത്ത്, വിതരണം എന്നിവ നടത്തുന്ന സംഘടിത ശൃംഖലകളെ തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. മരുന്നുകടത്ത്, മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളികളാകാത്ത കായിക താരങ്ങളെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ക്രിമിനൽ കുറ്റവാളികളായി കണക്കാക്കില്ല. കായിക താരങ്ങൾ നടത്തുന്ന ഉത്തേജക മരുന്ന് നിയമലംഘനങ്ങൾ നിലവിലുള്ള ആന്റി ഡോപ്പിംഗ് ചട്ടങ്ങൾക്ക് കീഴിൽ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നറുക്കെടുപ്പിലൂടെ 1000 പേരെ തെരഞ്ഞെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം. നറുക്കെടുപ്പ് കേന്ദ്രമന്ത്രി S. ജയശങ്കർ നിർവഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ലിബുലേഖ്, നാഥുല പാസുകൾ വഴി 50 യാത്രികർ അടങ്ങുന്ന 20 ബാച്ചുകളിലായാണ് യാത്ര ചെയ്യേണ്ടത്. രണ്ട് റൂട്ടുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ യാത്ര ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കും. 120 കോടി രൂപയിലധികം രൂപ വിലമതിക്കുന്ന 3 ലക്ഷം നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. ഇത്തരം നിരോധിത വസ്തുക്കൾ ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
6: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.
7: സാഹിത്യമേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
8: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ, പ്രിൻസ് ഓവേലിൽ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ. കഥയുടെ പേര് വിഭ്രമം.
9: ചില ഓർമ്മകൾ അങ്ങനെയാണ്, മായ്ച്ചു കളയാൻ ശ്രമിക്കുന്തോറും ഉള്ളിലേക്ക് ആഴ്ന്നാഴ്ന്നങ്ങനെ. ആകുലതകളുടെ ആരവങ്ങളിൽ ചാഞ്ചാടിക്കൊണ്ടിരുന്ന മനസ്സിനെ അടക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നേരത്താണ് വല്ലാത്തൊരോർമ്മത്തെറ്റുപോലെ സീതാലക്ഷ്മി മനസ്സിൻ്റെ പിന്നാമ്പുറത്തു നിന്ന് ഉമ്മറത്തേക്ക് ഒളികണ്ണെറിഞ്ഞത്. ആരാ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് അസ്വസ്ഥതയുടെ അതിർവരമ്പുകളിൽ കയറി നിന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ചുവന്ന ഫ്രെയിമിട്ട കട്ടിക്കണ്ണടയ്ക്ക് പിന്നിലെ മുഴുത്ത കണ്ണുകൾ തന്നെ വിടാതെ പിന്തുടരുന്നുവല്ലോ എന്ന ചിന്തയിൽ സുറുമി പിന്നെയും അസ്വസ്ഥയായി. ഞാൻ പോകുന്ന വഴികളിൽ എന്തിനാണ് എൻ്റെ നിഴൽ പോലെ നിന്റെ ചിന്തകൾ ചുവന്ന ഫ്രെയിമിനുള്ളിൽ കുറുകി ഇഴയുന്നത്? സുറുമി തലയിലെ തട്ടം ഒന്നുകൂടി നേരെയാക്കി. അസ്വസ്ഥതയുടെ മുൾപ്പടർപ്പിൽ കൊരുത്തുപിടയുന്ന മനസ്സിനെ ശാന്തതയിലേക്ക് എങ്ങനെ കൊണ്ടുപോകും എന്ന ചിന്തയിൽ അവൾ ഉഴറി. മഴ ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നിട്ടും വിയർപ്പ് ചാലുകീറി. മഴവാർത്തകളും കയ്യിലൊരു കാപ്പിക്കപ്പുമായി പ്രസരിപ്പോടെ എസ് കെ എൻ ലൈവിലുണ്ട്. ഒരു ദിവസം പ്രസരിപ്പോടെ ആരംഭിക്കാൻ ആ വാക്കുകൾ കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു ചങ്ങാതിയെ അവൾ അപ്പോൾ ഓർത്തു. അവളുടെ ഏതാനും ചില ചങ്ങാതിമാരിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി അവൾ കരുതിപ്പോരുന്നത് അവൻ്റെ സൗഹൃദത്തിൽ വിരിഞ്ഞ സ്വരസാന്നിധ്യമായിരുന്നു. മനസ്സിൽ വിഭ്രാന്തി നിറയുന്ന നേരത്തെല്ലാം അവൻ്റെ വാക്കുകൾ അവളെ സ്വച്ഛതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉച്ചയൂണിൻ്റെ ഇടവേളയിൽ പതിവ് തെറ്റിക്കാതെ എത്തുന്ന ഫോൺ കോളുകളിൽ അവളുടെ താളം തെറ്റിയ മനസ്സ് ശാന്തമാവുകയും അവൾ പുഞ്ചിരിക്കുകയും ചെയ്യുമായിരുന്നു. അവൾ അവൻ്റെ സ്വരത്തെ പ്രണയിച്ചു. എൻ്റെ പ്രണയം നിനക്കായി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവനോട് പറയണമെന്ന് പലവട്ടം വിചാരിച്ചതാണെങ്കിലും പറയാതെ അറിയുമ്പോഴേ പ്രണയത്തിന് സൗന്ദര്യമുണ്ടാകൂ എന്നവൾ വിചാരിച്ചു. ഒരിക്കൽ വഴിതെറ്റിയെത്തിയ ഒരു ഫോൺ വിളിയിൽ തുടങ്ങിയ പരിചയം പിന്നെങ്ങനെയാണ് പിരിയാൻ വയ്യാത്ത സൗഹൃദത്തിലേക്ക് വഴി തുറന്ന് കയറിയത് എന്ന് അവൾ പലവട്ടം ചിന്തിക്കുകയും ഉത്തരമില്ലാതെ ഉപേക്ഷിക്കുകയും ചെയ്തു. ആ സ്വരം തന്നെ ജീവിതത്തോടടുപ്പിച്ചു നിർത്തുന്നത് അവൾ അനുഭവിച്ചറിഞ്ഞു. സീതാലക്ഷ്മിയുടെ ചുവന്ന ഫ്രെയിമുള്ള കട്ടിക്കണ്ണട കണ്ണിനെ എന്തിനാണ് താനിങ്ങനെ പേടിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും സുറുമിക്ക് മനസ്സിലായതേയില്ല. എന്നോ കണ്ടുമറന്ന സ്വപ്നത്തിൽ നിന്നും അശാന്തിയും വിഭ്രാന്തിയും മനസ്സിൽ നിറയ്ക്കാൻ കട്ടിക്കണ്ണട കണ്ണുമായി സീതാലക്ഷ്മി അവളുടെ വിചാരങ്ങളിലേക്ക് പിന്നെയും പിന്നെയും തലനീട്ടി നോക്കിക്കൊണ്ടിരുന്നു. അന്ന് കണ്ട സ്വപ്നം അതെന്തായിരുന്നു എന്ന് എത്ര ചിന്തിച്ചിട്ടും ഓർത്തെടുക്കാൻ പറ്റിയില്ല. എങ്കിലും സീതാലക്ഷ്മി എന്ന പേരും തീക്ഷ്ണമായ കട്ടിക്കണ്ണടയ്ക്കപ്പുറത്തുനിന്ന് കൂർത്തുവരുന്ന നോട്ടവും മനസ്സിൽ നിന്നുമായാതങ്ങനെ. വെറുമൊരു സ്വപ്നദർശനത്തെ താൻ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന് സുറുമി പലവട്ടം അതിശയത്തോടെ ഓർത്തു. മനസ്സിൻ്റെ പിന്നാമ്പുറത്തേക്ക് ആവോളം തള്ളി നീക്കിയിട്ടും സീതാലക്ഷ്മി എൻ്റെ നിഴൽ പോലെ എന്നെ പേടിപ്പിക്കുന്നു എന്ന് തൻ്റെ സ്വരസുഹൃത്തിനോട് പറയണമെന്നും പരുഷമെങ്കിലും ആർദ്രമായ അവൻ്റെ കുലുങ്ങിച്ചിരിയിൽ പരിഭവിച്ചിരിക്കണമെന്നും പലപ്പോഴും വിചാരിച്ചെങ്കിലും എന്തുകൊണ്ടോ അവൾ അവനോടതേപ്പറ്റി പറഞ്ഞതേയില്ല. തനിക്ക് ഭ്രാന്തു പിടിച്ചെന്നോർത്ത് അവൻ പിന്നെ വിളിക്കാതിരുന്നെങ്കിലോ എന്നവൾ ഭയന്നു. മനസ്സ് പിടിവിട്ടലയുകയായിരുന്നു. വല്ലാത്തൊരു മൂടൽമഞ്ഞ് ചിന്തകളിൽ ചേക്കേറിയിരിക്കുന്നത് പോലെ ആകുലതകളിൽ ചാഞ്ചാടി അവൾ ചിന്തകളിലൂടെ എവിടേക്കെന്നില്ലാതെ സഞ്ചരിച്ചു. കേൾക്കുന്ന വാർത്തകളിലെ പെൺസ്ഥാനത്ത് അവൾ തന്നെ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അവരുടെ അടിയൊഴുക്കുകളും അന്തസ്സംഘർഷങ്ങളും സ്വയം ഏറ്റുവാങ്ങി. ഉള്ളുവിങ്ങി, നെഞ്ചുപൊള്ളി, കരളുവെന്ത്. 3 വയസ്സുള്ള പീഡനത്തിനിരയായി മരണപ്പെട്ട പെൺകുട്ടി താനാണെന്ന് അവൾ കിനാവ് കണ്ടു. പാതവക്കിൽ മക്കൾ ഉപേക്ഷിച്ചു പോയ വൃദ്ധയുടെ ദൈന്യനോട്ടം കൊളുത്തി വലിച്ച രാപ്പകുതിയിൽ അത് തൻ്റെ വാർദ്ധക്യത്തിൻ്റെ നേർസാക്ഷ്യമാണെന്നോർത്ത് വിവശയായി ഉറക്കത്തെ പടിയിറക്കിവിട്ട് ഇരുളിലേക്ക് തുറിച്ച നോട്ടവുമായി അവളിരുന്നു. പിന്നീടൊരിക്കൽ ഭർത്തൃവീട്ടിൽ കരിഞ്ഞുപോയ ഒരു ദൈന്യതയെപ്പറ്റി ഓർക്കുന്ന നേരത്തെല്ലാം അവൾ തൻ്റെ ശരീരം കരിഞ്ഞു മണക്കുന്നതായി അനുഭവിച്ചു. സുറുമി കടലിലേക്ക് നോക്കി അങ്ങനെ നിന്നു. അലയടികൾ തൻ്റെ ഹൃദയത്തിൽ നിന്ന് കടലിലേക്ക് ചെന്ന് ചേരുന്നതായി അവൾക്ക് തോന്നി. കടൽക്കരയിലെ പഞ്ചാരമണലിൽ കിടന്ന് ഒന്നുറക്കെ കരയുവാൻ അവൾ കൊതിച്ചു. കടലലകൾക്കൊപ്പം അലറിക്കരയണമെന്ന ചിന്ത തുറിച്ച അപരിചിത നോട്ടങ്ങൾക്ക് മുൻപിൽ അവൾ അടക്കി നിർത്തി. തൻ്റെ ദുഃഖങ്ങളെ കഴുകിക്കളയാൻ കടലിനേ കഴിയൂ എന്നവൾക്കുറപ്പായിരുന്നു. കടൽക്കരയിൽ ഏകാഗിയായി നിന്ന് അസ്തമയം കാണുമ്പോൾ അവൾ സൂര്യനൊപ്പം ജലസമാധിയെ പുണരാൻ വെമ്പി. അവൾ കടലിലേക്ക് പിൻവാങ്ങുന്ന തിരമാലകൾക്കൊപ്പം മെല്ലെ ഇറങ്ങിപ്പോയി. ബോധമണ്ഡലം ഉണർന്നു വരുമ്പോൾ താൻ എവിടെയാണെന്നോ എങ്ങനെ ഇവിടെ എത്തിയെന്നോ ഒന്നും അവൾ ചിന്തിക്കാൻ കൂടി മെനക്കെട്ടില്ല. ജലസമാധിയിലൂടെ പവിത്രീകരിച്ച മനസ്സുമായി ശാന്തമായി കണ്ണുകളടച്ചു കിടന്നു. കടലിലോട്ട് ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കൂറ്റൻ തിര ഉയർന്നു പൊങ്ങിയത്. ആ തിരയിൽപ്പെട്ടു വന്നു വീണത് ഞങ്ങളുടെ മുൻപിൽ തന്നെ. കടൽ വലിച്ചെടുക്കും മുൻപേ പിടിച്ചു വയ്ക്കാനായത് ഭാഗ്യം. അർത്ഥബോധത്തിൻ്റെ താഴ്വരയിലൂടെ സ്വസ്ഥതയുടെ കൈവണ്ടി വലിച്ച് നടക്കുമ്പോൾ ആരോ ആരോടോ പറയുന്നത് കേട്ടു. ശുദ്ധബോധാവസ്ഥയിലല്ലാതെ കേൾക്കുന്നതും കാണുന്നതും വിശ്വസിച്ചു പോകരുതെന്ന് മനസ്സിനെ പണ്ടേ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്വപ്നദർശനങ്ങളാണ് തൻ്റെ സ്വസ്ഥതയിലേക്ക് എന്നും വിഭ്രമച്ചീളുകൾ വാരി നിറച്ചിട്ടുള്ളത്. അവൾ മയക്കത്തിൻ്റെ മേലാപ്പിൽ അമർന്നു കിടന്നു. റോഡുവക്കത്ത് തണലില്ലാത്തിടം നോക്കിയിരുന്ന് വെയിൽ വാരി മടിശീലയിൽ നിറയ്ക്കുകയായിരുന്നു ജാനു അമ്മ. കയ്യിലുള്ള മുഷിഞ്ഞ തോർത്തെടുത്ത് തലയിൽ വട്ടത്തിൽ ചുറ്റിക്കെട്ടി പല്ലിറുമി തലയിൽ അമർത്തി ഞെരിച്ച് കണ്ണിറുക്കി ആരെയോ പുലഭ്യം പറഞ്ഞുകൊണ്ട് പൊരിവെയിലിൽ അവൾ ഇരുന്നു. സുറുമി മെല്ലെ അവരുടെ അടുത്തേക്ക് നടന്നു. ഒരു ചായയ്ക്കുള്ള കാശ് താമോളെ. അമ്മ വാ, ചായ ഞാൻ വാങ്ങിത്തരാം. അവൾ ജാനു അമ്മയെ ചേർത്ത് പിടിച്ചു നടന്നു. ചായക്കടയിൽ കയറി ഇരുന്നില്ല അവർ. കടക്കാരൻ നൽകിയ ചായ തൻ്റെ സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു കുടിച്ചു. കടക്കാരൻ നൽകിയ ഭക്ഷണം തൻ്റെ പാത്രത്തിൽ ഇട്ടുകൊടുത്തപ്പോൾ പുറത്തേക്ക് മാറിയിരുന്ന് കഴിച്ചു. പിന്നെ സംതൃപ്തിയോടെ ചിരിച്ച് മുഖം തുടച്ചു. സുറുമി ചിന്തിക്കുകയായിരുന്നു, ഇവിടെ ആർക്കാണ് ഭ്രാന്ത്? ഈ വൃദ്ധ ഭ്രാന്തി എന്ന് പറയുന്ന സമൂഹത്തിനോ? ഭ്രാന്തിൻ്റെ നിർവചനങ്ങൾ മാറിമറിയുന്നു. മറ്റുള്ളവർ താൻ കുടിച്ച ഗ്ലാസിൽ നിന്ന് കുടിക്കരുതെന്ന്, താൻ കഴിച്ച പാത്രത്തിൽ നിന്ന് കഴിക്കരുതെന്ന്, താൻ ഇരുന്നിടത്ത് ഇരിക്കരുതെന്ന് നിർബന്ധം പിടിക്കുന്ന ഈ സ്ത്രീക്ക് ഭ്രാന്താണെന്ന് ആര് പറഞ്ഞു? 50 രൂപ നോട്ട് കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ട് അവൾ മുന്നോട്ട് നടന്നു. വഴിയിൽ കണ്ട ഒരു പരിചയക്കാരിയോട് ആ സ്ത്രീയെപ്പറ്റി ചോദിച്ചു. ഓ, അത് ജാനു അമ്മയല്ലേ? പാവം, ബോധത്തിനും അബോധത്തിനുമിടയിലൂടെ ജീവിച്ചു പോകുന്ന ജന്മം. ഭർത്താവ് മറ്റൊരുവളെ കൂട്ടി നാടുവിട്ടപ്പോൾ ചിതറിപ്പോയ ബോധം. മക്കൾ രണ്ടാളും നല്ല നിലയിൽ ജീവിക്കുന്നു. അവരോടൊപ്പം നിൽക്കാൻ കൂട്ടാക്കാതെ ഈ വഴിയിറമ്പുകളിലൂടെ. സുഹൃത്ത് ഒരു നിമിഷം മൗനിയായി. സുറുമി അവളെ നോക്കി. സ്നേഹാധിക്യം തകർത്ത് കളഞ്ഞ ബോധമണ്ഡലത്തെക്കുറിച്ചോർത്ത് അവൾ അസ്വസ്ഥയായി. സീതാലക്ഷ്മി എന്നായിരുന്നു അവരുടെ പേര്. ജാനുവമ്മ എന്നത് നാട്ടുകാരിട്ട പേരാണ്. അതും പറഞ്ഞ് സുഹൃത്ത് നടന്നുപോയി. ഒരു നടുക്കം മനസ്സിൽ അലയിളക്കിയത് അവൾ അറിയുകയായിരുന്നു. കട്ടിക്കണ്ണടക്കണ്ണിലൂടെ മനസ്സിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് സീതാലക്ഷ്മി പിന്നെയും അവളെ എത്തി നോക്കി. കത്തുന്ന സൂര്യന് താഴെ ഉരുകുന്ന ടാർ റോഡിനരികിൽ ജാനുവമ്മ വെയിൽ ചിക്കി ഉണക്കുന്നത് ഒറ്റ തിരിഞ്ഞു നോട്ടത്തിൽ അവൾ കണ്ടു. തൻ്റെ മനസ്സിൽ വീണ്ടും ഒരിക്കൽ കൂടി വിഭ്രമത്തിൻ്റെ തിരയിളക്കം അനുഭവിക്കുകയായിരുന്നു അവൾ. ഉമ്മറത്തേക്ക് ഒരു കിനാക്കണ്ണിലൂടെ എത്തി നോക്കുന്ന ചുവന്ന കട്ടിക്കണ്ണട കണ്ണുകൾ അവളെ പിന്നെയും പിന്നെയും വ്യാകുലപ്പെടുത്തി.
8: വിഭ്രമം, ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി പ്രിൻസ് ഒവേലിൽ അവതരിപ്പിച്ച കവിതകളാണ്. ആദ്യ കവിത വെള്ളാരം കല്ല്.
10: എത്ര മിനുസമുള്ള വെള്ളാരം കല്ലിനും ഉരഞ്ഞു തീർന്ന മുനകളെക്കുറിച്ചു പറയാനുണ്ടാകും. പലതായുടച്ചൊരുക്കിയ ജലപാദങ്ങളെ ഓർക്കാനുണ്ടാകും. എത്ര മിനുസമുള്ള വെള്ളാരം കല്ലിനും ഉരഞ്ഞു തീർന്ന മുനകളെക്കുറിച്ചു പറയാനുണ്ടാകും. പലതായുടച്ചൊരുക്കിയ ജലപാദങ്ങളെ ഓർക്കാനുണ്ടാകും. എത്ര മിനുസമുള്ള വെള്ളാരം കല്ലിലും തൊട്ടു തഴുകിയ അലയുടെ ചുംബനപ്പാടുണ്ടാകും. ആഴങ്ങളിലൂടെയൊഴുകിയതിൻ അടയാളങ്ങളുണ്ടാകും. എത്ര മിനുസമുള്ള വെള്ളാരം കല്ലിലും തൊട്ടു തഴുകിയ അലയുടെ ചുംബനപ്പാടുണ്ടാകും. ആഴങ്ങളിലൂടെയൊഴുകിയതിൻ അടയാളങ്ങളുണ്ടാകും. എത്ര മിനുസമുള്ള വെള്ളാരം കല്ലിലും കുഞ്ഞുമീനിൻ്റെ ചുണ്ടുകളുടെ നനവുണ്ടാകും. തീരത്തെ പായലിൻ്റെ ആലിംഗനങ്ങളുടെ മുദ്രകളുണ്ടാകും. എത്ര മിനുസമുള്ള വെള്ളാരം കല്ലിലും കുഞ്ഞുമീനിൻ്റെ ചുണ്ടുകളുടെ നനവുണ്ടാകും. തീരത്തെ പായലിൻ്റെ ആലിംഗനങ്ങളുടെ മുദ്രകളുണ്ടാകും. അങ്ങനെയുള്ള വെള്ളാരം കല്ലുകളിൽ നീ എന്നെ കടന്നു പോകുമ്പോൾ പാദങ്ങൾക്കു നോവരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ടാകും. അങ്ങനെയുള്ള വെള്ളാരം കല്ലുകളിൽ നീ എന്നെ കടന്നു പോകുമ്പോൾ പാദങ്ങൾക്കു നോവരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ടാകും.
8: അടുത്തത് ചില കവിതകൾ.
10: മഞ്ഞുപുതപ്പിനിടയിലൂടെ അരിച്ചിറങ്ങുന്ന വെയിൽനൂലുപോലെ വന്ന് നിന്നെ തൊടാതിരിക്കില്ല. മഞ്ഞുപുതപ്പിനിടയിലൂടെ അരിച്ചിറങ്ങുന്ന വെയിൽനൂലുപോലെ വന്ന് നിന്നെ തൊടാതിരിക്കില്ല. നേർത്ത മൂടൽ മഞ്ഞിനുള്ളിൽ വിറയ്ക്കുന്നോരിലയായി പച്ചപ്പിൻ്റെ ഒരടയാളം നിന്നിലേക്ക് വീശാതിരിക്കില്ല. നേർത്ത മൂടൽ മഞ്ഞിനുള്ളിൽ വിറയ്ക്കുന്നോരിലയായി പച്ചപ്പിൻ്റെ ഒരടയാളം നിന്നിലേക്ക് വീശാതിരിക്കില്ല. തൊട്ടുരുമ്മുന്ന പൂച്ചക്കുട്ടിയായി നനുത്ത രോമങ്ങൾ കൊണ്ടുമ്മ വെച്ച് തഴമ്പിച്ചു പോയ ഇക്കിളികളെ തൊട്ടുണർത്താതിരിക്കില്ല. തൊട്ടുരുമ്മുന്ന പൂച്ചക്കുട്ടിയായി നനുത്ത രോമങ്ങൾ കൊണ്ടുമ്മ വെച്ച് തഴമ്പിച്ചു പോയ ഇക്കിളികളെ തൊട്ടുണർത്താതിരിക്കില്ല. എണ്ണ തേച്ചു പാളയിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന കുഞ്ഞായി നിന്റെ നരച്ച കണ്ണുകളിൽ നോക്കിയൊന്ന് ചിരിക്കാതിരിക്കില്ല. എണ്ണ തേച്ച് പാളയിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന കുഞ്ഞായി നിന്റെ നരച്ച കണ്ണുകളിൽ നോക്കിയൊന്ന് ചിരിക്കാതിരിക്കില്ല. ആകാശ ജലാശയത്തിൽ നിന്നും നിലാവ് കോരിക്കുടിക്കുന്ന മേഘമായി നിന്നിലേക്കൊരു തുള്ളി പെയ്യാതിരിക്കില്ല. ആകാശ ജലാശയത്തിൽ നിന്നും നിലാവ് കോരിക്കുടിക്കുന്ന മേഘമായി നിന്നിലേക്കൊരു തുള്ളി പെയ്യാതിരിക്കില്ല. ചില നേരം ചില കവിതകൾ. ചില നേരം ചില കവിതകൾ.
8: ഇനി കവിത എഴുതാത്തവരോട്.
10: കണ്ണടച്ചു നിൽക്കുക, മരമാണെന്ന് സങ്കൽപ്പിക്കുക, തുള്ളിയിൽ നനയുന്നതായോർക്കുക. കണ്ണടച്ചു നിൽക്കുക, മരമാണെന്ന് സങ്കൽപ്പിക്കുക, തുള്ളിയിൽ നനയുന്നതായോർക്കുക. ആകാശത്തെ ധ്യാനിക്കുക, മേഘമാണെന്നോർക്കുക, നക്ഷത്രത്തെ നെഞ്ചിലേറ്റുക. ആകാശത്തെ ധ്യാനിക്കുക, മേഘമാണെന്നോർക്കുക, നക്ഷത്രത്തെ നെഞ്ചിലേറ്റുക. പുഴയെ നനയ്ക്കുക, ഒഴുക്കിലെ ഇലയെന്നോർക്കുക, ചുഴികളെ ഓർക്കാതിരിക്കുക. പുഴയെ നനയ്ക്കുക, ഒഴുക്കിലെ ഇലയെന്നോർക്കുക, ചുഴികളെ ഓർക്കാതിരിക്കുക. വേരെന്നു നനയ്ക്കുക, ഇലകളെ ഓർക്കുക, ഉറവകളിൽ ഉമ്മ വയ്ക്കുക. വേരെന്നു നനയ്ക്കുക, ഇലകളെ ഓർക്കുക, ഉറവകളിൽ ഉമ്മ വയ്ക്കുക. കാറ്റിനെ ധ്യാനിക്കുക, അപ്പൂപ്പൻ താടിയെന്നോർക്കുക, എങ്ങോട്ടെന്നറിയാതെ പറക്കുക. കാറ്റിനെ ധ്യാനിക്കുക, അപ്പൂപ്പൻ താടിയെന്നോർക്കുക, എങ്ങോട്ടെന്നറിയാതെ പറക്കുക. പുസ്തകത്തെ ധ്യാനിക്കുക, മയിൽപ്പീലിയാണെന്നോർക്കുക, വെറുതെയൊന്നു പിടയുക. പുസ്തകത്തെ ധ്യാനിക്കുക, മയിൽപ്പീലിയാണെന്നോർക്കുക, വെറുതെ ഒന്ന് പിടയുക. രാത്രിയെന്ന് സങ്കൽപ്പിക്കുക, നക്ഷത്രമാണെന്നോർക്കുക, പുഞ്ചിരിച്ചേ നിൽക്കുക. രാത്രിയെന്ന് സങ്കൽപ്പിക്കുക, നക്ഷത്രമാണെന്നോർക്കുക, പുഞ്ചിരിച്ചേ നിൽക്കുക. ഇത്രയും ഓർത്തിട്ടും ഒരു കവിത എഴുതാനായില്ലെങ്കിൽ

0: ഇത്രയും ഓർത്തിട്ടും ഒരു കവിത എഴുതാനായില്ലെങ്കിൽ ഇല്ല, എനിക്കൊന്നും പറയുവാനില്ല.
1: അടുത്തതായി ചില ഒച്ചകൾ.
0: അടുത്ത കവിത ചില ഒച്ചകൾ. രാവിലെ ചില ഒച്ചകൾ ഓടിയെത്തുന്നുണ്ട്, പുകയിലേക്ക് കുഴലൂതുന്നുണ്ട്, കരിയിലകളെ തൂത്തുകൂട്ടുന്നുണ്ട്, അച്ചിങ്ങ ഒഴിക്കുന്നുണ്ട്, ചുണ്ടുകൊത്തിയരിയുന്നുണ്ട്. രാവിലെ ചില ഒച്ചകൾ ഓടിയെത്തുന്നുണ്ട്, പുകയിലേക്ക് കുഴലൂതുന്നുണ്ട്, കരിയിലകളെ തൂത്തുകൂട്ടുന്നുണ്ട്, അച്ചിങ്ങയൊടിക്കുന്നുണ്ട്, ചുണ്ടുകൊത്തിയരിയുന്നുണ്ട്, പാൽ കറന്നെടുക്കുന്നുണ്ട്, കഞ്ഞിക്കലത്തിൻ്റെ മുകളിലെ പതയ്ക്കൊപ്പം ഇളകുന്നുണ്ട്, മീൻചട്ടിയിൽ തിളയ്ക്കുന്നുണ്ട്. പാൽ കറന്നെടുക്കുന്നുണ്ട്, കഞ്ഞിക്കലത്തിൻ്റെ മുകളിലെ പതയ്ക്കൊപ്പം ഇളകുന്നുണ്ട്, മീൻചട്ടിയിൽ തിളയ്ക്കുന്നുണ്ട്. പോയിട്ടു വരാമെന്ന മൊഴികളെ ചേർത്തണയ്ക്കുന്നുണ്ട്, ഒരുമ്മയിൽ തുടുക്കുന്നുണ്ട്. ഒച്ചയൊട്ടുമില്ലാതെ വൈകുന്നേരത്തെ ഒച്ചകളിലേക്ക് കതോർത്തിരിക്കുന്നുണ്ട്. പോയിട്ടു വരാമെന്ന മൊഴികളെ ചേർത്തണയ്ക്കുന്നുണ്ട്, ഒരുമ്മയിൽ തുടുക്കുന്നുണ്ട്. ഒച്ചയൊട്ടുമില്ലാതെ വൈകുന്നേരത്തെ ഒച്ചകളിലേക്ക് കതോർത്തിരിക്കാറുണ്ട്.
1: അടുത്ത കവിത സൂചിത്തുമ്പിലെ ബുദ്ധൻ.
0: ഒരു നിറത്തിനോടും കലഹമില്ലാതെ എത്ര നീളമുള്ള നൂൽവണ്ടിയെന്നൊട്ടുമേ പരാതിയില്ലാതെ അവൻ്റെ ഉടുപ്പെന്നോ അവളുടെ പാവാടയെന്നോ ലിംഗഭേദമില്ലാതെ പുത്തനുടുപ്പെന്നോ മുഷിഞ്ഞു കീറിയതെന്നോ വ്യത്യാസമൊന്നുമില്ലാതെ അനുകമ്പാർദ്രമായി മുറിവുകളിലേക്കാഴ്ന്നിറങ്ങി ഉമ്മ വെച്ചുണക്കി നൂൽവണ്ടി മുകളിൽ ധ്യാനത്തിലമരുന്ന സൂചിയിലുറങ്ങുന്നുണ്ട് കുഞ്ഞു ബുദ്ധൻ. ഒരു നിറത്തിനോടും കലഹമില്ലാതെ എത്ര നീളമുള്ള നൂൽവണ്ടിയെന്നൊട്ടുമേ പരാതിയില്ലാതെ അവൻ്റെ ഉടുപ്പെന്നോ അവളുടെ പാവാടയെന്നോ ലിംഗഭേദമില്ലാതെ പുത്തനുടുപ്പെന്നോ മുഷിഞ്ഞു കീറിയതെന്നോ വ്യത്യാസമൊന്നുമില്ലാതെ അനുകമ്പാർദ്രമായി മുറിവുകളിലേക്കാഴ്ന്നിറങ്ങി ഉമ്മ വെച്ചുണക്കി നൂൽവണ്ടി മുകളിൽ ധ്യാനത്തിലമരുന്ന സൂചിയിലുറങ്ങുന്നുണ്ട് കുഞ്ഞു ബുദ്ധൻ. കൂട്ടുകാരാ, തയ്ച്ചുകൊണ്ടേയിരിക്കൂ, നമ്മിലെ സൂചികൾ തുരുമ്പെടുക്കാതിരിക്കട്ടെ. കൂട്ടുകാരാ, തയ്ച്ചുകൊണ്ടേയിരിക്കൂ, നമ്മിലെ സൂചികൾ തുരുമ്പെടുക്കാതിരിക്കട്ടെ.
1: അവസാനമായി മൂന്നാം പക്കം.
0: ഒന്നാം പക്കമാണ് ഭൂമിയിലെ വേരുകൾ മുറിഞ്ഞ് ജലത്തിലേക്ക് അടർന്നു വീണത്. ഒന്നാം പക്കമാണ് ഭൂമിയിലെ വേരുകൾ മുറിഞ്ഞ് ജലത്തിലേക്ക് അടർന്നു വീണത്. ഉള്ളിടങ്ങളെയൊക്കെയും ജലം കഴുകിയെടുക്കുമ്പോൾ ഉപരിതലത്തിലെന്തിനോ കുമിളകൾ പൂക്കുന്നുണ്ടായിരുന്നു. ഉള്ളിടങ്ങളെയൊക്കെയും ജലം കഴുകിയെടുക്കുമ്പോൾ ഉപരിതലത്തിലെന്തിനോ കുമിളകൾ പൂക്കുന്നുണ്ടായിരുന്നു. പൊട്ടിമരിക്കുന്ന കുമിളകൾ ആകാശത്തോട് പറഞ്ഞത് പഴയ തത്വശാസ്ത്രമായിരുന്നു. പൊട്ടിമരിക്കുന്ന കുമിളകൾ ആകാശത്തോട് പറഞ്ഞത് പഴയ തത്വശാസ്ത്രമായിരുന്നു. വിയർപ്പ് പറ്റിപ്പടർന്ന പോക്കറ്റിലെ കവിതകൾ പുഴ വായിച്ചെടുക്കുകയായിരുന്നു. വിയർപ്പ് പറ്റിപ്പടർന്ന പോക്കറ്റിലെ കവിതകൾ പുഴ വായിച്ചെടുക്കുകയായിരുന്നു. രണ്ടാം പക്കത്തിൽ മീനുകളുടെ ഉമ്മകൾ കൊണ്ട് ചുണ്ടുകളടർന്നിരുന്നു. രണ്ടാം പക്കത്തിൽ മീനുകളുടെ ഉമ്മകൾ കൊണ്ട് ചുണ്ടുകളടർന്നിരുന്നു. ഒഴുകിപ്പോകാൻ മറന്ന പുഴ വയറിനുള്ളിലൊരു തടാകമായിരമ്പുന്നുണ്ടായിരുന്നു. ഒഴുകിപ്പോകാൻ മറന്ന പുഴ വയറിനുള്ളിലൊരു തടാകമായിരമ്പുന്നുണ്ടായിരുന്നു. വീർത്തുതടിച്ച വിരൽത്തുമ്പുകൾ അടിത്തട്ടിൽ ചേറിലുറഞ്ഞ കളിപ്പാട്ടങ്ങളെ തിരഞ്ഞു. വീർത്തുതടിച്ച വിരൽത്തുമ്പുകൾ അടിത്തട്ടിൽ ചേറിലുറഞ്ഞ കളിപ്പാട്ടങ്ങളെ തിരഞ്ഞു. ഇന്നിപ്പോൾ മൂന്നാം പക്കമാണ്. ഇന്നിപ്പോൾ മൂന്നാം പക്കമാണ്. ആഴത്തിൻ്റെ അള്ളിപ്പിടുത്തത്തിൽ നിന്ന് കുതറി മുകളിലേക്ക്. ഇന്നിപ്പോൾ മൂന്നാം പക്കമാണ്. ആഴത്തിൻ്റെ അള്ളിപ്പിടുത്തത്തിൽ നിന്ന് കുതറി മുകളിലേക്ക്. മീനുകൾ കൊത്താത്ത കണ്ണിലൂടെ

0: സൂര്യനിലേക്കുള്ള വഴി ഞാൻ കണ്ടെടുക്കുന്നു. മീനുകൾ കൊത്താത്ത കണ്ണിലൂടെ സൂര്യനിലേക്കുള്ള വഴി ഞാൻ കണ്ടെടുക്കുന്നു.
1: ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ, പ്രിൻസ് ഒവേലിൽ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ആര്? ഉത്തരം: ജവഹർലാൽ നെഹ്റു.

ഇന്ന് രാത്രി 9:30 നാടകം. ഇത്തിൽ കണ്ണി, രചന എൻ കൃഷ്ണപിള്ള. ഇന്ന് രാത്രി 9:30.

0: ആകാശവാണി, സമയം 8 മണി.
1: നേർമൊഴി.
2: ഇന്നത്തെ നേർമൊഴിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മൺമറഞ്ഞുപോയ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ശാസ്ത്രമേഖലയാണ് ആർക്കിയോളജി അഥവാ പുരാവസ്തുശാസ്ത്രം. സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകളെ കണ്ടെത്തുകയും അവയെ ഖനനം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും അതിനെ പഠനവിധേയമാക്കുകയുമാണ് പുരാവസ്തു ഗവേഷകർ ചെയ്യുന്നത്. പുരാതന മനുഷ്യ സംസ്കാരങ്ങളുടെ ആരംഭം, അവർ കൈവരിച്ച പുരോഗതി, അവയുടെയെല്ലാം രേഖപ്പെടുത്തൽ, വിശദീകരിക്കൽ, സംസ്കാരങ്ങളുടെ ചരിത്രം മനസ്സിലാക്കൽ, അവയുടെ പരിണാമദശകളുടെ കാലഗണന, അതിപുരാതനവും പുരാതനവുമായ സമൂഹങ്ങളിലെ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചും അവർ ജീവിച്ചിരുന്ന പരിസ്ഥിതികളെക്കുറിച്ചും പഠിക്കൽ എന്നിവയാണ് പുരാവസ്തുശാസ്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പുരാവസ്തു ഗവേഷകനാണ്, വിജയകുമാർ എസ് നായർ. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റിംഗ് ആർക്കിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കേൾക്കാം. വിജയകുമാർ എസ് നായരുമായി സംസാരിക്കുന്നത് എം കെ ദിലീപ്.
3: സർ, നേർമൊഴിയിലേക്ക് സ്വാഗതം.
4: എല്ലാവർക്കും നമസ്കാരം.
3: നമ്മുടെ ലിസണേഴ്സിനെ സംബന്ധിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, നമ്മുടെ ലിസണേഴ്സൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പലയിടങ്ങളിലും ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ളതാണെന്നുള്ളത് പലപ്പോഴും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിൻ്റെ ഒരു ലക്ഷ്യം, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ?
4: ആർക്കിയോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതീയ പുരാവസ്തു വകുപ്പ് നമ്മുടെ ഭാരതത്തിലുള്ള പുരാതന, അതായത് ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെയും ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മോണുമെൻറ്റ്സ്, സംരക്ഷിത സ്മാരകങ്ങളുടെയും കസ്റ്റോഡിയനാണ്. ആ മോണുമെൻറ്റുകളുടെയും സൈറ്റുകളുടെയും സംരക്ഷണവും അതിൻ്റെ കൺസർവേഷൻ, റിപ്പയർ, ഇതെല്ലാം നടത്തുന്നത് സർവേ ഓഫ് ഇന്ത്യയാണ്. അത് AMASR ആക്ട് 1958, അത് ഏൻഷ്യൻ മോണുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് 1958 പ്രകാരം ഒരു മോണുമെൻറ്റ് നാഷണൽ മോണുമെൻ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരുന്നത്. അത് പുരാവസ്തു സൈറ്റാവാം അല്ലെങ്കിൽ മോണുമെൻറ്റും ആവാം. മോണുമെൻ്റ് എന്ന് പറയുമ്പം തഞ്ചാവൂർ ടെമ്പിൾ, അതൊരു മോണുമെൻ്റാണ്. ആദിച്ചെന്നല്ലൂർ, അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. നമ്മുടെ കേരളത്തിൽ വടക്കുനാഥ ടെമ്പിൾ, അതൊരു മോണുമെൻ്റ്, സംരക്ഷിത സ്മാരകമാണ്. അതുപോലെ തന്നെ പാലക്കാട് കോട്ട, ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, അഞ്ചുതെങ്ങ് കോട്ട, തിരുവല്ലം പരശുരാമ ടെമ്പിൾ, ഇതെല്ലാം സംരക്ഷിത സ്മാരകങ്ങളാണ്. നമുക്ക് സൈറ്റുകളായിട്ട് കുടക്കൽ പറമ്പ്, അതൊരു മെഗാലിത്തിക് സൈറ്റാണ്. കേരളത്തിൽ നമുക്ക് സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് ഒരു 30 പ്രോപ്പർട്ടീസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് AMASR ആക്ട് 1958 പ്രകാരം.
3: സാറിൻ്റെ ഒരു വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഓൾറെഡി ഉണ്ടായിട്ടുള്ള ആസറ്റ് സംരക്ഷിക്കുന്നതാണ് ഈ സംരക്ഷിത സ്മാരകങ്ങൾ, സൈറ്റുകൾ നമ്മൾ പുതുതായിട്ട്?
4: അല്ലല്ല, സൈറ്റുകളും പുരാതനമായിട്ടുള്ളതാണ്
3: എന്നൊക്കെ കണ്ടെത്തുന്നവയാണ്.
4: അതെ, നമ്മൾ സൈറ്റ് എക്സ്കവേഷനുകളിലൂടെയും പരിവേഷണങ്ങൾ, എക്സ്പ്ലോറേഷൻ, അതുവഴിയും നമ്മൾ കണ്ടെത്തിയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ നമ്മൾ നാഷണൽ മോണുമെൻ്റായിട്ട്, പ്രൊട്ടക്റ്റഡ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു.
3: റീസെൻ്റ് ആയിട്ടുള്ള പാസ്റ്റിൽ നമ്മൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെട്ടുള്ള സൈറ്റുകളെ കുറിച്ച് പറയാം.
4: നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു ടെമ്പിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, മോണുമെൻ്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, AMASR ആക്ട് 1958. അത് പാലക്കാട് ഉള്ള ഓങ്ങല്ലൂർ ശിവ ടെമ്പിൾ, മഞ്ചുള്ളാങ്കലാണ് എക്സാക്റ്റ് പ്ലേസ് നെയിം. അതാണ് ഒരു 2 മാസം മുൻപ് ഡിക്ലെയർ ചെയ്തത്. അതിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷനും വന്നു. ഇനിയിപ്പോൾ പെരിഞ്ചാല ഒരു ടെമ്പിൾ, ശിവ ടെമ്പിൾ നമ്മൾ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ഡിക്ലെയർ

0: ഇത്തരത്തിൽ സൈറ്റുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പൊ താങ്കളുടെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ്, ഓൾ ഓവർ കേരള എങ്ങനെയാണ് ഇതിന്റെ ബാക്കിയുള്ള ഒരു ഘടന?
1: തൃശ്ശൂർ സർക്കിളിന് കീഴിൽ പല സബ് സർക്കിൾസ് ഉണ്ട്. പാലക്കാട് സബ് സർക്കിളുണ്ട്, കണ്ണൂർ സബ് സർക്കിളുണ്ട്, കൊച്ചി സബ് സർക്കിളുണ്ട്, ട്രിവാൻഡ്രം സബ് സർക്കിളുണ്ട്. ഈ സബ് സർക്കിളിന് കീഴിൽ പല പല മോനുമെന്റ്സ് അവർക്ക് പല ജില്ലകളിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പരശുരാമ ടെമ്പിൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സബ് സർക്കിളാണ് വരുന്നത്. കൊച്ചിയിൽ വരുമ്പോൾ മട്ടാഞ്ചേരി പാലസ് മ്യൂസിയം കൊച്ചി സബ് സർക്കിളിന് കീഴിലാണ് വരുന്നത്. തൃശ്ശൂർ സബ് സർക്കിളുണ്ട്, തൃശ്ശൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പം പെരുവനം ശിവ ടെമ്പിൾ, അവിട്ടത്തൂർ ടെമ്പിൾ, പള്ളിമന ടെമ്പിൾ, വടക്കനാഥ ടെമ്പിൾ, ഇതെല്ലാം തൃശ്ശൂർ സബ് സർക്കിളിന് കീഴിലാണ്. കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പോൾ ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, വയനാട് നമുക്കൊരു ജൈന ടെമ്പിളുണ്ട്, അതെല്ലാം കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ. പിന്നെ പാലക്കാട് വരുമ്പോൾ പാലക്കാട് കോട്ട, പിന്നെ അവിടെ നേതൃമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവ ടെമ്പിളുണ്ട്, അതെല്ലാം പാലക്കാട് സബ് സർക്കിളിന് കീഴിലാണ്. അങ്ങനെ ഒരു 30 സംരക്ഷിത സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് നമുക്ക് കേരളത്തിലുണ്ട്.
0: താങ്കൾ ഈ സൂചിപ്പിച്ച സ്മാരകങ്ങളിലെ പലതും ഒക്കെ ആരാധനാലയങ്ങളാണ്, അപ്പൊ അവിടെ എപ്പോഴും ഒരു മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകുന്നത്? ദൈനംദിന പൂജ നടക്കുന്ന ഒരു അമ്പലം, അതേസമയം അതൊരു സംരക്ഷിത സ്മാരകം.
1: നമ്മുടെ ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സ്, അത് പ്രൊട്ടക്റ്റഡ് മോനുമെന്റ് ആണെങ്കിലും അല്ലെങ്കിലും, അതെല്ലാം മനുഷ്യനിർമ്മിതമാണല്ലോ. അതൊന്നും ഒരു ഡെഡ് മോനുമെന്റ് അല്ല, അതെല്ലാം ഡൈനാമിക്കാണ്. അതിനൊരു കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉണ്ട്. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ അത് സൃഷ്ടിച്ച് അത് നമുക്ക് ഇന്നത്തെ തലമുറയിലേക്ക് നമുക്കെത്തി. അന്നോട്ട് ഇന്ന് വരെ അതൊരു ലിവിങ് മോനുമെന്റ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ കാണണം. അത് ആൾക്കാർ ചെന്നുകൂടാത്ത ഒരു സ്ഥലമാണെന്ന്, അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഇനിയുള്ള കാലങ്ങളിലും അവിടെ എല്ലാം അമ്പലം ആയിരുന്നാലും മറ്റ് കോട്ടകളായിരുന്നാലും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് പൗരാണിക മോനുമെന്റ് ആണെങ്കിലും അത് നമ്മുടെ കൾച്ചറുമായിട്ടും ഇന്നത്തെ തലമുറയായിട്ടും അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാം അവിടെയുണ്ട്.
0: ഇത്തരം സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത പലപ്പോഴും മറ്റുള്ളവരിലായിരിക്കുമല്ലോ, എന്നാൽ സംരക്ഷണം ASI കീഴിൽ.
1: അതെ അതെ.
0: അപ്പൊ ഈ റിനോവേഷൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ASI ഇടപെടൽ എന്തൊക്കെയാണ്?
1: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നമ്മുടെ മെയിൻ മാൻഡേറ്റ് എന്ന് പറയുന്നത് കൺസർവ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നും പെർമനന്റ് അല്ല, എല്ലാം ഒരു സമയത്ത് നശിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡീജനറേഷൻ പ്രോസസ് ഉണ്ടല്ലോ, അതിനെ ഡിലേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സയൻറ്റിഫിക് കൺസർവേഷനിലൂടെ ഒരു 10 വർഷം കൊണ്ട് നശിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് 1000 വർഷം എടുക്കും. അങ്ങനെ നമുക്ക് അതിൻ്റെ ലോഞ്ചിവിറ്റി നീട്ടിക്കൊണ്ട് പോവാം. പക്ഷേ എത്ര ഇതായിരുന്നാലും ഒരു കാലമാകുമ്പോൾ ഇതെല്ലാം മോനുമെൻ്റ് ആയിരുന്നാലും എന്തായിരുന്നാലും അതിൻ്റേതായിട്ടുള്ള ഡീജനറേഷൻ അതിന് സംഭവിക്കും.
0: ഇപ്പം നമ്മൾ കേരളത്തിൽ നോക്കിയാൽ നമുക്ക് പെയിൻറ്റിങ്ങുകൾ അല്ലെങ്കിൽ മ്യൂറൽ പെയിൻറ്റിങ്സ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ സംസ്കാരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഘടനയുള്ള കെട്ടിടങ്ങൾ, ഇതൊക്കെ റീവർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും അന്ന് ഉപയോഗിച്ച മെറ്റീരിയല് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആളുകളുടെ സ്കില്ല്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ടോ?
1: നമ്മുടെ കൺസർവേഷനിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 2 മെയിൻ പ്രിൻസിപ്പിൾസ് ആണ്, ഓതന്റിസിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഒരു പ്രൊട്ടക്റ്റഡ് മോനുമെന്റ് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് സ്ട്രക്ചറിൽ നമ്മൾ കൺസർവേഷൻ നടത്തുമ്പോൾ 100 വർഷം 200 വർഷം അല്ലെങ്കിൽ 1000 വർഷം മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത അതേ മെറ്റീരിയൽസ്, അതേ സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കണമെന്നാണ്. ഇപ്പോൾ ഒരു ഗ്രാനൈറ്റ് മോനുമെന്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടിക ഉപയോഗിക്കാൻ പറ്റില്ല, ഗ്രാനൈറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇഷ്ടിക മോനുമെന്റിൽ ഗ്രാനൈറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈം മോട്ടർ ഉപയോഗിച്ച് ബൈൻഡിങ് മെറ്റീരിയൽ, ലൈം മോട്ടർ ആണെങ്കിൽ നമുക്ക് സിമെന്റ് ഉപയോഗിച്ചുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത്. അതുമല്ല, നമുക്ക് ഡിഗ്രി ഓഫ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിൻസിപ്പിളും കൂടെ ഉണ്ട്. നമുക്ക് എത്രമാത്രം ഒരു മോനുമെൻറ്റിന് കൺസർവ് ചെയ്യാം, അതിൽ ഇൻ്റർവെൻഷൻ, ഹ്യൂമൻ ഇൻ്റർവെൻഷൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ മോനുമെൻറ്റിൻ്റെ ഡിറ്റീരിയേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻ്റർവെൻഷൻ, ഡിഗ്രി ഓഫ് ഇൻ്റർവെൻഷനും കൂടെ. ചെറിയൊരു റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു കൺസർവേഷൻ വർക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്തും കൂടെ. അപ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റിയും ഓതന്റിസിറ്റി ഇൻ്റഗ്രിറ്റിയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് വേണം, ഹിസ്റ്റോറിക്കൽ വാല്യൂവും എല്ലാം ഉൾക്കൊണ്ട് വേണം നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നതിന്. സിമെൻ്റ് മോട്ടർ നമ്മൾ മോനുമെൻറ്റിൽ സാധാരണ ഉപയോഗിക്കാറില്ല. ട്രഡീഷണൽ മെത്തേഡിൽ ലൈം മോട്ടർ പ്രിപ്പയർ ചെയ്തിട്ട് ആണ് കൺസർവേഷൻ ചെയ്യാറ്. ചിലതൊക്കെ ഡ്രൈ സ്റ്റോൺ മേസണറി ആയിരിക്കും, അവിടെ മോട്ടർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പല പല ടെക്നിക്കുകളുണ്ട്, അത്തരം സിസ്റ്റംസ് ഉപയോഗിച്ചാണ് നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നത്.
0: പ്രധാനമായിട്ടും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പുരാവസ്തു, പുരാവസ്തു വകുപ്പ് എന്തെങ്കിലാണ്. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറമ്പൊക്കെ കിളയ്ക്കുമ്പോൾ, നാട്ടിലൊക്കെ പറയാറുണ്ട് നിധി കിട്ടി അല്ലെങ്കിൽ പഴയ ഒരു സംഗതി കിട്ടി അല്ലെങ്കിൽ വളരെയധികം വിലയുള്ള ഒരു സാധനം കിട്ടി. ഇന്നത്തെ കാലത്ത് ഇപ്പം അത്തരത്തിലുള്ള ഒരു സംഗതി നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഒഫീഷ്യലി നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഇങ്ങനൊരു സംഗതി ലഭിച്ചു എന്നുള്ളത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്?
1: നമുക്കൊരു പുരാവസ്തു കിട്ടിയെന്ന് വെച്ചോളൂ, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അറിയിക്കാം, കളക്ടറെ അറിയിക്കാം, അല്ലെങ്കിൽ തഹസീൽദാരെ അറിയിക്കാം, ലോക്കൽ പോലീസിനെ അറിയിക്കാം. അവർ വന്നിട്ട് അടുത്ത് അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് ചെയ്യും. ഏത് പുരാവസ്തു ആണെങ്കിലും അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. ആൻറ്റിക്വിറ്റി രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ സർക്കിള് ഇത്തരം വർക്കുകൾ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ടെക്നിക്കൽ ഓഫീസർ വന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യും. പഴയതാണെങ്കിലും ആൻറ്റിക്വിറ്റി ആണെങ്കിൽ അത് ചില കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ കോയിൻസ്, പുരാതനമായിട്ടുള്ള കോയിൻസ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള പുതിയ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില വാളുകൾ, ഇത്തരം കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യേണ്ട. എന്നാൽ ശില്പങ്ങൾ രജിസ്റ്റർ ചെയ്യണം. സ്റ്റോൺ കൊണ്ടുള്ള ശില്പങ്ങൾ, വെങ്കലത്തിലുള്ള ശില്പങ്ങൾ, ഇതെല്ലാം നമുക്ക് പൗരാണികമായിട്ടുള്ള സംഗതികൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. അത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയെ അറിയിച്ചാൽ മതി, നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
0: നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവർക്കും മാധ്യമങ്ങളിലൂടെ അറിയാവുന്നതാണ്, ഇതിൻ്റെ ഒരു സമാന്തരമായൊരു വിപണിയുണ്ട്. അധികം പഴക്കമില്ലാത്ത സംഗതി പല സിനിമകളിലും നമ്മൾ തമാശയായിട്ട് കാണുന്നുണ്ട്. വളരെ പഴക്കം തോന്നിപ്പിക്കുന്ന വിധത്തിലൊക്കെ ഉള്ള സാധനങ്ങൾ വലിയ വിലയ്ക്ക് വിൽക്കുക, ആളുകൾ അത് അഭിമാനത്തോടുകൂടി അവരുടെ വീടുകളിൽ വാങ്ങി വെക്കുക, ഇത്തരം മേഖലകളിൽ ആളുകൾക്ക് ഒരു ജാഗ്രതയുടെ ആവശ്യമില്ലേ?
1: അതുണ്ട്, തീർച്ചയായിട്ടുണ്ട്. കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ പുരാവസ്തുക്കൾ. ഈ പുരാവസ്തുക്കൾ പലതും വിദേശത്തേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളുണ്ട്. ആൻറ്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷേഴ്സ് ആക്ട്, അത് പ്രകാരം നമുക്ക് പുരാവസ്തുക്കളെ സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെ. ഈ പുരാവസ്തുക്കൾ വിദേശത്തേക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റീസെൻറ്റ് നിർദ്ദേശം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്, ചില പുരാവസ്തുക്കൾ നമ്മൾ രജിസ്റ്റർ മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്റ്റേർഡ് ചെയ്ത പുരാവസ്തുക്കൾ അത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത്, അത് അവരുടെ ഉത്തരവാദിത്വമാണ് അതിനെ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഇത് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ അത് വിദേശത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റില്ല. അത് കസ്റ്റംസിൽ അവർ അത് തടഞ്ഞു വയ്ക്കുകയും ചെയ്യും. മാത്രമല്ല അത് ക്രിമിനൽ ഓഫൻസും കൂടെയാണ്.
0: നമ്മൾ വേണ്ട ഈ സൈറ്റുകളിലേക്ക് തന്നെ വന്നാൽ കാലാന്തരത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പുതിയ പുതിയ സൈറ്റുകൾ, പ്രത്യേകിച്ച് പ്രളയം കഴിയുമ്പോൾ അല്ലെങ്കിൽ പുതിയ സൈറ്റുകൾ രൂപപ്പെടാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പുതിയ സൈറ്റിലേക്കുള്ള ASI ഇനിഷ്യൽ ഇടപെടലുകൾ എങ്ങനെയാണ്?
1: നമ്മൾ ആർക്കിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ നടത്താറുണ്ട്. അപ്പോൾ അതിന് ടെക്നിക്കൽ ടീം ആർക്കിയോളജിസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവർ പര്യവേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കും. അത് ആദ്യമായിട്ട് സർഫസ് സർവേ ആയിരിക്കും നടത്തുന്നത്. പെഡസ്ട്രിയൻ സർവേ എന്നാണ് നോർമലി നമ്മൾ ആർക്കിയോളജിയിൽ പറയുന്നത്. പെഡസ്ട്രിയൻ സർവേ എന്ന് പറയുന്നത് കാൽനട ആയിട്ട് പോയി സൈറ്റുകൾ കണ്ടുപിടിക്കുക. അത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ സർഫസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആ മണ്ണിന് കീഴിൽ ആർക്കിയോളജി ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ആർക്കിയോളജിസ്റ്റിനെ അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ ഞാൻ ആസാമിൽ നോർത്ത് കാച്ചാർ ഹിൽസ്, ദിമാഹസോ ഡിസ്ട്രിക്റ്റാണ് ഇപ്പോൾ പുതിയതായിട്ട്. ദിമാഹസോ ഡിസ്ട്രിക്റ്റിൽ ഞാൻ എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ട്. അവിടെ പല നിയോലിത്തിക് സൈറ്റുകൾ, നവീന ശിലായുഗ സൈറ്റുകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പുരാതന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ നമ്മൾ കാണും. അത് കണ്ടാൽ നമുക്ക് ആർക്കിയോളജിസ്റ്റിനെ തിരിച്ചറിയാൻ പറ്റും, അത് എത്ര വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷനൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ മണ്ണിന് കീഴിൽ സ്ട്രക്ചർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടാനായിട്ട് നമുക്ക് എക്സ്കവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ. ഇപ്പോൾ ഒരു സൈറ്റ് കണ്ടുപിടിച്ചെന്ന് വെച്ചോളൂ, നമുക്ക് ഒരു സംശയമുണ്ട് മണ്ണിന് കീഴിൽ സ്ട്രക്ചറുണ്ട്, അതായത് വീടുകളുടെ അവശിഷ്ടങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ വ്യാപ്തി അറിഞ്ഞുകൂടെ എത്രയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് സർഫസ് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് എക്സ്കവേഷൻ ചെയ്യാം. അപ്പോൾ അതൊരു കൺട്രോൾഡ് എക്സ്കവേഷനും ആയിരിക്കും. അപ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉപയോഗിക്കാം.
0: ഡിജിറ്റലായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എത്രത്തോളം ആർക്കിയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്?
1: ഇപ്പം ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലിഡാർ സർവേ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലിഡാർ സർവേയൊക്കെ വളരെ എഫിഷ്യൻ്റാണ് പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ 3D സ്കാനിങ്, നമുക്ക് സൈറ്റുകളൊക്കെ 3D സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ പല സോഫ്റ്റ്വെയറുകളും ഉണ്ട്, അതുവഴി നമുക്ക് ഇപ്പോൾ ഒരു എക്സ്കവേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ 3D മോഡൽ വേണം. അപ്പം 3D സ്കാൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ലെങ്ത് ഒരു ട്രെഞ്ച് നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്കാൻ ചെയ്തിട്ട് ആ റിസൾട്ട് നമുക്ക് റീപ്രൊഡ്യൂസിബിൾ ആണ്. കാരണം ഒരു എക്സ്കവേഷൻ നടത്തിയെന്ന് വെച്ചോ അതിൻ്റെ പല ഫേസുകൾ നമ്മൾ 3D സ്കാൻ എടുക്കും, എന്നിട്ട് അത് ലാബിൽ കൊണ്ടുവന്ന് നമുക്ക് ആ സൈറ്റ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ലെയർ ബൈ ലെയർ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മാത്രമല്ല അത് ടൈം സേവിങ് കൂടെയാണ്. പണ്ട് കാലത്ത് നമ്മൾ സർവേയറോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാനോ ചെന്നിട്ട് ഓരോന്നും ഡ്രോ ചെയ്ത് വളരെ ടൈം എടുക്കുന്ന ഒരു വർക്കാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും.
0: ഇത്തരത്തിൽ നമ്മളൊരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? അവിടെ പിന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുക, അങ്ങനെ ഇത് ക്ലാസിഫൈ ചെയ്യോ, പ്രവേശനം നിരോധിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
1: അത് പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ വിസിറ്റേഴ്സിന് അലോഡാണ്. കാരണം അത് നമ്മളിപ്പോൾ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എക്സ്കവേഷൻ, അത് പബ്ലിക്കിന് വേണ്ടിയുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ

0: ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്.
1: നമ്മൾ പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു ആക്ച്വൽ വാല്യൂ പബ്ലിക്കിന് പലപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷനിലൂടെ നമുക്കത് കിട്ടുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് വിസിറ്റേഴ്സ് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റഡ് സൈറ്റിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വരേണ്ട ഒരു മാറ്റത്തെക്കുറിച്ച്.
0: ഓരോ മോണുമെൻറ്റിനും സൈറ്റിനും ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. 500 പേര് വരാൻ പറ്റുന്ന ഒരു സൈറ്റിലോ അല്ലെങ്കിൽ മോണുമെൻറ്റിലോ 5000 പേര് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാണ്. ഇപ്പം താജ്മഹലിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ് അവിടെ ക്രൗഡ് മാനേജ്മെൻറ്റ്. മാത്രമല്ല വിസിറ്റേഴ്സ് ചിലപ്പോഴൊക്കെ ഒരു ഇറസ്പോൺസിബിളായിട്ട് ബിഹേവിയർ ചെയ്യുന്നുണ്ട്. അത് ഒരു മോണുമെൻറ്റിൽ വന്നു, ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ സംരക്ഷിച്ചിട്ടുള്ള ഒരു കോട്ടയിലോ അങ്ങനെ അതുപോലെയുള്ള സംരക്ഷിത സ്മാരകങ്ങളിൽ വന്നിട്ട് അവർ മോണുമെൻറ്റിന് പുറത്ത് പല കാര്യങ്ങളും എഴുതി വയ്ക്കും. അവരുടെ പേര്, അവരുടെ
1: ഫ്രണ്ട്സിൻ്റെ പേര്,
0: ആ അത്തരം കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് മോണുമെൻറ്റിനെ നശിപ്പിക്കുന്നതാണ്. അത് 1000-2000 വർഷം പഴക്കമുള്ള യാതൊരു പ്രശ്നമില്ല. നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി കൈമാറ്റം ചെയ്തിട്ടുള്ള ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സാണ്, ഇത്തരം സ്മാരകങ്ങളാണ്. അത് 2026 വന്നിട്ട് ഇന്നത്തെ ആൾക്കാർ അവിടെ ചെന്ന് പാറയിലും മറ്റുമായിട്ട് സ്ക്രാച്ച് ചെയ്യുകയും ഇരുമ്പ് സംഗതികൾ കൊണ്ടുവന്നിട്ട് ആ മോണുമെൻറ്റിൻ്റെ പുറത്തിട്ട് വരയ്ക്കുകയും അതൊക്കെ ചെയ്യുമ്പോൾ അത് തികച്ചും ആ മോണുമെൻറ്റിനോട് കാണിക്കുന്ന അനാദരവാണ്. മാത്രമല്ല നമ്മുടെ മുൻഗാമികളോട് കാണിക്കുന്ന അനാദരവുമാണ്.
1: ചിലയിടങ്ങളിലെങ്കിലും സതുദ്ദേശപരമായി ആളുകൾ ഇത് പെയിൻ്റ് അടിക്കുക, സിമെൻറ്റ് പൂശുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധ്യതയില്ലേ?
0: നമ്മുടെ സംരക്ഷിത സ്മാരകങ്ങളാണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അലോവബിൾ അല്ല. അത് ASI തന്നെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ അതിനെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ASI പ്രൊട്ടക്റ്റഡ് അല്ലാത്ത മോണുമെൻറ്റുകളിൽ പലതും ആൾക്കാരെ അറിഞ്ഞുകൂടാതെ ചിലപ്പോൾ കുമ്മായമൊക്കെ
1: സംരക്ഷിക്കാനെന്ന പേരിൽ തന്നെ നല്ല പെയിൻ്റ് അടിക്കുക,
0: അവരുടെ അറിവില്ലായ്മയാണത്. പക്ഷേ അവർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ നോഹവ് അവർക്ക് കൊടുക്കാറുണ്ട്. ഏത് രീതിയിലാണ് അവരത് ചെയ്യേണ്ടത്? ചിലപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇപ്പം 100 വർഷമോ 200 വർഷമൊക്കെ പഴക്കമുള്ള ചിലപ്പോൾ അമ്പലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാലസുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും, ഞങ്ങളത് ടെക്നിക്കൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു പാലസ്, അത് അവിടെ നിന്ന് ഞങ്ങളെ അറിയിച്ചു, ഞങ്ങൾ ഇന്ന് ഇൻസ്പെക്ഷൻ നടത്തി, എൻ്റെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. മാത്രമല്ല ഇരിങ്ങാനൂർ അവിടെ ഒരു ശിവ ടെമ്പിളാണ്, അത് നമ്മുടെ മോണുമെൻ്റ് അല്ല, ASIയുടെ കീഴിൽ വരുന്നതല്ല. പക്ഷേ അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, ഞങ്ങൾ തന്നെ അൺപ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ഹെഡിൽ ബഡ്ജറ്റ് വകയിരുത്തി ഞങ്ങളത് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവർ. അത്തരം കാര്യങ്ങളൊക്കെ ASI ചെയ്യാറുണ്ട്. പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് അല്ലെങ്കിൽ പോലും ആ സംരക്ഷിക്കേണ്ട മോണുമെൻ്റ് ആണ് എന്ന് ഞങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്തു കൊടുക്കാറുണ്ട്.
1: ഈ ശിലാലിഖിതങ്ങൾ, ശാസനങ്ങൾ, ഇതൊക്കെ ഓപ്പൺ എയറിലായിരിക്കും. നമ്മുടെ ക്ലൈമറ്റ് ആണെങ്കിലും വളരെ പ്രക്ഷുബ്ധമായ ഒരു ക്ലൈമറ്റുമാണ്, ഈർപ്പം, മഴ, വെയിൽ. അത്തരം ഓപ്പൺ സ്പേസിലിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രത്യേക ലിപികളിലൊക്കെ എഴുതിയിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അതെങ്ങനെയാണ്?
0: അത് എപ്പിഗ്രാഫി ബ്രാഞ്ച് അതിനെ സ്റ്റഡി ചെയ്യും. ആദ്യം നമുക്ക് ASIയിൽ തന്നെ എപ്പിഗ്രാഫി ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് മൈസൂരുണ്ട്, പിന്നെ നാഗ്പൂരും ചെന്നൈയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാദ്യം ചെന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ വർക്ക് സംരക്ഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നത് സർക്കിൾ, അതായത് സ്റ്റേറ്റുകളിലെ ASI സർക്കിൾസാണ്. ഇപ്പം തൃശ്ശൂർ നമുക്കങ്ങനെ ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കാറുണ്ട്, അതിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്യുക. പക്ഷേ ഇതുവരെയും കേരളത്തിൽ നമ്മളങ്ങനെ ശിലാലിഖിതങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ എങ്ങനെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ടെക്നിക്കലായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും, കൺസർവ് ചെയ്യും അതിന്.
1: ഇപ്പോൾ താങ്കൾ എപ്പിഗ്രാഫി എന്നൊരു ബ്രാഞ്ചിനെ പറ്റി സൂചിപ്പിച്ചു, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് വർക്ക് ചെയ്യുന്ന മറ്റ് ബ്രാഞ്ചുകൾ ASIയിൽ ഏതൊക്കെയാണെന്ന് പറയാം?
0: സയൻസ് ബ്രാഞ്ച് ഉണ്ട്. സയൻസ് ബ്രാഞ്ച് ചെയ്യുന്ന അവർ മ്യൂറൽ പെയിൻറ്റിങ്സ് കൺസർവ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എക്സ്പെർട്ടീസ് ഉണ്ട്, അവർ വന്നിട്ട് സ്റ്റഡി ചെയ്ത് കെമിക്കലി അത് സ്ട്രെങ്തൻ ചെയ്യണം, അവരത് ചെയ്യും അത്. പക്ഷെ എന്നാലും അത് നമ്മൾ പുതിയ പെയിൻറ്റൊന്നും മാറി അത് നവീകരിക്കാനൊന്നും നോക്കില്ല. നിലവിലുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് അതിനെ സ്ട്രെങ്തൻ ചെയ്യാനോ അതിൻ്റെ ഡിറ്റീരിയേഷൻ കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യും.
1: ഇപ്പോൾ ഈ പഴയ കാലത്ത് പെയിൻറ്റിങ്ങിലൊക്കെ ഇപ്പോൾ വാട്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ മുട്ട, കരിപ്പെട്ടി, ഇങ്ങനെയൊക്കെയുള്ള പല ഇത് ഇതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്?
0: അതവർ കെമിക്കൽ അനാലിസിസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം അവർ അതേ കോൺസെൻട്രേഷനിൽ അതേ പെർസെൻറ്റേജിൽ ഇത് സംഗതികൾ മിക്സ് ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ സയൻസ് ബ്രാഞ്ചിന് അതിൻ്റേതായിട്ടുള്ള ടെക്നിക്സും എക്സ്പെർട്ടീസും ഉണ്ട്.
1: ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടൈസ് വേണ്ട തരം ബ്രാഞ്ചുകൾ അങ്ങനെ ഉണ്ടോ?
0: അത് സർക്കിളിൽ നമ്മൾ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ആർക്കിയോളജിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരാണ് കൺസർവേഷൻ വർക്ക് മോണിറ്റർ ചെയ്യുന്നത്. നമ്മുടെ തൃശ്ശൂർ സർക്കിളിൽ നമുക്ക് അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ആർക്കിയോളജിസ്റ്റ് ഉണ്ട്. അതിൻ്റെ അവരുടെ പോസ്റ്റുകൾ

0: അപ്പോൾ അവർ സൈറ്റിൽ ചെന്ന് മോനുമെൻ്റ് നോക്കുകയും സ്ട്രക്ചറിൽ സ്ട്രെങ്ത് അനാലിസിസ് ചെയ്യുകയും മറ്റ് വർക്കുകൾ അവരുടെ ജൂനിയേഴ്സായിട്ടുള്ള സ്റ്റാഫിനെ അവർ സൂപ്പർവൈസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആർക്കിയോളജിക്കൽ എഞ്ചിനീയേഴ്സ് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അവരത് ചെയ്യും. അത് മോഡേൺ വർക്ക്സ് ഇപ്പോൾ സി പി ഡബ്ല്യു ഡി വർക്കല്ല, സി പി ഡബ്ല്യു ഡിയിലെ നമുക്ക് എഞ്ചിനീയേഴ്സ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ മോഡേൺ വർക്ക്സാണ് ചെയ്യുന്നത്. അപ്പോൾ സി പി ഡബ്ല്യു ഡി എഞ്ചിനീയേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിക്രൂട്ട് ചെയ്ത് വന്നാലും അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും
1: സൈറ്റിൽ.
0: ആ അതെ, ഹെറിറ്റേജ് പ്രിസർവേഷൻ, അതായത് ആർക്കിയോളജിക്കൽ കൺസർവേഷൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവർ കൊണ്ട് ഇത്തരം വർക്കുകൾ ചെയ്യിക്കുന്നത്. ഇപ്പോൾ 2 മാസം മുമ്പ് തൃശ്ശൂർ സർക്കിളിൽ വെച്ചിട്ട് സദേൺ ഇന്ത്യയിലെ എല്ലാ ആർക്കിയോളജി എഞ്ചിനീയേഴ്സിനും കൺസർവേഷൻ അസിസ്റ്റൻസിനും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. 5 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു അത്. 5 ദിവസത്തെ വർക്ക്ഷോപ്പ് നമ്മൾ ബേക്കലിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തു, തൃശ്ശൂർ വെച്ച് ട്രെയിനിങ് കൊടുത്തു. ഇങ്ങനെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ അതായത് ടൈമുകളിൽ പല റീജിയൻസിലും വർക്ക്ഷോപ്പ്സ് നടത്താറുണ്ട്, ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത്.
1: ഇപ്പം നമ്മളൊരു സൈറ്റിൻ്റെ കൺസർവേഷൻ ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെങ്കിലും പലപ്പോഴും അത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മുതൽ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ പല വകുപ്പുകളൊക്കെ ഇതിൽ ഇടപെടുകയാണ്. ഈ ഒരു കോർഡിനേറ്റഡ് എഫേർട്ടിനെ കുറിച്ച്.
0: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മളൊരു സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓണേഴ്സ് ആരാണെന്ന് വെച്ചാൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ കൺസെൻറ്റോട് കൂടിയേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ സപ്പോർട്ട്, അവരെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു മോണുമെൻറ്റ് അല്ലെങ്കിൽ ഒരു സൈറ്റ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് AMASR Act 1958 പ്രകാരം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയ്ക്ക് അടുത്ത് പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അതിന് പുറത്ത് 100 മീറ്റർ വരെ അത് പ്രോഹിബിറ്റഡ് ഏരിയ എന്നാണ് പറയുന്നത്. ആ പ്രോഹിബിറ്റഡ് ഏരിയയിൽ പുതിയതായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. പക്ഷെ മുൻപ് ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ റിനോവേറ്റ് ചെയ്യാം, റിപ്പയർ ചെയ്യാം, പ്രൊവിഷനുണ്ട്. പക്ഷെ പുതിയതായിട്ടൊന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. പ്രോഹിബിറ്റഡ് ഏരിയയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അവിടം തൊട്ട് അടുത്ത 200 മീറ്റർ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ഏരിയയാണ്. ആ റെഗുലേറ്റഡ് ഏരിയയിൽ മോഡേൺ കൺസ്ട്രക്ഷൻ എല്ലാം അനുവദിക്കാൻ പറ്റും. പക്ഷെ അതിന് നാഷണൽ മോണുമെൻറ്റ്സ് അതോറിറ്റിയുടെ പെർമിഷൻ വേണം. അത് കോമ്പീറ്റൻ്റ് അതോറിറ്റി കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ആർക്കിയോളജിയുടെ ഡയറക്ടറാണ് ഇപ്പോൾ കോമ്പീറ്റൻ്റ് അതോറിറ്റി. പിന്നെ നമ്മുടെ നാഷണൽ മോണുമെൻറ്റ്സ് അതോറിറ്റിയുടെ ഓഫീസ് ഡൽഹിയിലാണ്. നാഷണൽ മോണുമെൻറ്റ്സ് അതോറിറ്റിയുടെ പെർമിഷനോടുകൂടി റെഗുലേറ്റഡ് ഏരിയയിൽ പബ്ലിക്കിന് പുതിയ കൺസ്ട്രക്ഷൻ പറ്റും. അതിനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഹിബിറ്റഡ് ഏരിയയിൽ റിപ്പയറിന് വേണ്ടിയും ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത് അറിഞ്ഞുകൂടാത്ത പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആൾക്കാരും ഉണ്ട്. അവർ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ നടത്തിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഡിമോളിഷൻ ഓർഡറും കാര്യങ്ങളൊക്കെ വരും, അപ്പോഴാണ് അവർക്കത് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാകുന്നതും കൂടെ അല്ലേ. അപ്പോൾ ഇത് പബ്ലിക് അറിഞ്ഞിരിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
1: ഈ ഒരു മേഖലയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായി തോന്നുന്നത് രസമുള്ളൊരു മേഖലയാണ്.
0: അതെ,
1: വ്യക്തിപരമായ ചോദ്യമാണ്, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്, താങ്കളുടെ ഒരു പഠനം?
0: എൻ്റെ ഡിഗ്രി ഹിസ്റ്ററിയിലായിരുന്നു. ഇപ്പോൾ ഹിസ്റ്ററിക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനുഷ്യനെ കുറിച്ച് അറിയാൻ പറ്റില്ല. കാരണം റിട്ടൺ റെക്കോർഡ്സ്, അതായത് റൈറ്റിംഗ് ഇമർജ് ചെയ്ത ഒരു മാക്സിമം ഒരു 5000 വർഷം മനുഷ്യൻ്റെ ചരിത്രത്തിനെ കുറിച്ച് നമ്മൾ റിട്ടൺ റെക്കോർഡ്സിൽ കിട്ടുന്നത് 5000 വർഷങ്ങൾക്കകം എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ്. അതിന് മുമ്പ് 98% ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ആ ഡീറ്റെയിൽസ് ആർക്കിയോളജിയിലൂടെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആർക്കിയോളജി പഠനം ഹിസ്റ്ററി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനൊരു ഇതിനപ്പുറം എന്തുണ്ട് എന്നുള്ള ഒരു ചോദ്യമായി. അപ്പോൾ അത് തരുന്നത് ആർക്കിയോളജി എന്നുള്ള ഡിസിപ്ലിനാണ്. അങ്ങനെയാണ് ഞാൻ ആർക്കിയോളജിയിലേക്ക് മാറുന്നത്. അപ്പോൾ എൻ്റെ മാസ്റ്റർ ഡിഗ്രി ഞാൻ ആർക്കിയോളജിയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയെന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തായിരുന്നു. 2 വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി ഡൽഹിയിൽ ചെയ്തു. അതിനുശേഷം എനിക്ക് യൂറോപ്യൻ കമ്മീഷൻ സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ ഇറ്റലിയിലേക്ക് പോയി. അവിടെ പ്രീ ഹിസ്റ്ററി, അതും ആർക്കിയോളജിയുടെ ഒരു ഭാഗമാണ്, ഹ്യൂമൻ എവല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അത് ഞാൻ സ്പെയിനിലും ഇറ്റലിയിലുമായിട്ട് ഞാനത് പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ജോബ് അക്കാഡമിക് ഫീൽഡിൽ തന്നെയാണ്, യൂണിവേഴ്സിറ്റിയിൽ, അതും ഫോറിനിൽ തന്നെയാണ്, വിദേശത്ത് യൂണിവേഴ്സിറ്റിയിൽ ജോലിയായി. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് അഡ്വർടൈസ് ചെയ്തു, ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ആർക്കിയോളജിസ്റ്റ്. അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു. അത് വന്നപ്പോൾ ഞാൻ തിരിച്ച് വിദേശത്ത് ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ചു വന്നു. 2015 ഞാൻ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം സൂപ്രണ്ടൻ്റ് ആർക്കിയോളജിസ്റ്റായിട്ട് പ്രൊമോഷനായി കേരളത്തിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ മോണുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ, കൺസർവേഷനും റെസ്റ്റോറേഷനും കാര്യങ്ങളും നോക്കി നടത്തുകയാണ്. അപ്പോൾ തൃശ്ശൂരാണ് മെയിൻ ഓഫീസ് കേരളത്തിൽ.

0: ഞങ്ങൾക്ക് പഠനകാലത്ത് ഒരു ഇൻസൈറ്റ് ഉണ്ടാകുന്നു,
1: അതെ.
0: ഇതിനപ്പുറം എന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി താങ്കളെ ലീഡ് ചെയ്യുന്നു. കേരളത്തിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആളുകൾ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
1: നമ്മുടെ പൈതൃകത്തിനെ കുറിച്ച് താല്പര്യമുള്ള എല്ലാവർക്കും കടന്നു വരാമെന്നുള്ള ഒരു ഫീൽഡാണ് ആർക്കിയോളജി ഫീൽഡ്. പല യൂണിവേഴ്സിറ്റികളും നമ്മുടെ ആർക്കിയോളജി കോഴ്സ് നടത്തുന്നുണ്ട്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജിയിൽ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നടത്തുന്നുണ്ട്. അപ്പോൾ ആർക്കിയോളജിയുടെ ഫീൽഡിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു ബേസിക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആർക്കിയോളജിയിൽ ആവശ്യമാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ വിദേശത്ത് പോകുന്നെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളിലും വളരെയധികം സ്കോളർഷിപ്പ് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല പല പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ ആർക്കിയോളജിസ്റ്റുകളെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കിയോളജിയിൽ മിനിമം ഒരു മാസ്റ്റർ ഡിഗ്രിയെങ്കിലും ഉള്ള ആൾക്കാർക്ക് ജോബ് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല ഇപ്പം ആർക്കിയോളജിയിൽ വന്നവർക്ക് ആർക്കിടെക്ചറിൽ ആ മേഖലകളിലും കൂടെ എക്സ്പീരിയൻസ് നേടിക്കൊണ്ട് അത്തരം സ്ഥാപനങ്ങളിലും പോകാനുള്ള കൺസൾട്ടൻസി സർവീസും കാര്യങ്ങളൊക്കെ. ഇപ്പം ആർക്കിയോളജി ഉണ്ട്, ഒരാൾക്ക് ബിടെക് ഉണ്ട്,
0: ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്.
1: അങ്ങനെയുള്ളവർക്ക് ഹെറിറ്റേജ് കൺസർവേഷനിൽ പല പല ഓർഗനൈസേഷൻ ഇന്ത്യയിൽ തന്നെയുണ്ട്. അവർക്കെല്ലാം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫീൽഡാണ് ആർക്കിയോളജി. പിന്നെ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം, പെട്ടെന്ന് ജോലി സാധ്യത ഉള്ള ഒരു ഫീൽഡല്ല. എന്നാൽ അത് അതിൽ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് ചാൻസ് ഉണ്ട്.
0: എന്നാലും താങ്കളുടെ ഒരു ജീവിതം സൂചിപ്പിക്കുന്നത് അങ്ങനെ ക്ഷമയോടുകൂടി താല്പര്യമുള്ള ഒരു മേഖലയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ റിസൾട്ടാണ്. ഈ ഒരു ഇന്റർവ്യൂവിലൂടെ തന്നെ ASI പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒപ്പം ഈ കരിയറിനെ കുറിച്ചും വ്യക്തമായ ചിത്രം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ വിലയേറിയ സമയം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ച് ഞങ്ങളുടെ ശ്രോതാക്കളോട് താങ്കളുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
1: നന്ദി, നമസ്കാരം.
2: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി MK ദിലീപ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നേർമൊഴി സമാപിക്കുന്നു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
2: പഠനത്തോട് ചേർത്ത് തൊഴിൽ പരിശീലനവും കൂടി നൽകി യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുവാനായി രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ്. 2019 February 27 ഇത് പ്രഖ്യാപിച്ചത്. ശ്രേയസിൻ്റെ പൂർണ്ണരൂപം സ്കീം ഫോർ ഹയർ എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽസ് എന്നാണ്. സാധാരണ ബിരുദധാരികൾക്ക് വ്യവസായ അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ നൽകുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് വഴി ജോലികളിലെ കഴിവ് വർദ്ധിപ്പിക്കാം, സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യാം. ഇതുവഴി രാജ്യത്തെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം എന്നിങ്ങനെ 3 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാം ബാസ്ക്കറ്റാണ് ശ്രേയസ്. ഇനി പറയുന്നവയാണ് ശ്രേയസിൻ്റെ ലക്ഷ്യങ്ങൾ. 1. ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തൊഴിൽ പരിശീലനം കൂടി ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. 2. വിദ്യാഭ്യാസവും വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. 3. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ നൽകുക. 4. പഠനത്തോടൊപ്പം സമ്പാദിക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കുക. 5. ഗുണമേന്മയുള്ള മനുഷ്യശക്തി ബിസിനസ് വ്യവസായ രംഗത്തെ സഹായിക്കുന്നതിന് ലഭ്യമാക്കുക. 6. ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ വികസന ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. എല്ലാ ബിസിനസ് വ്യവസായ രംഗങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുന്നതിന് നിഷ്കർഷിക്കുന്ന ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രമോഷൻ സ്കീമുമായി ചേർന്നാണ് പ്രാഥമികമായി ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. സെക്ടർ സ്കിൽ കൗൺസിലുകൾ, അതായത് SSC വഴി ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് മേഖലകൾ, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, വസ്ത്രനിർമ്മാണം, മീഡിയ മാനേജ്മെൻറ്റ് സേവനങ്ങൾ എന്നിവയിലാണ് ഈ പദ്ധതി തുടക്കത്തിൽ നടപ്പിലാക്കുന്നത്. ഉയർന്നു വരുന്ന അപ്രന്റീസ്ഷിപ്പ് ഡിമാൻഡ് അനുസരിച്ച് പാഠ്യപദ്ധതികൾ ക്രമീകരിച്ച് കാലക്രമേണ കൂടുതൽ മേഖലകൾ ഇവയോട് കൂട്ടിച്ചേർക്കപ്പെടും. വ്യത്യസ്ത രീതികളിൽ ഈ പ്രോഗ്രാം നടന്നു വരുന്നുണ്ട്. 1. ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെക്ടർ സ്കിൽ കൗൺസിലുകൾ നൽകുന്ന തിരഞ്ഞെടുത്ത അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി ഏകദേശം 6 മാസമാണ്. മേഖലയെ സംബന്ധിച്ച അടിസ്ഥാന പരിശീലനത്തിനാണ് ഇത് ഉപകരിക്കുക. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ പ്രോഗ്രാം ആരംഭിക്കും. എല്ലാ വർഷവും മെയ് മുതലാണ് ഇതാരംഭിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ലഭിക്കും. മറ്റൊരു രീതി ഉൾച്ചേർത്ത അപ്രന്റീസ്ഷിപ്പ് പദ്ധതിയാണ്. ഇതിനു കീഴിൽ നിലവിലുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ BA പ്രൊഫഷണൽ, BSc പ്രൊഫഷണൽ അല്ലെങ്കിൽ BCom പ്രൊഫഷണൽ കോഴ്സുകളായി പുനഃക്രമീകരിക്കും. അതിൽ വിദ്യാഭ്യാസ ഇൻപുട്ട്, വൊക്കേഷണൽ ഇൻപുട്ട് ഇവ മാത്രമല്ല അപ്രന്റീസ്ഷിപ്പും ഉൾപ്പെടുത്തിയിരിക്കും. നൈപുണ്യത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് 6 മുതൽ 10 വരെ മാസം ഇതിന് ദൈർഘ്യമുണ്ടാകും. ഉദാഹരണത്തിന്, ലോജിസ്റ്റിക്സിലെ BBA കോഴ്സിന് 1 സെമസ്റ്റർ ക്ലാസ് റൂം അധ്യാപനവും അടുത്ത സെമസ്റ്റർ അപ്രന്റീസ്ഷിപ്പും ആയിരിക്കും.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP അംഗം രാജീവ് ചന്ദ്രശേഖരും ഉൾപ്പെടെ കൂടുതൽ MLA മാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു, ബേബി ജോൺ, സണ്ണി ജോസഫ്, K മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാലാക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29 വീണ്ടും ചേരും. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കോംഗോയിലും യുഗാണ്ടയിലും എബോളയുടെ ബുണ്ടി ബുഗ്യോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തൽ. 140-ലേറെ എബോള മരണങ്ങളും 650-ലേറെ പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി K മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. ഇന്ത്യയിൽ നിലവിൽ എബോള രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് യോഗം വിലയിരുത്തി. ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് 21 ദിവസം വരെയുള്ള നിരീക്ഷണ സംവിധാനം സജ്ജമാക്കും. കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ K മുരളീധരൻ, CP ജോൺ എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമായി 2 സെഷനുകളിലായാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട DGP റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകൾക്കും ഉപഭോക്താക്കൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ ലേപനങ്ങളായോ സ്പ്രേ രൂപത്തിലോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 13th ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 125 റൺസ്

0: എന്ന നിലയിലാണ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വിച്ചു തിരുമല വരികളെഴുതി രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ചമ്പക്കുളം തച്ചൻ.

0: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ.
3: മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണത എന്ന നിപുണത കുട്ടികളിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. വർത്തമാനകാല നിമിഷങ്ങളിലെ അനുഭവങ്ങളെ തുറന്ന മനസ്സോടെയും എല്ലാം അംഗീകരിക്കുന്ന ഒരു മനോഭാവത്തോടെയും പ്രത്യേകിച്ച് മുൻവിധികളൊന്നുമില്ലാതെ തിരിച്ചറിയുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ശ്രദ്ധാപൂർണത എന്ന് പറയുന്നത്. കരുണാർദ്രമായ ശ്രദ്ധയാണ് ശ്രദ്ധാപൂർണതയിൽ നാം ഉപയോഗിക്കുന്നത്. അതായത് തീർത്തും മുൻവിധികളില്ലാതെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക എന്നത് അസാധ്യമായ ഒന്നാണ്. അപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഞാൻ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പല രീതിയിലുള്ള മുൻധാരണകൾ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റുകൾ എന്ന് വിളിക്കുന്ന അവസ്ഥ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന തിരിച്ചറിവോടെ തന്നെ വിഷയങ്ങളെ നോക്കിക്കാണുകയാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നാം ചെയ്യുന്നത്. മൈൻഡ്ഫുൾനെസ് എന്നത് മുതിർന്നവർക്ക് മാത്രമുള്ള ഒരു നിപുണതയായി കണക്കാക്കരുത്. സത്യത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. ബ്രസ്റ്റ് ക്രോൾ എന്ന് അറിയപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ, അതായത് നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന ഒരു സവിശേഷ സ്വഭാവമുണ്ട്. തലച്ചോറിൻ്റെ ആരോഗ്യം ശരിയായ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു നവജാത ശിശുവിനെ, അത് ജനിച്ചാലുടനെ തന്നെ അമ്മയുടെ തൊലിയുമായി സമ്പർക്കം വരുന്ന രീതിയിൽ അമ്മയുടെ മാറിൽ കിടത്തിയാൽ ആ കുഞ്ഞ് സ്വയം ഇഴഞ്ഞ് അമ്മയുടെ ഏതെങ്കിലും ഒരു സ്തനത്തിൻ്റെ അടുത്തേക്ക് പോവുകയും സ്വയം പാല് വലിച്ചു കുടിക്കുന്നതായുമാണ്

അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നതും. അപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ മൈൻഡ്ഫുൾനെസ്സിൽ വെറും ശ്രദ്ധയല്ല, മറിച്ച് കരുണാർദ്രമായ ശ്രദ്ധയാണ് നാം ഉപയോഗിക്കുന്നത്. കാരുണ്യം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ കമ്പാഷൻ എന്നും പറയാം. അതായത് അവനവൻ്റെ അവസ്ഥയെയും ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥയെയും മറ്റെല്ലാ വിഷയങ്ങളെയും പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തുടക്കക്കാരൻ്റെ മനസ്സോടെ മുന്നിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ. കുഞ്ഞുങ്ങളിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാനാവുന്നത്? കുഞ്ഞുങ്ങളിലും മുതിർന്നവരെ പോലെ തന്നെ കൃത്യമായ പരിശീലനത്തിലൂടെ ഈ ഒരു നൈപുണ്യം നേടിയെടുക്കാനാവുന്നതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന പരിശീലനം കൃത്യമായി ചെയ്യുന്നവരുടെ മസ്തിഷ്കത്തിൽ 8 ആഴ്ചകൾക്കുള്ളിൽ പല പല മാറ്റങ്ങൾ വരുന്നതായി ന്യൂറോളജിക്കൽ ആയ ഗവേഷണങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ശ്രദ്ധിക്കാനും ഏകാഗ്രതയോടെ വിഷയങ്ങളെ കാണാനും പ്രശ്നപരിഹാരം ചെയ്യുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും ആവേശം നിയന്ത്രിക്കാൻ വൈകാരിക നിയന്ത്രണം എന്നുവേണ്ട അതിജീവന ശേഷി വരെയുള്ള ഒട്ടേറെ ഉന്നതമായ നിർവഹണങ്ങൾ ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങളെ മൈൻഡ്ഫുൾനെസ് പരിശീലനത്തിലൂടെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ സാധിക്കും എന്നാണ് കാണപ്പെടുന്നത്. ഏതൊരു കുട്ടിക്കും ഇതൊക്കെ അത്യാവശ്യമുള്ള ഘടകങ്ങൾ തന്നെ അല്ലേ? എല്ലാ ജീവിത നിപുണതകൾക്കും നിദാനമാകുന്നത്, ഏറ്റവും വലിയ ഒരു അടിത്തറ, ശക്തമായ അടിത്തറയാകുന്നത് ഈ മൈൻഡ്ഫുൾനെസ് എന്ന പരമപ്രധാനമായ നിപുണത തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പരിശീലനം കുട്ടികളെ വളരെ കൃത്രിമമായ രീതിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാവുന്ന ഒന്നല്ല. മറ്റേതൊരു നൈപുണ്യവും പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ്സിലും നല്ല മോഡലുകളുടെ ആവശ്യമുണ്ട്. അതായത് അവനവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്ന, സംയമനത്തോടെ സ്വന്തം ജീവിതത്തെ കാണാനുള്ള മനോഭാവം നിറയുന്ന വ്യക്തികളോടൊപ്പമാണ് കുഞ്ഞുങ്ങൾക്കും മൈൻഡ്ഫുൾനെസ് പരിശീലിക്കാനാവുക. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മൈൻഡ്ഫുൾനെസ്സിനെക്കുറിച്ച് സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയും, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പരിശീലനം നൽകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു രക്ഷിതാവും ആദ്യം തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമാണ് എത്ര കണ്ട് ഞാൻ മൈൻഡ്ഫുള്ളാണ് എന്നുള്ളത്. ശരിയായ മാതൃകകളിലൂടെ മാത്രമേ നമുക്ക് കുട്ടികളിൽ മൈൻഡ്ഫുൾനെസ് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ മൈൻഡ്ഫുൾനെസ് നമുക്ക് പരിശീലിക്കാം? ഇതിനായി പ്രധാനമായും 5 നങ്കൂരങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. ആൻകേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. ശ്വാസം, ശരീരം, ചുറ്റുപാടുകൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിങ്ങനെ ഈ 5 വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് ശ്രദ്ധാലുക്കളാകാവുന്നതാണ്. അനുനിമിഷം എൻ്റെ ശ്വാസം എങ്ങനെയാണ് പോകുന്നത്? ഒരു പ്രത്യേക വിഷയത്തിനോട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ചിന്തകൾ കൊണ്ട് വിനിമയം നടത്തുന്നത്? ആ സമയത്ത് എന്തൊക്കെ വികാരങ്ങളാണ് എന്നിലൂടെ വരുന്നത്? എന്തൊക്കെ ശാരീരിക പ്രവർത്തനങ്ങളാണ് എനിക്ക് തിരിച്ചറിയുവാനാകുന്നത്? ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് ഞാൻ സ്ഥിരമായി പോകുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൈൻഡ്ഫുള്ളായ ഒരു മുതിർന്ന വ്യക്തിക്കും തിരിച്ചറിയുവാനാകും. ഇവിടെയാണ് ശ്രദ്ധ എന്ന ഒരു പരമപ്രധാനമായ വിഷയത്തെ കരുണാർദ്രമായ ശ്രദ്ധയിലേക്ക് നാം ഉയർത്തിയെടുക്കുന്നത്. ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഇവിടെ എത്ര കണ്ടാണ് എൻ്റെ ചിന്തകളും വികാരങ്ങളും എന്നെ ഒരു പ്രത്യേക വലയത്തിലേക്ക് കൊണ്ടിടുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ജനിക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കാൻ കഴിവുള്ള ഓരോ മനുഷ്യനും ജീവിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ചിന്തകൾ പറയുന്ന കഥകളെ വിശ്വസിച്ച് ചിന്തകളും വികാരങ്ങളും നെയ്തുകൂട്ടുന്ന വലകളിൽ കുടുങ്ങി സ്വന്തം ജീവിതത്തെ അതിൻ്റെ അനുഭവ തലത്തിൽ നിന്നും തന്നെ മാറ്റിക്കളഞ്ഞ് വളരെ കൃത്രിമമായ ഒരു ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനു പകരം എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവോടെ ആ അനുഭവങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചുകൊണ്ട് എന്നിലും മറ്റുള്ളവരിലുമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തൊക്കെയാണ് എന്ന ഒരു

മനസ്സിലാക്കലും അതിൽ ഊന്നിക്കൊണ്ട് വിഷയങ്ങളെ നോക്കിക്കണ്ട് അവയോട് ഒത്തുപോവുക. ഇങ്ങനെ ചെയ്യുന്ന ഒരാളിൻ്റെ തലച്ചോറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നുവല്ലോ. ഒരു കുട്ടിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കുട്ടിയും ഒരു ടീനേജിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ ജീവിത നിപുണതകളിൽ ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയായി മാറണം എന്നാണ് ലോകാരോഗ്യ സംഘടന അനുശാസിക്കുന്നത്. ഈ ജീവിത നിപുണതകളിൽ ഏറ്റവും ആദ്യത്തെ നിപുണതയായി കാണുന്നത് സ്വാവബോധമാണ്, സെൽഫ് അവെയർനെസ്. ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, എന്നെക്കൊണ്ട് എന്തൊക്കെ സാധിക്കും, എന്തൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവോടെ വേണം കുട്ടികൾ വളരാൻ എന്നും ആ തിരിച്ചറിവ് മുൻവിധികളിൽ ഊന്നിയത് ആകാതെ ഇരിക്കണം എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ കുട്ടിക്ക് ചുറ്റുപാടുമുള്ള സമൂഹവുമായും കുടുംബാംഗങ്ങളുമായും എല്ലാം ഒരു മികച്ച ആശയവിനിമയം നടത്താനും അവനവൻ്റെ വികാരങ്ങളെയും മാനസിക സമ്മർദ്ദത്തെയും നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാനും പ്രശ്നപരിഹാരം, അതേപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കൽ തുടങ്ങിയ വിശേഷപ്പെട്ട നിപുണതകളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അപ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കേണ്ടത്? ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഉത്തമ മാതൃകകളാകുന്ന രക്ഷിതാക്കൾ അത്യാവശ്യമാണ്. കാരണം കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺ അഥവാ ദർപ്പണകോശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം നാഡീകോശങ്ങളുണ്ട്. ഇവയാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കണ്ട് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് പ്രവർത്തിക്കാൻ കുട്ടിയെ കാര്യക്ഷമരാക്കുന്നത്. അപ്പോൾ ഈ ക്ഷമതയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഒട്ടുമിക്ക നിപുണതകളും പഠിക്കുന്നത് തന്നെ. അതേപോലെ തന്നെ ഈ മിറർ ന്യൂറോണുകളെ കൃത്യമായി ഉപയോഗിച്ച് കുട്ടികളുടെ തലച്ചോറിൽ മൈൻഡ്ഫുൾനെസ് എന്ന നൈപുണ്യത്തിനെ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന മാതൃക രക്ഷിതാക്കൾ കാട്ടിക്കൊടുക്കണം. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ, ഔപചാരികവും അനൗപചാരികവുമായ ഒന്നിലേറെ പരിശീലന മുറകൾ മൈൻഡ്ഫുൾനെസ്സിനുണ്ട്. ഔപചാരികമായ പരിശീലനങ്ങളിൽ ചെറിയ വിവരണത്തോടൊപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾക്കൊപ്പം ശ്രദ്ധിക്കാൻ പഠിക്കുന്നതാണ്. ശ്രദ്ധയിൽ നിന്നും മനസ്സ് ഓടിമാറുമ്പോൾ ആ ഓടിമാറുന്ന മനസ്സിനെ കുറ്റപ്പെടുത്താതെ കുഞ്ഞിനെ വീണ്ടും വീണ്ടും എന്തിലേക്കാണോ ആദ്യം അവൻ അല്ലെങ്കിൽ അവൾ ശ്രദ്ധിച്ചത് അവിടേക്ക് കൊണ്ടുവരാൻ, കാരുണ്യത്തോടെ സ്വന്തം ശ്രദ്ധയെ മടക്കി കൊണ്ടുവരാൻ പഠിപ്പിക്കുന്നു. ഇതിന് നമ്മൾ ഔപചാരികമായ രീതി എന്ന് പറയും. എന്നാൽ അനൗപചാരികമായും നമുക്ക് ചെയ്യാം. അതായത് കളികളിലൂടെ, പാട്ടുകളിലൂടെ ഒരു കുട്ടി സ്വന്തം ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ ഓരോ തുള്ളി വീതം ശ്രദ്ധ ചേർത്ത് ചേർത്ത് കാരുണ്യത്തോടെ ശ്രദ്ധിക്കാനും മാറിപ്പോകുന്ന ശ്രദ്ധയെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ തിരികെ വിളിച്ചുകൊണ്ടുവന്ന് വീണ്ടും ശ്രദ്ധിക്കാനും, ഭൂതകാലത്തിലെ ഓർമ്മകൾ വേട്ടയാടുമ്പോൾ അത് ഓർമ്മകൾ മാത്രമാണ് എന്ന തിരിച്ചറിവോടെ, അതേപോലെ ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകൾ വേട്ടയാടുമ്പോൾ ഞാൻ ഇന്ന് ഇവിടെയാണ് ഇരിക്കുന്നത്, അനാവശ്യമായി എൻ്റെ മനസ്സ് ഭാവിയിലേക്ക് ഓടിപ്പോയി എന്തൊക്കെയോ കഥകൾ പറയുകയാണ് എന്ന തിരിച്ചറിവോടെ വൈകാരിക നിയന്ത്രണത്തോടെ ജീവിക്കാൻ കുട്ടിയെ ഇത്തരം പരിശീലനങ്ങൾ പ്രാപ്തരാക്കും. ഇനി എത്ര സമയം ഒരു കുട്ടിയെ നമുക്ക് ഔപചാരികമായ പരിശീലനങ്ങളിലൂടെ കൊണ്ടുപോകാം എന്നതിന് കൃത്യമായ കണക്കുണ്ട്. ആദ്യം തന്നെ ഒരു 5-6 വയസ്സായ കുട്ടികൾ മുതൽ ഇത്തരം പരിശീലനങ്ങൾക്ക് യോഗ്യതയുള്ളവരാണ്. കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചായിരിക്കണം നാം പരിശീലനം നൽകേണ്ടത്. 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പരമാവധി 5 മിനിറ്റിൽ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമാണ് യോജ്യം. വയസ്സ് മുന്നിലേക്ക് പോകുന്തോറും നമുക്ക് സമയപരിധി കൂട്ടിക്കൊടുക്കാവുന്നതാണ്. 1 വർഷത്തിന് 1 മിനിറ്റ് എന്ന രീതിയിൽ നമുക്ക് ഔപചാരിക പരിശീലനങ്ങളുടെ ദൈർഘ്യം കൂട്ടാം. പക്ഷേ ഓർക്കണം, പ്രായത്തിനും ആ കുട്ടിയുടെ മസ്തിഷ്കത്തിൻ്റെ വളർച്ചയ്ക്കുമനുസരിച്ച് മാത്രമേ നാം ഇതൊക്കെ ചെയ്യാവൂ കേട്ടോ. അതുമാത്രവുമല്ല, ഓരോ കുട്ടിയും അവൻ്റെ തലച്ചോറ് കൊണ്ട് വ്യത്യസ്തനാണ്. ഒരു കുട്ടിക്ക് നമുക്ക് ചെയ്യിക്കാൻ ആയ എല്ലാ കാര്യങ്ങളും വേറൊരു കുട്ടിയിലും ചെയ്യിക്കാനാകണം എന്ന ഒരു നിർബന്ധത്തോടെ ഒരു രക്ഷിതാവും മൈൻഡ്ഫുൾനെസ് പരിശീലനത്തെ കാണരുത്. ഓർക്കുക, എവിടെ മുൻവിധികൾ വരുന്നോ അവിടെ പരിശീലനം തകർന്നു തരിപ്പണമായി.

0: പോകും. ഇനി ഇത്തരം പരിശീലനങ്ങൾ കുട്ടികൾ എത്ര കാലമാണ് ചെയ്യേണ്ടത്? മൈൻഡ്ഫുൾനെസ് എന്ന ഒരു മനോഭാവം സ്വന്തം ഉള്ളിൽ നിറയുന്നതുവരെ ഒരു വ്യക്തി ഇത് പരിശീലിക്കേണ്ടതാണ്. അത് ചെറുപ്പത്തിൽ തന്നെ നിൽക്കുന്നതല്ല, ചെറുപ്പത്തിൽ നിന്നും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവനവൻ്റേതായ രീതിയിൽ ഒരു കുട്ടിക്ക് സ്വന്തം മൈൻഡ്ഫുൾനെസ് പരിശീലനത്തിനെ മുന്നിലേക്ക് കൊണ്ടുപോകാം. ഇനി ഒരു കാര്യവും കൂടെ പറയട്ടെ. മൈൻഡ്ഫുൾനെസ് എന്ന ഒരു പ്രധാന നിപുണതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് കുറേ ഉപ നിപുണതകൾ ഉണ്ട് എന്നതും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ക്ഷമ, അംഗീകരിക്കാനുള്ള മനസ്സ്, മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ വിശ്വാസത്തോടെ സമാധാനത്തോടെ വിഷയങ്ങളെ കാണാനുള്ള ഒരു മനസ്സ്, ഇതോരോന്നും ഓരോ ഉപ നിപുണതകളാണ്. ഒരു തുടക്കക്കാരൻ്റെ മനസ്സ് കൈമോശം വരുത്താതെ ഒപ്പം വിട്ടുകളയേണ്ടതിനെയൊക്കെ വിട്ടുകളഞ്ഞ് വെറുതെ ഇരിക്കാൻ പഠിക്കുക എന്നത് തന്നെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു വലിയ വിജയമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ കാലഘട്ടത്തിൽ എത്ര കുട്ടികൾക്ക് ബോറടിച്ച് വെറുതെ ഇരിക്കാനുള്ള കഴിവുണ്ട്. ആ സമയങ്ങളിലൊക്കെ മുതിർന്നവർ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് കടന്നു ചെല്ലും അല്ലേ. ട്യൂഷനുകളായിട്ടോ പാട്ടായിട്ടോ ഫുട്ബോൾ കളിയായിട്ടോ വീഡിയോ ഗെയിമുകളായിട്ടോ ഒക്കെ. അപ്പോൾ എപ്പോഴാണ് കുട്ടി വെറുതെ ഇരിക്കാൻ പഠിക്കുന്നത്? ഒരിക്കലും അത് കുട്ടിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഓർക്കുക, വെറുതെ ഇരിക്കാനും നാം പഠിക്കേണ്ടതുണ്ട്. വെറുതെ ഇരിക്കാൻ പഠിക്കുമ്പോഴാണ് മനസ്സ് നെയ്തുകൂട്ടുന്ന ഒരുപാട് കഥകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഓരോ കുഞ്ഞിനും ഉണ്ടാകുന്നത്. ആ കഥകളെക്കുറിച്ച് അവൻ മുതിർന്നവരുമായി സംസാരിക്കുമ്പോഴാണ് അത്തരം കഥകൾ തങ്ങളുടെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും, ഭൂതകാലത്തെയോ ഭാവിയെ സംബന്ധിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സെപ്പോഴും കഥകൾ ഉണ്ടാക്കും എന്നത് രക്ഷിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്.
1: മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി.
1: ശ്രീ എൻ കൃഷ്ണപിള്ളി എഴുതിയ നാടകം. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും എസ് വി പിള്ള, നിരവധി ഫാക്ടറികളുടെ ഉടമസ്ഥൻ ശ്രീ പി ഭാസ്കരൻ, കുമാർ സെക്രട്ടറി ശ്രീ കോട്ടയം ചെല്ലപ്പൻ, പത്രപ്രതിനിധികൾ ശ്രീ ജോസ് പ്രകാശ്, ശ്രീ ടി എൻ ഗോപിനാഥൻ നായർ, ജയചന്ദ്രൻ എസ് വി പിള്ളയുടെ മൂത്ത മകൻ ശ്രീ സത്യൻ, മാലതി ജയചന്ദ്രൻ്റെ ഭാര്യ ശ്രീമതി ടി ആർ ഓമന, ബാബു ജയചന്ദ്രൻ്റെ മകൻ ശ്രീ പ്രേം നസീർ, രമണി ബാബുവിൻ്റെ കാമുകി ശ്രീമതി ഷീല, ജയപാലൻ എസ് വി പിള്ളയുടെ രണ്ടാമത്തെ മകൻ ശ്രീ അടൂർ ഭാസി, വിജയം എസ് വി പിള്ളയുടെ മകൾ ശ്രീമതി മീനാകുമാരി. ഇത്തിൽ കണ്ണു.
2: എന്താ കുമാർ വിശേഷിച്ച്?
3: ഒന്നുമില്ല സാർ.
2: അഡ്വക്കേറ്റ് മേനോനെ കണ്ടോ?
3: ഇല്ല.
2: ഞാൻ കൊടുത്ത ആ ഡ്രാഫ്റ്റ് വായിച്ചു നോക്കി, ഇന്ന് തിരിച്ചെത്തിക്കാമെന്നല്ലേ മേനോൻ പറഞ്ഞത്?
3: അതെ.
2: ഇങ്ങോട്ട് അയക്കാഞ്ഞ സ്ഥിതിക്ക് എന്താ നിങ്ങൾ പോയി വാങ്ങിക്കാഞ്ഞത്?
3: ഇന്ന് തന്നെ ഞാൻ പോയി വാങ്ങിക്കാം സാർ. പക്ഷേ.
2: എന്താ പക്ഷേ?
3: പറയാൻ അവകാശമില്ലെന്ന് എനിക്കറിയാം, ഉപദേശിക്കാൻ അർഹതയുമില്ല. ഞങ്ങൾ ആരെക്കാളും ലോകം കണ്ടയാളാണ്. മറ്റാരുടെ ബുദ്ധിയും എത്താത്തിടത്ത് കടന്നു ചെല്ലുന്നതാണ് ആ ബുദ്ധി.
2: ഈ മംഗളപത്രം എഴുന്നള്ളിക്കുന്നത് മറ്റന്നാൾ പോരെ കുമാർ. മുഖസ്തുതി കേൾക്കാൻ ആ ദിവസം അങ്ങ് ഒഴിഞ്ഞു വച്ചേക്കാം. ഒരു ദിവസത്തെ കഷ്ടപ്പാട് സഹിച്ചാൽ മതിയല്ലോ.
3: മുഖസ്തുതി പാടിയല്ലോ ഞാനിന്ന് വരെ അങ്ങേ സേവിച്ചത്. അതിവിടെ ചെലവാകില്ലെന്നറിയാൻ വേണ്ട ബുദ്ധി ഇത്രയും നാൾ കൊണ്ട് എനിക്കുണ്ടായില്ലെങ്കിൽ ഞാൻ എത്ര പടുവിട്ടിയായിരിക്കും. ഞാൻ പറയാൻ തുടങ്ങിയത്.
2: പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്ന് ഞാൻ ഊഹിക്കുന്നു, ശരിയല്ലേ?
3: ഊഹിച്ചത് ശരിയാണ്, പക്ഷേ അതിനിയും പറയേണ്ട കടമ എനിക്കുണ്ടെന്ന് തോന്നിപ്പോകുന്നു.
2: വേണ്ട, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ഞാൻ ഉറച്ചു കഴിഞ്ഞതാണ്, അതിലിനി നീക്കുപോക്കില്ല കുമാർ.
3: 18 വർഷമായി ഞാൻ അങ്ങയുടെ കീഴിൽ പഠിന്നു തുടങ്ങിയിട്ട്. ഇത്രയും കാലം നമ്മുടെ വ്യവസായത്തെയും തൊഴിൽശാലകളുടെ നടത്തിപ്പിനെയും കുറിച്ച് ഏതൊരഭിപ്രായവും അങ്ങയോട് തുറന്ന് സംസാരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കെന്നല്ല, നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം.
2: ആ സ്വാതന്ത്ര്യം അനുഭവിച്ചത് എന്റെ മഹാമനസ്കത കൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ?
3: മഹാമനസ്കത ഇല്ലാത്തവർക്ക് ആ സ്വാതന്ത്ര്യം അനുവദിക്കാൻ തോന്നുകയില്ല.
2: ബിസിനസിന്റെ വളർച്ചയ്ക്ക് അതിൽ പങ്കെടുക്കുന്നവരുടെ സ്വതന്ത്രാഭിപ്രായങ്ങൾ പ്രയോജനപ്പെടുമെന്ന് കരുതിയാണ് ഞാനതിനനുവദിച്ചത്. വെറുതെ വ്യക്തിമാഹാത്മ്യവുമായി അതിനെ നിങ്ങൾ ബന്ധപ്പെടുത്തണം. അതുപോലെ അതെല്ലാം വ്യവസായ സംബന്ധമായ കാര്യങ്ങൾ. നിങ്ങളിവിടെ അഭിപ്രായം പറയാൻ തുനിയുന്നത് എൻ്റെ കുടുംബകാര്യത്തെക്കുറിച്ചാണ്. അതിൽ ഞാനെടുക്കുന്ന തീരുമാനം നിങ്ങളെ ആരെയും ഒരു വിധത്തിലും ബാധിക്കുകയില്ല. പിന്നെ നിങ്ങൾ എന്തിന് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ബന്ധപ്പെടുന്നു?
3: ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, അങ്ങയെ കരുതി ഇപ്പോഴത്തെ നിശ്ചയം വേണ്ടെന്ന് വയ്ക്കണം.
2: എസ് വി പിള്ള ഒരിക്കൽ നിശ്ചയിച്ചാൽ അതിനിളക്കമില്ല കുമാർ. പക്ഷേ ഒരു ശുംഭൻ്റെയോ ഉദ്ദണ്ഡയൻ്റെയോ നിശ്ചയമായിരിക്കുകയില്ലത്. ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും ആവുന്നത്ര ശ്രദ്ധിച്ചും സാവകാശമായും ആലോചിക്കാതെ കണ്ണുമടച്ചൊരു തീരുമാനം ഒന്നിലും ഞാൻ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. നിങ്ങൾ ഇന്ന് തന്നെ മിസ്റ്റർ മേനോനെ കണ്ട നക്കൽ വാങ്ങിക്കണം.
3: അങ്ങ് പറഞ്ഞാൽ അനുസരിക്കാനാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്.
2: ആ പിന്നെ ജയചന്ദ്രനും ജയപാലനും ഇന്നിവിടെ എത്തുമെന്ന് കാണിച്ച് കത്ത് വന്നിട്ടുണ്ട്. വിജയവും ഇന്നോ നാളെയോ എത്താതിരിക്കുകയില്ല. 70-ാമത്തെ വയസ്സിലെങ്കിലും ഒരാൾ തൻ്റെ മക്കളുടെ ഭാവി നിശ്ചയിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്?
3: രണ്ടു പേർ കാണാൻ വന്നിട്ടുണ്ട്. ദാ കാർഡ്.
2: ഓ, പത്രപ്രതിനിധികളാണ്. ജനസ്നേഹിയുടെയും ജനസേവകന്റെയും. അവർക്കിവിടെ എന്ത് കാര്യം? ഞാൻ ഈ രണ്ടു കൂട്ടത്തിലും പെടുകയില്ലല്ലോ.
3: മറ്റന്നാൾ സപ്തതിയല്ലേ, അത് സംബന്ധിച്ച് പത്രത്തിൽ ചില കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കണമല്ലോ. അതിന് വിവരമന്വേഷിച്ചിറങ്ങിയതാവണം.
2: ആയുസ്സിൽ ഇതുവരെ ഞാൻ പത്രക്കാരെയോ പത്രക്കാരെന്നെയോ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് ഇരുകൂട്ടർക്കും ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടിട്ടെന്ത് വിശേഷം? കുമാരജൻ അവരെ പറഞ്ഞയച്ചേക്കൂ.
3: എൻ്റെ അഭിപ്രായം അങ്ങവരെ കാണണമെന്നാണ്, അവരുമായി ഉള്ളു തുറന്ന് സംസാരിക്കണമെന്നാണ്. സുദീർഘകാലം ജീവിതത്തിൻ്റെ കുണ്ടും കുഴിയും താണ്ടി അസാധാരണമായ അനുഭവങ്ങൾ കൂടി കടന്നു വന്ന അങ്ങയുടെ വാക്കുകൾക്കും ആശയങ്ങൾക്കും തീർച്ചയായും വിലയും കനവും കൽപ്പിക്കും ഇന്നത്തെ തലമുറ.
2: എനിക്കാരെയും ഒന്നും പഠിപ്പിക്കാനില്ല. ഞാൻ ചിലത് പഠിച്ചു, ആ പഠിച്ചത് എനിക്ക് മാത്രമേ പ്രയോജനപ്പെടൂ. ഒരാളറിഞ്ഞതും അനുഭവിച്ചതുമെല്ലാം ലോകർക്ക് മുഴുവൻ ഫലപ്പെടണമെന്നും ശരിയാകണമെന്നും പറയുന്നത് പോലൊരു മൗഢ്യമുണ്ട്. ഫലപ്പെടുകയില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അന്യർക്ക് അപകടം വരുത്തി വയ്ക്കാനും മതി.
3: ഇന്നേതായാലും അങ്ങയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. അത് സംബന്ധിച്ച് അങ്ങയെ കാണാൻ വന്നവരെ നിരാശരാക്കുന്നത് ഒരിക്കലും ശരിയല്ല.
2: ശരി, അവർ വരട്ടെ, കൂട്ടിക്കൊണ്ടുവരും.
0: നമസ്കാരം.
2: നമസ്തേ. ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കണം.
0: ഞങ്ങൾ ആരെന്ന്
2: മനസ്സിലായി, കാർഡ് കണ്ടു. നിങ്ങൾക്ക് എന്താണാവോ വേണ്ടത്?
4: ഞങ്ങളുടെയും ഞങ്ങളുടെ പത്രമുടമസ്ഥന്മാരുടെയും ഉള്ളഴിഞ്ഞ മംഗളാശംസകൾ അങ്ങയുടെ സപ്തതി പ്രമാണിച്ച്
0: സമർപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്.
2: സന്തോഷം, സന്തോഷം. നിങ്ങൾക്കിങ്ങനെയൊന്ന് ചെയ്യണമെന്ന് തോന്നാൻ ഞാനൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലല്ലോ, വ്യക്തിപരമായും അല്ലാതെയും. വല്ലപ്പോഴും പരസ്യം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റു പത്രങ്ങൾക്ക് കൊടുത്തതിനൊപ്പമേ ഉള്ളുതാനും.
4: എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തോ ചെയ്തില്ലയോ എന്നാണോ ഈ അവസരത്തിൽ നോക്കേണ്ടത്? അങ്ങ് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു വ്യവസായ പ്രമുഖനാണ്.

0: മറ്റൊരു വ്യവസായശാലകളിലും ഇല്ലാത്ത സുദൃഢമായ തൊഴിലാളി മുതലാളി ബന്ധമാണ് വളർന്നാളായി അങ്ങയുടെ തൊഴിൽശാലകളിൽ നിലനിന്നു വരുന്നത്.
1: അതുകൊണ്ട് തന്നെ ഉൽപാദനവും വലിയ തോതിൽ നടക്കുന്നു. അങ്ങനെ നമ്മുടെ വ്യവസായ ലോകത്ത് ഗാഠമായ വ്യക്തിമുദ്ര ചാർത്തിയ അങ്ങയുടെ 70-ാം പിറന്നാള് തികച്ചും വ്യക്തിപരമാണെന്നോ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ ആണെന്ന് വിചാരിക്കാൻ സാധ്യമല്ല.
0: അത് മാത്രമല്ല, നാടിന് താല്പര്യമുള്ള കാര്യത്തിൽ പത്രപ്രവർത്തകർ പങ്കെടുക്കാതിരുന്നാൽ കടുത്ത കൃത്യവിലോപമല്ലേ?
2: അതെന്തോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വ്യവസായം ചെയ്യാൻ പുറപ്പെട്ടതും വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നതും നാട് നന്നാവണമെന്ന് വിചാരിച്ചല്ല, എനിക്ക് നന്നാവാൻ വേണ്ടിയാണ്. അക്കൂട്ടത്തിൽ ഈ വ്യവസായത്തിൽപ്പെട്ട 12,000-ത്തോളം ജോലിക്കാർക്ക് അവരുടെ വീട് പുലർത്താൻ കഴിയുന്നുണ്ടെന്ന് മാത്രം.
1: ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുള്ള പ്രയോജനമോ അനുഭവിക്കുന്ന ഈ നാട്ടുകാരല്ലേ?
0: അതെ,
2: അവിടെയും നിങ്ങൾ അത്ര വേഗം എന്നെ പരോപകാരിയാക്കി കളയരുത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് എന്റെ ലാഭത്തിന് വേണ്ടിയാണ്. നിങ്ങൾ പറയുന്ന ഫലവും കൂടി വന്നു ചേരുന്നു, അത്ര തന്നെ.
0: മറ്റൊരിടത്തുമില്ലാത്ത വേതന നിരക്കുകളാണ് ഞങ്ങളുടെ ഫാക്ടറികളിൽ ഉള്ളത്. ഇത്ര ഉദാരമായ സേവന വ്യവസ്ഥകൾ ഈ രാജ്യത്ത് മറ്റൊരു വ്യവസായ സ്ഥാപനത്തിലുമില്ല.
2: കുമാർ പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷേ അത് എന്റെ ഉദാരതയും തൊഴിലാളി പ്രേമവും കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്.
0: അതെന്താ അങ്ങനെ പറയാൻ കാരണം? തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയ ആനുകൂല്യങ്ങളാണെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്?
2: 20-ലധികം വർഷം കഴിഞ്ഞു ഞാൻ വ്യവസായം തുടങ്ങിയിട്ട്, ഇന്നുവരെ ഒരൊറ്റ സമരം പോലും എന്റെ തൊഴിലാളികൾ നടത്തിയിട്ടില്ല.
1: എങ്കിൽ പിന്നെ അത്ഭുതമായിരിക്കുന്നു.
2: സംതൃപ്തരായ തൊഴിലാളികൾക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ആകർഷകമായിരിക്കണമെന്ന് ഞാൻ ആദ്യം തൊട്ടേ നിഷ്കർഷിച്ചു. എന്നുവച്ചാൽ സ്വാർത്ഥത്തിൽ കവിഞ്ഞ് മറ്റൊരു നോട്ടവും അതിലില്ലെന്നർത്ഥം. പാവങ്ങൾ, ചില തൊഴിലാളികൾ പോലും വിശ്വസിച്ചിരിക്കുന്നത് എന്റെ വിശാല ഹൃദയത്വവും നന്മയും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ്.
0: ആത്മപ്രശംസ ചെയ്യാനുള്ള മടികൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്?
2: അല്ലല്ല അല്ലല്ല, നേരു തന്നെ പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. പത്രങ്ങളിൽ പേര് വരാൻ ഞാൻ ഒരിക്കലും ആശിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പത്രക്കാരുമായി സംസാരിക്കുന്നത്. അത് സത്യമായിരിക്കണം. സത്യമേ അവർ എന്നെപ്പറ്റി എഴുതിവിടാൻ പാടുള്ളൂ എന്ന നിർബന്ധം എനിക്കുള്ളതുകൊണ്ട് ഇത്രയും പറഞ്ഞു.
0: വിശ്വസിക്കാൻ വയ്യാത്ത വിധം അത്ഭുതകരമാണ് ഈ സത്യം പറച്ചിൽ.
2: സത്യത്തിനും സത്യം പറച്ചിലിനും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരു പറയാനാണ് വളരെ എളുപ്പം, കള്ളം പറയാൻ എന്തുമാത്രം ബുദ്ധിമുട്ടണം.
1: നേരു മാത്രം കൊണ്ട് ഒരു വ്യവസായിക്ക് വിജയം സിദ്ധിക്കുമെന്നാണോ അങ്ങയുടെ സിദ്ധാന്തം അനുഭവം?
2: എന്റെ അനുഭവവും സിദ്ധാന്തവും അതാണ്. മറ്റുള്ളവരെ പറ്റി പറയാൻ എനിക്ക് അവകാശവുമില്ല.
0: അതെ, അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് അങ്ങയുടെ ജീവിതത്തിന്റെ ജീവിത വിജയത്തിന്റെ വിജയത്തിന്റെ പ്രധാനമായ കാരണം?
2: ഒന്നിലധികം കാണാം കാരണങ്ങൾ. അതെല്ലാം ഞാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല, ചിലതെനിക്കറിയാം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ നേരിനെ പറ്റി? അത് ഒരടിസ്ഥാന കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നൊന്നുള്ളത് എൻ്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്നവരോട് എനിക്കുള്ള ബന്ധമാണ്. ഞാനും എൻ്റെ തൊഴിലാളികളും ഒരേ ഒരു മനസ്സോടെ ജോലി ചെയ്യുന്നവരാണ്. ചെറുതിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കണ്ടിടത്തെല്ലാം കഠിനമായി അധ്വാനിച്ച് കിട്ടിയ കാശിൽ നിന്ന് തേനീച്ച തേനെന്ന പോലെ മിച്ചം വെച്ച് കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ നടത്തി പതുക്കെ പതുക്കെ പച്ച പിടിച്ച് മുന്നോട്ട് പോയ എനിക്ക് ശരീരവും മനസ്സും കൊണ്ട് ഇടതടവില്ലാത്ത പ്രയത്നമായിരുന്നു ഈ ജീവിതം. ആ എനിക്ക് എൻ്റെ തൊഴിലാളികളെ എങ്ങനെ എന്നിൽ നിന്ന് പിന്നരായി കാണാൻ കഴിയും? മെയ്യനങ്ങാതെയും വിയർപ്പുപടിയാതെയും തൊഴിലാളി നേതൃത്വം എന്ന തൊഴിലും പേറി ജീവിക്കാൻ വകയുണ്ടാക്കി പുലരുന്നവർക്ക് എൻ്റെ ഫാക്ടറികളിൽ സ്ഥാനമില്ലാത്തതിന് കാരണം അതാണ്. എനിക്ക് ലാഭമുണ്ടാക്കി തരുന്നവർക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടത് കൊടുത്ത് ബാക്കി വരുന്നതിൽ ഒരംശമേ എൻ്റേതായി ഞാൻ കരുതാറുള്ളൂ. ശേഷിച്ചതെല്ലാം ബിസിനസ്സിൽ തന്നെ വീണ്ടും മുടക്കുകയാണ് പതിവ്.
1: അതെ, അനുസ്യൂതമായ വളർച്ചയാണോ വിജയ ഇൻഡസ്ട്രീസിന് ഉണ്ടായിട്ടുള്ളത്?
2: ഒരിക്കലുമല്ല. മുന്നോട്ട് പോകെ തന്നെ പിന്നോട്ട് പല ചുവട് വെച്ചിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങോട്ട് നീങ്ങാതെ ഒരേ നിലയ്ക്ക് നിന്ന കാലവുമുണ്ട്. ആകെ തളർന്നു പോകുമോ എന്ന് ഭയപ്പെട്ട അവസരങ്ങളും തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നെനിക്ക് തീർത്തു പറയാം, കൊള്ളലാഭത്തിന് വേണ്ടി കള്ളം കാണിക്കുകയോ ബിസിനസ് കാര്യത്തിൽ എന്നോട് ഇടപെട്ടവരെ വഞ്ചിക്കുകയോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല.
0: അങ്ങ് അനുവദിക്കുമെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കണമെന്നുണ്ട്.
2: ഏതായാലും ഒരു നാളും ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യത്തിന് ഇന്ന്

0: സന്നദ്ധനായി. ഇനി പിന്നെ നിങ്ങളെ എന്തിനു നിരാശപ്പെടുത്തുന്നു?
1: ഞങ്ങൾ കുറിച്ചെടുക്കുകയാണ്.
2: രാഷ്ട്രീയ മണ്ഡലത്തെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഏത് രാഷ്ട്രീയ കക്ഷിയോടാണ് അങ്ങേക്ക് കൂടുതൽ മതിപ്പും അടുപ്പവും?
0: ലോകം നന്നായി വരണമെന്നേ ഞാൻ ഇന്നു വരെ ആശിച്ചിട്ടുള്ളൂ. ആ ആശ പറഞ്ഞു എഴുതിയും ഞാൻ അന്യരെ അറിയിച്ചിട്ടില്ല. പക്ഷേ ലോകം നന്നാക്കാനാണെന്നും പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ഫീസും പറ്റി അവരുടെ മൂക്കുകയർ തങ്ങളുടെ കയ്യിലാണെന്ന് ഭാവിച്ച് മറ്റൊരു തൊഴിലും ചെയ്യാതെ നടക്കുന്നവരോട് ഈ എനിക്ക് ബന്ധമില്ല. അവർ രാഷ്ട്രീയക്കാരായാലും സന്യാസിമാരായാലും കലാകാരന്മാരായാലും ആര് തന്നെ ആയാലും, പിന്നെ അവരോട് കലഹിച്ചു നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ടും കലഹിച്ചാൽ ഫലമില്ലാത്തതുകൊണ്ടും അവർ പണം തണ്ടി വരുമ്പോൾ കൊടുക്കാൻ കുറെ പണം ഞാൻ എന്നും വക കണ്ടിട്ടുണ്ട്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, എന്തെങ്കിലും ഒരു അപേക്ഷയുമായി അവരെ സമീപിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല.
1: ഈ മതപരമായ കാര്യങ്ങളിൽ അങ്ങയുടെ നിലപാട് എന്താണെന്ന്?
0: ഞാൻ ഈ പറയുന്നതിന് മതവുമായി ബന്ധമുണ്ടെങ്കിൽ സ്വീകരിക്കുക. ആരെയും ദ്രോഹിക്കാതെയും വെറുക്കാതെയും ആവുന്നത്ര സഹായിച്ചും സ്നേഹിച്ചും കഴിയുക. നിരന്തരം നിസ്തന്ത്രം സർവകഴിവും അർപ്പിച്ച് പ്രവർത്തിക്കുക, ഇതാണ് എൻ്റെ മതം. ഇത് ഞാൻ ഒരു പുസ്തകവും നോക്കി പഠിച്ചതല്ല, അനുഭവിച്ചറിഞ്ഞതാണ്.
2: ആ ശരി, കുടുംബജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും
1: ചില വിവരങ്ങൾ?
2: അതെ,
0: അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ അർഹനല്ല.
2: അല്ല, എന്തുകൊണ്ടും സംതൃപ്തവും ആനന്ദകരവുമായ ഒരു കുടുംബജീവിതം ആയിരിക്കും തീർച്ചയായും അങ്ങ്
1: നയിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്.
0: തീർച്ചയായും അല്ല.
2: നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുന്നവരില്ല.
1: ഇല്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കത്തക്ക മര്യാദകൾ ഞങ്ങൾക്കില്ല.
0: ശരി, അപ്പോൾ നമുക്ക് പിരിയാം.
2: ഇത്രയും സമയം അങ്ങുമായി കഴിച്ചുകൂട്ടി തന്നെ ഞങ്ങൾക്ക് വിലപ്പെട്ട ഒരു അനുഭവമാണ്.
1: ഒരസാധാരണ വ്യക്തിയെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെട്ടത്.
0: നാം ഓരോരുത്തരും അസാധാരണന്മാരാണ്, അതോടൊപ്പം സാധാരണന്മാരും.
2: എന്നാൽ ഇനി മറ്റന്നാൾ കാണാം. മറ്റന്നാളത്തെ ജനസ്നേഹിയും ജനസ്നേഹകനും സത്യതയ്ക്കായിരിക്കും ഏറ്റവും പ്രാധാന്യം നൽകുന്നത്.
1: സംശയമൊന്നുമില്ല, ഓരോ സ്പെഷ്യൽ പതിപ്പുകൾ തന്നെയായിരിക്കും.
2: അതെ അതെ,
1: ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
0: അതിലെനിക്ക് താല്പര്യമേ ഇല്ല. നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ചിലത് പറഞ്ഞു, പറഞ്ഞതോടെ അതിലുള്ള രസമേ നശിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. മറ്റന്നാൾ വരുന്നത് വളരെ സന്തോഷം. അന്ന് അല്പം ചിലതുകൂടി എനിക്ക് പറയാൻ കണ്ടേക്കും. നമസ്കാരം.
2: ജയചന്ദ്രൻ അദ്ദേഹം വന്നു കഴിഞ്ഞു. ഭാര്യയും മകനുമുണ്ട്, കൂടെ ഒരു പെൺകുട്ടിയും.
0: കുറെ നേരമായോ വന്നിട്ട്?
2: വന്ന് കാപ്പുകൂടി കഴിഞ്ഞെന്ന് പറഞ്ഞു.
0: ശരി, കുമാർ പോയിക്കോളൂ.
2: അദ്ദേഹത്തെ ഇങ്ങോട്ട് വരാൻ പറയട്ടെ?
0: വേണ്ട, തോന്നുമ്പോൾ വരട്ടെ. ആ, എപ്പോൾ വന്നു?
3: കുറച്ചു നേരമായി. അച്ഛൻ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിഞ്ഞു.
0: ഇപ്പോഴിങ്ങോട്ട് പോരാൻ കാരണം? 5 വർഷമല്ലേ ആയുള്ളൂ ഇവിടെ നിന്ന് പോയിട്ട്.
4: ഞാൻ ദിവസവും പറയും അച്ഛനെ കാണാൻ പോകണമെന്ന്. കുറെ നാൾ ഇവിടെ വന്ന് അച്ഛനും ഒന്നിച്ച് താമസിക്കണമെന്ന്.
0: വരേണ്ട ആവശ്യമില്ലല്ലോ, മാസം തോറും 5-ാം തീയതിക്കകം പണം അവിടെ എത്താറുണ്ടല്ലോ മുടങ്ങാതെ.
3: ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലോ പണം അയക്കുന്നത്.
0: ശരിയാണ്, അങ്ങനെ ഒരു തെറ്റും ഞാൻ ചെയ്യുന്നുണ്ട്.
3: അതെന്തിനു ചെയ്യുന്നു? അതും കൂടി ഫാക്ടറി തൊഴിലാളികൾക്ക് ശമ്പള കൂടുതലോ മറ്റോ ആയി വീതിച്ചു കൊടുക്കാമായിരുന്നില്ലേ? തൊഴിലാളികൾ അത്രയ്ക്കും സന്തോഷിച്ച് തലയിൽ കയറ്റി എഴുന്നള്ളിക്കുമായിരുന്നല്ലോ.
4: വന്ന് കയറിയപ്പോൾ അച്ഛനോട് വാദാടം തുടങ്ങിയോ? പിറന്നാളിന്റെ ഏർപ്പാടുകൾ അന്വേഷിക്കുന്നതിന് പകരം ഇതാണോ ചെയ്യാൻ കണ്ട പണി?
3: ഓ, അതിനൊക്കെ ഇവിടെ വേണ്ടപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ. നമുക്കൊക്കെ അതിലെന്ത് കാര്യം? മനസ്സുണ്ടെങ്കിൽ ആ സമയത്ത് വരണം, കാര്യം കഴിഞ്ഞ് അങ്ങ് പൊയ്ക്കോണം.
0: പോക്കിയതല്ലോ, പോയതല്ലേ രണ്ടും കൽപ്പിച്ച്?
3: മക്കളുടെ വാക്കിനും അഭിപ്രായത്തിനും യാതൊരു വിലയും ഇല്ലാത്തടത്ത് താമസിക്കാൻ അഭിമാനമുള്ളവർക്ക് സാധിക്കുമോ?
0: അഭിമാനം സംരക്ഷിക്കാൻ എടുത്തു ചാടിപ്പോയവർ ഇന്നും പുലരുന്നത് സ്വന്തമായി 4 കാശുണ്ടാക്കിയല്ലോ. ഇന്നും വയസ്സായ അച്ഛൻ നോക്കി സൂക്ഷിച്ചുണ്ടാക്കുന്ന മുതൽ കൊണ്ടാണല്ലോ പ്രഭു ചമഞ്ഞ് ജീവിക്കുന്നത്.
4: കൊമ്പിച്ച പണക്കാരന്റെ മകനാണല്ലോ എന്ന് കരുതി എന്നെ പിടിച്ചു കൊടുത്തു വരണ്ടോ? എന്റെ ഈ നാണക്കേടും ദുരിതവും അറിയുന്നു.
0: നിനക്കതുകൊണ്ട് എന്തു കുഴപ്പം വന്നുപോയി? നീ കഴിയുന്നത് വലിയ കൊച്ചമ്മയായി തന്നെയല്ലോ. പണം കായ്ക്കുന്ന മരം ഇവിടെയുണ്ട്,
5: അത് കുലുക്കി കുലുക്കി വീഴുന്നതെടുത്ത് സുഭിക്ഷമായി ആർഭാടമായി കഴിയുന്നു, തൂർത്തടിക്കുന്നു. പിന്നെ എന്ത് മനസ്സുമുട്ടും സുഖവും.
3: അച്ഛൻ നിലവിട്ട് സംസാരിക്കരുത്.
0: യാതൊരു നിലയും വിലയും ഇല്ലാത്തവൻ തന്നെ ഇത് പറയണം.
3: അതുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടവർ നിശ്ചയിച്ചോളൂ.
0: കേടാ, എനിക്ക് നിശ്ചയിക്കാൻ വയ്യാത്ത നിലയും വിലയും നിനക്ക് എന്തുണ്ട്? ഒന്ന് പറഞ്ഞു തരൂ.
5: പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഭൂതാവേശം പിടിച്ച പോലെ എടുത്തു ചാടി രാഷ്ട്രീയക്കാരുടെ കൊടിയും പൊക്കി പിടിച്ചു നടന്നു. ലോകം നന്നാക്കാൻ നാല് കാശുള്ളവന്റെ മകനല്ലേ, വേണ്ട പോലെ മുതലെടുക്കാമെന്ന് കരുതി രാഷ്ട്രീയ തൊഴിലുകാര് മാലയും ചൂടിച്ചുകൊണ്ട് നടന്നു. കാര്യം കഴിഞ്ഞപ്പോൾ താഴെത്തിറക്കി. ആ കൊടുകാറ്റിൽ ആടി ഉലഞ്ഞു നടന്ന കാലത്തെങ്ങാനും കാൽ കഴഞ്ഞ് രാഷ്ട്രീയം പഠിക്കാമായിരുന്നില്ലേ? അതൊട്ടില്ലതാനും. എന്നിട്ടൊടുവിൽ അവർ കാലിപ്പാട്ടയായി തട്ടി ഉരുട്ടിയപ്പോൾ വന്ന് അച്ഛനെ ഗുണദോഷിക്കാൻ, തൊഴിലാളിയെ നേരെ നിർത്തണമെന്നും പറഞ്ഞു അവർക്ക് കൂലി കൂട്ടരുതെന്നും സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നും ഉപദേശിക്കാൻ.
3: അച്ഛനായാലും മഠത്തരം കാണിച്ചാൽ ഞാൻ ഗുണദോഷിക്കും. ഇന്നുള്ളതിൽ ഇരട്ടി ലാഭം കിട്ടാൻ വഴിയുള്ളപ്പോൾ തൊഴിലാളിയെ നന്നാക്കാനെന്നും പറഞ്ഞ് നാട്ടിലില്ലാത്ത ശമ്പളവും ബോണസും മറ്റ് ചക്കാത്തുകളും കൊടുത്ത് മുടിയുന്നത് ബുദ്ധിയുള്ളവൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? അവരെ വിളിച്ചിരുത്തി ഉപദേശം കേട്ട് ബിസിനസ് നടത്തുന്ന ഉച്ചക്കിറുക്ക് നിർത്തണമെന്ന് വിലക്കിയപ്പോൾ ഞാൻ കൊള്ളരുതാത്തവനായി. സ്വന്തം മകന്റെ വാക്ക് ചെവിക്കൊള്ളുകയില്ല, കണ്ട എംബോക്കുകളുടെ ചെവികടിക്കലാണ് വേദവാക്യം. ഞാൻ അന്നിവിടം വിട്ടതാണ്. ഈ മുടിവിനാശം കാണാതെയും കേൾക്കാതെയും കഴിയാ.
0: എടാ ചന്ദ്ര, ഇങ്ങോട്ട് നോക്ക്.
3: നോക്കി.
0: ഞാൻ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല, ശീലിച്ചില്ല, എന്നല്ല ഒന്നും അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാനില്ല. പക്ഷേ 12 വർഷം ഒരു തൊഴിലാളിയായി കുറുക്കുഞ്ഞെരിയ ജോലി ചെയ്തവനാണടാ ഞാൻ. അന്നന്നത്തേടം പുലരാൻ വേലക്കാരൻ്റെ വിയർപ്പും കണ്ണീരും വേദനയും പ്രാരബ്ധവും പുസ്തകം നോക്കിയല്ലടാ ഞാൻ പഠിച്ചത്. എൻ്റെ തടിയും മനസ്സും അനുഭവിച്ചറിഞ്ഞതാണ്. യാതൊരു തൊഴിലും ചെയ്യാതെ സുഖമായി കഴിയാൻ വേണ്ടതുണ്ടായി കഴിഞ്ഞിട്ടും ദിവസേന 5-6 മണിക്കൂർ അധ്വാനിച്ചുണ്ടാക്കിയ ആഹാരമേ ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അറിവായ നാൾ തൊട്ടേ അരാജകമറിയാതെ വെള്ളത്തിലെ താമര പോലെ വളർന്ന നീ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. തൊഴിലാളിയെപ്പറ്റി വിജയ ഇൻഡസ്ട്രീസ് കെട്ടിപ്പടുത്തി ഈ നിലയിലാക്കിയത് എൻ്റെ ജോലിക്കാരാണ്. അത് മറന്നു പെരുമാറണമെന്ന് പണ്ട് അവരുടെ കൊടിയും പേറി നടന്നവൻ തന്നെ വേണം പറയാൻ. ഇന്നവരെ വേലയെടുത്ത് ഒരു നേരത്തെ വക തനിക്കും കെട്ടിയവൾക്കും മക്കൾക്കും ഉണ്ടാക്കാൻ കഴിയാത്ത നീ വേണം.
4: അയ്യോ, എനിക്കിത് കേട്ടിട്ട് തലതല്ലി ചാകാൻ തോന്നിപ്പോകുന്നു. ഈ മേലുരിഞ്ഞു പോകുന്ന വർത്തമാനം കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്. ഏ, 5-6 കാശ് തരുന്ന ഹുങ്ക് വെച്ച് ഇങ്ങനെ പറയാമോ മനുഷ്യര്? മക്കളാണെങ്കിലും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഇത് കേൾക്കാൻ.
3: പറയേണ്ടത് പറയേണ്ടപ്പോൾ വഴിയാമെന്ന് ഞാൻ പറഞ്ഞു. തൊഴിലാളികളെ നിലയ്ക്ക് നിർത്തി ബിസിനസ് സ്വച്ഛമായി നടത്തി ഇരട്ടി ലാഭം ഉണ്ടാക്കി തരാമെന്ന് ഞാൻ ഉറപ്പു തന്നു. അതുകൊണ്ട് ഫലമില്ലാതായപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടില്ലേ 2 ഫാക്ടറി എനിക്ക് വിട്ടുതരാ? ഞാൻ അതിൻ്റെ ഭരണം നടത്തി കഴിഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിക്കാത്തവനാണ് ഞാൻ ഒന്നും ചെയ്യാതെ കുത്തിയിരുന്ന് നശിക്കുന്നെന്ന് കുറ്റപ്പെടുത്തുന്നത്.
0: വിട്ടുതരാൻ പറ്റിയ ആളല്ലേ നീ. വിട്ടു തന്നിരുന്നെങ്കിൽ 7 പണ്ടേ അത് കൂട്ടിയിടേണ്ടി വരുമായിരുന്നു. അതിൻ്റെ കുഴപ്പം മുഴുവൻ ഞാൻ വലിച്ച് തലയിൽ കയറ്റി വെക്കണമായിരുന്നു. അതിനും പുറമെ ഇന്നത്തെ പോലെ നിങ്ങളുടെ തൂർത്തടിക്ക് വേണ്ട പണം ഉണ്ടാക്കേണ്ട ചുമതലയും.
3: എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്നവരോട് വായിട്ടലയ്ക്കുന്ന എന്തിനാ?
4: പരാശ്രയമില്ലാതെ 10 പൈസ എടുത്ത് ഞങ്ങൾ ചെലവാക്കി പോകുന്നത് സഹിക്കാഞ്ഞിട്ടല്ലേ ചാകുന്നതുവരെ എല്ലാം മുടുമുന്തിയിൽ കെട്ടി സൂക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്നത്? സ്വന്തം മക്കളെ വിശ്വാസമില്ലാതെ
0: മാസം 2000 രൂപ ഒരു ദണ്ഡവും ഇല്ലാതെ എടുത്ത് ചമ്മാളിക്കാൻ തരുന്നതിന്റെ നന്ദിയാണ് ഈ പറയുന്നത്.
4: 4-5 അംഗങ്ങളുള്ള ഒരു വീട്ടില് 1 മാസം 2000 രൂപ ചെലവായി പോകുന്നതാണ് ചമ്മാളിപ്പ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്നല്ലാതെ എന്താ പറയാന്?
0: മാസം 3 രൂപ ചെലവാക്കി കഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇവിടെ പൊറുക്കാൻ വന്നതെന്ന് അത്ര എളുപ്പം മറന്നു കളയരുത്.
4: എന്റെ വീട്ടില് ഞങ്ങൾ എന്നും ഒരേ നീതിക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കണ്ടവന് കൂലി വിലക്ക് പോയിട്ടില്ല, വലിയ വർത്തകരായിട്ട് കാശ് വാരി കൂട്ടിയിട്ടുമില്ല. അവിടെ ഈ കണക്ക് പറച്ചിൽ പതിവുമില്ല.
0: ഞാൻ കൂലി വേല ചെയ്തിട്ടുണ്ട് വളരെ കാലം. ഞാൻ ആരോടും ഒളിച്ചിട്ടില്ല. അഭിമാനിക്കാവുന്ന കാര്യം എന്തിനു ഒളിച്ചു വെക്കണം? എനിക്ക് നല്ലൊരു നിലയുണ്ടായിട്ടും ഞാനും എൻ്റെ ഭാര്യയും വെറും സാധാരണക്കാരെ പോലെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവൾ എന്നെപ്പോലെ കഷ്ടത അനുഭവിച്ചു, എൻ്റെ വേദനയും ഇല്ലായ്മയും പങ്കിട്ടെടുത്തു. അവളുടെ ഒരു വാക്ക് എനിക്ക് നിഷേധിക്കേണ്ടി വന്നിട്ടില്ല. അവൾ മറഞ്ഞപ്പോൾ എൻ്റെ ഒരു ജന്മം അവസാനിച്ചു.
3: ഓ, അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവുമായിരിക്കാം ഇന്ന് മക്കളോട് കാണിക്കുന്നത് ഇങ്ങനെ.
0: ആ സ്നേഹവും വാത്സല്യവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രനാളും ഈ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. അതൊന്നുകൊണ്ട് മാത്രം അമ്മയില്ലാത്ത നിങ്ങളെ വളർത്തിയെടുത്ത് നല്ല നിലയിലാക്കാൻ മാത്രം ചിറകറ്റ ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ ശ്രമം, എൻ്റെ മോഹം, എൻ്റെ സങ്കല്പങ്ങൾ എല്ലാം ഇടിഞ്ഞതാണ് നിലംപരിശായി. ഇനി എനിക്ക് ആ ചിന്തയില്ല, ആ സ്വപ്നമില്ല. തകർന്നത് തകർന്നത് തന്നെ. അച്ഛനെ മനസ്സിലാക്കാൻ കഴിയാത്ത മക്കൾ.
3: മക്കളെ മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ, സ്നേഹിക്കാൻ കഴിയാത്ത അച്ഛൻ, അതല്ലേ സത്യം? ബിസിനസും ഫാക്ടറിയും തൊഴിലാളിയും എന്ന ചിന്തയ്ക്കിടയ്ക്ക് മക്കൾക്ക് എവിടെ സ്ഥാനം?
0: നിന്നോട് വാദിച്ച് ജയിക്കാൻ ഞാൻ ഒരുക്കമില്ല ചന്ദ്ര. എന്നാലും നിനക്കിത് പറയാൻ നാവ് പൊങ്ങുന്നത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇക്കഴിഞ്ഞ 5 വർഷമായി ഇങ്ങനെ ഒരാൾ ചത്തോ ജീവിച്ചിരിക്കുന്നോ എന്ന് അന്വേഷിക്കാൻ പോലും തോന്നാത്ത നീ ഇന്നിപ്പോൾ സ്നേഹത്തിന്റെ കണക്കെടുക്കാൻ വന്നിരിക്കുന്നു.
3: ഇപ്പോൾ തന്നെ വന്നത് ഇവിടെ 70-ാം പിറന്നാൾ പൊട്ടി പൊടിച്ച് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വന്നില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതി മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അങ്ങ് പോയിക്കൊള്ളുകയും.
4: അതെ അതെ, ഞങ്ങളെ കൊണ്ടൊരു വിഷമം ഈ വയസ്സുകാലത്തുണ്ടായെന്ന് കേൾപ്പിക്കാൻ ഇടവരുത്തരുതല്ലോ. ഇരു കൂട്ടർക്കും മനപ്രയാസമായിട്ട് ഞങ്ങൾ എന്തിനോട് താമസിക്കുന്നു?
0: എന്റെ മക്കളെ കൊണ്ടുള്ള ആദ്യമല്ലാതെ മറ്റെന്തുണ്ട് എനിക്ക്? അവരെവിടെ താമസിച്ചാലും ഒരുത്തന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ. ഇനി ഒരാളുള്ളവൻ അമരത്തും അണിയത്തും ആരും ഇല്ലാത്ത വഞ്ചി പോലെ നടുക്കടലിലെ കോളിലകപ്പെട്ട് താണും പൊങ്ങിയും കൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാൾ നാടക കമ്പനി നടത്താനാണെന്നും പറഞ്ഞ് നടന്ന് പണം മുടിച്ച് ഇപ്പോൾ കണ്ട TVകളിലും രഹസ്യ സങ്കേതങ്ങളിലും ഒരു കൂട്ടം ആഭാസന്മാരുമായി കഴിയുകയാണ്. ചീട്ടുകളി, മദ്യപാനം, വ്യഭിചാരം. ഒരു ഭാര്യയുള്ളവൾ അവനെ മേക്കാൻ വയ്യാതെ നിലകെട്ട് ഈയിടെ പിഴച്ച ജീവിതം ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് അറിവ്.
4: ഓ, അവൾ ആദ്യം തൊട്ടേ അത്തരക്കാരത്തി തന്നെയായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടെ അവൾ ഇവിടെ വന്ന കാലം തൊട്ടേ?
3: അവന്റെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് മറ്റാരും അല്ലല്ലോ. ചോദിക്കുമ്പോഴൊക്കെ പണം വാരി കോരി കൊടുക്കാൻ ആളുണ്ടായിട്ടല്ലേ അവൻ നികളിച്ച് നടക്കുന്നത്. ഓ, എനിക്കാണെങ്കിൽ മാസം തോറും നുള്ളി പിടിച്ച് തരുന്നത് 2000 ഉലുവ.
4: അയ്യോ,
0: ശരിയാണ് ശരിയാണ്, അതിനും ഞാൻ പണം കൊടുക്കുന്നു. നിനക്ക് തരുന്നത് പോലെ ഇനി ഒരാൾക്ക് കൂടി കൊടുക്കുന്നത് നിനക്കറിയാമല്ലോ. നിന്റെ പെങ്ങളുടെ ഭർത്താവ് ആ IASകാരന് 1,00,000 രൂപ കൊടുത്താണ് അയാളെ നേടിയത്. വേണ്ടുന്ന തുക ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. എന്നിട്ട് അവളെ ആ നീചൻ ഒരു ചകിരിമത്ത പോലെ തല്ലി തേച്ചിട്ടിരിക്കുകയാണ്. അവളിന്ന് കുടിക്കുന്ന കണ്ണീർ ഓർക്കുമ്പോൾ. അല്ലെങ്കിൽ നീ എന്തിനറിയുന്നു?
4: അതിനയാളെ എന്തിനു കുറ്റപ്പെടുത്തുന്നു? ദൈവം വരുത്തി വെച്ചതാണേ. IASകാരനെ കിട്ടിയപ്പം അവക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. അവളുടെ വിധമേ അങ്ങ് മാറിപ്പോയില്ലേ 4 തീയതി കൊണ്ട്?
3: ഓ, വലിയ മിടുക്കൻ, ബുദ്ധിമാൻ, പരമസുന്ദരൻ, 3 ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞല്ലേ അയാളെ പിടിച്ച് അച്ഛൻ വീട്ടിൽ കയറ്റിയത്. എന്നിട്ടിപ്പോൾ അകത്ത് പുഴുന്നുളയുന്ന മധുരനാരങ്ങ എന്നറിഞ്ഞ് കരഞ്ഞിട്ടെന്ത് ഫലം? കഷ്ടം ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം അച്ഛൻ തുലച്ചു.
0: എല്ലാറ്റിനും കുറ്റം എനിക്ക്. അതെ, എൻ്റേത് തന്നെയാണടാ കുറ്റം. പക്ഷേ കുറ്റം പറയുന്നവർക്കെല്ലാം പറയാൻ നാവാടുന്നത് ഇന്നും കൊച്ചുകുട്ടികളെ പോലെ പോറ്റി വളർത്താൻ ഈ ഞാൻ തുനിഞ്ഞു നിൽക്കുന്നതുകൊണ്ട്.
3: ഒരാളെന്നും കുന്നും വളർത്താനില്ലെന്ന് വെച്ച് ആരും നശിച്ചു പോവുകയൊന്നും ഇല്ല അച്ഛാ.
0: ചന്ദ്ര, നീ ഇത് ആലോചിച്ച് പറയുകയാണോ? ആലോചിച്ചാൽ നിനക്ക് ഇത് പറയാൻ ധൈര്യം വരും. ആലോചിച്ച് ധൈര്യമായി പറഞ്ഞതാണെങ്കിൽ എനിക്ക് എത്ര സന്തോഷമായേനെ, ഞാൻ എത്ര ആശ്വസിച്ചേനെ.
4: ഞങ്ങൾക്കന്നേ 2 ഫാക്ടറി തന്നിരുന്നെങ്കിൽ ഇന്ന് എത്ര നല്ല നിലയിൽ, ഒരു കാശ് ഇവിടുന്ന് വാങ്ങിക്കാതെ എത്ര തൻ്റെ ഇടമായിട്ട് ഞങ്ങൾ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അനുജനും നേരത്തെ ചുമതല വല്ലതും ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞു നടക്കുമായിരുന്നു.
3: ഞാനത് പറഞ്ഞ അന്ന് 500 രൂപ ശമ്പളത്തിൽ ഒരു ഉദ്യോഗം എടുത്തതിന്റെ നേരെ നീട്ടാനാണ് അച്ഛന് തോന്നിയത്. എന്റെ ഫാക്ടറി ഞാൻ മറ്റുള്ളവരെ പോലെ ശമ്പളക്കാരനായി ജോലി ചെയ്യുക, അതും എന്റെ മുകളിൽ ചില ഉദ്യോഗസ്ഥന്മാരുമായി. ആത്മാഭിമാനമോ അന്തസ്സോ ഉള്ളവർ ഇഷ്ടപ്പെടുന്ന പണിയാണോ അത്?
0: നിന്റെ അച്ഛന് ഫാക്ടറിയിൽ ജോലി ചെയ്യാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് പാടില്ല?
4: അച്ഛനേ പണ്ടേ ജോലി ചെയ്ത് ശീലിച്ചതല്ലേ, അതുപോലാണോ മകൻ?
0: അത്രയും ജോലി ചെയ്യാൻ വയ്യാത്തവൻ എങ്ങനെ 2 ഫാക്ടറി നടത്തുമായിരുന്നു? ഭരിക്കുക എന്ന് വെച്ചാൽ ജോലി ചെയ്യാതിരിക്കുക എന്നാണോ നീ ധരിച്ചിരിക്കുന്നതിന്റെ അർത്ഥം?
3: അധികാരം കയ്യിലുണ്ടെങ്കിൽ ഭരിക്കാൻ പ്രത്യേകിച്ച് എന്ത് വിഷമം?
4: അതല്ലേ പറഞ്ഞു.
3: എന്തിനു സാമർഥ്യം? താഴെയുള്ള വിറച്ചുകൊണ്ട് ജോലി ചെയ്യുമല്ലോ. നാം വലുതായി ജോലിയൊന്നും ചെയ്യുകയും വേണ്ട. കുറെ ദിവസമൊക്കെ ഏത് മരക്കഷ്ണം വിചാരിച്ചാലും ഭംഗിയായി ഭരിക്കാം.
4: അച്ഛൻ ഒക്കുന്ന കാര്യം മകൻ ഒക്കാതിരിക്കാൻ കാരണം ഒത്തുകൂടുന്ന മനഃപൂർവ്വം വിചാരം തന്നെ.
3: അങ്ങനെ പറ
0: സ്ഥാപനത്തിന്റെ ഭാഗ്യം തന്നെയടാ നിനക്ക് ഞാൻ അന്ന് വിട്ടുതരാതിരുന്നു.
3: പിന്നെ
0: ഇതാണല്ലോ.

0: നിനക്ക് ഭരണത്തെക്കുറിച്ചുള്ള സങ്കല്പം. കേട്ടോ ചന്ദ്ര, പന്തീരായാലും തൊഴിലാളി കുടുംബങ്ങൾക്ക് ഏകാശ്രയമാണ് എൻ്റെ ഈ സ്ഥാപനം. എൻ്റെ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ മറ്റെന്ത് സംഭവിച്ചാലും ശരി, അത് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആട്ടെ, നിങ്ങൾ അപ്പുറത്ത് പോകൂ, അതിരിക്കട്ടെ. നിന്റെ മകൻ വന്നിട്ട് എവിടെ?
1: അപ്പുറത്തുണ്ട്, വിളിക്കട്ടെ.
0: ഇപ്പോൾ വേണ്ട. വേറെ ആരാ കൂടെ ഉള്ളത്?
1: അത് ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു കുട്ടിയാ, ബാബുവിന്റെ ഒരു ഗേൾഫ്രണ്ട്. ഞങ്ങളിങ്ങോട്ട് പോന്നപ്പോൾ കൂടെ വരാൻ ശാഠ്യം പിടിച്ചു.
0: ഓഹോ, ഗേൾഫ്രണ്ട് അല്ലേ? ശരി, പോയിക്കോളൂ.

0: മണിക്കൂറുകൾ നിമിഷങ്ങളായി തോന്നുന്നു. കലർപ്പറ്റ ആനന്ദം മറ്റെല്ലാം മറന്നുപോകുന്നു.
1: നിന്നെ കൂടി കൊണ്ടുവരാൻ ഞാൻ അമ്മയോട് പ്രയോഗിച്ച സൂത്രം എങ്ങനെയിരുന്നു? പാവം അമ്മ, ആ വേല ഏറ്റുപോയി.
0: വെൽഡൺ, പച്ചിലയും കത്തിരികയും പോലെ. യു ആർ എ ജീനിയസ്.
1: അമ്മ പറഞ്ഞാൽ പിന്നെ അച്ഛൻ എന്തും വിശ്വസിച്ചോളും. നിനക്കറിയാമോ ഹണി, അച്ഛൻ ഒരു പെണ്ണാണനാണ്.
0: നേരെ വിപരീതമാണ് എൻ്റെ ഡാഡി. മമ്മി വിറയ്ക്കും ഡാഡിയുടെ മുമ്പിൽ, പക്ഷേ ഡാഡി ആൾ ശുദ്ധനാണ്. വിറ കണ്ടാൽ തോന്നും മമ്മി എല്ലാം അനുസരിക്കുമെന്ന്. ഒടുക്കം മമ്മി വിചാരിക്കുന്നതേ നടക്കൂ.
1: ഫലത്തിൽ നമ്മുടെ മൂപ്പിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ.
0: ബാബു എന്താ ഇവിടെ വന്നിട്ട് അപ്പൂപ്പനെ കാണാത്തത്?
1: ഓ, ആ കേട്ട് സത്വം. എനിക്ക് ആ ചുളി വീണ മുഖവും നരയും കാണുന്നതും വലിയ അനുഭവജ്ഞന്റെ മട്ടിലുള്ള വർത്തമാനം കേൾക്കുന്നതും വലിയ ബോറാണ്. പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടെന്ന് വരുത്തണം.
0: പക്ഷേ അദ്ദേഹം ഒരു വലിയ ആളല്ലേ?
1: ഒരു വലിയ പണച്ചാക്കെന്ന് പറയും. എപ്പോഴും ബിസിനസ്സും പണമിടപാടും തന്നെ. സ്വന്തം മകന് പോലും കണ്ടുകൂടാ. എന്റെ അമ്മയുടെ കാര്യം പറയുകയും വേണ്ട.
0: എന്നാലും ആ സ്വത്തിലൊരു പങ്ക് നിങ്ങൾക്കല്ലേ? പിന്നെ കുറച്ച് സഹിച്ചാൽ എന്താ? ആദ്യം കഴിച്ചാൽ പിന്നെ മധുരിക്കും.
1: Who cares about that? അല്ലെങ്കിൽ തന്നെ അതെന്ന് കിട്ടാനാണ്? കണ്ടകോളിന് കിഴവൻ നൂറും തികച്ചു കളയുന്ന മട്ടാണ്.
0: ബാബുവിന് പഠിത്തം കഴിഞ്ഞാൽ ഒരു ഡീസന്റ് ജോബ് കിട്ടാൻ എത്ര എളുപ്പം. സ്വന്തമായി തന്നെ ഉണ്ടല്ലോ ഒരു പേരെടുത്ത ഫോം.
1: കൊണ്ടുപോയി ചൂടു നാശിച്ച പഠിത്തവും മിനക്കെട്ട ജോലിയും. പഠിക്കാൻ പോയി ഉള്ള ബുദ്ധി കൂടി തുളഞ്ഞു. ബാക്കിയുണ്ടെങ്കിൽ ജോലിക്ക് പോയാൽ മതി, അതും തീരും. ആ മുരട്ട് കാര്യങ്ങൾ ഭൂമിപ്പിക്കാതിരിക്കൂ ഡാളി. ഈ നിമിഷം നിറഞ്ഞു നിൽക്കുന്ന ആനന്ദത്തിൽ നമുക്ക് മുങ്ങാം. വരൂ, ആ കൈകൾ കൊണ്ട് എന്നെ പൂണ്ടടങ്കം ബന്ധിക്കൂ. എൻ്റെ ഉള്ളിൽ കത്തിയേരിയുന്ന അഗ്നി ഒന്ന് തണുപ്പിക്കൂ ഡാളി.
0: ദൂരെ നിന്നാൽ മതി, അടുക്കേണ്ട.
1: എന്ത്?
0: ബാബു, ബാബു മദ്യപിച്ചോ? ഇതെപ്പോൾ, ഇതെവിടെ നിന്ന് കിട്ടി? വിട് എന്നെ, മാറി നിൽക്കൂ.
1: ഡാർലിംഗ്, ഞാൻ മദ്യപിച്ചു, അതിനെന്താ? ഇങ്ങോട്ട് പോന്നപ്പോഴേ ഒരു ബോട്ടിൽ ഞാൻ കരുതിയിരുന്നു. അല്പം മദ്യപിക്കാതെ പ്രേമത്തിനൊരു ജോറില്ല. പ്രേമം, തിരഞ്ഞെടുപ്പ്, സമരം, ഇതൊക്കെ ഹരം പിടിക്കണമെങ്കിൽ അവൻ ശകലം ഉള്ളിൽ ചെല്ലണം. നിനക്ക് വേണോ ഡിയർ? ഒരു ഓട്ടത്തിന് ഞാൻ പോയി എടുത്തോണ്ട് വരാം.
0: വേണ്ട വേണ്ട, ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ബാബു, ബാബുവിന് ഈ ചീത്ത തരമുണ്ടെന്ന്.
1: നെവർ മൈൻഡ്. ഛേ ഛേ, നിനക്ക് ലോകപരിചയം കുറവ്, അതുകൊണ്ട് ഇങ്ങനെ തോന്നും. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ അച്ഛൻ കുറേശ്ശെ കുടിക്കും. ചിറ്റപ്പനാണെങ്കിൽ മുഴുക്കുടിയൻ. ദോഷം പറയരുതല്ലോ, അപ്പൂപ്പൻ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിന്റെ അച്ഛനും അമ്മയും കുടിക്കും. നമ്മുടെ സാറന്മാർ പലരും ഒളിച്ചും പാത്തും കുടിക്കും. രാജ്യം ഭരിക്കുന്നവരുണ്ടല്ലോ, കൂടിയ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും, അവരിൽ പലരും സുഖമായി കുടിക്കും. പിന്നെ കലയും സാഹിത്യവും വേണോ? കൂടി ഉണ്ടായെങ്കിലേ പറ്റൂ, കുടിച്ചേ തീരൂ. എന്നിട്ടൊരു വിദ്യാർത്ഥി പയ്യൻ ശകലമൊന്ന് മണപ്പിച്ചാൽ ചീത്തത്തരമായി. നീ ഇത്ര മണ്ടൂസാണോ? വരൂ ഡാർലിംഗ്, ഡാർലിംഗ്, സ്വർഗത്തിൽ കട്ടറും പാകാതെ ഡാർലിംഗ്, ഡാർലിംഗ്.
0: സൂക്ഷിച്ച് പെരുമാറു ബാബു. ബാബുവിൻ്റെ അച്ഛനോ അപ്പൂപ്പനോ ഈ ശബ്ദം കേട്ട് ഇറങ്ങി വരും. മതിയാക്കി ഈ തമാശയെല്ലാം.
1: ഇറങ്ങി വന്നാൽ അവരെന്തെടുക്കും? പ്രേമിക്കാൻ പാടില്ലെന്ന് പറയുമോ? അവർ വിവാഹം കഴിച്ചതിൽ പിന്നെ പ്രേമിക്കുന്നു, നാം വിവാഹം കഴിക്കാതെയും. അതിൽ ഇത്ര അപരാധം എന്തുണ്ട് ഡാർലിംഗ്?
2: അങ്ങനെ മൂന്നാമത്തെ തലമുറ ഒരു രശ്മി പോലും കടന്നു ചെല്ലാത്ത അന്ധകാരം.
3: ബാബു, ബാബു.
0: അതാ ബാബുവിനെ വിളിക്കുന്നു. ആരാണോ ആവോ?
1: ആരോ ആകട്ടെ,
0: ബാബു അങ്ങോട്ട് ചെല്ലൂ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം.
3: ഓ,
0: എളുപ്പം പോകൂ, അല്ലെങ്കിൽ വിളിക്കുന്ന ആളിങ്ങോട്ട് വരും. നമ്മ ഒന്നിച്ചിവിടെ കാണും.

0: കാണട്ടെ അതിനെന്താ?
1: Don't be a fool. പോകു ബാബു.
0: എന്നെ വിളിച്ചോ?
2: വിളിച്ചിട്ടാണല്ലോ നീ വന്നത്.
0: ഞാൻ തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു.
2: തനിച്ചോ?
0: അല്ല.
2: ആരാ കൂടെ?
0: എന്റെ ഒരു ഗേൾ ഫ്രണ്ട്.
2: എന്ന് വെച്ചാൽ മലയാളത്തിൽ
0: കൂടെ പഠിക്കുന്ന ഒരു സ്നേഹിത.
2: ഓഹോ, അവൾ ഇവിടെ വരാൻ കാരണം?
0: ഞങ്ങൾ വന്നപ്പോൾ അവൾ കൂടെ പോന്നു. അച്ഛൻ്റെ നാടും വീടും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു. അമ്മ അവളുടെ അച്ഛനമ്മമാരുടെ സമ്മതം വാങ്ങി.
2: ശരി, നിങ്ങൾ രണ്ടുപേരും ഈ രാത്രിയിൽ തോട്ടത്തിൽ പോകാൻ കാരണം?
0: ഉറക്കം വരുന്നത് വരെ സംസാരിച്ചു കൊണ്ടിരിക്കാമെന്ന് കരുതി.
2: സംസാരിക്കാൻ മാത്രം വന്നു അല്ലേ? പ്രായം ചെന്ന അവിവാഹിതയായ ഒരു പെൺകുട്ടിയുമൊത്ത് അസമയത്ത് മറ്റാരുമില്ലാത്തപ്പോൾ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണോ നിന്റെ വിചാരം?
0: അതത്ര വലിയ തെറ്റെന്ന് ഞാൻ കരുതുന്നില്ല.
2: ഓഹോ, അപ്പോൾ സല്ലാപം മാത്രമായിരുന്നു അല്ലേ? നീ അവളെ ആലിംഗനം ചെയ്തത്?
0: അന്യോന്യം സ്നേഹമുള്ളവരാകുമ്പോൾ അത് അരുതാത്തതാണെന്ന് തോന്നിയില്ല.
2: ഓഹോ, അപ്പോൾ അന്യോന്യം സ്നേഹമുള്ളവരാണോ നിങ്ങൾ?
0: അതെ.
2: എന്താ, അപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ?
0: ഇല്ല.
2: തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ?
0: വിവാഹക്കാര്യം ചിന്തിച്ചിട്ട് തന്നെ ഇല്ല.
2: ആഹാ, ഇല്ലെങ്കിൽ ഈ കാണിച്ചത് ഒന്നാം തരം മര്യാദകേടും ആഭാസത്തരവുമല്ലേ?
0: രണ്ടുപേർ തമ്മിൽ സ്നേഹമാണെങ്കിൽ അവർ വിവാഹം കഴിച്ചേ തീരുമെന്നുണ്ടോ?
2: തന്തയ്ക്ക് പിറന്നവർ അങ്ങനെയാണ് ചെയ്യുന്നത്.
0: തന്തയ്ക്കല്ലാതെ ആരും പിറക്കുകയില്ലല്ലോ.
2: നിങ്ങൾ തമ്മിലുള്ള വൃത്തികെട്ട ബന്ധം പുറത്തു വന്നാൽ ആ പെണ്ണിനെ പിന്നെ ആരും വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയില്ലെന്ന് നിനക്കറിയാമോ? ആ ദ്രോഹമല്ലേ സ്നേഹമെന്നും പറഞ്ഞ് നീ അവളോട് ചെയ്യുന്നത്?
0: വരും വരാഴികയെല്ലാം ആലോചിച്ച് പൊരുത്തമായ പൊരുത്തമെല്ലാം നോക്കി ദോഷം ആർക്കും പറ്റിയില്ലെന്ന് ഉറപ്പായ ശേഷം രണ്ടുപേർ തമ്മിൽ പ്രേമിച്ചു കൊള്ളണം. അതും വിവാഹം നടക്കുന്നത് വരെ. അപകടമേയില്ല, സുരക്ഷിതമായ പ്രേമം. അല്ലെങ്കിൽ എന്തിന്? ഞങ്ങളുടെ തലമുറയെപ്പറ്റി 70-ാം പിറന്നാളിൻ്റെ വക്കത്തിരിക്കുന്ന അപ്പൂപ്പൻ എന്തറിയാം? ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കുന്ന നിമിഷമാണ് ഒരേ ഒരു സത്യം. അതിനപ്പുറം എന്ത് കുന്തമായാലും വേണ്ടില്ല.
2: അങ്ങനെ കരുതുന്നവരുടെ ജീവിതമാണടാ നിനച്ചിരിയാതെ വല്ല പാറക്കെട്ടുകളിലും പൊട്ടിത്തകരുന്നത്.
0: സൂക്ഷിച്ച് സൂക്ഷിച്ച് ഓരോ അടിയും വെച്ച് നല്ല ഭാവിയിൽ കണ്ണും നട്ട് സഞ്ചരിക്കുന്നവരുടെ ജീവിതമോ? അതും വല്ല പാറക്കെട്ടിലോ നീരാളി കുരുക്കിലോ നിലക്കാണാ കയത്തിലോ അല്ലേ ചെന്നടിയുന്നത്? അപ്പോൾ പിന്നെ സൂക്ഷിക്കാൻ ഈ പെടാപ്പേട് പെട്ടിട്ട് എന്ത് കാര്യം?
2: നിനക്ക് ഇത്ര ചെറുതല്ലേ ഈ നിരാശ വരാൻ എന്തുണ്ടായി കുഞ്ഞ്?
0: നോക്കുന്ന നോക്കുന്ന ദിക്കിലെങ്ങും ആശിക്കാനൊന്നുമില്ലാതായാൽ.
2: ഇത്ര ചെറുപ്പത്തിലെയോ?
0: ആ ചെറുപ്പത്തിലേ തോന്നൂ. കാലം ചെന്ന തലമുറയിൽപ്പെട്ടവർക്ക് എന്തിനു ചൊല്ലി നിരാശപ്പെടാനുണ്ട്? പൊടിഞ്ഞതും ദ്രവിച്ചതും ക്ലാവും കറയും അടിഞ്ഞതും എല്ലാം കൂടി വല്ലവിധവും ഏച്ചു കെട്ടിവെച്ച് തൃപ്തിപ്പെടുന്നവരല്ലേ അവർ?
2: നാളുവരെ എന്റെ മാറിലും എളിയിലും ഒട്ടിയിരുന്ന് ഞാൻ താലോലിച്ച് വളർത്തിയ നീ ഇപ്പോൾ എന്നിൽ നിന്ന് എത്രമാത്രം അകന്നുപോയി കുഞ്ഞ്. ഏ അപ്പൂപ്പൻ നിനക്കിന്നൊരു കിഴട്ട സത്വമാണ്, ഒരു ബോറാണ്, ഒരു പുരാണ വസ്തുവാണ് അല്ലേ? നിനക്ക് നല്ലത് വരട്ടെ, നീ പോയിക്കോളൂ. ആ ആ പെൺകുട്ടിയെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് അയക്കും.
0: അപ്പൂപ്പന് അവളെ കാണണ്ടേ?
2: എന്തിന്? നിന്നിൽ കൂടി അവളെയും ഇന്നത്തെ 100,000 ചെറുപ്പക്കാരെയും ഞാൻ കാണും.

0: എന്താ എന്താണ് ഉണ്ടായത്?
1: അച്ഛാ അച്ഛാ, നടയിൽ കാറിൽ വന്ന് ഇറങ്ങിയപ്പോൾ താഴെ വിടും, ഞാൻ താങ്ങിയെടുത്ത് കൊണ്ടുവരികയാണ് അച്ഛാ.
0: എണീക്കൂ ജയബാല, എണീക്കൂ.
2: ഇവിടെ നിന്ന് എണീക്കണോ? അച്ഛൻ ക്ഷമിച്ചെന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ എണീക്കില്ല.
0: കണക്കറ്റ് കുടിച്ചുകൊണ്ട് വരുന്ന ദിവസം ഇത് തന്നെ പതിവ്. എടാ, ക്ഷമിച്ചെന്ന് പറയാൻ എന്തുണ്ടായി ഇപ്പോൾ? ഇപ്പോൾ നീ എവിടുന്ന് വരുന്നു?
2: ഇതുവരെ ചെയ്തതൊക്കെ ക്ഷമിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും, ഇവിടെ കിടന്ന് മരിക്കും.
0: ഇത് നീ എത്രാമത്തെ തവണ പറയുന്നതാണടാ. കഥയില്ലാത്ത കണ്ണീരും കാലിൽ വീഴലും.
3: കുറച്ചധികം ചെലുത്തി കാണുമെന്ന്, അതാണ് ഈ പൊടിപാടൊക്കെ.
2: ചെലുത്തിയത് മറ്റാരുടെയും തറവാട്ട് മുതലുണ്ടല്ല, എന്റെ അച്ഛന്റെ കാശ് കൊണ്ടാണ്. അത് ആളാവരുത് കേട്ടോ, അറിയാ എനിക്ക്.
0: നീ എണീറ്റ് നിന്ന് സംസാരിക്കേ, അല്ലെങ്കിൽ ആ കസാരയിലോ കട്ടിലോ പോയി കിടക്ക്.

0: എന്നെ വിടാൻ എന്റെ പൊന്നും കൊടുത്ത് തിരുവടികളും മാപ്പ് തന്നെന്ന് പറഞ്ഞാലേ എനിക്ക് ഗതിയുള്ളൂ.
1: ഓ ശരി ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. നീ ആ കട്ടിലിരിക്ക.
0: ഇപ്പൊ എന്റെ മനസ്സിൽ പാല് ഒരു ചൊരിഞ്ഞതുപോലെയായി.
2: നീ ഇപ്പോഴെവിടെന്ന് വന്നിറങ്ങി?
0: എന്റെ ധർമ്മപത്നിയല്ലേ, ധർമ്മപത്നി ആ അരുന്ധതിയുടെ ഇറച്ചിക്കടയിൽ നിന്ന്.
1: അവളെ കൂട്ടിക്കൊണ്ട് പോരാഞ്ഞത് എന്താ?
0: അവൾക്ക് ഇങ്ങോട്ട് പോരുന്നതിനേക്കാൾ ലാഭം അവിടെ ഇരിക്കുന്നതാണ്.
1: ഓഹോ, നീ വീട്ടിൽ തിരിഞ്ഞു നോക്കാറേയില്ലെന്നും എവിടെയൊക്കെയോ തെണ്ടി തിരിയുന്നു എന്നൊക്കെ ആണല്ലോ ഇവിടെ കേട്ടത്.
3: പല ദിവസം കൂടി കേറി ചെന്നതായിരിക്കും.
0: മിണ്ടി പോയത് കേട്ടോ, ചോദിക്കാൻ ആവശ്യമുള്ളത് ചോദിക്കും, പറയാൻ കടമപ്പെട്ടവർ പറയും. അതിനിടയ്ക്ക് ഒരു നത്ത് ചലിക്കുന്ന പോലെ കേറി ചലിച്ചളയരുത്.
2: നീ തനിച്ചാണോ വീട്ടിൽ പോയത്?
0: ആ ഇന്ന് തനിച്ച് തന്നെ. മുമ്പൊക്കെ ഞാൻ പോകുമ്പോ നാലഞ്ച് പേരുകൾ ഒക്കെ എന്റെ കൂടെ കാണും.
1: അത് ശരി, എന്നിട്ട് അവൾ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞു?
0: ഞാൻ വിളിച്ചിട്ട് വേണ്ടേ അവള് പറയാൻ? അവളെ ഇനി വരുത്താനല്ല, അയക്കാനാ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്നേ പറഞ്ഞേക്കടാ,
1: എന്ത് പറ്റിയെന്ന് പറ. ഏതായാലും നടന്നത് നടന്നതല്ലേ.
0: ആ പഴയ തൊഴില് അവള് വച്ച് നടത്തിയായിരുന്നു.
3: ഞാൻ എന്ത് പറഞ്ഞിന്നലേ, അവളെ കണ്ട ദിവസം ഞാൻ ഊഹിച്ചതാ, ആള് പക്ക പുള്ളിയാണ്.
0: നിർത്തൂല നീ, ഞാൻ നിന്റെ കാര്യവും വെളിപ്പെടുത്തിയാ നീ തറയിൽ നിക്കുവോ?
2: എന്താടാ അത്, എന്താ അവളെ പറ്റി വെളിപ്പെടുത്താൻ?
3: തലയ്ക്ക് ലെക്കില്ലാതെ വല്ലത് നാക്കി വന്നത് പറയുന്നവരോട് എന്തോന്ന് ചോദിക്കാനാ?
0: പറയിക്കാതെ എന്നെ കൊണ്ടൊന്നും കേട്ടോ, യോഗ്യത നടിക്കുന്നു.
1: ജയബാല, ജയബാല, ഉണ്ടായ കാര്യം നീ ഇനിയും പറഞ്ഞില്ലല്ലോ. പാല,
0: ഞാൻ അവളെയും അവനെയും ഒന്നിച്ചങ്ങ് ചെറ്റിപ്പെട്ടുമായിരുന്നു, പക്ഷേ എനിക്ക് കരുതലില്ലാതെ പോയി. അതുകൊണ്ട് ഞാൻ ഉടനെ സ്ഥലം വിട്ടോളാം.
2: ആരായി അവൻ?
0: അവനെ എന്റെ കൂടെ നടന്ന് എന്റെ കാശ് കൊണ്ട് ഇത്രനാളും പഠിച്ചു നോക്കി എന്നെ ആദ്യം അവളുടെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തിയതും എനിക്ക് അല്പം കൗതുകമുണ്ടെന്ന് കണ്ടപ്പോ തൊട്ട് ഇടം വല്ലം തിരിയാൻ സമ്മതിക്കാതെ അവളെ വിവാഹം കഴിക്കാൻ എന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതുമല്ല. സാമദ്രോഹിയാണ് ആ മാളികക്കട മുതലാളിയുടെ മൂത്ത മോൻ വർഗീസ്. എന്നിട്ട് ആ നന്ദികെട്ട കാർക്കോടകൻ, അവനായി ഇപ്പൊ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇതാ, ഇതുകൊണ്ട് അവനെ ഞാൻ വിട്ട് കൊത്തി നുറുക്കുമായിരുന്നു. അവൻ അവൻ തന്നെ അവന്റെ വെപ്പാട്ടിയായിരുന്ന അവളെ ഗർഭത്തോടെ എന്നെ ഏൽപ്പിച്ചു.
2: അപ്പൊ അവളുടെ മൂത്ത കുട്ടി
0: അപ്പാവത്തിന്റെ സന്തതിയാത്തേവിടിച്ച് ഏഴാം മാസത്തിൽ പറ്റു. അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്ന ആ സൗകര്യം നോക്കി അവനും അവളും കൂടി ചേർന്ന് അതിന് എങ്ങനെയോ നശിപ്പിച്ചേച്ച് ഗർഭവലസി പോയെന്ന് എനിക്ക് കമ്പി
1: അടിച്ചു.
0: നാടക കമ്പനിയും കൊണ്ട് മലബാറിലായിരുന്ന ഞാൻ ഓടിയെത്തിയപ്പോ അവളെ കേട്ടൊപ്പാരും നിലവിളി അങ്ങോട്ടങ്ങ് തുടങ്ങി. പാവപ്പെട്ട എന്നെ വഞ്ചിച്ചു, എന്റെ ശുദ്ധഗതിക്കെല്ലാം ഞാൻ വിശ്വസിച്ചു. അവളെ ഇത്രനാളും ഭാര്യയായിട്ട് പൊറുപ്പിക്കുകയും ചെയ്തു. രണ്ട് കുട്ടികളുമായി ഇല്ലല്ലല്ല, ഇനി ഞാനെ അവൾ ഒറ്റത്തിനെയും അവൾ വഞ്ചിക്കുകയില്ല, ഞാൻ അവളെ നരകം കാണിക്കും.
2: നീ പിന്നെ എങ്ങനെ സത്യം മനസ്സിലാക്കി?
0: അതെ, ആ നീജന്റെ കൊള്ളരായ കൂട്ടുന്ന ഒരു ശിങ്കിടി ഈ എന്റെ അവന്റെ കൂടെ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അവനായി ചരിത്രം അത്രയും കേൾപ്പിച്ചത് കേട്ടോ, കൊട്ടത്തു അവന്റെ കരണത്തിൽ എന്നെ പൊടകം പൊട്ടുമ്പോൾ നല്ലാടി.
1: നില്ല, കടുവായെ കിടുവാ പിടിച്ചെന്ന് പറഞ്ഞതുപോലെയല്ലേ എത്ര പെൺകുട്ടികളെയാണ് കബളിപ്പിച്ച് പിഴപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആ കെട്ട മോഹവും കൊണ്ടല്ലേ നീ നാടക കമ്പനി ഉണ്ടാക്കാൻ തന്നെ പുറപ്പെട്ടത്? അവരുടെ ശാപം കൊണ്ടാണടാ മുതലും പലിശയും മടക്കി കിട്ടിയത്. നിന്നെ ഞാൻ എത്ര വിലക്കി, എത്ര പേര് വിലക്കി, എന്നിട്ട് നിനക്കതിന് കൂറപ്പേന്റെ വില തോന്നിയോ? എടാ, പല വേലി ചാടിയ പശു കോലു കൊണ്ട് നശിച്ചു.
2: ജയബാല, വന്നതൊക്കെ വന്നു, ഇനി നീ അവിവേകമൊന്നും കാണിക്കരുത്, എല്ലാം മറക്കൂ. അവളുമായുള്ള ബന്ധമേ വെടിഞ്ഞ് ഒരു പുതിയ ജീവിതം തുടങ്ങും. ഒരബദ്ധം പറ്റിയത് പരിഹരിക്കാൻ ഇനിയും അബദ്ധങ്ങൾക്ക് തുനിയരുത്.
0: എന്നെ ആരും ആശ്വസിപ്പിക്കാൻ വരണ്ട, ഞാൻ ഒരു തെങ്ങിനായിപ്പോയി, ഇങ്ങനെ എന്നെ ഞാൻ അവസാനിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് അവർ പകരം വീട്ടണം. ഞാൻ പല സ്ത്രീകളുമായി ഇടപെട്ടിട്ടുണ്ട്, പക്ഷേ ഒരു സ്ത്രീയും എന്നെ കളിപ്പിച്ചിട്ടില്ല.
1: നിനക്ക് പറഞ്ഞ കുട്ടികളോ? പകരം വീട്ടാൻ പോകുന്ന നീ അവരെ വഴിയാധാരമാക്കും അല്ലേ? എടാ, അവരാരോടും ഒന്നും പിഴച്ചവരല്ലോ.
0: അവര് എരപ്പോടെടുത്ത് തണ്ടട്ടെ എസ് സി പിള്ളയുടെ ചെറുമക്കള്.
3: എന്നിട്ട് അവരൊടുവില് നിങ്ങളെ പോലുള്ളവർ നടത്തുന്ന നാടക കമ്പനി ചേർന്നോളൂ.

0: സ്വന്തം വീട്ടിലേക്ക് തട്ടിയെടുക്കാൻ അതിനു വേണ്ടി തരാവുന്നതൊക്കെ അവൾ തരാൻ ഒരുക്കമായിരുന്നു. ഞാൻ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം ദുർബലനാണെങ്കിലും അവൾ വിരിച്ച വലയിൽ കുടുങ്ങി എൻ്റെ ചേട്ടനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ അന്തസ്സുകാരി എന്റെ മുഖത്ത് നോക്കി പതിവ്രത ചമ്മച്ച് സംസാരിക്കുന്നു താണമില്ലാതെ.
1: ജയബാല, നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ.
2: താനും ഘട്ട് അന്യരം കെടുക്കാൻ എടുക്കുന്ന അടവ് നോക്കണേ. നിന്നട നിന്ന് താണു പോകും. ഈ നട്ടാക്കുരുക്കാത്ത അപവാദം അടിച്ചു വിട്ട കുടുംബത്തിൽ പറക്കുന്നവരെ പറ്റി
0: എന്നെ കള്ളനാക്കാൻ നിനക്ക് നിഷ്പ്രയാസം സാധിക്കും. ഞാൻ ശപ്പനല്ലേ, ഞാൻ ആവാസനല്ലേ, നിന്റെ ഭർത്താവിനെ വിശ്വസിപ്പിക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ ഈശ്വരന് നേരും കള്ളവും പറയുന്ന ആരൊന്നും നോട്ടമില്ല. നേരാണോ കള്ളവാണോ എന്നേ
2: നോട്ടമുള്ളൂ. അയ്യോ, ഒരു ബന്ധമുണ്ടാക്കി വെച്ചത് കൊണ്ടേ മടുത്തു അയ്യടാന്നായി. പിന്നെയാണ് ഇനി മറ്റൊന്നി കൂടി കുടുങ്ങാൻ പെരുത്തു കൊതി. വല്ല പെണ്ണുങ്ങളും മുഖം നിറച്ച് കരിവാരി തേച്ചത് കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പം തോന്നും ലോകരെ അടച്ച് അവമാനിച്ച് ആശ്വസിക്കാവുന്ന. അതേ മനസ്സിലിരിക്കട്ടെ.
1: ജയബാല, നിനക്ക് കുറെ ദുർനടത്തമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ നീ ഒരു വിഷജന്തുവാണെന്ന് ഇപ്പോഴേ മനസ്സിലായുള്ളൂ.
0: സത്യമറിയാതിരുന്ന അത് ആശ്വാസമാണ്. പലപ്പോഴും എന്റെ കാര്യം കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ. എന്റെ ഭാര്യ കാണിച്ച വഞ്ചന അറിയാതിരുന്ന നാളത്രയും എന്തോ ആശ്വാസമായിരുന്നു എനിക്ക്. ഹാ, അല്ലെങ്കിൽ അത് പോട്ടെ, ക്ഷമിച്ചു ചേട്ടാ. പക്ഷേ പറയാതിരിക്കാമായിരുന്ന കാര്യം പറഞ്ഞു പോയതി. നീ ക്ഷമിക്കൂ എന്റെ മാലതി, എന്റെ വിവരക്കേട്.
3: ഈ രാത്രി പലതും എന്നെ കാണിച്ചതും സംശയങ്ങൾ പലതും പരിഹരിച്ചതും. ഇനി നിങ്ങൾ എനിക്ക് അല്പം സ്വൈരം തരും. ജയബാല, പോയി സ്വസ്ഥമായി കിടന്നുറങ്ങും. നിങ്ങളും മുറിയിലേക്ക് പോകും.
1: വാ മാലതി, ഇങ്ങോട്ട്. എനിക്ക് ഉറങ്ങുകയല്ല വേണ്ടത്, നിന്നോട് എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്.
2: ജലപ്പിശാശി ശരിക്ക് പിടിച്ചു അല്ലേ? നടക്കും,
1: ഇങ്ങോട്ട് വാ. വാ.
0: അച്ഛൻ സത്യമായി ഞാൻ പറഞ്ഞത് നേരാണ്. പക്ഷെ ആവശ്യമില്ലാത്ത നേരെ പറഞ്ഞുകൂടാ. ഇനി അതൊരിക്കലും ഞാൻ പറയില്ല ആരോടും.
1: പോകൂ.
3: ആഘോഷമാണ് നാളെ നേരം വെളുത്ത ആഘോഷം. എന്തിൻ്റെ? ആരാഘോഷിക്കാൻ? എന്തിന്?
1: മോളെ,
4: നീ രാത്രി രാജശേഖരൻ എവിടെ?
5: ഞാൻ തനിച്ചേ ഉള്ളൂ.
4: ഒന്നുകിൽ പകലേ വരാമായിരുന്നു, അല്ലെങ്കിൽ നാളെ വന്നാൽ മതിയായിരുന്നല്ലോ.
5: രണ്ടുമല്ല നടന്നതച്ഛാ.
4: അതെന്താ അങ്ങനെ? രാജശേഖരൻ വരാഞ്ഞതെന്ത്?
5: എനിക്കറിഞ്ഞുകൂടാ.
4: എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തെന്ന് പറയൂ.
5: ഒന്നുമില്ല, ഞാൻ ഇങ്ങ് പോന്നു. എനിക്ക് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട്. ആവശ്യമില്ലാത്ത അയാൾ വന്നില്ല.
4: അത്രയേ ഉള്ളൂ, സാരമില്ല, മനസ്സുള്ളവർ വരട്ടെ.
5: ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ പോന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്.
4: അതെന്താ വരേണ്ടെന്ന് പറയാൻ കാരണം?
5: അത് ഞാനെങ്ങനെ അറിയും? നാളെ വന്നാൽ മതിയെന്ന് നിർബന്ധമായി പറഞ്ഞു. ക്ഷണിച്ചു വരുത്തുന്ന അതിഥിയെപ്പോലെ പോകേണ്ടവരല്ല. ഇന്നെങ്കിലും ഇവിടെ വന്നേ തീരുമെന്ന് ഞാനും നിർബന്ധിച്ചു. ഒടുവിൽ എത്ര പറഞ്ഞിട്ടും ഫലമില്ലെന്ന് കണ്ടു ഞാൻ ഇങ്ങോട്ട് പോരാനിറങ്ങി. അപ്പോഴാണ് ആജ്ഞ, തിരിച്ചു ചെന്നേക്കരുതെന്ന്.
4: ഓ, അതൊരു സൗന്ദര്യ പിണക്കം, അതത്ര കാര്യമായിട്ട് എടുക്കാനുണ്ടോ?
5: ഞാൻ തിരിച്ചു പോകുന്നുമില്ല.
4: പോകാതെ?
5: അഭിമാനമുള്ളവർക്ക് സഹിക്കാൻ വയ്യാത്ത പെരുമാറ്റം 100 തവണ ഉണ്ടായിട്ടും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞു, ചെയ്തു. അതിനെ ശിക്ഷിച്ച് തോൽപ്പിക്കാമെന്ന് കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ. ആ ശിക്ഷ എനിക്കൊരു അനുഗ്രഹമാണ്.
4: അയാൾ നാളെ വരില്ലെന്ന് പറഞ്ഞു.
5: ഞാൻ തനിച്ചു പോന്ന സ്ഥിതിക്ക് നാളെ വരില്ലെന്ന് പറഞ്ഞു.
4: കഷ്ടം
3: മോളെ, നിസ്സാര കാര്യത്തിന് ഈ കലഹം വേണ്ടിയില്ലായിരുന്നു.
5: എനിക്ക് നിസ്സാരമാണോ അച്ഛ? അച്ഛൻ്റെ സപ്തതി ഞാൻ കൂടെ ഇവിടെ നിന്ന് നടത്തിക്കേണ്ട ചടങ്ങല്ലേ അത്? ഇവിടെ മറ്റാരുണ്ട് സ്ത്രീകളായി? എൻ്റെ അമ്മയോ ജ്യേഷ്ഠത്തിമാരോ ഉണ്ടോ?
3: പറഞ്ഞത് ശരിയാണെങ്കിലും മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെയല്ലേ കാര്യം കലാശിച്ചത്?
5: കുറെ പണം കിട്ടിയത് കൊണ്ടും കിട്ടുന്നത് കൊണ്ടും മാത്രം സഹിക്കേണ്ട ഒരു ഭാരമായിട്ട് എന്നെ കരുതുന്ന അയാൾ ഇതിൽ കുറെ ശോഭിച്ചാൽ എനിക്കെന്ത് നഷ്ടം? എനിക്കിനി എങ്ങനെ ജീവിക്കാൻ വയ്യ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
3: പെട്ടെന്നങ്ങനെ വീണ്ടും വിചാരമില്ലാതെ തീരുമാനമെടുക്കാമോ മോളെ? നാളെ

0: നിന്റെ അഭിപ്രായം മാറി എന്ന് വന്നുകൂടെ? അന്ന് നിനക്ക് മനസ്താപിക്കാൻ ഇടവരാതിരിക്കണമെങ്കിൽ
1: ആ മനസ്താപ അച്ഛന് കാണേണ്ടി വരികയില്ല. ഭാര്യയ്ക്ക് വേണ്ടത് മനുഷ്യത്വവും സ്നേഹവുമുള്ള ഭർത്താവിനെയാണ്. അവൾക്ക് എന്തിന് IAS കാരൻ? അയാളെ വേണ്ടത് സർക്കാരിനാണ്. അയാൾക്ക് അധികാരമുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണവും ദോഷവും ജനങ്ങൾക്കാണ്. കൊടുത്തൊരുങ്ങി കൂടിയ ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്ന ഭാവം കാണും.
0: നിന്റെ മനോവിഷമം അറിയാഞ്ഞല്ല കുട്ടി ഞാനിത് പറഞ്ഞത്. പല്ലിൻ്റെ അടിയിൽ നാക്കകപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ. കുറെ കൂടി ക്ഷമിച്ചിരുന്നാൽ അയാളുടെ സ്വഭാവം മാറുന്നെങ്കിലും.
1: ആ മാറ്റവും കാത്തുകാത്ത് നരകത്തിലിരിക്കാൻ എനിക്ക് വയ്യ. എനിക്കൊരു ഹൃദയവും ചിന്താശക്തിയും ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ ഇന്ന് വരെ കഴിയാത്ത മഹാബുദ്ധിമാനായ മനുഷ്യൻ. അല്ലെങ്കിൽ എന്തുമാകാമെന്ന അഹങ്കാരമായിരിക്കാം. മദ്യവും സ്ത്രീയും അതിനാകാവുന്നത്ര പ്രകാരഭേദങ്ങളുമാണ്. ജീവിതമെന്ന് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പാഞ്ഞു നടക്കുന്നവന്, അത് കിട്ടാൻ വേണ്ടി ഏത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവന് ഭാര്യ ഒരു വീട്ടുസാധനം മാത്രമാകുന്നതാണോ അത്ഭുതം? എപ്പോഴും ഞാൻ നിനക്ക് കിട്ടാവുന്നവനാണോ എന്ന ഭാവമാണ് എല്ലാ പെരുമാറ്റത്തിലും. അതിലും അത്ഭുതം, ഇക്കൂട്ടർക്ക് ഇതൊന്നും പാടില്ലെന്ന് വിലക്കുന്ന കുറെ ചട്ടങ്ങളും പടച്ചു വിട്ടിട്ടുണ്ട് പോലും സർക്കാർ.
0: ശരി, ഞാൻ ചിലത് ഉറച്ചിട്ടുണ്ട് മകളെ. നീ തത്വമുള്ളവളാണ്, വാടി വീഴുന്ന ചീരച്ചെടിയല്ല. എന്റെ മോഹത്തിന് അടിമയായി നീ തീ തിന്നേണ്ടി വന്നു. ശരി, മകളകത്തു പോകും. പോകൂ, ചേട്ടന്മാരും മാലതി ചേച്ചിയും അകത്തുണ്ട്. അവരെ കണ്ടിട്ട് അധികം സംസാരിക്കാൻ നിൽക്കാതെ വല്ലതും കഴിച്ച് കിടന്നുറങ്ങും. നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ?
1: അവരൊക്കെ നേരത്തെ ഇങ്ങെത്തി. ഞാൻ വരാൻ ഈ പാതിരാത്രിയായി. പാതിരാത്രിയിൽ നിന്ന് പുറത്തു കടക്കാൻ.
0: പാവപ്പെട്ട കുട്ടി, ഒരേ ഒരു നിരപരാധി മാത്രമുണ്ട് ഈ വീട്ടിനകത്ത്.

സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ സംസാരിക്കാൻ തീരെ അശക്തനാണ്. ആയിരം നാവുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു പ്രസംഗം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചവർ ഈ മഹാസദസ്സിലുണ്ടെങ്കിൽ അവർ സദയം പൊറുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ചിലത് നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. എൻ്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്ന സഹോദരന്മാരും എൻ്റെ നാട്ടുകാരും മറ്റഭ്യുദയാകാംക്ഷികളും എൻ്റെ കുടുംബാംഗങ്ങളും സമ്മേളിച്ചിരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് തന്നെ എന്നെ സംബന്ധിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുന്നത് വളരെ അർത്ഥവത്തായി ഞാൻ കരുതുന്നു. സ്നേഹിതരെ, രണ്ട് ദിവസം മുമ്പ് ജനസ്നേഹിയുടെയും ജനസേവകൻ്റെയും പ്രതിനിധികൾ, അവരിതാ എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ സപ്തതി ദിവസമായ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ പ്രയോജനപ്പെടുന്ന എന്നെക്കുറിച്ചുള്ള കുറെ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. അവരന്ന് ശേഖരിച്ച് പ്രസിദ്ധീകരിച്ച കുറിപ്പുകൾ നിങ്ങളിൽ പലരും കണ്ടിരിക്കും. അതിൽ ഞാൻ പറഞ്ഞത് അപ്പാടെ യാതൊരു കലർപ്പും കൂടാതെ പ്രസിദ്ധീകരിച്ചതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു. അവർ പിരിയുമ്പോൾ ഞാൻ ഒരു വാക്ക് പറയുകയുണ്ടായി. സപ്തതി ദിവസം വരുന്ന അന്ന് കുറെ കൂടി വിവരം ലഭിച്ചേക്കും എന്ന് ഞാൻ അഭിമുഖ സംഭാഷണത്തിൽ പറയാൻ വൈമനസ്യം കാണിച്ച ഒരു വിഷയമുണ്ട്, എൻ്റെ കുടുംബ സൗഭാഗ്യം. അതിനെക്കുറിച്ച് ചിലത് പറഞ്ഞ് അവരുടെ, ഒരുപക്ഷെ നിങ്ങളുടെ ജിജ്ഞാസ പരിഹരിക്കാൻ ഇന്ന് ഞാൻ ഒരുക്കമാണ്. അതിനു മുമ്പ് ഞാൻ എടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഒരു തൊഴിലാളിയായി ജീവിതമാരംഭിച്ച് എത്രയോ നീണ്ട വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടി, 12 വ്യവസായ ശാലകളുടെ ഉടമസ്ഥനാകാനും തൊഴിലാളികളുടെ നിർവ്യാജ സ്നേഹവും അവിരാമ പരിശ്രമവും നിമിത്തം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചുയരാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇന്നിതാ എൻ്റെ ആകെയുള്ള സ്വത്തായ

0: വ്യവസായശാലകളുടെ ഉടമസ്ഥാവകാശം മുഴുവനും അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കായി ഞാൻ രേഖാമൂലം വിട്ടുകൊടുത്തിരിക്കുന്നു.
1: സുഹൃത്തുക്കളെ,
0: എനിക്കൊരപേക്ഷയുണ്ട്. സദയം നിങ്ങൾ ചെവിക്കൊള്ളണം. ഇതാ ഒരു മഹാത്യാഗി, ലോകസ്നേഹി, തൊഴിലാളി ദൈവം എന്നൊക്കെ അന്തം വിട്ടു പറയുന്ന ചില ശുദ്ധാത്മാക്കളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ടേക്കാം. അവർ എന്നെ വിചാരിച്ച് സത്യത്തെ ബഹുമാനിച്ച് ഇതിലൊരു ത്യാഗവും മണ്ണാങ്കട്ടയും ഒന്നുമില്ലെന്നും കേവലം സ്വകാര്യ താല്പര്യമേ ഈ നിശ്ചയത്തിന് പുറകിലുള്ളൂ എന്നും ധരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ഞാൻ ദീർഘസംവത്സരങ്ങൾ കൊണ്ട് പൊടിമണ്ണിൽ നിന്ന് ഉയർത്തിയെടുത്ത ഈ സ്ഥാപനങ്ങൾ നശിക്കുന്നത് കണ്ടാൽ ഉണ്ടാകാവുന്ന നൈരാശ്യവും മനോദുഃഖവും ഓർത്ത് അത് പറ്റാതിരിക്കാൻ ഇന്നെനിക്ക് എൻ്റെ വ്യവസായത്തെക്കുറിച്ചുള്ള സംതൃപ്തി ഞാൻ മരിക്കും വരെ നിലനിർത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ സ്വീകരിച്ചത്. അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രധാനമായ മറ്റൊരു കാരണം കൂടി ദയവ് ചെയ്ത് കേൾക്കൂ സുഹൃത്തുക്കളെ. ഞാൻ ചെയ്ത മഹത്തായ ഒരു അപരാധത്തിൻ്റെ പ്രായശ്ചിത്തമാണ് ഈ സംഭവം. എൻ്റെ രണ്ട് ആൺമക്കൾ ഇവിടെ നിങ്ങളോടൊത്തുണ്ട്. ജീവിത ദുഃഖത്തിൻ്റെ നെല്ലിപ്പലക എനിക്ക് കാണിച്ചു തന്ന വിഭാര്യനായ എൻ്റെ അമിതലാളന കൊണ്ട് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ കേവലം ഇത്തിൽക്കണ്ണികളായി വളർന്ന ഒരു കാലത്ത് തൊഴിലാളിയായിരുന്ന ഒരുത്തൻ്റെ മക്കളായിപ്പോയതിൽ ലജ്ജിക്കുന്ന അവരുടെ അധപ്പതനത്തിന് നല്ലൊരു പങ്ക് ഞാൻ കാരണക്കാരനായിരുന്നു. ആവശ്യപ്പെടും കൊടുത്ത് കുരങ്ങിനെ കള്ളുകുടിപ്പിക്കും പോലെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നാശത്തിൻ്റെ ആഴത്തിൽ മൂക്കുകുത്തി വീണതിന് ശേഷമെങ്കിലും സ്വപ്രയത്നം കൊണ്ടവർ കരകയറുമായിരുന്നു. അവരുടെ കയ്യിൽ എൻ്റെ വ്യവസായം അകപ്പെടാൻ അനുവദിക്കുക ആറ്റുനോറ്റുണ്ടായ ഓമനപുത്രനെ ഘാതകന്മാരെ കൊണ്ട് കൊല്ലിക്കുന്നതിന് തുല്യമായിരിക്കും. നാളെ തൊട്ട് 100% ദരിദ്രരാകുന്ന അവർ ഒന്നുകിൽ ദാരിദ്ര്യം കൊണ്ട് നശിക്കും, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും തൻകാലിൽ നിലനിൽക്കാൻ, ജീവിതവുമായി മല്ലടിക്കാൻ കരുത്തുള്ളവരാകും. രണ്ടും ഇന്നത്തെ ജീവിതത്തേക്കാൾ എത്രയോ ഭേദമാണ്, എത്രയോ കാമ്യമാണ്. എനിക്കൊരു മകളുണ്ടെന്ന് നിങ്ങളിൽ ചിലർക്കറിയാമായിരിക്കും. ഒരു വശത്ത് വിജയത്തിൻ്റെ കൊടുപുടി, മറുവശത്ത് പരാജയത്തിൻ്റെ പടുകുഴി എന്ന് പറയാവുന്ന എൻ്റെ ജീവിതത്തിലെ കഠിന ദുഃഖത്തിന് കാരണക്കാരിയാണ് ആ ഭാഗ്യം കെട്ട പെൺകുട്ടി. യാതൊരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധയായ തൻ്റെ ഇടമുള്ള ആ കുട്ടി ഏറ്റവും ദയനീയമായ ചുറ്റുപാടുകളിൽ വിവാഹ ജീവിതം വെറുത്ത് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൾക്ക് ജോലി ചെയ്യാൻ കഴിവും ഉത്സാഹവും തൊഴിലിൽ അഭിമാനവുമുണ്ട്. ഞാൻ ഈ ദാനപത്രത്തിൽ ഒരേ ഒരു വ്യവസ്ഥ ചേർത്തിട്ടുള്ളത് ഇതാണ്: എൻ്റെ മകൾ വിജയയെ 200 രൂപ ശമ്പളത്തിൽ ഈ വിജയ ഇൻഡസ്ട്രീസിൽ ഒരു ജോലിയിൽ നിയമിക്കണമെന്ന് മാത്രം. എൻ്റെ ഭാവി അതെനിക്ക് നിസ്സാരമാണ്. 70 എത്തിയ ഒരാൾക്ക് ഭാവിയെപ്പറ്റി എന്തു ചിന്തിക്കാനിരിക്കുന്നു? ഞാൻ എന്നും ഫാക്ടറിയിൽ പോകും, അവിടുത്തെ ജോലികൾ കണ്ടുകൊണ്ട് അങ്ങനെ നടക്കും. വൈകുന്നേരം എൻ്റെ മകളുടെ അടുത്ത് സാന്ത്വനം കിട്ടാൻ വേണ്ടി, സാന്ത്വനം നൽകാൻ വേണ്ടി എത്തും. നമസ്കാരം സുഹൃത്തുക്കളെ, ഇത്രയും പറയാൻ ഉദ്ദേശിച്ചതല്ല. എന്താ ജനസേവകൻ, ഞാൻ നിരാശപ്പെടുത്തിയോ? ഭേദപ്പെട്ട ഒരു വാർത്തയായില്ലേ?
2: ആരും വിശ്വസിക്കരുത്.
3: എന്താ പൊന്ന് തിരുവഴികള്,
4: കണ്ണാളെ കണ്ട കടവുളെ, ഇതാ മാപ്പ് മാപ്പ് മാപ്പ്.
5: ഡാളിങ്, നോക്കൂ, കിഴവൻ വളരെ മോഡേൺ ആയിരിക്കുന്നല്ലോ. ഞാൻ അങ്ങേരെ പറ്റിയുള്ള മുന്നഭിപ്രായം പിൻവലിച്ചിരിക്കുന്നു.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഇത്തുൽക്കണ്ണി, ശ്രീ എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകം. പങ്കെടുത്തവർ സർവശ്രീ പി ഭാസ്കരൻ, സത്യൻ, പ്രേം നസീർ, അടൂർ ഫാസി, കോട്ടയം ചെല്ലപ്പൻ, ജോസ് പ്രകാശ്, ടി എൻ ഗോപിനാഥ് നായർ, ശ്രീമതിമാർ ഷീല, ടി ആർ ഓമന, ഹരിപ്പാട് മീനാകുമാരി. സംവിധാനം

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. ആദ്യത്തെ സന്ദേശം. പ്രിയ ഹൃദയരാഗമേ, ഇന്ന് മെയ് 21 എന്റെ പ്രിയ പത്നി നഫീസ പന്താവൂരിന്റെ ജന്മദിനമാണ്. അഹിംസയിലെ സുൽത്താനോ എന്ന ഗാനം കൊടുക്കണേ. സന്ദേശം അയച്ചിരിക്കുന്നത് കുഞ്ഞിപ്പ പന്താവൂർ. നഫീസയ്ക്ക് സ്പൈസ് എഫ്എമ്മിന്റെയും പിറന്നാൾ ആശംസകൾ. ഗാനം കേൾക്കാം. ഈ ഗാനം രചിച്ചത് ബിച്ചു തിരുമല, ഈണം പകർന്നത് എ ടി ഉമ്മർ, പാടിയത് യേശുദാസും എസ് ജാനകിയും.

കുഞ്ചിത്തണ്ണിയിൽ നിന്നും മനോജ്, പ്രദീപ് എന്നിവർ പെങ്ങൾ പ്രീതയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനമാണ് ഇനി. അനീത്തിപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ രചിച്ച് ഔസേപ്പച്ചൻ ഇണം പകർന്ന് ചിത്രപാടിയത്.

അടുത്ത സന്ദേശം പ്രിയ ഹൃദയരാഗമേ. അടിമാലിയിൽ നിന്നും ഞങ്ങൾ കാർത്തിക്കും കാളിദാസുമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നായക്കുട്ടിയായ ടോമിക്കുട്ടൻ്റെ 1 ജന്മദിനമാണ് മെയ് 23. അവനുവേണ്ടി 777 എന്ന ചിത്രത്തിലെ എൻ സർവമേ എന്ന ഗാനം കേൾപ്പിക്കുമോ? തീർച്ചയായും ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് അനന്യ, ഗാനരചന ടിറ്റോ പി തങ്കച്ചൻ, സംഗീതം നോബിൻ പോൾ. ടോമിക്കുട്ടന് സ്പൈസ് എഫ് എമ്മും നേരത്തെ തന്നെ പിറന്നാളാശംസകൾ അറിയിക്കുന്നു.

ലൈലാവോ ലൈല എന്ന ചിത്രത്തിനു വേണ്ടി ജിലു ജോസഫ് രചിച്ച്, ഗോപിസുന്ദർ ഈണം പകർന്ന്, സിതാര പാടിയ നനയും ഈ മഴ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അങ്കമാലിയിൽ നിന്നും സിമി.

തൊടുപുഴയിൽ നിന്നും ബിന്ദു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ പാലപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം, ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

മഴവില്ല എന്ന ചിത്രത്തിലെ രാവിൻ നിലാക്കായൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഗാനം ആവശ്യപ്പെട്ടത് ദേവികുളത്ത് നിന്നും സൂരജ്. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര, പാടിയത് യേശുദാസ്.